ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രം 30, കൊല്ലവർഷം 1202 കന്നി 5, 2026 സെപ്റ്റംബർ 21 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:42. 102.3 MHz എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഓരോ ദിനവും അനുഗ്രഹീതമാണ്, സന്ദേശദായകമാണ്, ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഇന്ന് സെപ്റ്റംബർ 21 കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വലിയ വെളിച്ചം പകർന്ന നാരായണഗുരുവിൻ്റെ സമാധി ദിനം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് നാരായണഗുരു പറഞ്ഞപ്പോൾ അന്നത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല, മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന മതിലുകൾക്കെതിരായ വലിയ ശബ്ദത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു. ജനിച്ചു വീണ ജാതി കൊണ്ട് മനുഷ്യൻ്റെ മഹത്വം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അറിവിനും ആത്മാഭിമാനത്തിനും വിദ്യാഭ്യാസത്തിനും വ്യക്തിശുദ്ധിക്കും സംഘടനയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവ സമൂഹത്തെ ആഗമാനം ഉണർത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണഗുരു. യുഗഗുരുവായിരുന്നു, വിശ്വഗുരുവായിരുന്നു അദ്ദേഹം. കരുണയാണ് ഗുരു പറഞ്ഞതിൻ്റെ എല്ലാം സാരസംഹിത. നാരായണഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ധൈര്യമാണ്. ജാതിയുടെ പേരിൽ മനുഷ്യനെ വില കുറച്ചിരുന്ന കാലത്ത് ഗുരു മനുഷ്യൻ്റെ അന്തസ്സിനെയാണ് ഉയർത്തിപ്പിടിച്ചത്. നാരായണഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്ഷേത്രപ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾക്കപ്പുറം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ ക്ഷേത്രത്തെയും പ്രകാശത്തെയും ഉണർത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ദൗത്യം. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, അധസ്ഥിതിയിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, വെറുപ്പിൽ നിന്ന് സാഹോദര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയായിരുന്നു നാരായണഗുരുവിൻ്റെ സാമൂഹിക ദർശനം. നാരായണഗുരുവിൻ്റെ സന്ദേശം നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റേത് മാത്രമല്ല, നാരായണഗുരുവിൻ്റെ

0: ജീവിതമെന്നത് മനുഷ്യരാശിക്ക് ആകമാനമുള്ള സന്ദേശമാണ്. ഇന്ന് നമ്മൾ വളരെ പുരോഗമിച്ച ഒരു കാലത്താണ് ജീവിക്കുന്നത്. വിദ്യാഭ്യാസം വളർന്നു, സാങ്കേതിക വിദ്യ വളർന്നു, ലോകം നമ്മുടെ വിരൽത്തുമ്പിലെത്തി. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു: മനുഷ്യൻ ശരിക്കും വളർന്നോ? മാനവികത വളർന്നോ? നമ്മുടെ വീടുകൾ വലുതായി, നമ്മുടെ വാഹനങ്ങൾ വലുതായി, നമ്മുടെ ശമ്പളം വർദ്ധിച്ചു, നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. പക്ഷേ മറ്റുള്ളവരെ അനുകമ്പാപൂർവം ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിൻ്റെ വലുപ്പവും വിസ്താരവും കൂടിയോ? മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള അകലങ്ങൾ നമ്മളിന്ന് സൃഷ്ടിക്കുന്നില്ലേ? പലതിൻ്റെയും പേരിൽ, സാമൂഹിക മാധ്യമങ്ങളിലെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പോലും നമ്മൾ പരസ്പരം വലിയ ശത്രുക്കളാകുന്നു. നാരായണഗുരുവിൻ്റെ മനുഷ്യൻ എന്ന ആശയം ഇന്ന് വീണ്ടും പുതിയ വെളിച്ചത്തിൽ വായിക്കേണ്ടിയിരിക്കുന്നു. ഗുരു പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. വിദ്യാഭ്യാസത്തെ അദ്ദേഹം വെറും ജോലി നേടാനുള്ള ഉപാധി ആയി കണ്ടില്ല. വിദ്യാഭ്യാസം മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കണം. ഇന്ന് വിവരങ്ങളുടെ കാലമാണ്. ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് വിവരങ്ങൾ നമ്മുടെ മുന്നിലെത്തുന്നു. പക്ഷേ വിവരം കൂടുന്നതുകൊണ്ട് മാത്രം ജ്ഞാനം കൂടണമെന്നില്ല. വിവരങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകവും വ്യത്യസ്ത അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള മനസ്സും തെറ്റിനെ തിരുത്താനുള്ള വിനയവുമെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. നാരായണഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശമാണ് സംഘടന. ഒറ്റപ്പെട്ട മനുഷ്യന് തൻ്റെ അവകാശങ്ങൾക്കായി പോരാടാൻ ബുദ്ധിമുട്ടാണ്. സംഘടന എന്നത് മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയല്ല, പരസ്പരം ഉയർത്താൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. സ്വന്തം കൂട്ടത്തിൻ്റെ നേട്ടം മാത്രം ലക്ഷ്യമാക്കുന്ന സംഘടനകൾക്കപ്പുറം സമൂഹത്തിൻ്റെ പൊതുനന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടായ്മകൾ വേണം. നാരായണഗുരു പറഞ്ഞത് ചുറ്റുമുള്ള മനുഷ്യരെ കൂടുതൽ തിരിച്ചറിയാനാണ്. അറിവിലൂടെ ഉയരാൻ, സംഘടനയിലൂടെ ശക്തരാകാൻ, സ്നേഹത്തിലൂടെ മനുഷ്യരാകാൻ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്ന് യുക്തിബോധത്തോടെ കൂടുതൽ വിവേകത്തിലേക്ക് സഞ്ചരിക്കാൻ, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ നാരായണഗുരുവിൻ്റെ സ്മൃതികൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ.എസ്. കൃഷ്ണകുമാർ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശ്രീനാരായണ ഗുരുവിന്റെ 99ാമത് മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ മുൻമന്ത്രി വി അബ്ദുറഹിമാനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് മുൻ കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളിമെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിന്റെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം.
0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡെലിറിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ വേൺ സ്പൈസസ് കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, മഹിതം മലയാളം, ഗ്രീൻ വേൺ സ്പൈസസ്, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, കേരള പോലീസിന്റെ ഡി ഡാഡ് ബോധവൽക്കരണ പരിപാടി, നോവൽ പാരായണത്തിൽ തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം, ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡെലിറിലെ.
4: This is Akashvani. The news read by VC Pramod. President Draupadi Murmu will be on a 3-day visit to Gujarat beginning today. She will preside over the presentation ceremony of the 72nd National Film Awards at Ekta Nagar, Kevadia tomorrow. On Wednesday, the President will grace the 75th annual convocation ceremony of the Maharaja Sayajira University of Baroda at Vadodara. She will also launch Brahmakumari's campaign, Spiritual Awakening for World Renewal, and inaugurate the Global Spiritual Palace Retreat Center at Vadodara. The President will virtually launch the campaign Youth for Vikasit Bharat, Awakening Inner Strength for Nation Building, of Brahmakumari's Nadiyad on the occasion. President Draupadi Murmu has said the increasing frequency of natural disasters in recent times underlines the urgent need for strong climate action and global cooperation to mitigate the impacts of climate change. The President was addressing the valedictory session of the two-day conference on the future of environment and climate dynamics organized by the National Green Tribunal in New Delhi last evening. President Murmu said, climate change is creating imbalances in various aspects of human life, including biodiversity, water availability and land resources.
5: हाल के समय में हुई अनेक प्राकृतिक आपदाओं ने यह स्पष्ट किया है कि क्लाइमेट इम्पैक्ट्स को कम करने के लिए सशक्त क्लाइमेट एक्शन करना आवश्यक है। विश्व का वैज्ञानिक समुदाय चेतावनी दे रहे हैं कि क्लाइमेट रिस्क बहुत गंभीर हो चुका है। इनके यथासंभव रोकथाम और सामना करने के लिए स्थानीय, क्षेत्रीय और वैश्विक सभी स्तर पर स्टेक होल्डर्स के बीच सक्रिय सहयोग की सुदृढ़ आवश्यकता है।
4: Indian Air Force Chief Air Chief Marshal A.P. Singh and Japan Air Self-Defense Force Chief of Staff General Takehiro Morita flew together in India's indigenous light combat aircraft Tejas during a formation sortie in Jodhpur yesterday. The flight by the air chiefs of both

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ പ്രഭാതഗീതത്തിലേക്ക്. ശ്രീനാരായണ ഗുരുകൃതികളാണ് ഇന്ന് പ്രഭാതഗീതത്തിൽ. ആദ്യം ജി വേണുഗോപാൽ പാടിയത്, സംഗീതം ജയവിജയ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: അടുത്തതായി PS രേണുകാദേവി പാടിയത്. സംഗീതം ജയവിജയ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാവാലം ശ്രീകുമാറും സംഘവും പാടിയത്.

ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. കാർഷിക വാർത്തകൾ. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം.

0: മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24-25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 0491-281-5454 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരണം. 0491-281-5454. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-51-24 എന്ന നമ്പറിൽ വിളിക്കുക. 85-47-67-51-24 പാഴ്സലായും എത്തിച്ചു തരും. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് https://celkau.in/elearning/reg.php ഇതിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243856 0487-243856 കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 9383-471169 എന്ന നമ്പറിൽ വിളിക്കുക. 93-83-47-11-69 വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ 1 വർഷം പ്രായമുള്ള കേരഗംഗ, കേരശങ്കര എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകൾ, മോഹിത് നഗർ അടയ്ക്കാത്തൈകൾ, പച്ചക്കറി വിത്തുകളും തൈകളും, സസ്യസംരക്ഷണ ഉപാധികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡാമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, വിഎഎം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075-22-08 80-75-22-08 ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ. കുരുമുളക് ഗാർബിൾഡ് 72-100, അൺഗാർബിൾഡ് 70-100. റബ്ബർ RS4 27,400, RS5 26,900. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 6:32.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ കനത്ത ഡ്രോൺ ആക്രമണവുമായി യുക്രൈൻ. വോട്ടെടുപ്പ് അവസാനിച്ച ഞായറാഴ്ച യുക്രൈൻ സേന അയച്ച 1000-ൽ ഡ്രോണുകളിൽ 450 ഡ്രോണുകൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയാണ് ലക്ഷ്യമിട്ടത്. കനത്ത ചൂടിനിടെ

0: അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിലും മണ്ണിടിച്ചിലിലും സംസ്ഥാനത്ത് 6 മരണം. 4 പേരെ കാണാതായി. കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് അപകടമുണ്ടായത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഗാർഹിക LPG സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായവർക്ക് മാത്രമെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. സംസ്ഥാനത്ത് സ്മാർട്ട് PDS നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളിലും മൊബൈൽ ഫോൺ നമ്പർ രേഖപ്പെടുത്തണം. ഇന്ത്യൻ എക്കോ കാർഡിയോഗ്രഫിയുടെ പിതാവും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ GV ജയരാഘവൻ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടി മലയാളി താരം വിദർശ കെ വിനോദ്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ. സെമിയിൽ ബംഗ്ലാദേശിനെതിരെ 114 റൺസ് ജയം. ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 10 സെക്കൻഡ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പാ ദശകം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പാ ദശകം എന്ന കവിത. ആലപിച്ചത് പട്ടണക്കാട് പുരുഷോത്തമൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
8: സാഹിത്യ സുരഭി,
0: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
8: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
0: കേൾക്കൂ.
8: സാഹിത്യ സുരഭി
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
8: സാഹിത്യ സുരഭി,
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
8: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
0: സാഹിത്യ സുരഭി
8: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
8: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

ഇന്ന് രാത്രി 8:00 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. രാത്രി 9:30 ചിത്രപതംഗത്തിൽ പെരുവനം കുട്ടൻ മാരാർ പങ്കെടുക്കുന്നു.

ആകാശവാണി കുച്ചിഎഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 43:02. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:45 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ്, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
2: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
1: അയ്യോ, അതെന്താ?
2: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
1: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
3: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
1: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
2: അത് കൊടുത്തേക്ക്. RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന്, രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ PM കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന PM കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 ലക്ഷത്തിലധികം കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ PM കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,00,000

0: 5000-ലധികം കോടി രൂപ വനിതാ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
1: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81-ാമത് UN പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7-ാമത് പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24-ന് അവസാനിക്കും. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ TK കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി AP അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടംകമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി, കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചനം.

0: സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ്ജീത് സിംഗ് നരുക്ക, ഭവദേവ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബീന ദേവി 60 കിലോ സാന്ത വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി FM 102.3.

ചിന്താശകലം. ബാഹ്യാകാശത്ത് നിന്ന് കാണുമ്പോഴുള്ള ഭൂമിയുടെ മനോഹാരിത അവർണനീയമാണ്. ഈ സൗന്ദര്യം നശിക്കാതെ നോക്കേണ്ടത് മനുഷ്യരാശിയുടെ കടമയും. ബാഹ്യാകാശത്ത് നിന്ന് കാണുമ്പോഴുള്ള ഭൂമിയുടെ മനോഹാരിത അവർണനീയമാണ്. ഈ സൗന്ദര്യം നശിക്കാതെ നോക്കേണ്ടത് മനുഷ്യരാശിയുടെ കടമയും. യൂറി ഗഗാറിൻ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ. ചോദ്യം ഒരിക്കൽ കൂടി, ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ ആരാണ്? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാനമേള, ലൈവ് ഇൻ മ്യൂസിക് വൈകിട്ട് 6:00. ചേർത്തല കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഗുരുദേവ സമാധി ദിനാചരണം. ദ ലിവിംഗ് ലിറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് കേന്ദ്രത്തിലെ ഡി ഗാലറിയിൽ.

സേവന വാർത്തകൾ. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. അവസാന തീയതി ഈ മാസം 30. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0477-22-36-542, 0477-22-36-542.

റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താത്ത ഒറ്റപ്പാലം താലൂക്കിലെ കാർഡുടമകൾ 2 ദിവസത്തിനകം അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്.

0: സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
3: സർവനാമങ്ങളിലെ രാഷ്ട്രീയം. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ അതിൻ്റെ ഭാഷയിൽ പ്രതിഫലിക്കും. നവോത്ഥാനപൂർവ്വ കേരളത്തിലെ വാമൊഴി വലിയൊരളവിൽ ആചാരബന്ധിതമായിരുന്നു. ഞാൻ എന്ന ഉത്തമ പുരുഷ സർവനാമം എല്ലാവർക്കും എല്ലായിടത്തും ഉപയോഗിക്കാമായിരുന്നില്ല. ജാതിയിലും പദവിയിലും ഉന്നതരായവരുടെ മുമ്പിൽ അടിയൻ, റാൻ എന്നൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു. ഇന്ന് ആ അവസ്ഥ മാറിയിട്ടുണ്ട്. എന്നാൽ മധ്യമ പുരുഷ സർവനാമമായ നീയുടെ അവസ്ഥ ഇതല്ല. തുല്യപ്രായത്തിലും പദവിയിലും ഉള്ളവരോടോ തന്നേക്കാൾ പ്രായത്തിലും പദവിയിലും താഴ്ന്നവരോടോ മാത്രമേ നീ എന്ന് പ്രയോഗിക്കുവാൻ കഴിയൂ. മുമ്പൊക്കെ ജാതിയിലും പദവിയിലും ഉയർന്നവരെ തമ്പുരാൻ, തമ്പുരാട്ടി, തിരുമേനി, തിരുമനസ്, ഏമാൻ, അങ്ങത്തെ എന്നിങ്ങനെ വിവിധ പ്രകരണങ്ങൾക്കനുസരിച്ച് സംബോധന ചെയ്യേണ്ടിയിരുന്നു. സാമാന്യ ജനത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും ഏമാൻ എന്ന് വിളിച്ചിരുന്നില്ലെങ്കിൽ അടി കിട്ടുമായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് 3-4 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. ചങ്ങാത്തം ഒരുക്കുന്ന ഹൃദ്യമായ ഇടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നീ എന്ന സംബോധനാ രൂപത്തിന് കിട്ടുന്ന അർത്ഥമല്ല ആ വലയത്തിന് പുറത്ത് അതിനുള്ളത്. അവിടങ്ങളിൽ അധികാരപ്രയോഗത്തിൻ്റെ ഒരു തലത്തെ അത് ഉൾക്കൊള്ളുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും അച്ഛനമ്മമാർ മക്കളെ അങ്ങനെ വിളിക്കുന്നതും പലതരത്തിലും മാനത്തിലുമുള്ള അധികാരബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത കാലം വരെ ഭർത്താവ് ഭാര്യയെ നീ എന്ന് സംബോധന ചെയ്യുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നെങ്കിലും തിരിച്ച് ഭാര്യ ഭർത്താവിനെ അങ്ങനെ സംബോധന ചെയ്യുന്നത് അനുചിതമായി കരുതിയിരുന്നു. ലിംഗപദവിയിലുണ്ടായ സമത്വത്തിൻ്റെ ചില ഇടങ്ങൾ ഇന്ന് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം നീ എന്ന് സംബോധന ചെയ്യുവാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അത് കടന്നെത്തിയിട്ടില്ല. നീ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചു പോരുന്ന മധ്യമ പുരുഷ സർവനാമമാണ് താൻ. ഭർത്താവ് ഭാര്യയെ താനെന്ന് സംബോധന ചെയ്യുമ്പോൾ നീ എന്ന

0: പ്രയോഗത്തിലുള്ള അത്ര അധികാര സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് തിരിച്ചു പ്രയോഗിച്ചാൽ അത് അനാദരവിന്റെ സൂചനയായി കണക്കാക്കും. എടോ എന്ന സംബോധനയും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഒരു ബഹുമാനം നൽകി ഉപയോഗിച്ചിരുന്നതാണ്. എടി എന്ന വിളിയിലെ അധികാര പ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കുന്നുണ്ട് എടോ. എന്നാൽ അടുത്ത കാലം വരെ ഇത് തിരിച്ച് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നില്ല. എട എടി വിളികളിലെ അധികാര പ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കിയിട്ടാണ് അധ്യാപകർ വിദ്യാർത്ഥികളോടും ഉദ്യോഗസ്ഥർ സാമാന്യ ജനത്തോടും ഈ പ്രയോഗം നടത്തിയിരുന്നത്. എട എടി എന്നീ വിളികൾ ചങ്ങാത്തത്തിന്റെ വലയത്തിന് പുറത്ത് അധികാര പ്രയോഗത്തിന്റെ ഭാഗമാണ്. സംബോധിതനുമേൽ മാനസിക ആധിപത്യം നേടിയെടുക്കാനും ഈ പ്രയോഗം നടത്താറുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 തീയതി ശനിയാഴ്ച രാവിലെ 11 സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ 4 സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8848536856, 8848536856.

0: കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. ബി എസ് സി, എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി, പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0466-226-7726. 0466-226-7726.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.

ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഒക്ടോബർ 2024 മുതൽ ജൂൺ 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി ഒക്ടോബർ 31. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനികക്ഷേമ ഓഫീസ് ആറാട്ട് വഴി ആലപ്പുഴ 68807 ഇവിടെ എത്തി നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ

ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-224-5673, 0477-224-5673.

പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0471-27372-38 0471-27372-38 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30.

0: പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് ദുർഗ. ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് ഗോവിന്ദൻകുട്ടിയാണ്. പ്രേം നസീർ, അടൂർ ഫാസി, വിജയ നിർമ്മല തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്, പി മാധുരിയും സംഘവും.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ഡീജനറേറ്റീവ് ഡിമെൻഷ്യയുടെ 70-75% അൽസീമേഴ്സ് ഡിമെൻഷ്യയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിസർച്ചും നമ്മൾ അവബോധം ക്രിയേറ്റ് ചെയ്യേണ്ടതും അൽസീമേഴ്സിനെ പറ്റിയാണ്. അൽസീമേഴ്സ് പലപ്പോഴും തുടങ്ങുന്നത് വളരെ പതുക്കെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇല്ലെങ്കിൽ എക്സസീവ് വർക്ക് കൊണ്ടുള്ള ഫറ്റീഗ്, തളർച്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് ആണോ, ഒരു രോഗമല്ലാത്ത ഒരു ഏജ് റിലേറ്റഡ് മൈൽഡ് മറവികളാണോ എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ചെറിയ ചെറിയ മറവികളിലാണ് ഏറ്റവും സാധാരണയായി ഇത് തുടങ്ങുക. നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യാൻ മറക്കുക, ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കുക, നമുക്ക് പരിചയമുള്ള ആളുകളുടെ പേര് കണ്ടെത്താൻ ബുദ്ധിമുട്ടുക, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ഫോണ്, വാച്ച്, താക്കോലൊക്കെ ഒന്ന് സ്ഥാനം മാറി വെച്ചു പോയാൽ എവിടെയാണ് വെച്ചതെന്ന് കണ്ടെത്താനാവാതിരിക്കുക, ആദ്യമെല്ലാം അശ്രദ്ധയാണെന്ന് തോന്നിപ്പോകുന്ന, പലപ്പോഴും സ്ട്രെസ്സോ അത്തരം കാര്യങ്ങളാണ് തോന്നിപ്പോകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളിലാണ് തുടങ്ങുക. അതിനുശേഷം ഇതേ കാര്യം റിപ്പീറ്റഡായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ ഇതെല്ലാം അതൊരു സാധാരണ മറവിയല്ല, ഒരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാണെന്നുള്ള സൂചനകളിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം സസ്പെക്ട് ചെയ്യുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് ഒരു മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. ഓരോ തരം ഡിമെൻഷ്യയ്ക്കും ഓരോ പാറ്റേൺ ഓർമ്മക്കുറവുകളാണ് വരുന്നത്. അപ്പം അൽഷിമേഴ്സിന് അൽഷിമേഴ്സ് പാറ്റേൺ എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തെ 30 ചോദ്യങ്ങളുടെ ഒരു MMSE മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലൂടെ ഇത് ഏത് പാറ്റേൺ മെമ്മറി ലോസ് ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്, ഇപ്പം ട്രീറ്റബിൾ കാര്യങ്ങൾ കണ്ടെത്തുക, മാറ്റാവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു തത്വം. അതിനാൽ നമ്മൾ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റമിക് അസുഖങ്ങളും സെക്കൻഡറി ഡിമെൻഷ്യസും കണ്ടെത്താനായി ഒരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ, അതിനകത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഷുഗർ, B12, തൈറോയ്ഡ്, അത്തരം ശാരീരിക അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുകയും ഒരു പ്രാഥമിക സ്കാനിങ് ചെയ്യുകയും ചെയ്യുമ്പോൾ അൽസിമേഴ്സ് പോലത്തെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യസ് ആണോ, ട്രീറ്റബിൾ ഡിമെൻഷ്യ മിമിക്സോ സെക്കൻഡറി ഡിമെൻഷ്യ ആണോ എന്ന് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ തിരിച്ചറിയാനാവും. അൽസിമേഴ്സ് ഡയഗ്നോസ്റ്റിക്സിലും അൽസിമേഴ്സ് ചികിത്സയിലും കഴിഞ്ഞ 3-4 വർഷത്തിൽ ഒരു അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. സ്പെസിഫിക് ഡയഗ്നോസിസ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് വേറൊരു ടെസ്റ്റിലും പോകേണ്ട ആവശ്യമില്ല, ഒരു ടെസ്റ്റ് ചെയ്ത് അതിന് ബയോ മാർക്കർ ടെസ്റ്റിംഗ് എന്നാണ് പറയുക. ആ ബയോ മാർക്കർ ടെസ്റ്റിങ്ങിലൂടെ 90% ആൻഡ് എബവ് ഉറപ്പിൽ നമുക്കിത് അൽസിമേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. ആ ബയോ മാർക്കർ ടെസ്റ്റിങ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് ലംബാർ പഞ്ചർ, നട്ടലിലൂടെ ബ്രെയിൻ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് അമൈലോയിഡ്, താവു എന്ന ബയോ മാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലഡിൽ തന്നെ, നമ്മളൊരു ബ്ലഡ് ഷുഗറോ തൈറോയിഡോ ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ, നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സാമ്പിളിൽ തന്നെ അൽഷിമേഴ്സിൻ്റെ ബ്ലഡ് ബേസ്ഡ് ബയോ മാർക്കർ ചെയ്യാൻ പറ്റും. ഏറ്റവും ഗുണം ഇത് അൽഷിമേഴ്സിൻ്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് കുടുംബത്തിൽ അൽഷിമേഴ്സിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഫ്യൂച്ചർ റിസ്ക് ഓഫ് അൽഷിമേഴ്സ് ഉണ്ടോ എന്ന് ഇയാൾക്കൊരു ഓർമ്മക്കുറവ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുകയും ജീവിതശൈലി വ്യത്യാസങ്ങളെയും എയർലി ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ആളെ നയിക്കാൻ പറ്റും. ഇപ്പോൾ പെറ്റ് സ്കാനിങ്ങിലൂടെ ഡയറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിലും നൂതനമായ അമിലോയിഡ് പെറ്റ് സ്കാൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്കുകളെ നമുക്ക് അമൈലോയിഡ് സ്കാനിലൂടെ കാണുകയും അതിൻ്റെ തീവ്രത അളക്കുകയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തോന്ന് അറിയാൻ ഈ അമൈലോയിഡ് ബ്രെയിനിൽ നിന്ന് ക്ലിയർ ചെയ്തോന്ന് നമുക്ക് അമൈലോയിഡ് പെറ്റ് സ്കാനിലൂടെ കാണാൻ പറ്റുകയും ചെയ്യും.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം.
4: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ

0: ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. വെബ്സൈറ്റ് www.ssc.gov.in. അവസാന തീയതി നാളെ.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.

വന്യജീവി വാരാഘോഷം 2026. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസരചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477224634. 0477224634.

ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, സന്ദർശിക്കൂ www.wavespb.com.

കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0484-234-1677 0484-234-1677. ആകാശവാണി കുച്ചിയഫം 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:38. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വക്ക് അനേക സ്തരപ്പോർ അസന്തുലൻ പൈദ കർത്തായ ബയോഡൈവേഴ്സിറ്റി ലോസ് വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസ്സെ ഗഹരായി സെ ജുഡേ ഹൈ. വാട്ടർ സ്ട്രെസ് വാലെ ക്ഷേത്രോ മേ ഫാർം പോണ്ട്സ് സ്ഥാനീയ സമുദായ കെ ലിയെ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സകതെ ഹൈ. യേ നാ കേവൽ വർഷാ ജൽ കോ ക്ഷേത്രോ മേ രക്നെ കെ ലിയെ ഓപേതു സിചായി കെ ലിയെ സമയ പർ ജോൽ ഉപലബ്ധ കരാതെ ഹൈ. ഇൻസെ ഭൂജോൽ ഭി റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26ന് നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99ാമത് മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 പേർ ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്.

0: ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ, പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ രണ്ടുപേർ മരിച്ചു. കാണാതായ നാലുപേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ യു എസ് ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ്, യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ യു എസ് മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പി എം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ പി എം കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 4,47,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളിമെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർശ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളിമെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ്ണമെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും.

0: സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 7:35. 25 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: ആധുനിക കാലത്ത് അറിവിനും ആശയവിനിമയത്തിനുമുള്ള ഒരു ഉപാധിയായി സ്മാർട്ട് ഫോണുകൾ മാറിയെങ്കിലും കുട്ടികളിൽ ഇത് അപകടകരമായ ഒരു ലഹരിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഗെയിമുകളിലും സോഷ്യൽ മീഡിയയിലുമുള്ള അമിതമായ മൊബൈൽ ഉപയോഗം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയെയും പഠനത്തെയും സാരമായി ബാധിക്കുന്നു. കേവലം ഒരു തെറ്റായ ശീലം എന്നതിലുപരി വരും തലമുറയുടെ സർഗാത്മകതയെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുന്ന ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമായി കുട്ടികളിലെ ഫോൺ ആസക്തി ഇന്ന് മാറിയിരിക്കുകയാണ്. കുട്ടികളിലെ മൊബൈൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ഡിഡാഡ് എന്ന ബോധവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
2: എന്റെ മോള് 3-ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അവളൊരു 2 വയസ്സൊക്കെ ആയപ്പോ ആ സമയത്ത് നമ്മള് കാർട്ടൂണൊക്കെ കാണുന്ന പ്രായമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ ഫോണോ അല്ലെങ്കിൽ ടിവിയോ കാണിക്കുമായിരുന്നു.
1: തന്റെ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരമ്മ,
2: ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മള് ഫോണും കൊടുക്കും ആ സമയത്ത്. പക്ഷെ അത് പിന്നെ അവർക്കത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായി. അപ്പൊ നമ്മളിത് കൊടുത്താൽ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലെത്തി. പക്ഷെ പിന്നെയാണ് ബുദ്ധിമുട്ട് അറിഞ്ഞത്. ഫോണ് കൊടുത്തു കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കുള്ളൂ, ടിവി തന്നെ വേണ്ട, ഫോൺ തന്നെ ആയി ഫുൾ ടൈം. പക്ഷെ നമ്മള് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അവർ അത്രയും ദേഷ്യത്തോടെയാണ് അത് റിയാക്ട് ചെയ്തിരുന്നത്. അപ്പൊ മോള് കുറെ കരയുന്നു, ഭയങ്കര വഴക്കായിരുന്നു. ഗ്രാജുവലി മാറ്റാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറച്ച് കുറഞ്ഞു, സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങുമ്പോൾ എങ്കിലും ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു.
1: കുട്ടികളുടെ വാശി ഒഴിവാക്കുവാനും അവർ അടങ്ങിയിരിക്കാനുമായി കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നൽകുന്ന സ്മാർട്ട് ഫോണുകൾ പിന്നീട് അപകടകരമായ ലഹരിയായി മാറുകയാണ് ചെയ്യുന്നത്.
3: പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്.
1: പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകൻ ടി പൗലോസ്.
3: കുട്ടികള് സ്കൂളില് വന്നു കഴിയുമ്പോൾ ഉറക്കം തൂങ്ങാറുണ്ട്. അങ്ങനെ ഉറക്കം തൂങ്ങുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കള് വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഒരു ശല്യം ഒഴിവാക്കുന്നതിന് അങ്ങനെ തന്നെ ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഈ സ്മാർട്ട് ഫോണുകൾ കൊടുക്കുകയും കുട്ടികൾ ഈ സ്മാർട്ട് ഫോണുമായിട്ട് ഏറെ നേരം കളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോ പല കുട്ടികളും ഇപ്പൊ ഉറങ്ങുന്നത് 10-11 മണി ആയതിനൊക്കെ ശേഷമാണ്. രക്ഷിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും വേണം. ഓസ്ട്രേലിയ പോലെയുള്ള അല്ലെങ്കിൽ സ്കാൻഡിനേവിയ രാജ്യങ്ങളിലൊക്കെ ഇപ്പോ സ്ക്രീൻ ടൈം

0: കുട്ടികൾക്ക് നിരോധിക്കപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. കേരളത്തിലും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നിലവിലെ വിദ്യാലയങ്ങളിൽ നിന്നും അയച്ചു കൊടുക്കുന്നില്ല. അഥവാ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അറിയിപ്പുകൾ മാത്രമാണ് സ്മാർട്ട് ഫോൺ വഴി കൊടുക്കുന്നത്. വേറൊരു അപകടകരമായ കാര്യം, ഹൊറർ ആയിട്ടുള്ള ചില വീഡിയോസും അല്ലെങ്കിൽ അവര് കാണേണ്ടാത്ത തരത്തിലുള്ള ചില വീഡിയോസ് ഉൾപ്പെടെ അവര് കാണുകയും അത് കണ്ട് കുറേയേറെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വിദ്യാലയങ്ങളിലും അധ്യാപകരിലും ഒക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണ പരിപാടികളിലൂടെ ഇത്തരം ഫോൺ ഉപയോഗത്തെ കുറിച്ച് രക്ഷിതാക്കളിലേക്ക് എത്തുകയും അവര് ഇത്തരം ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും പകരം എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോ അടുത്ത ദിവസം വിദ്യാലയത്തില് കുട്ടി ഫോൺ കൊണ്ടുവരികയും അതിനെ തുടർന്ന് അവന്റെ ഫോൺ അധ്യാപകർ വിദ്യാലയത്തിൽ വാങ്ങി വെക്കുകയും ചെയ്തു, അതിന്റെ ഒരു വിഷമത്തില് ആ കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വരെ ഇപ്പോ ഈ അടുത്തിടെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ അവര് അച്ഛനോടും അമ്മയോടും വാശി പിടിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. ഇങ്ങനെ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ വാശി കണ്ട് പേടിച്ച് അവർക്ക് ഫോൺ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇനി ഈ കുട്ടികൾ എന്തെങ്കിലും ആപത്തിലേക്ക് പോയെങ്കിലോ എന്നുള്ള രീതിയിൽ രക്ഷിതാക്കൾക്ക് ഒരു പേടി ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാലയങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്.
1: അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്ന വിജ്ഞാന ലഹരിയായി മൊബൈൽ ഫോണുകളെ മാറ്റിയെടുക്കണം.
2: പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈലിൽ ചെലവഴിക്കുന്ന സമയം നമ്മെ ഓരോരുത്തരെയും പരിഭ്രാന്തരാക്കാറുണ്ട്.
1: നോർത്ത് മഴുവന്നൂർ സ്കൂളിലെ പ്രധാന അധ്യാപിക ലിസ
2: പലപ്പോഴും കോൺസെൻട്രേഷൻ ഇല്ലായ്മയും ശാരീരികമായ ബുദ്ധിമുട്ടുകളും സ്വഭാവത്തിൽ വരുന്ന വൈകൃതങ്ങളൊക്കെയും നമ്മെ ഭയപ്പെടുത്താറുമുണ്ട്. എന്നാൽ കുട്ടികളെക്കാൾ കൂടുതൽ മൊബൈലിന് അഡിക്റ്റഡ് ആവുന്നത് രക്ഷിതാക്കളല്ലേ? ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നാം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കും ശാരീരികമായ കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫാസ്റ്റിംഗും നാം ചെയ്യേണ്ടതിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മൊബൈലുകൾ എടുത്ത് ഒരുമിച്ചെടുത്ത് മാറ്റിവെച്ച് ആ സമയം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് ഗാർഡനിങ് ആകാം, കളികളാകാം, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാകാം. അങ്ങനൊരു സമയം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാനും ഈ മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തെ ഒഴിവാക്കിയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാനും അത് സഹായിക്കും. ഈ വിപത്തിനെ നേരിടണമെങ്കിൽ അതിൽ ഒന്നാമത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുക എന്നുള്ളതാണ്. ഏതിലാണോ നമ്മുടെ കുട്ടികളുടെ കഴിവെന്ന് കണ്ടെത്തി അതിന് എക്സ്ട്രാ ടൈം കണ്ടെത്തി പരിശീലിപ്പിക്കാൻ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.
1: കടുത്ത വിലക്കുകളോ ശിക്ഷാ നടപടികളോ അല്ല, മറിച്ച് വിവേകത്തോടെയുള്ള മാർഗനിർദ്ദേശങ്ങളും സ്നേഹത്തോടെയുള്ള നിയന്ത്രണങ്ങളുമാണ് ഇതിന് പരിഹാരം.
3: മൊബൈൽ എന്നത് ഒരു മോശമായ വസ്തുവായി കാണാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നതുകൂടി മനസ്സിലാക്കുക.
1: കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്ത വിഭാഗം പ്രൊജക്ട് ഡയറക്ടറും കൗൺസിലറുമായ ഫ്രാൻസിസ് മൂത്തേടൻ,
3: ഏതെങ്കിലും ഒരു വസ്തുവിനോടോ വ്യക്തികളോടൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും വ്യക്തികളും ആണ് മൊബൈൽ ഫോണിന് അഡിക്ഷൻ ആകുന്നത്. അപ്പൊ കുട്ടിക്കാലത്തെ തന്നെ അത്തരം കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്റലക്ച്വൽ പ്രോബ്ലം ഉള്ള കുട്ടികള്, കോണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികള്, പഠന വൈകല്യമുള്ള കുട്ടികള്, ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചാ തകരാറുള്ള കുട്ടികള്, ഡെവലപ്മെന്റൽ പ്രോബ്ലം ഉള്ള കുട്ടികള്, ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കൊക്കെ ഈ മൊബൈൽ പോലെയുള്ള അഡിക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. മറ്റൊന്നുള്ളത് കുട്ടികളുടെ വളർച്ചാഘട്ടത്തില് മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും രക്ഷാകർത്തൃത്വത്തിന്റെ തകരാറുകൊണ്ടും അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവര് അഡിക്ഷനിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല പ്രവണത എന്നുള്ളത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ മൊബൈൽ വേണമെന്ന് വാശി പിടിക്കുക, മൊബൈൽ കിട്ടാത്ത സന്ദർഭങ്ങളിൽ വളരെ ദേഷ്യക്കാരാകുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിൽ ബഹളം ഉണ്ടാക്കുക, മൊബൈൽ ഇല്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുക, രാത്രിയിൽ വളരെ വൈകി ഉറങ്ങുക, ബാത്റൂമിൽ പോകാൻ പോലും മൊബൈൽ വേണമെന്ന് വാശി പിടിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. ഉറപ്പുവരുത്തണമെങ്കിൽ സ്ക്രീനിങ് ടൂളുകൾ ഉപയോഗിച്ച് അവർക്ക് അഡിക്ഷൻ എന്തുമാത്രമുണ്ടെന്ന് കണ്ടെത്താം. മൊബൈലിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവരോടുള്ള സമീപനം പോസിറ്റീവ് ആയിരിക്കണം. അവരെ പരിഹസിക്കുകയോ മോശമായ വാക്കുകൾ കൊണ്ട് കളിയാക്കുകയോ

0: നീ മൊബൈലിന് അഡിക്റ്റ് ആണ്, നീ എന്തിനാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, കൊച്ചുകുട്ടികൾക്ക് പറ്റിയതല്ല മൊബൈല്, ഇനി മേലാൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ശകാരിക്കാതെ വളരെ പോസിറ്റീവായിട്ട് അവരെ ചേർത്ത് നിർത്തി അവരോട് സംസാരിച്ചാൽ കുട്ടികൾ സഹകരിക്കും എന്നതിന് തർക്കമില്ല. അത്തരത്തിൽ ഒരു കുട്ടി ഇവിടെ വന്നു, അവനോട് വിശദമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത് അവന്റെ പേരൻസും മൊബൈലിന് അഡിക്റ്റഡ് ആണ്. ജോലി കഴിഞ്ഞു വന്നാല് അവന്റെ പേരൻസും മൊബൈലിലാണ്. പേരൻസ് മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടിയും മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ കുട്ടി ചോദിച്ചൊരു ചോദ്യം, പപ്പയ്ക്കും മമ്മിക്കും മൊബൈൽ ഉപയോഗിക്കാമെങ്കിൽ എനിക്കും ഉപയോഗിച്ചു കൂടെ എന്നാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈൽ ഉപയോഗത്തിൽ ചിട്ട എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്.
1: സ്മാർട്ട് ഫോൺ, ടാബ്, PC ഇതുപോലത്തെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനോട് അമിതമായിട്ടുള്ള ഒരു ആസക്തിയാണ് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്.
2: കേരള പോലീസ് നടത്തിവരുന്ന ഡിഡാഡ് എന്ന ബോധവൽക്കരണ പദ്ധതിയിലെ സൈക്കോളജിസ്റ്റ് ജെന്നിഫർ,
1: പ്രധാനമായിട്ടും വരുന്ന ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഇന്റർനെറ്റ് യൂസ് ചെയ്തായിരിക്കും, അതായത് എപ്പോഴും യൂസ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി, പിന്നെ കയ്യില് ഫോൺ ഇല്ലാതെ ഇരിക്കുമ്പോൾ എപ്പം ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ടോളറൻസ്, അതായത് ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിരുന്നു ആദ്യം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ പിന്നെ ആവുമ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്താലേ ഈ പറയുന്ന സന്തോഷം അവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ സ്ക്രീൻ ടൈം ഇങ്ങനെ ഇൻക്രീസ് ആക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ പോലും എടുക്കുന്ന എഫേർട്സ് എപ്പോഴും അൺസക്സസ്ഫുൾ ആവുക. നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ സമയം ഇതിന് ഇന്റർനെറ്റ് സ്പേസിൽ ഇരിക്കുക. ഫോൺ മാറ്റി വെക്കാൻ ശ്രമിക്കുമ്പോൾ വിഡ്രോവൽ സിംപ്റ്റംസ് കാണിക്കുക. ഇതുപോലത്തെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിജിറ്റൽ അഡിക്ഷന്റെ സിംപ്റ്റംസ് ആയിട്ട് വരുന്നത്. സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിലും നോർമലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അവരെ ഡിജിറ്റലി അഡിക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു ഏരിയ ഓഫ് ഫങ്ഷനിങ്, സ്കൂൾ ലൈഫോ റിലേഷൻഷിപ്പ് ഇതിനൊക്കെ അഫക്റ്റ് ആവുമ്പോഴാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. കോസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഒരു വലിയൊരു കോസ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ അവർക്ക് ചെയ്യാനൊന്നും ഇല്ലാതെയൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഫോൺ ഉപയോഗിക്കുന്നത്. പിന്നെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. ഈ ഒരു ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ടും വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ യൂസേജ് കാരണം കുട്ടികളിൽ പല പ്രശ്നങ്ങൾ വരാം. സൈക്കോപത്തോളജിക്കൽ ആസ്പെക്ട്സിൽ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ, സോഷ്യൽ ആൻസൈറ്റി ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഓവർ സ്ക്രീൻ ടൈം ഉള്ള കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം കാണുന്നുണ്ട്, സ്ട്രെസ് വൾനറബിലിറ്റി കാണുന്നുണ്ട്, ആൻസൈറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒട്ടുമിക്ക കുട്ടികളിലും സോഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും, അതായത് അവർക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, പേരൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ലോൺലിനെസ് പൊതുവെ കൂടുതലായിട്ടും കാണുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ലെവലിലോട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പർട്ടിക്കുലർ മെഡിസിൻസ് ഒന്നും നിലവിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ കേസസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡറും ഇന്റർനെറ്റ് അഡിക്ഷനും ഒന്നിച്ച് വരുന്ന കേസസിന് നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുകയും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം എന്ന രീതിയിലാണ് കൗൺസിലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 to 6 months ആണ് ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. കേരള പോലീസായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോജക്ട് ആയതുകൊണ്ട് തന്നെ ഏത് അഡിക്ഷന്റെ നമുക്ക് പേടിപ്പിച്ചൊരിക്കലും അവരെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മോസ്റ്റ്ലി നമ്മൾ പേരൻസിന്റെ അടുത്ത് കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത്, അഡിക്ഷൻ കൂടുന്നു എന്ന് തോന്നുമ്പോൾ ആദ്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺസ് അവരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി വെക്കാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ ആക്ച്വലി ഒരു യൂസും ഇല്ല, അവർ നല്ല രീതിക്ക് വയലന്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പം ഗ്രാജുവലി ആണ് നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് വരുന്നത്.
2: കേരള പോലീസിൽ എക്കണോമിക് ഓഫൻസ് വിംഗിലെ IG അജിത ബീഗം സമകാലികത്തോട്.
3: സോഷ്യൽ പോലീസിംഗ് ഡിവിഷനിൽ വൺ ഓഫ് ദ മെയിൻ പ്രോജക്ട്സ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ആണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഈ പ്രോജക്ട് തുടങ്ങിയത് 2023. അപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള വർഷം നോക്കിയാൽ കുറേയധികം കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും മറ്റ് അവരുടെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്ത് ഒരുപാട് കുട്ടികൾ എക്സസീവ് ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും ഓൺലൈൻ ഗെയിമിംഗിന്റെ അഡിക്ഷനും കൂടാതെ സംടൈംസ് പേരന്റ്സ് അറിയാതെ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് ഒക്കെ കാണാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഇങ്ങനത്തെ ആപ്സ് ഒക്കെ കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം വലിയ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള പോലീസിൽ 2023 ചുരുക്കം 6 ജില്ലകളിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിച്ചു വന്നു. ഈ 3 വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് ഓൾമോസ്റ്റ് 3000 കുട്ടികൾ നമുക്ക് സക്സസ്ഫുള്ളി ഈ കൗൺസിലേഴ്സിന്റെ ഗൈഡൻസോടുകൂടി

0: ഫിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. തുടക്കത്തിൽ ഇത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂരിലാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ഡിയറിക്ഷൻ സെന്റർ എല്ലാ ജില്ലയിലും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും തുടങ്ങാൻ കാരണം തന്നെ ഇതിന്റെ ഒരു പ്രശ്നം വളരെ ഗുരുതരമാണ്, അതിന് സൊല്യൂഷൻസ് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സെന്റേഴ്സ് എല്ലാ ജില്ലകളിലും തുടങ്ങിയത്. ആക്ച്വലി എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ, ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ ഉടനെ തന്നെ മൊബൈൽ ഫോണിലേക്ക് എടുക്കുക. ചില കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്കൂളിൽ തന്നെ കൊണ്ടുപോകുന്നു. അപ്പൊ നോർമലി ഒരു മിനിറ്റാണ്, ഒരു റീലാണ് നോക്കി നോക്കി പോയാൽ അത് മണിക്കൂറുകൾ. ചില കുട്ടികളൊക്കെ ഈ പേരൻസുമായിട്ട് ഈ കൗൺസിലിംഗ് വരുന്ന ചില കേസസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 2 മണിവരെയൊക്കെ കുട്ടികൾ ഉറങ്ങാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത ദിവസം അവർക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്, പുറത്തുള്ള ഗെയിംസോ സ്പോർട്സോ എന്തെങ്കിലും കാണാൻ മടിയാണ്. ഇന്റർനെറ്റ് കട്ട് ചെയ്യും, അച്ഛനും അമ്മയും പറഞ്ഞാൽ ഉടനെ അവര് സെൽഫ് ഹാം ചെയ്യാൻ നോക്കും, സൂയിസൈഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പേരൻസിന് തന്നെ ഭീഷണിപ്പെടുത്താനുള്ള സ്വഭാവമൊക്കെ വരും. അപ്പൊ ഇതൊക്കെ വന്ന് സയൻസ് ഓഫ് അഡിക്ഷൻ ആണ്. സോ ഇത്രയും സീരിയസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ, ഫോൺ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രിലിമിനറി ആയിട്ട് സയൻസ് ഓഫ് അഡിക്ഷൻ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സമീപിക്കാം. അപ്പൊ ഇത് നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, 9497900200 ആണ്. അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എവിടെയാണെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. ആ ഒരു സെന്ററിലേക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അവിടെ തെറപ്പി കൗൺസിലിംഗ് സെഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ക്വാളിഫൈഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ കേസ് വർക്കേഴ്സും ഉണ്ടാവും. ആൻഡ് ഇത് ജസ്റ്റ് സ്ക്രീൻ അഡിക്ഷൻ മാത്രമല്ല, ബട്ട് ആ കുട്ടികളുടെ എന്തായിക്കോട്ടെ സൂയിസൈഡൽ ടെൻഡൻസീസോ അല്ലെ കൂടുതൽ ദേഷ്യപ്പെടുന്ന കുട്ടികളോ അല്ല പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളോ, ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇൻഫാക്ട് ഈ സൈക്കോളജിസ്റ്റും കേസ് വർക്കേഴ്സും ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് അവരൊന്ന് കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിനുശേഷമാണ് ഈ തെറപ്പി കൗൺസിലിംഗ് ഒക്കെ പറയുന്നത്. അഥവാ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് അഡിക്ഷനിലൊക്കെ ഉള്ള സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമെങ്കിൽ അവർ ആ ഒരു റെഫറൽ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള റെഫറൽ അവർ ചെയ്യും. അവിടെ നിന്ന് കൂടുതൽ കുട്ടികൾ നമ്മൾ അങ്ങോട്ട് സൈക്യാട്രിക് ട്രീറ്റ്മെന്റും അയക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററും അത് പ്രവർത്തിക്കുന്നതും. ജനറലി 9 to 5 PM എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇത് അവൈലബിൾ ആണ്.
1: സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ പാടെ നിരാകരിക്കുകയല്ല, മറിച്ച് അതിനെ വിവേകത്തോടെ ഉപയോഗിക്കാൻ നമ്മുടെ കുരുന്നുകളെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. കേരള പോലീസിന്റെ ഡിഡാറ്റ് പോലുള്ള പദ്ധതികളുടെ സഹായത്തോടെയും മാതാപിതാക്കളുടെ കരുതലോടുകൂടിയ മേൽനോട്ടത്തിലൂടെയും മാത്രമേ ഈ ഡിജിറ്റൽ കുരുക്കഴിക്കാൻ നമുക്ക് സാധിക്കൂ. ആരോഗ്യപൂർണമായ ഒരു നല്ല നാളേക്കായി മൊബൈൽ സ്ക്രീനുകളുടെ മിഥ്യാലോകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ പുസ്തകങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ചേക്കുവിന്റെ പാതിയടഞ്ഞ കണ്ണുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. ജയിലിന്റെ പിന്നാമ്പുറത്തെ കവാടത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ചേക്കുവിന്റെ ജഡം കഴുത്തൽപ്പം ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നു. തൂക്കിക്കൊല്ലും എന്ന് ചേക്കുവിന് ഉറപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയില്ല. എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ അരുങ്കൊല എന്നാണ് തൂക്കിക്കൊല്ലാനുള്ള വിധിയിൽ ജഡ്ജി പറഞ്ഞിരുന്നത്. സംഭവങ്ങളുടെ നിജസ്ഥിതിയും സാക്ഷികളുടെ മൊഴിയും എല്ലാം അത് ശരിവെക്കുന്നതായിരുന്നു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചേക്കുവിനെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒന്നിനെയും എതിർക്കാതെ പ്രതിക്കൂട്ടിൽ എതിർവശത്തായി കാണുന്ന വാതിലിലൂടെയുള്ള വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് വെറുതെ നോക്കിയുള്ള നിൽപ്പായിരുന്നു അത്. ചേക്കുവിന്റെ ജഡം ഏറ്റുവാങ്ങാൻ അധികമാരും വന്നിരുന്നില്ല. എല്ലാവർക്കും അയാളോട് ദേഷ്യമായിരുന്നു. അതെല്ലാം കാണുമ്പോൾ രാമർ ചിലപ്പോഴൊക്കെ സ്വയം ചോദിച്ചു പോവാറുണ്ട്, ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട ഒരുവനാകുന്നത്? ആരെയും ദ്രോഹിക്കാത്ത ചിണ്ടൻ നമ്പ്യാരെ കൊല്ലുവാൻ കരുതിക്കൂട്ടി കൊടുവാളും കടയിച്ച് വന്നവനാണ് ചേക്കു. അമർത്തിയും അല്ലാതെയും ആളുകൾ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു.

0: ിൽ വെച്ച് അവസാനമായി കണ്ടപ്പോൾ ചേക്കു പറഞ്ഞു, രാമറെ, നിന്നെയൊക്കെ വിട്ടുപോകണമെന്ന് ഓർക്കുമ്പോഴാ ഉള്ളിനൊരു പിടച്ചിൽ. ചേക്കുവിന്റെ കൈപിടിച്ച് പതുക്കെ തഴുകിക്കൊണ്ടിരുന്നു. ഒന്നും പറയുവാൻ കഴിഞ്ഞിരുന്നില്ല. ചേക്കുവിന്റെ ജഡം തൊട്ടുകൊണ്ട് അതിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാണ്. പുലർച്ചെ ഉറങ്ങാതെ ജയിലിന്റെ പിന്നിലെ കവാടത്തിന് സമീപം കാത്തിരുന്നതും അതിനുവേണ്ടിയാണ്. ഒടുവിൽ വെളിച്ചം പരക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കവാടം തുറന്നത്. മലർന്നുകിടക്കുന്ന ചേക്കു, നല്ല കരുത്തുറ്റ ഒത്ത ശരീരം, മരണത്തിന് തൊട്ടുമുമ്പ് താടി വടിച്ചത് കാരണം ചുവന്നു തുടുത്ത മുഖത്ത് ഒരു നീലനിറം കാണാമായിരുന്നു. കൈ പതുക്കെ ചേക്കുവിന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചു. അതിനുള്ളിലെ മിടിപ്പ് എപ്പോഴാണ് നിലച്ചുപോയത്? നിലച്ചിട്ടില്ലെന്നു തന്നെയാണ് രാമർ വിശ്വസിക്കുവാൻ ശ്രമിച്ചത്. ചേക്കുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും കോടതിയിൽ വിചാരണ ചെയ്തതും തൂക്കിലേറ്റിയതും വളരെ ചുരുക്കിയാണ് കല്യാണിയോട് പറഞ്ഞിരുന്നത്. അത്രമാത്രം അതിന് പ്രാധാന്യം കൊടുക്കാനും തുനിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ കല്യാണിയുടെ സംസാരത്തിൽ ചേക്കു കടന്നു വരാറുണ്ട്. അന്നേരമെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ഒരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. കഴുത്തൽപ്പം ഇടത്തോട്ട് ചെരിഞ്ഞുള്ള കിടപ്പും പാതി അടയാത്ത കണ്ണുകളും തന്റെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനാണ് രാമർ ശ്രമിച്ചത്. കല്യാണിയുടെ മനസ്സ് സ്വസ്ഥമായിരിക്കട്ടെ, അവൾ എപ്പോഴും സന്തോഷവതിയാവട്ടെ. ഒരു നാൾ കല്യാണി അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് അന്നേരം അങ്ങനെയൊരു സംശയം അവൾക്കുണ്ടായതെന്ന് അറിയില്ല. ചിലപ്പോൾ അവൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. ചേക്കു അത്രയും നാൾ എവിടെയായിരുന്നു? കല്യാണി എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിരുന്നു. അതേസമയം കോടതി മുറിയിലെ സംഭവം പരാമർശിക്കുവാൻ അവൾ മടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റൊന്നും അന്വേഷിക്കാതെ രാമർ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കേ? ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു, പെരുമാൾപുരത്തെ ഒരു മരത്തിന് മുകളിലായിരുന്നു 3 ദിവസമെന്ന്. സത്യമാണോ അത്? എനിക്കറിയില്ല. ചേക്കുവിനോട് ഞാനത് ചോദിക്കാനും പോയിട്ടില്ല. നടന്നതെന്താന്ന് എന്നോട് പറയാൻ ഓൻ കാത്തിരിക്കായിരുന്നു എന്ന് മാത്രമേ എനിക്കറിഞ്ഞൂടൂ. എവിടെ കഴിഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. ഇനിയിപ്പോഴേ ഓരോരോ കഥകൾ ഇറങ്ങി വരൂ ചേക്കുവിനെക്കുറിച്ച്, കല്യാണി പറഞ്ഞു. അത് ഏറെക്കുറെ ശരിയായിരുന്നു. ചേക്കുവിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള കഥകളാണ് നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കടത്തനാട്ടിൽ പോയി ചേക്കു പയറ്റു പഠിച്ചിരിക്കുന്നു. പേരാമ്പ്രയിലെ ഒരു പറയൻ മന്ത്രവാദിയുടെ അടുത്തുനിന്നും ഒടിവിദ്യ വശത്താക്കിയിരിക്കുന്നു. MSP-ക്കാർ കവാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങാടിയിലൂടെ ചേക്കു പല പ്രാവശ്യം നടന്നുപോയിരുന്നു, പൂച്ചയുടെയും നായയുടെയും വേഷത്തിൽ. അതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നായയായി അങ്ങാടിയിലൂടെ നടന്നിരുന്ന ചേക്കു പെട്ടെന്ന് ഇടവഴിയിലേക്ക് കയറുന്നതിനും വീണ്ടും ചേക്കുവായി രൂപം മാറുന്നതിനും സാക്ഷികളായവർ ധാരാളമുണ്ട്. ചേക്കു കുട്ടികളുടെ മുമ്പിലും ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളോട് അമ്മമാർ പറയുന്നു, ഇപ്പൊ ചേക്കുവിനെ വിളിക്കും, കൊടുവാളും കൊണ്ടോ വന്നാലുണ്ടല്ലോ. കുട്ടികൾ പേടിച്ച് വിറച്ച് അനുസരിക്കുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേക്കു ഇത്രമാത്രം ശപിക്കപ്പെട്ടവനായത് എന്നറിയാതെ രാമറിന്റെ മനസ്സ് ഉഴലുകയായിരുന്നു. ആരും ഒന്നിന്റെയും സത്യാവസ്ഥ അന്വേഷിക്കുന്നില്ല. ആരോ പറയുന്നത് അതേപടിയോ കൂട്ടിച്ചേർത്തോ ആളുകൾ പറഞ്ഞു നടക്കുന്നു. ചേക്കുവിന്റെ ദുരന്തവും അതുതന്നെ.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ജിജിയ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. മോന് വേണ്ടിട്ടായിരുന്നേ.
2: പറയൂ അമ്മ.
3: അവന് ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് തേർഡ് ഇയർ പഠിക്കുവാണ്.
2: നല്ല കോഴ്സാ, ജോലി കിട്ടും.
3: പി ജിക്ക് ഏതാ കോഴ്സ് പഠിക്കുന്നത്? അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ?
2: ഇതൊക്കെ വൊക്കേഷണൽ കോഴ്സാണ് അമ്മ, ജോബ് ഓറിയന്റഡ് കോഴ്സാണ്. ഇതൊരു എൻഡ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്സായാൽ ജോലി കിട്ടും. പി ജിക്ക് ഒന്നും പോണ്ട.
3: ആണോ, എവിടെയൊക്കെ കിട്ടുമെന്ന്
2: പറയാം? ഹോട്ടൽ ഇൻഡസ്ട്രിയില് ഇവര് തേർഡ് ഇയർ ആണ്.
3: തേർഡ് ഇയർ.
2: അപ്പൊ എത്ര ട്രെയിനിങ്ങിന് പോയി?
3: ഓരോ വർഷം ഓരോ മാസം വെച്ച്.

0: ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്.
1: അതെ, അപ്പൊ രണ്ട് ട്രെയിനിങ്ങോ മൂന്ന് ട്രെയിനിങ്ങോ ആയില്ലേ ഈ ട്രെയിനിങ് അവർക്ക് ജോലി കിട്ടേണ്ടത്? ആ ട്രെയിനിങ്ങിന് പോയ ഹോട്ടൽസോ ട്രെയിനിങ്ങിന് പോയ ഇൻഡസ്ട്രീസിലാണോ? ഒന്നിലെ ഇൻഡസ്ട്രിയിലായിരിക്കും അല്ലെങ്കിൽ ഹോട്ടൽസിലായിരിക്കും ട്രെയിനിങ് പോയേക്കണവര്. അപ്പൊ അവിടെ ആ ട്രെയിനിങ്ങിന് ഒരു പോകും, ചിലപ്പോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ബാച്ച് ആയിട്ട് പോവും. നല്ല ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ ഒരു നമ്മൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ മിടുക്കനാണെങ്കിൽ അവർ തന്നെ പറയും കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ വന്നോളൂ ജോലി. അതാണ് ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിന്റെ ഇന്റേൺഷിപ്പിന്റെ ഒക്കെ ഉദ്ദേശങ്ങൾ. അങ്ങനെ അതല്ലെങ്കിൽ മകനോട് പറയേണ്ടത്, മകൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് കുറെ സെക്ടേഴ്സ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, അങ്ങനെ കുറെ ഡിവിഷൻസ് ഉണ്ട്, നാല് ഡിവിഷൻ അഞ്ച് ഡിവിഷൻ ഉണ്ട്. അവിടെ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഏത് സെക്ടറിലാണ് ഗൈഡായിട്ട് വർക്ക് ചെയ്യാം, ഫ്രണ്ട് ഓഫീസായിട്ട് വർക്ക് ചെയ്യാം, ട്രാവൽ മാർക്കറ്റിംഗ് ടൂറിസം മാർക്കറ്റിംഗ് ഭയങ്കര സെക്ടറാണ്, അതിൽ വർക്ക് ചെയ്യാം, അല്ലെ ഏതാണോ മോൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ
0: കേരളത്തിൽ തന്നെ കിട്ടാം.
1: പിന്നെന്താ കേരളത്തിൽ ഇഷ്ടംമാതിരി ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടൽ, ഇപ്പൊ എറണാകുളത്തേക്കാണ് എത്ര ഹോട്ടൽസ് ഉണ്ട്. അവിടെയൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ട്രെയിനി ആയിട്ട് കിട്ടും, ആദ്യം കിട്ടുന്നത് ട്രെയിനി ആയിട്ടായിരിക്കും, ഒരു സ്റ്റൈപ്പൻഡ് കിട്ടും. ഒന്നോ രണ്ടോ വരും ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെഗുലർ, നല്ല ഭയങ്കര സ്കോപ്പുള്ള ഫീൽഡാണ്. കേരളം ടൂറിസത്തിന്റെ സെന്റർ ആണ്, പേഴ്സണാലിറ്റി ബേസ്ഡ് ജോബാണ്. അപ്പൊ അതിന് കുറച്ചൊരു അഡീഷണൽ ആയിട്ട് ലാംഗ്വേജ് പഠിക്കുക, നന്നായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചാൽ കഴിഞ്ഞാൽ സുഖമായിട്ട് ജോലി കിട്ടും കേട്ടോ.
0: ഓൾ ദി ബെസ്റ്റ്.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മണിക്കൂർ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതി വിലയിരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടുക്കി അടിമാലി ഇരുമ്പുപാലം പഴമ്പിള്ളിച്ചാൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറകുത്തിനും 6 മൈലിനുമിടയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി TT സിദ്ദിഖ്. സംസ്ഥാന ഗവൺമെന്റിന്റെ മറുപടി സമയബന്ധിതമായ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി. ഇത് സംബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. സാമൂഹ്യവിരുദ്ധരുമായി ബന്ധം പുലർത്തിയതിന് അടൂർ SI ജിനുവിനെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG സസ്പെൻഷൻ ഉത്തരവ് നൽകിയത്. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിന് ഇറങ്ങും.
3: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: പുസ്തകം മൺവെട്ടി, പിന്നെ AK-47. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിന്റെ ദേശീയ പതാകയിൽ ഇടതുഭാഗത്തായി ഒരു പുസ്തകത്തിന്റെയും ഒരു മൺവെട്ടിയുടെയും അതിനൊപ്പം ഒരു തോക്കിന്റെയും ചിത്രം കാണാൻ കഴിയും. ആദ്യത്തെ രണ്ടും നമുക്ക് തൽക്കാലം വിടാം, മൂന്നാമനായ തോക്കിലേക്ക് തന്നെ എത്താം. വിശ്വപ്രശസ്തമായ AK-47 തോക്കാണ് അതിൽ കാണുന്നത്. തോക്കെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് AK-47 തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കുന്ന റൈഫിളുകൾ നാം കണ്ടിട്ടുണ്ടാകുമല്ലോ. അതാണ് ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ. ഇവയ്ക്ക് ലോങ് റേഞ്ചുകളിൽ കൃത്യമായി വെടി ഉതിർക്കാൻ കഴിയുമെങ്കിലും ഓട്ടോമാറ്റിക് തോക്കുകൾ പോലെ കൂടുതൽ ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാൻ കഴിയില്ല. അതൊരു കുറവ് തന്നെയായിരുന്നു. യുദ്ധമുഖത്ത് നിരന്തരം വെടി ഉതിർക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ബുള്ളറ്റ് ലോഡ് ചെയ്യുക എന്നത് അത്ര പ്രായോഗികമല്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ച ഏക രാജ്യം ജർമ്മനിയായിരുന്നു. ജർമ്മനിയുടെ സ്റ്റൈംവാർ 44 എന്ന തോക്കായിരുന്നു ലോകത്തെ ആദ്യത്തെ വിജയകരമായ

0: ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിൾ. ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ റഷ്യയുടെ ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ റഷ്യയുടേത് കാലഹരണപ്പെട്ട യുദ്ധ സാമഗ്രികൾ ആയിരുന്നു എന്ന് പൊതുവെ അക്കാലത്ത് ഒരു സംസാരം തന്നെ രൂപം കൊണ്ടു. ഇതേ സമയത്താണ് റഷ്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മിഖായേൽ കലോഷ്നിഖോവ് യുദ്ധത്തിൽ തോളെല്ലിന് പരിക്കേറ്റ് ചികിത്സ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ഒരു തോക്കിൻ്റെ ഡിസൈനുമായി റഷ്യൻ സർക്കാരിനെ സമീപിക്കുന്നത്. അന്ന് ഒരു തോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയപ്പെട്ടത് അതിൻ്റെ ടൈറ്റ് ടോളറൻസ് ആയിരുന്നു. അതായത് ധാരാളം ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ ഒരു തോക്ക് നിർമ്മിക്കുന്നത്. അവ തമ്മിൽ നല്ല രീതിയിൽ ചേർന്നിരുന്നാൽ മാത്രമേ ആ തോക്ക് കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ കലോഷ്നിഖോവിൻ്റെ ഡിസൈൻ ടൈറ്റ് ടോളറൻസ് അല്ലായിരുന്നുവെങ്കിലും വളരെ ദുർഘടമായ അവസ്ഥയിലും അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ചെളി നിറഞ്ഞാലും വെള്ളം കയറിയാലും ഒന്നും അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇത്തരത്തിൽ ലൂസ് ടോളറൻസ് എന്ന് വിളിക്കപ്പെട്ട ഡിസൈൻ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു കുറവായി എടുത്തു കാണിക്കപ്പെട്ടത് ഭാര കൂടുതലായിരുന്നു. അതും ചെറിയൊരു മാറ്റത്തോടെ കലോഷ്നിഖോവ് മറികടന്നു. ബോൾട്ട് കാരിയറും ഗ്യാസ് പിസ്റ്റണും ഒരേ യൂണിറ്റാക്കി മാറ്റിയാണ് അദ്ദേഹം ആ ഡിസൈനിൻ്റെ പ്രശ്നം പരിഹരിച്ചത്. ഇതുവഴി വലിയൊരളവിൽ റൈഫിളിൻ്റെ ഭാരം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കലോഷ്നിഖോവ് തോക്കുകൾ വിളിക്കപ്പെട്ടത് AK എന്നായിരുന്നു. കലോഷ്നിഖോവ് ഓട്ടോമാറ്റിക് ഗൺ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടവ പിന്നീട് ഓട്ടോമാറ്റിക് കലോഷ്നിഖോവ് ആവുകയും AK അതിൻ്റെ ചുരുക്കപ്പേരായി വിലയിരുത്തുകയും ചെയ്തു. 1946 മുന്നോട്ട് വെച്ച ഒരു ചുവടുവെപ്പെന്ന നിലയിൽ ആ വർഷത്തെ കൂടി സൂചിപ്പിക്കാൻ AK-46 എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത വർഷം ആ ഡിസൈനിനും വലിയ ഗുണകരമായ മാറ്റങ്ങൾ വരികയുണ്ടായി. മാത്രമല്ല അതിൻ്റെ നിർമ്മാണത്തിനും വലിയ ഉണർവുണ്ടായി. അങ്ങനെ 1947 ഡിസൈൻ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഏറിയത് എന്ന നിലയിലാണ് അതിന് AK-47 എന്ന പേര് നൽകിയത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ആയുർ വിചാരം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
2: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
2: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516.
1: മൊബൈൽ 9847-99-7321.
3: ഇന്ന് ഈ പരിപാടിയിൽ ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി, ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ PK ലതികയുമായി അഭിമുഖം.
4: ആയുർവിചാരത്തിൽ ചർച്ച ചെയ്യുന്നത് ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന വിഷയമാണ്. ആയുർവേദം എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രയോജനകരമാകുന്നത്? നമുക്കറിയാം, വളരെ പ്രാചീനമായ ഒരു ചികിത്സാ പദ്ധതിയാണ്, അതല്ലെങ്കിൽ ഒരു ജീവിത പദ്ധതിയാണ് ആയുർവേദം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആധുനിക കാലഘട്ടത്തിന് അത് അനുയോജ്യമാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്.
5: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചികിത്സാ പദ്ധതി എന്നതിനേക്കാൾ ഉപരി അതൊരു ജീവിത ശൈലിയായിട്ടാണ് കണക്കാക്കുക. ഈ ജീവിത ശൈലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ജീവിത ശൈലി രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ്. ഇവിടെ നമുക്കെപ്പോഴും ഭാരതത്തിൻ്റെ തനതായ ആയുർവേദ ശാസ്ത്രമാണ്. ഇപ്പോൾ ചൈനയിൽ, ടിബറ്റിലും ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രം അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ഒരു രീതിയാണ് ആയുർവേദം. അതിൽ നമുക്ക് ചികിത്സയും രോഗങ്ങളും രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ആരോഗ്യം പരിപാലിക്കാം, അല്ലെങ്കിൽ എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം എന്നുള്ളതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആയി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ശാസ്ത്രശാഖകളുടെയും ഒരു കോമ്പിനേഷനാണ് ആയുർവേദം. ആയുർവേദത്തിൽ ഇക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, അതുപോലെ മെഡിക്കൽ സയൻസോ വെറ്റിനറി സയൻസോ എല്ലാം അതിൽ വരുന്നുണ്ട്.
4: യോഗയുണ്ട്,
5: യോഗയുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജീവിത ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രോഗം വന്നു കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ എല്ലാവരും. അതിനു മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ എന്തെന്നുള്ളത് ഇപ്പോഴത്തെ ആഹാര രീതിക്കും വിഹാര രീതിക്കും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്

0: നമുക്കറിയാം പ്രകൃതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രകൃതി എന്നുള്ളത് വാതപിത്ത കഫ പ്രകൃതി ഉണ്ട്, അതിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് എപ്പോഴും ഒരു ജീനോ ടൈപ്പാണെന്ന് CCRIസിന്റെ ലേറ്റസ്റ്റ് സ്റ്റഡി കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ജീനോ ടൈപ്പാണ് ഒരു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പ്രകൃതി ഇപ്പൊ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ സഹായത്തോടു കൂടിയിട്ട് ആണ് ഇതിനെ അവർ അനലൈസ് ചെയ്തെടുത്തത്. എന്നിട്ട് ആ പ്രകൃതിയിലുള്ള ആൾക്ക് വരാവുന്ന അസുഖങ്ങൾ ഇന്നതാണ് എന്ന് വരെ നമ്മൾ അതിനെ തിരിച്ചെടുത്തു. ബയോ ഇൻഫോർമാറ്റിക്സ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഇൻഡിവിജ്വലൈസ് ചെയ്തു. അതിനെ ഒരു വ്യക്തിയുടെ ജീനോടൈപ്പ് മനസ്സിലാക്കിയാൽ ആ ജീൻ ഇതിൽ വരാവുന്ന അസുഖങ്ങൾ, അവരുടെ പാരമ്പര്യം, അവരുടെ ഹിസ്റ്ററി എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന അസുഖങ്ങൾ വരാം. നാളെ ജാതകമല്ല, ഇതായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന പോലെ അതൊരു ജീനോടൈപ്പ് ആണെന്ന് തെളിഞ്ഞു. അതിങ്ങനെ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കാര്യമുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ തെളിയിക്കാൻ നമുക്കിപ്പൊ സാധിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആയുർവേദത്തിലെ ഡയറ്ററ്റിക്സ്, ഇത്രയും ഈ ആവാസ വ്യവസ്ഥയനുസരിച്ച് കാലം, ദേശം, ദഹനശക്തി, പ്രകൃതി, രോഗാവസ്ഥ, ശരീരബലം, പ്രായം, ഇങ്ങനെ ഒരു 10-11 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആഹാര രീതി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് രോഗിക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യണം, എപ്പോൾ കഴിക്കണം, എന്തിൻ്റെ കൂടെ കഴിക്കണം ഇത്യാദി എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിൽ വന്നിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട വേറൊരു സംഗതി, ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ സാധനങ്ങൾ, ഇപ്പൊ ക്ഷീരവർഗം, പല തരത്തിലുള്ള മൃഗങ്ങളുടെ ക്ഷീരങ്ങളുടെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ശാഖവർഗം, അതായത് പലതരത്തിലുള്ള ഇലക്കറികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മുദ്ഗവർഗം, പലതരത്തിലുള്ള ഗ്രെയിൻസിന്റെ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളുടെ ഒക്കെ ഗുണങ്ങൾ എന്താണെന്ന് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു രോഗാവസ്ഥയിൽ വന്നിരിക്കുന്ന ശരീരത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത്രയും കൃത്യമായിട്ടുള്ള ഒരു ഡയറ്ററ്റിക്സിന്റെ ഒരു രീതി ആയുർവേദത്തിനുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിലെ പഞ്ചകർമ്മ, ഡീടോക്സിഫിക്കേഷൻ, ഇത് വേറെ ഒരു ശാസ്ത്രത്തിലും കാണാത്ത ഒരു കാഴ്ചപ്പാടാണ്. നമ്മളുടെ ശരീരത്തിലെ ടോക്സിൻസിനെ നമുക്ക് എങ്ങനെ പുറത്തു കളയണം എന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ, ഇതിൽ ഈ 5 കർമ്മങ്ങൾ വഴി നമുക്ക് നാച്ചുറൽ ഓറിഫിസസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങളിൽ കൂടി പുറത്തോട്ട് കളയുക, ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക എന്നൊക്കെ പറയുന്നത് മസ്യം, ഇതെല്ലാം ആ ഇതിൽ വരുന്നത്, അതും ഒരു വേറിട്ട കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ രസായന ചികിത്സ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതെനിക്ക് തോന്നുന്നു വളരെയേറെ യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഒരു രോഗത്തിന്റെ പുനരാവിർഭാവത്തെ തടയുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രസായനം ഓരോ അസുഖത്തിനനുസരിച്ച്, ഇത് ലേഹ്യങ്ങളൊന്നുമല്ല, ഇൻഡിവിജ്വൽ ഡ്രഗ്സ് വരെ ഉണ്ട് അതിൽ യൂസ് ചെയ്യുക. ഒറ്റ മരുന്നുകളും ഒറ്റ മൂലികളൊക്കെയാണ് രസായനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ തിപ്പലി, അതുപോലെ തന്നെ ഭല്ലാതകം, അങ്ങനെ ഒത്തിരിയും ഔഷധങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ രസായനമായിട്ട് കൊടുക്കുന്നത്. ആ രോഗം മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചികിത്സ തീരുമ്പോൾ രസായനം കൊടുത്ത് അതിനെ വീണ്ടും വരുത്താതി ചെയ്യുന്നത്. ഈ രീതിയിലുള്ള കൺസെപ്റ്റൊക്കെ ആയുർവേദത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കണക്കാക്കിയിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതുപോലെ തന്നെ വ്യക്തിയധിഷ്ഠിതമായിട്ട് ഒരു ടെയ്ലർ മെയ്ഡ് ആയിട്ടാണ് ചികിത്സകൾ പോലും പലപ്പോഴും നിശ്ചയിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റൊക്കെ യോഗ, രസായന, പഞ്ചകർമ്മ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരാളുടെ ആരോഗ്യത്തെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്.
1: ആയുർവേദം കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല,
0: ഒരിക്കലും ഇല്ല. കാരണം എന്താന്ന് വെച്ചാല്, നമുക്കറിയാം ജീവിത ശൈലീ രോഗങ്ങൾ അന്നത്തെക്കാളും കൂടുതലാണിന്ന്. തീർച്ചയായിട്ടും ഈ ജീവിതശൈലി കൊണ്ടുവരുന്ന രോഗങ്ങളെയാണ് ആയുർവേദം ആദ്യമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ആയുർവേദത്തിൽ രോഗാനുൽപാദനീയം, രോഗങ്ങളെ ഉണ്ടാക്കുന്ന കാരണങ്ങളെ വിശദീകരിക്കുന്നതിന് അവസാനം ഒരു ശ്ലോകം പറയുന്നുണ്ട്. നിത്യം ഹിതാഹാര വിഹാര, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും പറയണത് എന്താ, ഹിതാഹാര വിഹാരങ്ങളെ പാലിക്കണം, നമുക്ക് ഹിതമായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്, നമ്മൾ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ശരി തിരിച്ചെടുക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ കൊണ്ടു നടക്കാനായിട്ട് അങ്ങനെ സാധിക്കണം. അതുപോലെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, സത്യസന്ധമായിട്ടുള്ള ജീവിതമായിരിക്കണം, ക്ഷമാശീലം ഉണ്ടാവണം, സജ്ജനങ്ങളുമായിട്ട് കൂടണം. ഇങ്ങനെയുള്ള ആൾക്ക് രോഗം വരില്ല എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് തന്നെ ആ ജീവിത ശൈലിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ശാസ്ത്രത്തിന് കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
1: പക്ഷെ നമുക്ക് ഇന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ, ആധുനിക ജീവിതം വളരെ തിരക്കാണ്, എല്ലാവർക്കും ഒന്നിനും സമയമില്ല, അത്തരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തില് ആയുർവേദം എത്രമാത്രം പ്രയോജനകരമാകും?
0: ഇതില് ആയുർവേദത്തിന് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ലോങ് ഡ്യൂറേഷൻ എടുക്കും.

0: ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ചികിത്സയിലെ പഥ്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഇതിന് തടസ്സം വരുന്ന കാര്യങ്ങൾ. അങ്ങനെയൊന്നുമില്ല, എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പെട്ടെന്ന് കുറയാനും വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്. പിന്നെ ആ ജീവിത ശൈലിയെ കറക്റ്റ് ചെയ്തുകൊണ്ടേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ സമയം വരുന്നത്. ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് ഒരു ഗുളികയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് തീർക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അവർ ജീവിതശൈലി കറക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇതിന് കൂടുതൽ സമയം എടുക്കുന്നത്. അല്ലാതെ ഇതിലിപ്പോ നമുക്കറിയാം, പഴയ കാലം പോലെയല്ല പാലറ്റബിലിറ്റി ഒരു പ്രധാന സംഗതി. കഷായം കുടിക്കൽ വലിയതാ, ഇപ്പൊ കഷായത്തിന്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആ.
1: അതുപോലെ
0: കഷായത്തിന്റെ ഗുണം നഷ്ടപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ എക്സ്ട്രാക്റ്റ് ആണ് കഷായം എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ടാബ്ലറ്റ് ആവുമ്പോൾ നമ്മൾ ഈ ടാബ്ലറ്റിനെ അവര് അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ആ ടാബ്ലറ്റിനെ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ പറയുന്ന രീതിയിലുള്ള ഗുളികകളുണ്ട്. 100% കഷായത്തിന്റെ ഗുണം കിട്ടിയില്ലെങ്കിലും ഒരു 80% എന്തായാലും കിട്ടും. പിന്നെ വേറൊരു പ്രധാന സംഗതി, എല്ലാ രീതിയിലും ഇന്ദുകാന്തം എന്ന് പറഞ്ഞൊരു കഷായത്തിന്റെ സിറപ്പ് ഫോമിലും ഉണ്ട്, കഷായ രൂപത്തിലുണ്ട്, പൗഡർ ഫോമിലുണ്ട്, നിങ്ങൾക്ക് ടീ ബാഗ് പോലെ കിട്ടും. അതുകൂടാതെ ഇതിന്റെ ടാബ്ലറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു കാലാനുസൃതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഔഷധങ്ങളുടെ പ്രിപ്പറേഷന്റെ രീതിയിലൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്.
1: ഈ ഔഷധങ്ങളുടെ പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് പലപ്പോഴും ഒരു വിമർശനം, ആയുർവേദ മരുന്നുകൾ പലപ്പോഴും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, അതിൽ എന്താണ് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
0: അതായത് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്, ഔഷധ നിർമ്മാണത്തിന് ആയുർവേദ ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ച ഒരു ഫാർമക്കോപ്പിയ നിലവിലുണ്ട്. അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓരോ രീതിയിലുള്ള, ഇപ്പൊ അരിഷ്ടമായാലും കഷായമായാലും ലേഹിയായാലും ടാബ്ലറ്റ് ആയാലും, അതിനെ കർശനമായിട്ട് കൃത്യമായിട്ട് ഇന്നിന്ന സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്താലേ ആ പ്രോഡക്റ്റിന് നമുക്ക് അംഗീകാരം കിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രോഡക്റ്റാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ അത് ഒരു വശം, എന്നാൽ മാത്രമേ GMP സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ഇതുപോലെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഡോക്ടർമാർ ഉപയോഗിക്കുക, രോഗികൾ വാങ്ങിക്കഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്, ഒരു GMP സർട്ടിഫൈഡ് കമ്പനി ഇറക്കുന്ന സാധനമാണോ എന്ന് നോക്കിയിട്ട് ആ ക്വാളിറ്റി കൗൺസിൽ നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന ഔഷധമാണെന്ന് കണ്ടു വേണം യൂസ് ചെയ്യാൻ. ഇന്നത്തെ അവസ്ഥയിൽ ഇതിനെയൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, ആധുനിക മെത്തേഡുകൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. പക്ഷേ റോ ഡ്രഗ്സ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചെടുക്കുന്ന കുറുന്തോട്ടി ഉദാഹരണത്തിന്, ഓരോ സ്ഥലത്ത് നിൽക്കുന്ന കുറുന്തോട്ടിയിലും ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള മെത്തേഡാണ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത്. ഒരു കോമ്പിനേഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നിലവിൽ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ.
1: മറ്റൊരു വിമർശനം, പലപ്പോഴും ഈ ആയുർവേദ മരുന്നുകളിൽ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യമുണ്ട്, അത് നമ്മുടെ കിഡ്നിയെ മോശമായി ബാധിക്കും, അങ്ങനെ കിഡ്നി രോഗികളാകാൻ സാധ്യതയുണ്ട് ആയുർവേദ മരുന്ന് കഴിച്ചാൽ എന്നൊക്കെ ആക്ഷേപങ്ങൾ വരാറുണ്ട്, അതെങ്ങനെ കാണുന്നു ഡോക്ടർ?
0: രസശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിനൊരു വിഭാഗമുണ്ട്. അവിടെ നമ്മൾക്ക് ഹെവി മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വളരെ നാനോ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് അതിനെ ഒരു 75 to 125 mg വരെ ഡോസിൽ ഇത്ര ദിവസം കൊടുക്കുക, ഇന്നിന്ന പഥ്യങ്ങളോട് കൂടിയിട്ട്. അത് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് ആ ചികിത്സയുടെ പ്രത്യേകത, അതിനെ ചികിത്സയായിട്ട് ചിന്തിക്കും. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു മരുന്ന് യൂസ് ചെയ്യുന്ന ആള് ഡോക്ടറോട് ചോദിക്കാതെ അത് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, ഡെഫിനറ്റ് ആയിട്ടും അത് ഏതെങ്കിലും ഓർഗനെ എഫക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല, അതങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ഡോക്ടറും ഇത് പ്രിപ്പറേഷന്റെ മെത്തേഡും ഈ സാധനം ഉണ്ടാക്കുന്ന മെത്തേഡും കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന ഉപയോഗങ്ങളാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത കാലത്ത് കേട്ട വേറൊരു വലിയ ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം, ലിവർ ഡിസോർഡറും കിഡ്നി ഡിസോർഡറും ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവണം. ആയുർവേദത്തിലെ കേരളത്തിൽ യൂസ് ചെയ്യുന്നതിൽ 80% മരുന്നുകളും പ്യുവർലി ഹെർബലാണ്. ഈ ഹെർബൽ ആയിട്ടുള്ള മെഡിസിൻസിൽ സാധാരണ രീതിയിൽ ആരും ആഴ്സനിക്കും അല്ലെങ്കിൽ മെർക്കുറിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ലെഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സിൽ ഈ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എങ്കിൽ, ഇതിന്റെ അളവ് കൂടുതലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും അതുണ്ടാവും, യാതൊരു സംശയവുമില്ല. എല്ലാം ഒരേ സ്ഥലത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അത് ഒരു പരിധിവരെ അമിതമായിട്ടുള്ള വളങ്ങളും അമിതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് ചെടികളിൽ കടന്നുകൂടിയിട്ട് അതിൽ നിന്നാണ് ഈ ഹെവി മെറ്റൽസിന്റെയൊക്കെ അല്ലെങ്കിൽ ലെഡ് ആഴ്സനിക് മെർക്കുറിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് പറയുന്നത്, ഇതിന്റെയൊക്കെ കാരണം. അല്ലാതെ ഒരു വില്വാദി ഗുളികയിലോ ദശമൂലാരിഷ്ടത്തിലോ ഇതിന്റെ അളവ് വരാനായിട്ട് യാതൊരു സാധ്യതകളും നിലവിലില്ല.

0: അതാണ് ഈ ഹെവി മെറ്റൽസിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്.
1: മറ്റൊരു വിമർശനം, ആയുർവേദം അടിസ്ഥാനമാക്കുന്നത് ഏജ് ഓൾഡ് വളരെ പഴയ ഗ്രന്ഥങ്ങളെയാണ്, അഷ്ടാംഗഹൃദയം, അതല്ലെങ്കിൽ ചരകസംഹിത, ശുശ്രുത സംഹിത. അതിലൊന്നും പുതിയ പഠനങ്ങൾ വരുന്നില്ല, അതല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ ആയുർവേദത്തെ നവീകരിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇതെത്രമാത്രം ശരിയാണ്? ആയുർവേദത്തിലും ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നില്ലേ?
0: തീർച്ചയായിട്ടും ഗവേഷണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷം ആ ആശയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ആയുർവേദത്തെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാഷണൽ ആയുഷ് മിഷൻ്റെ ഒരു ഓട്ടോണോമസ് ബോഡി ഉണ്ട്, CCRIS എന്ന് പറഞ്ഞിട്ട്, അതായത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് എന്ന് പറഞ്ഞു. അവർ വളരെയധികം റിസർച്ച് ചെയ്യുകയും അതിൻ്റെ റിസർച്ചിൻ്റെ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി അനലൈസ് ചെയ്തു, അതുപോലെ ഡ്രഗ് അനാലിസിസ്, ക്ലിനിക്കൽ സ്റ്റഡീസ് ഇതെല്ലാം നടക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻ ആയുർവേദ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. പിന്നെ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൽ ജയ്പൂർ, ജാംനഗർ, BHU അവിടെയൊക്കെ റിസർച്ച് വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഉണ്ട്, അതുപോലെ തന്നെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ R&Dകളുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പല പുതിയ കോമ്പിനേഷൻസും പുറത്തു വന്നിട്ടുണ്ട്, അതുപോലെ ഡ്രഗിൻ്റെ റിസർച്ച്, ക്ലിനിക്കൽ റിസർച്ച്, ഫാർമക്കോളജിക്കൽ റിസർച്ച്, ആനിമൽ സ്റ്റഡി, ടോക്സിസിറ്റി സ്റ്റഡി ഒക്കെ എല്ലാ പ്രോഡക്റ്റിനും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതിൻ്റെയൊക്കെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ഇത് എത്രത്തോളം എത്തിയെന്നറിയില്ല. ഇതൊന്നും കൂടാതെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ റിസർച്ച് ഫൗണ്ടേഷൻ റീസെൻ്റ്ലി പ്രമേഹത്തെ പറ്റിയിട്ടൊരു വലിയ സ്റ്റഡി നടത്തിയിട്ട്, ഏതാണ്ട് വർഷങ്ങളോളം എടുത്തിട്ടുള്ള സ്റ്റഡിയാണ്, അതിൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്തു. മാത്രമല്ല, ഈ ആയുർവേദം അഗ്നിവേശൻ എഴുതിയത് ചരകൻ പ്രതിസംസ്കരിച്ചിട്ടാണ് ചരകസംഹിത ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നീട് 2nd century അഷ്ടാംഗഹൃദയം വന്നു, 7th century മാധവദിനാനം വന്നു, 14th century ശാർങ്കധര സംഹിത വന്നു, 16th century ഭാവപ്രകാശം വന്നു. അതിനുശേഷവും കാലാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ഓരോ പ്രാവശ്യവും ചെയ്യുന്നത്. ഇനിയും പുതിയ പുതിയ ബേസിക് ഗ്രന്ഥങ്ങളുടെ വേർഷൻസ് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് നടക്കുന്നില്ല, അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അറിയുന്നില്ല ആരും എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം ഒരു പരിധിവരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ റീസെൻ്റ്ലി കാർഷിക ഗവേഷണ കൗൺസിൽ ഒരു സ്റ്റഡി നടത്തിയതിൽ 2040 നമ്മുടെ രാജ്യത്തെ ധാന്യങ്ങൾ ശൂന്യാഹാരങ്ങളാകുന്ന പറഞ്ഞേക്കുന്നത്, അതിൽ വൈറ്റമിൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ധാതുക്കളോ പോഷകമൂലകങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയായി തീരും. ഇപ്പം തന്നെ ഒരു 45% കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് അവരുടെ ഗവേഷണം പുറത്തുവിട്ടേക്കുന്ന വാർത്ത. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അസുഖങ്ങളെപ്പറ്റി ആലോചിക്കണം. സംക്രമേതര രോഗങ്ങൾ വളരെയേറെ കൂടും, അപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും ഒത്തിരി പഠിക്കേണ്ടിയിരിക്കണം, അറിയേണ്ടിയിരിക്കണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്നുള്ളതാണ് വാസ്തവം.
1: ആധുനിക കാലത്ത് ആയുർവേദം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്?
0: ഏറ്റവും പ്രധാനപ്പെട്ട പാലറ്റബിലിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ വേണം എന്നൊക്കെയുള്ളത്. അതിനൊക്കെ ഒരു പരിധിവരെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡൈസേഷൻ, അതും കുറേയേറെ ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ. പിന്നെ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞത്. പിന്നെ അതുകൂടാതെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റിസർച്ച് നടക്കുന്നതിൻ്റെ ഔട്ട്കം പബ്ലിക്കിൽ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന സംഗതിയാണ്. അതൊക്കെ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നതാണ്. പിന്നെ ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കുറച്ചും കൂടി മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റി, അത് മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ പുതിയ ഹോസ്പിറ്റൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെയൊക്കെ കുറേയേറെ ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം അല്ലേ, പ്രധാന കാര്യമാണല്ലോ അത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പബ്ലിക് അവയർനെസ് കൂട്ടുക. ആയുർവേദം വഴി ചികിത്സിക്കാവുന്ന അസുഖങ്ങൾ എന്താണ്, ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തിലൊക്കെ അസുഖങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പിന്നെ ആൾട്ടർനേറ്റീവ് തെറപ്പി ആയിട്ട് ആയുർവേദത്തിലെ ഏതൊക്കെ അസുഖങ്ങൾക്ക് ആയുർവേദം തന്നെ യൂസ് ചെയ്യാം. പിന്നൊന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, ഇതെല്ലാം പബ്ലിക്കിൽ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു പ്രധാന സംഗതിയാണ്. പിന്നെ ഹേർബ്സിൻ്റെ കൾട്ടിവേഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ, നല്ല ജൈവവളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ. പിന്നെ സ്കൂൾ തലത്തിൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ്

0: കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജീവിതശൈലി രോഗങ്ങളെ എങ്കിലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് ഈ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ ലഹരി മരുന്നുകളുടെയൊക്കെ ഉപയോഗം കൂടുന്ന സമയത്ത് ഈ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ നിലവിലുള്ള സ്റ്റാൻഡേർഡൈസേഷനൊക്കെ കർശനമാക്കുക, റിസർച്ച് ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇനിയും ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ.
1: അതോടൊപ്പം തന്നെ ഇന്ന് ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്നവർ ആധുനിക ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്, നമുക്ക് രോഗമറിയാനുള്ള വിദ്യകൾ, ഇന്ന് അവർ ഇമേജ് ടെക്നോളജി നോക്കുന്നുണ്ട് അല്ലെ, എക്സ്റേ,
0: എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു വൈദ്യശാസ്ത്രത്തിന്റെയും കുത്തകയല്ല, ഇതെല്ലാം ഡെഫിനറ്റ്ലി സയൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
1: നമുക്ക് എക്സ്റേ എടുക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം, നമുക്ക് ആന്തരിക അവയവങ്ങളുടെ ഘടനയും വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ആയുർവേദ ചികിത്സ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ലോകത്തിന് ഭാരതം നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് ഈ ആയുർവേദ ശാസ്ത്രവും അതുപോലെ യോഗയും. നമ്മുടെ ഈ ദേശീയ ആയുർവേദ ദിനം ആ ദിശയിലേക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും വഴി തെളിയിക്കട്ടെ. എന്തായാലും ആയുർവിചാരത്തിൽ വന്ന് ഇത്തരം ചിന്തകൾ പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി, ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ പി കെ ലതികയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO, NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484-2628516,
3: മൊബൈൽ 9847-99-7321.
5: ആയുർവിചാരം.

ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ. ഉത്തരം അലൻ ഷെപ്പേർഡ്. 1961 May 5 റെഡ് സ്റ്റോൺ 3 എന്ന് നാമകരണം ചെയ്യപ്പെട്ട മെർക്കുറി പേടകത്തിലാണ് എത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ അലൻ ഷെപ്പേർഡ്. ചിന്താശകലം. ബാഹ്യാകാശത്ത് നിന്ന് കാണുമ്പോഴുള്ള ഭൂമിയുടെ മനോഹാരിത അവർണനീയമാണ്. ഈ സൗന്ദര്യം നശിക്കാതെ നോക്കേണ്ടത് മനുഷ്യരാശിയുടെ കടമയും. ബാഹ്യാകാശത്ത് നിന്ന് കാണുമ്പോഴുള്ള ഭൂമിയുടെ മനോഹാരിത അവർണനീയമാണ്. ഈ സൗന്ദര്യം നശിക്കാതെ നോക്കേണ്ടത് മനുഷ്യരാശിയുടെ കടമയും. യൂറി ഗഗാറിൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ.

0: ഹലോ VPS ലേക്ക് ഷോട്ട്. ഗുഡ് മോർണിംഗ് പ്രിയരെ. ചിലർ അമിത വിനയവും സ്നേഹവും എല്ലാം കാണിച്ച് നമ്മളെ അങ്ങ് നക്കിക്കൊല്ലും. സത്യത്തിൽ എന്തിന്റെയും അമിതാവസ്ഥ അപകടമാണ്. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, സ്നേഹവും വിനയവും എത്ര കൂടുന്നോ അത്രയും നല്ലതല്ലേ ചേച്ചി എന്ന്. ഇല്ല, അത്ര നല്ലതല്ല. അതിരു കടന്ന സ്നേഹത്തിനും വിനയത്തിനുമൊക്കെ പിന്നിൽ പലപ്പോഴും ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ സ്വാർത്ഥതയോ നാടകീയതയോ ഒളിഞ്ഞിരിപ്പുണ്ടാകും. പൂത്തു നിൽക്കുന്ന എല്ലാ മരങ്ങളും കായ്ക്കാറില്ലല്ലോ. അതിരുവിട്ട് പെയ്യുന്ന മഴ പലപ്പോഴും പ്രളയമായി നാശം വിതയ്ക്കുകയേയുള്ളൂ. അതിരുകളില്ലാത്ത ഇത്തരം സ്നേഹ വിനയ പ്രകടനങ്ങളും ആത്മാർത്ഥതയും അടയാളങ്ങളല്ല, മറിച്ച് അതൊരു ലക്ഷണമാണ്. സത്യത്തെ മറച്ചുവെക്കാൻ നെയ്തെടുത്ത ജാലവിദ്യ. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെ പരിപാലിക്കാം. അല്ലെങ്കിൽ പിന്നീട് അയ്യോ പൊത്തോന്നും പറഞ്ഞ് കരയേണ്ടി വരും. എന്തും ഒരു മീഡിയത്തിലങ്ങ് പോയാ മതി. ഓവർ സ്പീഡ് വേണ്ട, സ്ലോയും വേണ്ട. പതിയെ എന്നെ കൊഞ്ചും മാറ്റി, എന്നെ ഉണ്ണയോറ്റി, നീ മെല്ലെ മെല്ലെ എന്നെ കൊല്ലാതെ എന്നും പറഞ്ഞിട്ട് കൂളായിട്ട് അങ്ങോട്ട് ജീവിക്ക. തുടങ്ങാം. ഹലോ, VPS ലേക്ക് ഷോർ സ്പോൺസേർഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: ഓ, മനസ്സിലായി അല്ലേ. നൌഷാദേ നമസ്കാരം. ഹലോ, VPS ലേക്ക് ഷോറിൽ നിന്ന് ആശലതയാണ്. എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
0: സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
0: എവിടെയാ താമസം?
2: താമസം ഇടത്തല.
0: എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഇപ്പോഴും പാടുന്നുണ്ടോ?
2: ആ, പാട്ടുണ്ട്. ഞാന് കഴിഞ്ഞ ആഴ്ചയില് ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, വൈഫിന്റെ അനിയത്തിയുടെ മകളുടെ. അതിന് പാടി, പാട്ട് പാടിയായിരുന്നു.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടില് വൈഫ് ഉണ്ട്, എന്റെ ആൺമക്കള്.
0: മക്കൾ എന്താ ചെയ്യുന്നേ?
2: ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു
0: രണ്ടുപേരും.
2: അതെ അതെ.
0: വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, വൈഫ് വീട്ടില്.
0: ഹൗസ് വൈഫ് ആണ്. നൌഷാദ് ഏത് പ്രായത്തിൽ പാടാൻ തുടങ്ങി?
2: ഞാന് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട് പാടാനായിട്ട്.
0: അതല്ല, പ്രോഗ്രാമിനൊക്കെ പാടാൻ തുടങ്ങുന്നത് ഏത് പ്രായത്തിലാ?
2: പ്രോഗ്രാമിലൊക്കെ പാടാൻ തുടങ്ങിയത് ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15-16 വയസ്സൊക്കെ തുടങ്ങി.
0: അത് ശരി. ഓക്കെ, സിനിമയിൽ വല്ലതും എത്തി നോക്കിയോ?
2: ഇല്ല, ഞാന് സിനിമ പാടിയിട്ടില്ല, റേഡിയോയിലാണ് മെയിൻ ആയിട്ട് പാടിയേക്കുന്നത്.
0: റേഡിയോയില് ബിഹയോ ബിയോ ഏതാണ് നമ്മുടെ ഗ്രേഡ്?
2: ബി ബി.
0: ശരി. കൊച്ചി FM ലാണോ?
2: തൃശ്ശൂരാണ് ഓഡിഷൻ പാസ്സായത്.

0: ഓപ്പൺ ആയിപ്പോ അവിടെയും പാടി തുടങ്ങി.
1: ഇപ്പൊ കൊച്ചിയിൽ പാടുന്നുണ്ടോ?
0: ഓ, പഴയ റെക്കോർഡൊക്കെ ഇപ്പം റെക്കോർഡിങ് അവിടെ
1: കുറവാണ്.
0: കുറവാണ്.
1: ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്നാല്?

0: ഓക്കേ, നന്നായിരിക്കുന്നു.
1: നൗഷാദിന്
0: ഇപ്പം നമ്മൾ ഏത് പാട്ടാ വെച്ച് തരണ്ടേ? പറഞ്ഞോളൂ.
1: പാട്ടാ?
0: ഞങ്ങൾ അങ്ങോട്ടൊരു പാട്ട് വെച്ച് തരുമല്ലോ.
1: അത് പാട്ടുണ്ടല്ലോ, ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
0: വൈഫ് അവിടുന്ന് പറഞ്ഞിരുന്നുണ്ടല്ലോ ഇന്ന പാട്ട്. പുള്ളിക്കാരിയുടെ പേരെന്താ?
1: ഷീബാന്ന്.
0: മക്കളുടെ പേരോ?
1: മൂത്താളുടെ പേര് ഗസല്. സഫല്.
0: എനിക്ക് വയ്യ, ഗസല് പാടി സഫല പറഞ്ഞു.
1: പിന്നെ മോളുണ്ട്, മോളുണ്ട്.
0: ഓ, ഗസലിന്റെ വൈഫാണോ?
1: അതെ അതെ.
0: ഓ, വെരി ഗുഡ്. അപ്പോ വെക്കേണ്ട പാട്ട് പറഞ്ഞില്ല.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്ര.

0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ബാലിത, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ആശേച്ചി. ഹലോ, VPS ലേക്ഷോർ.
1: യെസ്,
0: ഞാൻ ഡോക്ടർ സുജാത. ജില്ലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഗൈനോക്കോളജി വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു സർക്കാർ ആശുപത്രിയുടെ OP എന്നാൽ സാധാരണക്കാരന്റെ സങ്കടങ്ങളുടെയും ആധികളുടെയും വലിയൊരു തിരയിളക്കമാണ്. ദിവസവും 100-ലേറെ രോഗികളെ പരിശോധിച്ച് തീരുമ്പോഴേക്കും മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു മരവിപ്പ് ബാധിക്കാറുണ്ട്. എങ്കിലും ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഇതൊക്കെ ജീവിതത്തിലെ ദിനചര്യയുടെ ഭാഗമായതുകൊണ്ട് വലിയ പ്രശ്നമായി എടുക്കാറില്ല. എത്ര ക്ലേശകരമായ സാഹചര്യത്തിലും മുഖത്തെ പ്രസന്നതയും ചുണ്ടിലെ പുഞ്ചിരിയും സംസാരത്തിലെ സൗമ്യതയും കൈവിടാതെ മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെ ചികിത്സിക്കണം. ഇങ്ങനെ മടുത്തിരുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാവാത്ത അനുഭവമാണ് ഞാൻ എഴുതുന്നത്. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് എന്റെ കൺസൾട്ടിംഗ് റൂമിന്റെ വാതിൽ തുറന്നു വന്ന ഒരു കൊച്ചു പെൺകുട്ടി വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾക്കൊന്നും പഠിപ്പിച്ചു തരാനാവാത്ത ഒരു വലിയ പാഠമാണ് എന്നെ പഠിപ്പിച്ചത്. അന്ന് പതിവിലും കൂടുതൽ തിരക്കായിരുന്നു. ഗർഭിണികളും പ്രായമായ അമ്മമാരും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവരുമൊക്കെയായി വരാന്ത നിറഞ്ഞു കവിഞ്ഞിരുന്നു. തുടർച്ചയായ പരിശോധനകൾക്കൊടുവിൽ സമയം ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞു. സ്റ്റെതസ്കോപ്പ് മേശപ്പുറത്ത് വെച്ച് ഞാൻ വല്ലാത്തൊരു തലവേദനയോടെ കണ്ണുകൾ തിരുമി. ഒടുവിലത്തെ ടോക്കൺ നമ്പർ വിളിക്കാൻ ഞാൻ നഴ്സിനോട് ആംഗ്യം കാണിച്ചു. ടോക്കൺ നമ്പർ 112. അറ്റൻഡർ ഉറക്കെ വിളിച്ചു പറഞ്ഞ് വാതിൽ തുറന്നു വെച്ചു. രോഗികൾ ഇരിക്കുന്ന കസേരയിലേക്ക് ഏതെങ്കിലും ഗർഭിണി നടന്നുവരുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ വാതിൽപ്പടി കടന്ന് അകത്തേക്ക് കയറി വന്നത് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. 7-8 വയസ്സ് മാത്രം പ്രായം. വിയർപ്പിൽ ഒട്ടിപ്പിടിച്ച മുടിയിഴകൾ, ഉത്കണ്ഠയും പേടിയും നിറഞ്ഞ മുഖവും. പരിഭ്രമത്തോടെ കടന്നു വന്ന അവൾ എന്റെ മുന്നിലെ കസേരയിലേക്കിരുന്നില്ല. പേടിയോടെ മേശയുടെ ഒരു വശത്ത് പതുങ്ങി നിന്നു. അവളുടെ ചെറിയ കൈകളിൽ മുഷിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടായിരുന്നു. എന്താ മോളെ, ആരുടെ കൂടെയാ വന്നത്, അമ്മ എവിടെ? അല്പം ആശ്ചര്യത്തോടെ ഞാൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിറക്കുന്ന ചെറിയ കൈകൾ കൊണ്ട് ആ പ്ലാസ്റ്റിക് കവർ അവൾ മേശപ്പുറത്തേക്ക് വെച്ചു. ഉള്ളിൽ പഴയൊരു ഒഴിഞ്ഞ മരുന്നുകുപ്പിയും സർക്കാർ ആശുപത്രിയുടെ പഴകിയ മെഡിക്കൽ കാർഡും 20 രൂപയുടെ ഒരു ചുരുട്ടിയ നോട്ടുമായിരുന്നു. ഡോക്ടറെ, എന്റെ അമ്മയ്ക്ക് മരുന്ന് വേണം. അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ വയ്യ. തല കറങ്ങിയിട്ട് കട്ടിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ കുപ്പിയിലെ മരുന്ന് തീർന്നുപോയി. ഇത് കുടിച്ചാലേ അമ്മയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടൂ. അതാ ഞാൻ വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അവൾ വിതുമ്പി. ഞാൻ ആ മെഡിക്കൽ കാർഡ് തുറന്നു നോക്കി. കടുത്ത അനീമിയയും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുമുള്ള ഷൈല എന്ന 30-കാരിയായ സ്ത്രീയുടെ കാർഡായിരുന്നു അത്. ആ കാർഡിലെ വിലാസം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആശുപത്രിയിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ അകലെയുള്ള ഒരു കോളനി. നീ അവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? എന്റെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു. അതെ ഡോക്ടർ, ഞാൻ നടന്നു വന്നതാണ്. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലായിരുന്നു. അമ്മ ഈ മരുന്ന് വാങ്ങാൻ തന്ന 20 രൂപയെ കയ്യിലുള്ളൂ. ഇവിടെ വന്നപ്പോൾ വില ക്യൂ ആയിരുന്നു. വിളിക്കുന്നതും നോക്കി ഞാൻ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ആ കൊച്ചുമിടിക്ക് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട നിമിഷം എന്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. വിശപ്പും ദാഹവും വകവയ്ക്കാതെ കത്തിപ്പടരുന്ന വെയിലത്ത് 3 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് വലിയ മനുഷ്യരുടെ തെക്കും തിരക്കും നിറഞ്ഞ ആശുപത്രി വരാന്തയിൽ അമ്മയുടെ ജീവന് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരുന്ന ആ 8-വയസ്സുകാരിയുടെ മുഖത്തേക്ക് ഞാൻ വീണ്ടും നോക്കി. ആ കുഞ്ഞു ശരീരത്തിനുള്ളിൽ തുടിക്കുന്നത് ഒരു മകൾ മാത്രമല്ല, സ്വന്തം അമ്മയെ ചിറകിനടിയിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരമ്മ കൂടിയാണെന്ന് എനിക്ക് തോന്നി. മോളുടെ അച്ഛനെവിടെ? അച്ഛൻ മരിച്ചുപോയി. എനിക്കും അമ്മയ്ക്കും ആരുമില്ല, അവൾ പറഞ്ഞു. ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു. വിറച്ചു നിന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. അവൾ ഭയം വിട്ട് എന്റെ കോട്ടിലേക്ക് മുഖം അമർത്തി. ഞാൻ ഉടൻ തന്നെ എന്റെ ബാഗിലിരുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് അവൾക്ക് നൽകുകയും കുടിക്കാൻ തണുത്ത വെള്ളം കൊടുക്കുകയും ചെയ്തു. തുടർന്ന് കാർഡിൽ ആവശ്യമായ മരുന്നുകളും ഇഞ്ചക്ഷനുകളും കുറിച്ചു കൊടുത്തു. അതോടൊപ്പം ആശുപത്രിയിലെ ഫാർമസിസ്റ്റിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ആ കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ മരുന്നുകളും ഉടൻ തന്നെ പാക്ക് ചെയ്ത് നൽകാൻ നിർദ്ദേശിച്ചു. അത്രയും കൊണ്ട് എന്റെ മനസ്സ് തൃപ്തിപ്പെട്ടില്ല. ആ അവസ്ഥയിലുള്ള ഒരു രോഗിയെ വീട്ടിൽ തനിച്ചാക്കുന്നത് അപകടകരമാണ്. ഞാൻ OPയിലെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറെ വിളിച്ച് ആ കുട്ടിയോടൊപ്പം കയറ്റിവിട്ടു. ഒപ്പം ആശാ വർക്കറെ വിളിച്ച് വിവരം പറഞ്ഞ് അമ്മയെ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകളും ചെയ്തു. ആംബുലൻസിൽ കയറാൻ നേരം ആ പെൺകുട്ടി തിരിഞ്ഞു നിന്ന് എന്നെ നോക്കി കൈകൂപ്പി. അവളുടെ ആ വലിയ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് ഭയമായിരുന്നില്ല. അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന്

0: വലിയൊരാശ്വാസത്തിന്റെ തിളക്കമായിരുന്നു ആ കണ്ണുകളിൽ. ഒരു നിമിഷം കൊണ്ട് ഒരു കുട്ടിയിൽ നിന്ന് പക്വതയുള്ള ഒരു മുതിർന്ന സ്ത്രീയായി അവൾ മാറുന്നത് ഒരു യാത്രികയുടെ ഭൂപടത്തിൽ നിന്ന് ഞാനിങ്ങനെ വെറുതെ നോക്കി നിന്നു. ആംബുലൻസ് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ രാവിലെ മുതൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന തലവേദനയും ക്ഷീണവുമെല്ലാം എങ്ങോ മാഞ്ഞുപോയിരുന്നു. പദവികളോ പ്രായമോ കൊണ്ടല്ല മാതൃത്വം അളക്കപ്പെടുന്നത്, ഉള്ളിലെ സ്നേഹവും കരുതലുമാണ് ഒരു പെൺകുട്ടിയെ ഏത് പ്രതിസന്ധിയിലും ഒരമ്മയാക്കി മാറ്റുന്നത്. ഒ പി റൂമിലേക്ക് കടന്നു വരുന്ന ഏതൊരു രോഗിയിലും ഞാനിപ്പോൾ കാണുന്നത് ആ കൊച്ചുമാലാഖയുടെ തിളങ്ങുന്ന കണ്ണുകളാണ്. ഡോക്ടർ സുജാതയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: ഡോക്ടറെ, കത്ത് വായിച്ചു കേട്ടപ്പോ വല്ലാത്തൊരു സങ്കടം. ആ കുട്ടിയെ ആലോചിക്കുമ്പോ അവൾ ഇനി ഏതെല്ലാം വഴിയിൽ കൂടി കടന്നു പോകണം ഈ ജീവിതത്തിൽ എന്നുള്ള ഒരു ആകാംക്ഷ, ഒരുപാട് വികാരങ്ങള് എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഈ ഡോക്ടേഴ്സിന്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോ ഓണത്തിന്റെ വെക്കേഷനൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഓണമൊക്കെ ആവുമ്പോ ഡോക്ടർ എവിടെങ്കിലും ടൂറൊക്കെ പോവല്ലേ? എവിടെ പോവാനാ ശേച്ചി, നമുക്ക് ഓണവും ഇല്ല, വിഷുവും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലുമൊക്കെ പ്രസവിക്കാനുണ്ടാവും, അവരുടെ ഡെലിവറിയും കാത്ത് നമ്മൾ ഇവിടെ കിടക്കണം. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, മനുഷ്യ ജന്മത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനം. പലപ്പോഴും അവരുടെ നല്ല നിമിഷങ്ങളൊക്കെ ഹോസ്പിറ്റൽ മുറിക്കുള്ളിലായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ, പല പല ജോലികളുണ്ട് ഈ ലോകത്ത്. അതിരു കാക്കുന്ന ഭടന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പോലും ഉറക്കമില്ലാതെ നമുക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നമ്മളെ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ അനുവദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിന്റെയും മുന്നിൽ കാത്തിരിക്കുന്ന വാച്ച്മാൻമാര്, നോക്കൂ എത്ര വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് നമ്മളൊക്കെ ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും ഈ സുജാത ഡോക്ടറുടെ കത്ത് വായിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, ഓരോ ആളുകളുടെയും മനസ്സിൽ ഈ കത്ത് ഏത് രീതിയിലുള്ള ഒരു പശ്ചാത്തലമായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക, എന്തു മാനസാന്തരമാണ് അവരിലെല്ലാം ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മനുഷ്യ കുലത്തിൽ തന്നെ ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ജീവിതങ്ങളാണ് ദൈവം തന്നതോ അല്ലെങ്കിൽ സ്വയമേവ ഉണ്ടാക്കിയെടുത്തതോ ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ പണം ചെലവഴിച്ചുകൊണ്ട് ആർഭാടത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന എത്രയോ ആളുകൾ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ധാരാളം ആളുകൾ, ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്ന ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇതിന് മൂന്നിനും വേണ്ടി അഭയം തേടി നടക്കുന്നവർ, ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. ഈ കത്ത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പശ്ചാത്താപത്തോടു കൂടി പറയാനല്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഉള്ളത് പകുത്ത് നൽകുന്നതാണ് ഏറ്റവും വലിയ ദൈവികത എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ഏറ്റവും വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ തേടിപ്പിടിച്ച് അവനിലേക്ക് ആ അന്നം എത്തിക്കുന്ന നിമിഷത്തിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഡോക്ടർ സുജാതയെ പോലെ പാഞ്ഞെത്തട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാനും അതിലേറെ പ്രാർത്ഥിക്കാനുമുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPS ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: പ്രിയാശിജി ബാലേട്ട, മറ്റ് അണിയറ പ്രവർത്തകരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മനോജാണ് റെയിൽവേ പോലീസുകാരൻ. എന്റെ ഒരു അനുഭവം കൂടി ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി, അതിനാലാണ് ഈ കത്ത് എഴുതുന്നത്. രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി, പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോഴാണ് വയസ്സായ ഒരു സ്ത്രീ സിമന്റ് ബെഞ്ചിൽ കിടക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 65-70 വയസ്സ് പ്രായം കാണും. തോളറ്റം വെച്ച് മുറിച്ച ചുരണ്ട മുടി, ഒരു കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കാലിന്റെ തുടഭാഗത്ത് വലിയൊരു മുറിവ്, കയ്യിലൊരു വലിയ വടിയും പിന്നെ കുറച്ച് ചാക്ക് കെട്ടുകളും ഉണ്ട്. ഏതോ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അവരെ. ഞാൻ അവരെ സമീപിച്ച് എവിടെയാണ് പോകേണ്ടതെന്ന് ഹിന്ദിയിൽ ചോദിച്ചു. പക്ഷെ എന്നെ കടിച്ചു കീറാൻ വരും പോലെ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ മുഖം വെട്ടിച്ചു. ആ ഭാഷ എനിക്ക് അറിയാത്തതിനാൽ ആശ്വാസം തോന്നി. അത്ര കഠിനമായ ഏതോ ഭാഷാ പ്രയോഗമായിരുന്നു അത്. പക്ഷെ ഞാൻ വിടാൻ ഭാവമില്ലായിരുന്നു. അപ്കി ജഗാ കിതരെ, അവരെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവർ തന്റെ വടിയെടുത്ത് എന്നെ അടിക്കാനായി ആഞ്ഞുവീശി. കൂടെ നേരത്തെ പറഞ്ഞതിലും ഡോസ് കൂടിയുള്ള ഒരു ചീത്തവാക്കും. ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് അടികൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടത്. അവരെ അവിടെ നിന്നും മാറ്റാൻ യാതൊരു മാർഗവും കാണാതെ തൽക്കാലം ഞാൻ അവിടെ നിന്നും പിൻവാങ്ങി. സമയം ഉച്ച കഴിഞ്ഞു. സാദാ വസ്ത്രം ധരിച്ച ഒരു സിസ്റ്റർ ആ സ്ത്രീയുടെ അരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. കൗതുകം കൊണ്ട് ഞാനും അങ്ങോട്ട് ചെന്നു. സാർ, ഇവരെ ഇങ്ങനെ വിട്ടാൽ മുറിവ് പഴുത്ത് പ്രശ്നമാവും. ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. സാർ, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ ഇവരെ. അനാഥ മന്ദിരം നടത്തുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു അത്. അവരുടെക്കോ യാത്ര തിരിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ വിട്ടുപോകാൻ തോന്നിയില്ല. ഓ, അതിനെന്താ, നല്ല കാര്യം. ഞാൻ അവരെ പിന്തുണച്ചു. പക്ഷെ ഒരു കാര്യം, സാർ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് അവിടെ വരെ എത്തിച്ചു തരണം. എന്താണ് ഒരു വഴി? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹായം തേടി. പിങ്ക് പോലീസിനെ വിളിക്കാൻ തീരുമാനമായി. ആ സമയം സിസ്റ്റർ ആ സ്ത്രീയുമായി അടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ എന്നോടുണ്ടായിരുന്ന അതേ സമീപനം തന്നെയായിരുന്നു അവർക്ക് ആ സിസ്റ്ററിനോടും. സിസ്റ്റർ അടവ് മാറ്റി, ഒരു ചായയും വടയും വാങ്ങി അവരുടെ അടുത്ത് വെച്ചു. ആദ്യമൊന്നും അത് ശ്രദ്ധിക്കാൻ കൂടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, എന്തൊക്കെയോ ഒച്ചത്തിൽ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിശപ്പ് കൊണ്ടാവും. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ ആ ചായയും വടയും കയ്യിലെടുത്തു. വടയുടെ ചെറിയൊരു ഭാഗം നുള്ളി താഴെയിട്ടു. അതുപോലെ ചായയും ഇത്തിരി നിലത്തേക്ക് ഒഴിച്ചു. പിന്നെ അത് രണ്ടും തൊട്ട് വന്ദിച്ചു. പിന്നെ ചായയും വടയും കഴിക്കാനും തുടങ്ങി. സിസ്റ്റർ അവരുടെ തലയിൽ കൈകൊണ്ട് തലോടി അവരോട് ചേർന്നിരുന്നു. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. മരുഭൂമിയിലൊരു നീരുറവ പോലെ അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ഒഴുകാൻ വേണ്ടി തുളുമ്പി നിൽക്കുന്നു. അവരവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. കരയാനും ഒന്നും മനസ്സിലായില്ലെങ്കിലും അതുവരെ അവർ അനുഭവിച്ച വേദനകൾ മുഴുവൻ ആ വാക്കുകളിലുണ്ടെന്ന് ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. സിസ്റ്റർ അവരുടെ കണ്ണു തുടച്ചു, തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കാലിലെ മുറിവ് കാണിച്ചും മുറിച്ചു മാറ്റിയ കാല് കാണിച്ചും അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സിസ്റ്റർ അവരെ തന്റെ തോളിലേക്ക് ചായച്ചു. ഒരു രാക്ഷസിയെ സ്നേഹം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയാക്കി മാറ്റുന്ന മാജിക്കിന് ഞാൻ ദൃക്സാക്ഷിയായി. പിങ്ക് പോലീസ് വന്നപ്പോൾ വീൽ ചെയറിൽ കയറ്റിയിരുത്തി അവരെ വണ്ടിയുടെ അടുത്തേക്ക് അനുഗമിച്ചു. കാറിൽ കയറിയിരുന്നപ്പോൾ സിസ്റ്റർ എന്നെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വണ്ടി നീങ്ങുമ്പോൾ അവരെനിക്ക്

0: വീശി കാണിച്ചു. എനിക്കും ഉള്ളിലെവിടെയോ ചെറിയൊരു നോവ് അനുഭവപ്പെട്ടു. അടുത്ത ദിവസം അവരുടെ വിവരം അറിയാനായി ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ചു. അവരവിടെ വളരെ സന്തോഷത്തിലാണത്രേ. സിസ്റ്റർ എനിക്ക് അവരുടെ ഒരു വീഡിയോ അയച്ചു തന്നു, വളരെ സന്തോഷത്തിൽ കഴിയുന്ന അവരുടെ ഒരു വീഡിയോ. അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. ഒപ്പം ഈ ഒരു സൽപ്രവൃത്തിയുടെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യവും. ആ വീഡിയോ ഇതിനോടൊപ്പം അയക്കുന്നു മനോജ് കുമാർ കായക്കുടി.
1: മനോജെ, വളരെ വളരെ സന്തോഷം. ഇത്തരം അനുഭവങ്ങൾ ഡോക്ടർ സുജാതയുടെ ഏറ്റവും മനോഹരമായ ഒരു കത്തിന് ശേഷമാണ് മനോജിന്റെ മറ്റൊരു കത്ത് വന്നിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത രീതികളിൽ തന്നെ മനുഷ്യത്വത്തിന്റെ ആഴങ്ങൾ തേടിയുള്ള യാത്ര നടത്തിയതാണ്. നോക്കൂ, ഇങ്ങനെ എത്ര എത്ര ജന്മങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുക, അവരെ എടുത്തു കൊണ്ടുപോകുക, അവരെ സംരക്ഷിക്കുക എന്നൊന്നും പറയുന്നത് ശരാശരി ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന എത്രയോ മാലാഖമാരെ, എത്രയോ ശ്രേഷ്ഠ ജന്മങ്ങളെ നമ്മൾ സത്യത്തിൽ ഈ പറഞ്ഞ സിസ്റ്റർമാരെ പോലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യയുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു നമുക്ക് മദർ തെരേസ. കാളിഘട്ട് എന്ന് പറയുന്ന കൽക്കത്തയുടെ മണ്ണിലേക്ക് വന്ന് കുഷ്ഠരോഗികളെ പരിപാലിച്ച് പിന്നീട് അവരുടെ എല്ലാം അമ്മയായി മാറിയ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറുകര താണ്ടിയ ജീവകാരുണ്യത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മദർ തെരേസ മുതൽ എത്രയോ നമ്മൾ അറിയാത്ത അമ്മമാർ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരിലേക്ക് ഇനിയും വോളണ്ടിയേഴ്സ് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെയും വലിയ പ്രാർത്ഥന.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: പല പല മഹാന്മാരെ കുറിച്ചും പല പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്നാരെ കുറിച്ച് ഞാനൊരു കഥ കേട്ടത്, അദ്ദേഹം കയ്യിൽ എപ്പോഴും കാഞ്ഞിരത്തിന്റെ കൊമ്പായിരുന്നു നടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് കുറച്ച് ഋഷിമാര് കാശിയിലോട്ട് പോവാണ് പാപങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒന്ന് ഒരു കാര്യം ചെയ്യ്, ഈ വടിയും കൂടി ഒന്ന് കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് കൊണ്ടുവരേന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി അത് മുക്കിയിട്ട് കൊണ്ടുവന്ന് പാക്കനാർ അത് കടിച്ചു നോക്കിയപ്പോ പറഞ്ഞു, അയ്യോ ഇതിനിപ്പോഴും കയ്പ് തന്നെയാണല്ലോ, ഇത് മധുരായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എവിടെയും പോയി മുങ്ങണ്ടോന്ന് ആവശ്യമില്ല, നമ്മുടെ ചുറ്റിനുമുള്ളവരെ

0: അകക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ മതി. ഇത്തരം സേവനങ്ങൾ സുജാത ഡോക്ടർ ചെയ്തതുപോലെ, മനോജും ആ സിസ്റ്ററും ചെയ്തതുപോലെ, നമുക്കും നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആത്മസ്വരൂപത്തെ നമുക്ക് തന്നെ തൊട്ടറിയാനായിട്ട് സാധിക്കും.
1: അതിനായി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹലോ VPS ലേക്ക് ഷോർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി FM 102.3.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം യുഗപുരുഷൻ. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താറ.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിനായക് ശശികുമാർ രചിച്ച രഞ്ജിൻ രാജ് ഇണമിട്ട ഗാനം, ചിത്രം കാണെ കാണെ, പാടിയത് സിതാര കൃഷ്ണകുമാർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഉണ്ണികൃഷ്ണൻ, ചിത്ര എന്നിവരും സംഘവും പാടിയത് ചിത്രം മംഗലം വീട്ടിൽ മാനസീശ്വരി ഗുപ്ത. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, മിശ്ര പി കെ. സംഗീതം ജോൺസൺ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബിജി ബാലൻ്റെ സംഗീതം. ചിത്രം ഒരു സിനിമാക്കാരൻ. പാടിയത് ഹരിചരൺ, ശ്വേതാ മോഹൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രപാടിയ ഗാനം ചിത്രം ആകാശദൂത്. ഗാനമൊരുക്കിയത് ONV ഔസേപ്പച്ചൻ.

ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. പാടിയത് ശങ്കർ മഹാദേവൻ, ചിത്ര. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് വിദ്യാസാഗർ ഈണമിട്ട ഗാനം. ചിത്രം നീലത്താമര. പാടിയത് കാർത്തിക്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ്. കെ എസ് ഹരിശങ്കർ, രാധിക നാരായണൻ എന്നിവർ പാടിയ ഗാനം ചിത്രം കളി. ഗാനരചന റഫീഖ് PS, സംഗീതം രാഹുൽ രാജ്.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KCB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈ ആഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം അന്തിമമാക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനി സിയാൽ ആഗോള വ്യോമയാന കൺസൾട്ടൻസി രംഗത്തേക്കെത്തുന്നു. ഇതിന് രൂപീകരിച്ച സിയാൽ ഏവിയേഷൻ കൺസൾട്ടൻസി ആൻഡ് എക്സ്പോർട്ട് സർവീസസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് 15th സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആശംസ നേർന്നു. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജമേഖലയിലെ മുന്നേറ്റത്തിലും രാജ്യത്തെ ശുദ്ധ ഊർജ്ജ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിലും SECI നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 29 മുക്കത്ത്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 9,000-ത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരം ഡിസംബർ 3 സമാപിക്കും. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സുബദ്ധം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. കെ ജയന്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 41st കാസർഗോഡ് ജില്ലാ ജൂനിയർ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും.
3: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 48 സെക്കൻഡ്. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താനാണ് ഈ ദിനാചരണം എല്ലാ വർഷവും നടത്തിവരുന്നത്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് അഥവാ മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒട്ടും നിസാരവൽക്കരിക്കേണ്ട ഒരു രോഗമല്ല അൽഷിമേഴ്സ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും ശ്രോതാക്കൾക്കായി ഒന്ന് വിശദമായി പറയാമോ?
2: അതായത് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി. ഇതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓർമ്മയാണ്. പക്ഷെ ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോൾ അത് പ്രായമായതിൻ്റെയാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പക്ഷേ നമ്മൾ അത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യം, അതുകൊണ്ട് എത്രത്തോളം മാറ്റം രോഗിക്കും കുടുംബത്തിനും വരുത്താൻ കഴിയും, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം.
1: മാഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്ട് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത്

0: പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, പ്രായം കൂടുന്തോറും മറവി കൂടും എന്നൊരു ധാരണ എല്ലാവരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമ്മളിലുള്ളത് രോഗനിർണയം വൈകുന്നതിന് ഒരു കാരണമായി പറയാനാവില്ലേ?
0: തീർച്ചയായും അത് ഒരു ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇംപെയർമെന്റ് എന്ന് പറയും. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, നമ്മുടെ മുടി കൊഴിയും, മുടി നരയ്ക്കും, സ്കിൻ ചുളിയും. ഇതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കോശങ്ങളും ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള പല പ്രവർത്തികൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുകൾ, അതിലൊന്നാണ് ഓർമ്മ, ഭാഷ, പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പഴയതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം പ്രായ കടന്നു ചെല്ലും തോറും കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാര്, ദ സെയിം പ്രായത്തിലും അതേ ലിംഗത്തിലുമുള്ള ആൾക്കാരുടെ അവരെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അതായത് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൂട്ടുകാരുടെ എല്ലാം ഒരുപോലെ. പക്ഷേ നമ്മുടെ പ്രായത്തിലോ നമ്മുടെ പരിചയത്തിലോ ഇതേ പ്രായക്കാരെ അനുബന്ധിച്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അസാധാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും രോഗിക്ക്, ഈ ട്രൂ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചുറ്റുമുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, ഇവർക്കായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ പരിചയക്കാർക്കോ ഇങ്ങനൊരു മാറ്റം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മക്കുറവ്, പെരുമാറ്റത്തിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വഴി തെറ്റിപ്പോന്നു, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ചെരുപ്പിടുമ്പോൾ ഇടതുവശവും വലതുവശവും തമ്മിൽ ഇവർക്ക് തെറ്റിപ്പോവാം, അപ്പോൾ ചെരുപ്പ് മാറിയിടാം, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസം വരാം, കൈ തിരിച്ചിടുന്നതിന് പകരം ഷർട്ട് അല്ലാതെ എടുത്തിടുക, ബട്ടൺസ് മാറ്റിയിടുക, സാരി ഉടുക്കാൻ സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ പക്ഷെ സാരി ഉടുക്കാൻ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു, ഒരു പാചകം ചെയ്യുന്നതിനെ നമുക്കറിയാം എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രയോ സ്റ്റെപ്പുകൾ വേണ്ടതാണ്, അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അത് വീട്ടുകാർക്കും പരിചയക്കാർക്കുമാണ് പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മൾ തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇത്രയും വൈകില്ല.
1: മാഡം, രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരത്തിനും എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതായത് രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മറവിയും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിലോ മറവി രോഗമോ അല്ല. അത് വിഷാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വരാം, ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം, ചില അണുബാധകൾ കൊണ്ടുവരാം, അതും അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മറവി വരാം. അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ മറവി ചിലപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. മറവി ഉണ്ടെങ്കിൽ ആ മറവിയുടെ ഇതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന കാരണങ്ങൾ ഉണ്ടായേക്കാം, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയണം. രണ്ട്, മറവി രോഗം ഉദാഹരണത്തിന് ആൽസിമേഴ്സ് ഡിമെൻഷ്യ ആണെന്നിരിക്കട്ടെ, അത് കൂടുതൽ മോശമാകുന്നതിന്റെ ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്താൻ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത്തരം മരുന്നുകൾ നേരത്തെ തുടങ്ങാൻ കഴിയും. മറ്റൊന്ന്, രോഗിക്കും ഈ കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ചികിത്സ, ജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നേരത്തെ ലഭ്യമാവും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം കുടുംബത്തെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിന് ബാക്കിയുള്ള കഴിവുകളുണ്ട്, എല്ലാ കഴിവുകളും നഷ്ടമാവുന്നില്ല. അപ്പൊ ഉള്ള കഴിവുകൾ എത്രത്തോളം നമുക്ക്

സേഫ് ഗാർഡ് ചെയ്യാം, എത്രയും പ്രൊട്ടക്ട് ചെയ്യാം, അത് കൂടുതൽ മോശമാകുന്ന തടയാൻ എന്ത് ചെയ്യാം, ഭാവിയിൽ രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി വരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കാം, സാമൂഹിക പിന്തുണ എന്തായിരിക്കാം, ഇതെല്ലാം മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അവസരമാണ്. മറ്റൊന്ന്, ഈ ആൽസമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം പലതരം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് രോഗനിർണയത്തിനാവട്ടെ, ചികിത്സ

0: തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിലുള്ള പ്രാധാന്യം.
1: മാഡം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണരീതി, അതുപോലെ തന്നെ ഉറക്കം എന്നിവ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കാറുണ്ടോ? എന്താണ് മാഡത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: അതെ, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിനകത്ത് നിന്നുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ ജി ലിംഫാറ്റിക് സിസ്റ്റം റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒന്ന്. രണ്ട്, ഭക്ഷണം. ഭക്ഷണത്തിൽ നമ്മുടെ പ്രകൃതിദത്തമായ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ അടങ്ങിയ, കൊഴുപ്പ് കുറഞ്ഞ്, റെഡ് മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തരം ഭക്ഷണ രീതിയാണ് ഏറ്റവും ഉചിതം. ഇത് തന്നെയാണ് ആൽസിമേഴ്സ് ഡിമെൻഷ്യയ്ക്കും ഇത്തരം പലതരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ പറയും, ഇവയ്ക്കും ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് മത്തി, ചൂരായലേക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വേണം. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊപ്പം കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നട്സ് കുറച്ച് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നട്സ് ആൻഡ് ബെറീസ്, ഞാവൽപ്പഴം തുടങ്ങിയവ, ഇവയും തലച്ചോറ് ദ്രവിക്കുന്ന തരം രോഗങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന് വ്യായാമം. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം, അതായത് വിയർക്കാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടാനും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയാൻ കുറേയേറെ സഹായിക്കും.
1: മാഡം, ഈ രോഗനിർണയത്തിന് ശേഷം രോഗിയോട് തന്റെ രോഗവിവരങ്ങളെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയേണ്ടതുണ്ടോ?
0: ആൽഷിമേഴ്സ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഏതെങ്കിലും ഒരു ഡിമെൻഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏതൊരു രോഗത്തിലും അതിന്റെ തുടർന്നുള്ള ചികിത്സ എങ്ങനെ വേണം, തുടർന്ന് തന്റെ ഭാവി ജീവിതം എങ്ങനെ വേണം, കുടുംബകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ രോഗിയെ പരമാവധി നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. രോഗിക്ക് അത്തരം കാര്യങ്ങളിൽ പരമാവധി തീരുമാനങ്ങൾ എടുക്കാനും ആ കുടുംബത്തിന്റെ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള അവസരം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് രോഗമുണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അവരുടെ ആ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴും പഴയ വ്യക്തികൾ തന്നെയാണ്. അവർക്കും മാന്യതയുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ തന്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനങ്ങളിൽ അവരെ നേരത്തെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പരാശ്രയത്വം കൂടി വരും. അപ്പോൾ എന്ത് വേണം, എങ്ങനെയുള്ള ജീവിതം, ഏത് രീതിയിലുള്ള സാമൂഹിക പിന്തുണയാണ് വേണ്ടി വരിക, ഇത്തരം കാര്യങ്ങൾ രോഗി എപ്പോഴും ആദ്യമേ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെപ്പോഴും തന്റെ രോഗത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും.
1: മാഡം, വേൾഡ് അൽഷിമേഴ്സ് ഡേയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: അതായത് ഈ വർഷത്തെ അൽഷിമേഴ്സ് ഡേയുടെ ആഗോള സന്ദേശം ഇതാണ്: ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു, എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. അതായത് നേരത്തെ അറിയുക, നേരത്തെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് നേരത്തെ സഹായിക്കാൻ കഴിയും. മറവിയെ ഒരിക്കലും പ്രായത്തിൻ്റെതായി കരുതി അവഗണിക്കരുത്. മറവിയുള്ള രോഗിയെയും കുടുംബാംഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ നടത്താൻ കഴിയും.
1: ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 10 മണി കഴിഞ്ഞ് 14:40. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. കാർത്തിക് പാടിയത് ചിത്രം ആദം ജോൺ, ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. IBPS നടത്തുന്ന റീജിയണൽ

0: റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഇന്നുകൂടി ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക. അവസാന തീയതി ഇന്നാണ്. ആധാർ ആപ്പിലൂടെ സൌജന്യമായി ഇമെയിൽ ഐ ഡി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും 31 December വരെ അവസരം ലഭിക്കുമെന്ന് അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൌജന്യം ലഭിക്കുക. ആധാറുമായി ഇമെയിൽ ഐ ഡി ബന്ധിപ്പിക്കുന്നത് വഴി ആധാർ ഒതന്റിക്കേഷൻ നടപ്പാക്കുന്ന ഓരോ തവണയും ഉപഭോക്താവിന് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കുകയും ഇതിലൂടെ അവരുടെ ആധാർ വിവരങ്ങൾ എവിടെ എപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വ്യക്തമായി അറിയാനും സാധിക്കും. കൂടാതെ നിലവിൽ ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് ആധാർ ആപ്പിലൂടെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും അതോടൊപ്പം അനുബന്ധ രേഖകൾ സമർപ്പിച്ച് മേൽവിലാസം തിരുത്താനും 75 രൂപ നിരക്കിൽ സാധിക്കും. ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി സൌജന്യമായി 2027 June 14 വരെ പുതുക്കാം. https://myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴിയാണ് രേഖകൾ പുതുക്കേണ്ടത്. ആധാർ കേന്ദ്രങ്ങളിൽ പോയി ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 75 രൂപയാണ്. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-425-1180. 1800-425-1180.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചലഞ്ച്, ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് January 10 to 12 ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myaadhar.gov.in സന്ദർശിക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക. www.bankofindia.bank.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം,

0: നല്ലതല്ലേ.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 14,270 രൂപ നിരക്കിലും പവന് 114,160 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ 31 മിനിറ്റും 34 സെക്കൻഡും. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ ചിത്രമഞ്ജരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമൊരു ഹിന്ദി ഗാനം, ഗുലാം എന്ന ചിത്രത്തിൽ കുമാർ ഷാനുവും അൽക്കായാഗ്നിക്കും ചേർന്ന് പാടിയത്. സമീറിന്റെ വരികൾ, ജതിൻ ലളിതിന്റെ സംഗീതം.

ത്രീ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഇനി ചിത്രമഞ്ജരിയിൽ. വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയത്. ധനുഷിന്റെ വരികൾ, അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം.

സോനു നിഗം, പ്രശാന്ത് സമാധർ, അൽക്ക യാഗ്നിക് എന്നിവർ ഫിസ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. ഗാനരചന ഗുൽസാർ, സംഗീതം അനു മാലിക്.

തീരൻ അധികാരമുണ്ട്. ഈ ചിത്രത്തിൽ ഡി സത്യപ്രകാശ്, പ്രഗതി ഗുരുപ്രസാദ് എന്നിവർ പാടിയ ഗാനം. രാജമുരുകന്റെ വരികളിൽ ജിബ്രാന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ ചിത്രമഞ്ജരിയാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാനമേള ലൈവ് ഇൻ മ്യൂസിക് വൈകിട്ട് 6 മണിക്ക്. ചേർത്തല കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഗുരുദേവ സമാധി ദിനാചരണം. ദ ലിവിംഗ് ലെറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് കേന്ദ്രത്തിലെ ഡി ഗാലറിയിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
7: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
6: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30, ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
0: സേവനവാർത്തയിലേക്ക്. വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04-772-24-60-34, 04-772-24-60-34. ഇമെയിൽ ഐഡി acfsf.alpy@gmail.com. acfsf.alpy@gmail.com.
8: പറയൂ, നിങ്ങൾക്കറിയാമോ?
9: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
8: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
9: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
10: എൻ്റെ

0: സമയം 11 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 9. മലപ്പുറത്ത് 5, ഇടുക്കിയിലും കോട്ടയത്തും 2 പേർ വീതവുമാണ് മരിച്ചത്.

0: ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ രുദ്രാക്ഷ് ബാലസാഹേബ് പാട്ടീൽ, പാർത്ഥ് രാകേഷ് മാനെ, ഹിമാൻഷു ധില്ലൻ എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും മികച്ച പ്രകടനവും രാജ്യത്തിന് വലിയ അഭിമാനമാണ് നൽകിയതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. യു എൻ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂയോർക്കിലെത്തി. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബഹുമുഖ യോഗങ്ങളിൽ മന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭിന്നശേഷിക്കാർക്കായ നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാ കിഫ്ബി പദ്ധതികളും നിന്നുപോയെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. എല്ലാ പദ്ധതിയുടെയും പോരായ്മകൾ പരിഹരിക്കുകയെന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാലിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കക്കാട്ടുപറമ്പിൽ ചെമ്പിലാലി സീനത്തിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ കീർത്തി രവീന്ദ്രനാണ്. നമസ്കാരം കീർത്തി.
1: നമസ്കാരം.
0: കീർത്തി കേക്ക് നിർമ്മാണ രംഗത്താണ് പ്രവർത്തിക്കുന്നത് അല്ലേ?
1: അതെ.
0: കുട്ടിക്കാലത്തെ കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം അല്ലേ? അങ്ങനെയാണോ ഈ കേക്ക് നിർമ്മാണത്തിലേക്ക് വന്നത്?
1: പൊതുവേ സ്വീറ്റ്സിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പൊ കേക്കും ചോക്ലേറ്റ് ആയിരുന്നു മെയിൻ സാധനം.
0: അപ്പൊ വീട്ടിലാരെങ്കിലും കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നോ?
1: വീട്ടില് അച്ഛന്റെ ചേച്ചി ഉണ്ടാക്കും. ആന്റി തൈവാനിലായിരുന്നു. ആന്റി പലപ്പോഴും വൺസ് ഇൻ ഇയർ വരുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയതാണ്. അന്ന് എന്താ ഇതില് സാധനങ്ങൾ എന്താണ് ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ, കഴിക്കൽ മാത്രമേ ഉള്ളൂ.
0: പിന്നെ
1: അങ്ങനെ കുക്കിംഗ് താല്പര്യം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം അമ്മ ഹെൽപ്പ് ചെയ്യും കിച്ചണില്, അത്രയൊക്കെ ഉള്ളു. പിന്നെ എനിക്കൊന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് 12th standard ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ആന്റി പോകുമ്പോ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് പോയി, ബാക്കിയുള്ളത് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എങ്ങനെയാ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാന്ന് പറഞ്ഞപ്പോ കാണിച്ചു തന്നു എങ്ങനെയാണ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പഴും മൈക്രോവേവ് ഉള്ളു, അവനൊന്നുമില്ല. അപ്പൊ ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി.
0: ആദ്യം ഉണ്ടാക്കിയത് എന്തായിരുന്നു?
1: ബ്രൗണി. ആന്റി ബ്രൗണിയുടെ എക്സ്പെർട്ട് ആണ്. അപ്പോ ബ്രൗണി ഉണ്ടാക്കി, പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോ ചോക്ലേറ്റ് ഇഡ്ലി പോലത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു.
0: നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുവല്ലേ.
1: അതെ. അപ്പൊ സെയിം റെസിപ്പി തന്നെ, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ ഡിഫറൻസസ് ഉണ്ടാവും. അതിപ്പോ ടെമ്പറേച്ചറിന്റെ ആവാം, ടൈമിംഗ് ആവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ചു.
0: ഉണ്ടാക്കി ഉണ്ടാക്കി അത് പെർഫെക്ഷനിലേക്ക് വന്നു.
1: അതെ അതെ.
0: ആ പെർഫെക്റ്റ് ആയ എന്തായിരുന്നു ആദ്യം പെർഫെക്റ്റ് ആയത്?
1: ബ്രൗണി തന്നെയാണ്. കൊറേ പ്രാവശ്യം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയൊരു 50 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 50 different ways വന്നിരിക്കണേ. അപ്പൊ അത് ഒന്നിൽ ഹാർഡ് ആവും, ചിലപ്പോ സോഫ്റ്റ് ആവും, അങ്ങനെ അത് പല പ്രാവശ്യം അത് മാറ്റി മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്.
0: അപ്പൊ അത് ഇൻഗ്രീഡിയൻസിന്റെ അളവിന്റെ വ്യത്യാസം കൊണ്ടാണോ അതോ?
1: അളവിന്റെ വ്യത്യാസവും ആവാം. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ മെഷർമെന്റ്സിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു കപ്പ് കണക്കിനാണ്. അപ്പൊ ഈ കപ്പിന്റെ അളവനുസരിച്ചെല്ലാം മാറാം.
0: അപ്പൊ
1: അതെ. പിന്നെ കുറച്ചും കൂടെ എല്ലാം ഇതിനെപ്പറ്റി പഠിച്ചറിഞ്ഞപ്പോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, കറക്റ്റ് അതിനുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ച്.
0: അളവ് മാത്രങ്ങളൊക്കെ വാങ്ങിയാണ് ഉണ്ടാക്കി.
1: അതെ. അളവ്

0: പാത്രം, പിന്നെ കിച്ചൺ ഡിജിറ്റൽ കിച്ചൺ സ്കെയിൽ കിട്ടും. അപ്പൊ അതാമൊന്നും കൂടെ കറക്റ്റ് ആയിട്ട് കാണിക്കും. ആ റെസിപ്പി അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ബേക്കിംഗിൽ ആ ഒരു കാര്യം,
1: ബേക്കിംഗില് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, അളവ് കൃത്യമായിരിക്കും.
0: അതെ.
1: പിന്നീട് കേക്ക് എപ്പോഴാണ് ഉണ്ടാക്കിയത്?
0: കേക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി അത്യാവശ്യം നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യും. അപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കും ഒരുമിച്ച്. പക്ഷെ അന്നും എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കൂട്ടുകാരിയാണ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യും അത്രേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ അപ്പോഴേ പറയായിരുന്നു വലിയതാകുമ്പോൾ ഒരു കഫേയൊക്കെ തുടങ്ങണം എന്നൊക്കെ നമ്മൾ രണ്ടുപേരും പറയും. അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഞാനൊരു വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ എടുത്ത് ഉണ്ടാക്കുന്ന ഒരു
1: ഓർഡറുകൾ എങ്ങനെയാ വരുന്നത്?
0: അറിയുന്ന ആൾക്കാരായിരുന്നു ആദ്യം മൊത്തം. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും നെയ്ബേഴ്സ്, കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാര്, അങ്ങനെ അവര് പറഞ്ഞു പറഞ്ഞു അറിഞ്ഞ് അങ്ങനെ
1: കേട്ടറിഞ്ഞ ആളുകൾ ഓർഡർ ചെയ്യുവാണ് ചെയ്യുന്നത്.
0: നേരത്തെ ഓർഡർ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമെല്ലാം, സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല,
1: ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി അങ്ങ് കൊടുക്കും.
0: അതെ.
1: ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്?
0: ഇപ്പൊ മെയിൻലി ബ്രൗണി ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യണ. അതുകൂടാതെ കേക്ക്, കപ്പ് കേക്ക്, കുക്കീസ്, ചീസ് കേക്ക്, മൂസ്, അങ്ങനെ എല്ലാം ഉണ്ടാക്കും. സ്വീറ്റ്സ് ആയിട്ടുള്ളത് ബേസിക്കലി.
1: കേക്ക് ഏതൊക്കെ തരം കേക്ക് ഉണ്ടാക്കും?
0: ചോക്ലേറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ്സ്, ലെമൺ, ഏത് ഫ്ലേവർ അവര് പറഞ്ഞനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത്
1: കൊടുക്കും. അപ്പോ ഇതിപ്പോ ഒരു വീട്ടില് തന്നെയാണ് ചെയ്യുന്നത്, എന്നാലും കീർത്തി സമയം കണ്ടെത്തണം.
0: അതെ.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
0: ഇപ്പൊ ഞാനും അമ്മയും മാത്രം, ചേച്ചി ചെന്നൈയിലാണ്.
1: നിങ്ങൾ രണ്ടു കുട്ടികളാണ്?
0: അതെ.
1: കീർത്തി ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇതാണ് ഇപ്പൊ എന്റെ ഫുൾ ടൈം ജോലി. അതുകൂടാതെ ഞാൻ ഇപ്പൊ സൈഡായിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഒരു ആർട്ട് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് മട്ടാഞ്ചേരി തന്നെ. അപ്പൊ അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
1: അതെങ്ങനെയാ?
0: അതൊരു ഹാൻഡ് മെയ്ഡ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആണ്. അവിടെ 4 hours ഡെയിലി വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ. ഞാനങ്ങനെ ആർട്ടിസ്റ്റിക് അങ്ങനെയൊന്നല്ല, പക്ഷെ അവര് കൂടുതൽ പിള്ളേർക്കുള്ള സാധനങ്ങളും പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഓരോ മോൾഡൊക്കെ വെച്ച് കുട്ടികൾക്ക് പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ബുക്സ് ഉണ്ട്, പിന്നെ ക്രോഷേയുടെ ഫ്ലവേഴ്സും കീ ചെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റെസിൻ വർക്സ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ
1: അതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്.
0: അതെ.
1: അത് ഫുൾ ടൈം അവിടെ ഇരിക്കുവോ?
0: ഇല്ല, അത് ഡെയിലി 4 hours.
1: ബാക്കി സമയത്ത് വീട്ടിലിരുന്ന്
0: ബേക്കിംഗ്
1: ചെയ്യും അല്ലേ?
0: അത് ഡെയിലി ഉണ്ടാവില്ല, ചില ദിവസം ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. ബേക്കിംഗ്
1: എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, അത് ഓർഡർ വരുന്നത്,
0: ഓർഡർ വരുന്നതനുസരിച്ച് ചിലപ്പോ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്.
1: ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് വരാറുണ്ട്,
0: കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്.
1: അപ്പൊ അത് കീർത്തി തനിയാണോ ചെയ്യുന്നത്?
0: അതെ.
1: അമ്മ ഹെൽപ്പ് ചെയ്യോ?
0: ക്രിസ്മസ് സമയത്ത് അമ്മ ഹെൽപ്പ് ചെയ്യും, കാരണം അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പൊ അമ്മ ഹെൽപ്പ് ചെയ്യാം. ബേക്കിംഗ് അല്ല, പക്ഷെ ഇപ്പൊ പാക്കിംഗ് അല്ലെങ്കിൽ ആളെ വിളിച്ച് സാധനം കൊടുത്തുവിടൽ അങ്ങനൊക്കെ.
1: അവിടെ എത്തിച്ചു കൊടുക്കുവാണ്?
0: അതെ, ഞങ്ങള് ഒന്നിലെ വന്ന് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡെലിവറി, മിക്കവരും ഡെലിവറി ചോദിക്കും, കാരണം ദൂരമുള്ളതുകൊണ്ട്.
1: ശരി. അപ്പൊ ഒരു കോളേജ് കഴിഞ്ഞതിന് ശേഷമാണോ തുടങ്ങിയത്, അതോ കോളേജില് പഠിക്കുമ്പോ തന്നെ ഇതുണ്ടായിരുന്നു?
0: ഇല്ല, ഞാനിപ്പോ തുടങ്ങിയിട്ട് 7 years ആവണം. അതിന് മുമ്പ് വീട്ടില് വെറുതെ ഉണ്ടാക്കും, ഫ്രണ്ട്സിനൊക്കെ അത്ര ഉള്ളു,
1: അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു ലാർജ് സ്കെയിൽന്ന് പറയാം, വേണമെങ്കിൽ ഒരു ഒരു എന്റർപ്രൈസ് പോലെ അല്ലേ, നമ്മൾ വീട്ടിലിരുന്ന ഒരു ഒരു സംരംഭം അല്ലേ അത്?
0: അതെ.
1: കീർത്തി തനിയെ കണ്ടെത്തിയ അല്ലേ? കീർത്തി ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇത്?
0: അതെ.
1: അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയാ, അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിട്ട് മാക്സിമം ടൈം കൊടുക്കണം അല്ലേ. അപ്പൊ ആദ്യമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയത് എന്തായിരുന്നു?
0: ആദ്യം ചോക്ലേറ്റ് കേക്ക് തന്നെ ആയിരിക്കും, എനിക്കങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. പൊതുവേ ചോക്ലേറ്റ്
1: നന്നായി എന്ന് പറയണ്ടായോ?
0: അതെ, ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ പെർഫെക്ഷൻ ഒന്നും ആയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചത്.
1: അതാണ് കീർത്തിയുടെ ഒരു അഭിപ്രായം.
0: അതെ
1: അല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളെന്ന നിലയ്ക്ക് ആ കേക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ.
0: കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല, ഞാൻ പൊതുവെ കഴിക്കുമ്പോഴും കുറച്ച് ടേസ്റ്റ് അധികം നോക്കിയിട്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് ഞാൻ തന്നെ ആയിരിക്കും.
1: അതാണ്. കീർത്തി, കീർത്തിയുടെ കേക്കിന് എത്ര മാർക്ക് കൊടുക്കും?
0: അതോരോ കേക്ക് അനുസരിച്ചിരിക്കും, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ടേസ്റ്റ് ആവാം, അതിന്റെ ടെക്സ്ചർ ആവാം, അതിന്റെ ഒരു ലുക്ക് ആവാം, വിഷ്വൽ. ഇപ്പൊ വിഷ്വൽ അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാവർക്കും കേക്ക് കഴിക്കണേക്കാളും കൂടുതൽ അതിന്റെ ഫോട്ടോ എടുത്ത്
1: കൊള്ളാം എന്നൊരു തോന്നല്, കാഴ്ചയിൽ തന്നെ നമുക്ക് ആ കേക്ക് ഇഷ്ടപ്പെടണം.
0: അതെ
1: അല്ലേ,
0: ആദ്യം കണ്ടുകൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ കഴിക്കണത്. അങ്ങനെ
1: പിന്നെ അതിന്റെ ഫ്ലേവർ.
0: അതെ.
1: കീർത്തിക്ക് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്ക്, മറ്റേ നട്സ് അങ്ങനത്തെ ചേർത്തൊക്കെ
0: ചേർക്കാറുണ്ട്. അതെ, ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇപ്പൊ ചിലവർക്ക് അലർജി ആവാം, അപ്പൊ നട്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ചിലവർക്ക് അങ്ങനെ പൊതുവെ താല്പര്യം ഉണ്ടാവില്ല, ചിലവർ നട്ടുള്ള എന്തെങ്കിലും വേണം അങ്ങനെ പറയും. അപ്പൊ അതനുസരിച്ച് ഉണ്ടാക്കും.

0: തീം അനുസരിച്ചൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
1: ഞാൻ ഫോണ്ടന്റ് വെച്ച് കേക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല, ബാക്കിയെല്ലാം ചെയ്യാറുണ്ട്, കുഴപ്പമില്ല.
0: അല്ല ഞാൻ ചോദിച്ചു, ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ സാധാരണ ആളുകൾ ഒരു തീമൊക്കെ പറയും,
1: അത് ഡിസൈൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം.
0: അപ്പോ കീർത്തി എങ്ങനെയാണ് അതിന് വിലയിടുന്നത്? ഇപ്പൊ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു കേക്കും കീർത്തിയുടെ കേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
1: ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്

0: തൊട്ടിട്ടാണ് ഉണ്ടാക്കണത്, കുറച്ചും കൂടെ സൂക്ഷിച്ചാണ് ഉണ്ടാക്കണത്. ഇപ്പൊ ഓരോ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചെല്ലാം ഫിൽട്ടർ ചെയ്ത് നോക്കിയായിരിക്കും. ഇപ്പൊ മുട്ടയാണെങ്കിലും ഷെല്ലുണ്ടോ, ചിലപ്പോ ചില കേക്കിൽ ഞാൻ പുറത്തുപോയി ബേക്കറി വാങ്ങിക്കുമ്പോൾ എനിക്ക് ഷെല്ല് കിട്ടും. അതെ, അപ്പൊ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളത് നോക്കുക, നമ്മൾ എങ്ങനെയും ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതായിരിക്കും മിക്ക സ്ഥലത്തും അവരുടെ ടാർഗറ്റ് ആയിരിക്കും. വീട്ടിലാവുമ്പോ കുറച്ചും കൂടെ അത് സൂക്ഷിച്ച് സാധനം നന്നായിട്ട് അവർക്ക് തൃപ്തിയോടെ കിട്ടണം. കഴിക്കുന്ന ആൾക്കാർക്ക്
1: ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുക എന്നുള്ളതാണ്, അതിലാണ് പ്രിഫറൻസ്.
0: കഴിക്കുന്ന ആൾക്ക് സന്തോഷമാവണം, തൃപ്തി ഉണ്ടാവണം, ഒരു പ്രശ്നം ഉണ്ടാവരുത്.
1: അപ്പൊ അതുകൊണ്ട് നമ്മളതിന് കൊടുക്കുന്ന ഒരു നമ്മുടെ സമയം, അധ്വാനം, ഇതിനെല്ലാത്തിനും കണക്കാക്കിയാണ് വില. അപ്പോൾ വില എപ്പോഴും കീർത്തിയുടെ കേക്കിന് കടയിൽ കിട്ടുന്ന കേക്കിനേക്കാൾ വില കൂടുതലായിരിക്കാം.
0: എനിക്ക് തോന്നുന്നു ഹോം ബേക്കേഴ്സ് ജനറലി കുറച്ച് വില കൂടുതലാണ്. മെയിൻ കാര്യം അത് ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഓരോ കട അനുസരിച്ച് ഇരിക്കും. ചെറിയ ബേക്കറി ആകുമ്പോൾ കുറച്ചുകൂടെ വില കുറവായിരിക്കും.
1: ഒരു വീട്ടിലുണ്ടാക്കിയ ഏതൊരു കമോഡിറ്റിക്കും, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തു അല്ലേ, ഒരു ഭക്ഷണം വീട്ടിലുണ്ടാക്കിയതാന്ന് പറയുമ്പോൾ അത് ആ ഉണ്ടാക്കുന്ന ആളുടെ ഒരു കരുതല്, അയാൾക്ക് അതിലോടുള്ള ഒരു ഇഷ്ടം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, എഫേർട്ട് അല്ലെ, നമ്മുടെ അധ്വാനം എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ അതിന് വിലയിടുന്നത്
0: അല്ലേ.
1: അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോം മെയ്ഡ് സാധനത്തിന് എപ്പോഴും വില കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കീർത്തിയുടെ പ്രോഡക്റ്റിന് എന്തായാലും മറ്റൊരു പുറത്തുള്ള ഒരു കേക്കിനേക്കാൾ, ഒരു ബ്രൗണിയേക്കാൾ വില കൂടുതലായിരിക്കും അല്ലെ. പക്ഷെ അത് കസ്റ്റമേഴ്സ്, ആവശ്യക്കാര് അത് ആ വില തരാൻ തയ്യാറുമാണ്. കാരണം അവര് ഈ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെയല്ലേ, നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഹോം മെയ്ഡ് സാധനത്തിന്റെ വില എപ്പോഴും മറ്റ് പ്രോഡക്റ്റിനേക്കാൾ വില കൂടുതലായിരിക്കാം അല്ലേ.
0: ഒരു പ്രൈസ് ഇടുമ്പോ ഇൻഗ്രീഡിയൻസിന്റെ പ്രൈസ് നോക്കണം. നമ്മൾ അതിൽ എത്രത്തോളം സമയം ചെലവാക്കുന്നു, നമ്മളുടെ എഫേർട്ട്, പാക്കേജിങ് കോസ്റ്റ്. ഇപ്പൊ പാക്കേജിങ് തന്നെ പല ടൈപ്പും ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ പ്രീമിയം ലെവൽ പാക്കേജിങ് ആയിരിക്കും ചിലർ ഓപ്റ്റ് ചെയ്യുന്നത്. ഒരു ഡീസന്റ് ബോക്സിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നമ്മുടെ ബ്രാൻഡ് അനുസരിച്ചുള്ള ഒരു പാക്കേജിങ്. അപ്പൊ അതിന്റെ കോസ്റ്റ് ഉണ്ടാവും.
1: പിന്നെ നമ്മൾ കൊണ്ട കൊടുക്കുവാണെങ്കിൽ അത് കണക്കാക്കാറുണ്ടോ?
0: ഡെലിവറി കോസ്റ്റ് വേറെയാണ്. അത് ഞാൻ ഒരു ആപ്പ് വഴി ഞാൻ അയക്കുന്നതാണ്. അപ്പൊ ഒന്നില്ല അവർക്ക് തന്നെ അറേഞ്ച് ചെയ്യാം പിക്കപ്പ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ കോസ്റ്റ് അവര് വേറെ ഉണ്ട് വരും.
1: അപ്പൊ അങ്ങനെയാണ് കീർത്തിയുടെ പ്രോഡക്റ്റിന് കീർത്തി വിലയിടുന്നത് അല്ലേ. അപ്പൊ പൊതുവേ ഇപ്പം സ്ഥിരമായി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടോ?
0: എനിക്ക് കൂടുതൽ റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരല് കുറവാണ്, ഉണ്ട്, പക്ഷെ കൂടുതൽ റെഗുലർ
1: അറിയണമല്ലോ.
0: അതെ, ഒരു സ്ലോ ഗ്രോത്ത് ആണ്. ഇപ്പൊ 7 വർഷമായി തുടങ്ങിയിട്ട് എന്നാലും പതുക്കുള്ള ഒരു വളർച്ചയാണ്. പിന്നെ ഞാനും പൊതുവെ ആദ്യം തുടങ്ങിയപ്പോ ഒരു ഹോബി ആയിട്ടാ തുടങ്ങിയ, പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക്
1: വന്നു അല്ലെ. മറ്റേതൊരു ജോലിയെക്കാളും കീർത്തി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്.
0: തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ലോ പഠിച്ച ആളാണ്. അച്ഛൻ വക്കീലായിരുന്നു. അപ്പൊ ലോ പഠിച്ചു, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല.
1: അപ്പൊ ലോ പഠിക്കാൻ പോയത് അച്ഛന്റെ ഇഷ്ടത്തിനാണോ?
0: എനിക്കങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ലോ ആയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാലോ എന്നും കൂടെ ആലോചിച്ചിട്ട് എടുത്താണ്. ഒരു 3rd year ആയപ്പോഴേക്കും മനസ്സിലായത് എനിക്ക് പറ്റിയ സാധനം അല്ലെന്ന്. പഠിച്ചു തീർത്തു, അതായത് ഒരു ലോ ഫേമിൽ HR ആയിട്ട് വർക്ക് ചെയ്തു. ഒരു 1.5 വർഷം ഒരു 5-star ഹോട്ടലിൽ HR ആയിട്ട് വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ. അതും ഒരു ഫ്യൂ മന്ത്സ് ഉണ്ടായിരുന്നുള്ളൂ. അതഴിഞ്ഞ് വിട്ട് ആണ് ഇത് തുടങ്ങിയത്. അതെ, വീട്ടിൽ വന്നു ബേക്കിംഗ് തുടങ്ങി, ഇതന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു.
1: കീർത്തി അത് വിട്ടു വന്നപ്പോ വീട്ടില് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞേ?
0: ആർക്കും അത്രയും താല്പര്യം ഇല്ലായിരുന്നു, വേറൊരു ജോലി നോക്കൂ എന്ന് തന്നെ എല്ലാരും പറഞ്ഞേ. പക്ഷെ എനിക്ക് തോന്നി ഇതന്നെ ആയിരിക്കും വേദം എന്ന്. ഇപ്പഴും എല്ലാവർക്കും കുറച്ച് എതിർപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും കുറച്ച് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒരു ഫിക്സ്ഡ് ഇൻകം, 9-to-5 ജോലി. അതെ, എന്താണ്
1: സാധാരണ മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. പക്ഷെ ഇപ്പൊ അവര് ഹാപ്പി അല്ലേ? കാരണം കീർത്തിയുടെ ആവശ്യത്തിന് കീർത്തി സമ്പാദിക്കുന്നില്ലേ?
0: ഉണ്ട്, കുറച്ചും കൂടെ ആവാം, കുറച്ചും കൂടെ വളരാനുണ്ട്.
1: നമ്മളൊരു കാര്യം, ഒരു സംരംഭം തുടങ്ങിയിട്ടേ ഉള്ളൂ. 7 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ലേ? അതിൽ ലാർജ് സ്കെയിലില് വരുമോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു യൂണിറ്റ് പോലൊക്കെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു വളർച്ച ഉണ്ടാവുന്നത് ഇതിന് അല്ലേ. ഇതിപ്പോ കീർത്തി തനിയാണ് ബേക്ക് ചെയ്യുന്നത് അല്ലേ, വേറെ ആരും ഇല്ലല്ലോ?
0: ഇല്ല, എല്ലാം ഞാൻ തന്നെ
1: ചെയ്യുന്നത്.
0: അത് സാധനങ്ങൾ വാങ്ങിക്കലാണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാം ഞാൻ തന്നെ ഇപ്പൊ ചെയ്യണത്. അതിന്റേതായ ലിമിറ്റേഷൻസ് കുറച്ചുണ്ട്.
1: വേറെ എന്തൊക്കെയാ ഹോബികൾ ഉള്ളത്?
0: ഞാൻ പാടും, കർണാറ്റിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്.
1: എത്രയോലും പഠിച്ചു?
0: 1.5 വർഷം, പക്ഷെ ഇപ്പൊ പ്രാക്ടീസ് ഒട്ടുമില്ല. പിന്നെ വെസ്റ്റേൺ മ്യൂസിക് അത്യാവശ്യം പാടും. അച്ഛനൊരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു റോക്ക് ബാൻഡിൽ പണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ പാടും, ചേച്ചിയും പാടും.

0: ഇപ്പൊ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പൊ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്?
1: എനിക്ക് വീട്ടിൽ തന്നെ ഒരു റൂം കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെ പതുക്കെ ഒരു ഔട്ട്ലെറ്റ്, ഒരു ചെറിയൊരു സ്പേസ് എന്തെങ്കിലും എടുത്ത് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു ലോങ് ടേം പ്ലാൻ ആണ്. ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യണില്ല, തൽക്കാലം ഈ രീതിയിൽ തന്നെ പോണത്തെങ്ങാനും പോട്ടെ എന്ന് വിചാരിക്കണം.
0: അല്ല, എന്നാലും ഒരു ഇപ്പൊ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയത് കുറച്ച് വിപുലീകരിക്കണം എന്ന് തോന്നുന്നുണ്ട്.
1: അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അഗൈൻ എനിക്കൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ട് ജനറലി. ഞാനങ്ങനെ പ്രൊഫഷണലി ഇതിനെ പറ്റി പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒറ്റയ്ക്ക് ട്രയൽ ആൻഡ് എറർ എല്ലാം പഠിച്ചതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ട്രെയിനിങ് എടുത്തിട്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കണം.
0: അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാമായിരുന്നില്ലേ?
1: ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഒരു 1 മന്ത് കോഴ്സ്. അതൊരു ഹോബി കോഴ്സ് ആയിരുന്നു പക്ഷെ. അപ്പോൾ അതിൽ അവർ ബ്രെഡ്സ്, കുക്കീസ്, കേക്ക് എല്ലാം ചെയ്യും, അങ്ങനെ പഠിപ്പിച്ചിരുന്നു. പിന്നെ പക്ഷെ അതുകൂടാതെ എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതാണ് നെക്സ്റ്റ് പ്ലാൻ.
0: ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ കുക്കിങ്ങില്
1: കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടുന്ന ടൈപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്
0: കോഴ്സ് ചെയ്യണമെന്നുണ്ട് അല്ലേ? ഇപ്പൊ സംഗീതം ഉണ്ട് എന്ന് പറഞ്ഞു, സംഗീതം അതല്ലാതെ കുക്കിങ്ങും സംഗീതവുമാണ് അല്ലേ? അമ്മ പാടുമോ?
1: അമ്മ പാടും. അമ്മ പാടുന്നേക്കാളും കൂടുതൽ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യും.
0: അപ്പൊ ഒരു കലാകുടുംബമാണ്.
1: അതെ, എനിക്ക് അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാരും പാടും. അച്ഛന്റെ കുടുംബത്തില് ഒരു മിക്സ്ഡ് ഇതുണ്ട്. രണ്ട് സിസ്റ്റേഴ്സ് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഒരാള് പാടും. എല്ലാവർക്കും പാട്ട് പൊതുവെ ഒരു ക്രേസാണ്. പിന്നെ ഒരു ആന്റി കുറെ നന്നായിട്ട് മിമിക്രി ഒക്കെ ചെയ്യും. അപ്പൊ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉള്ളപ്പോ നല്ല ജോളിയാണ്.
0: എല്ലാവരും അവരുടെ കഴിവ് കേക്ക് ഉണ്ടാക്കാൻ 7 കൊല്ലമായി എന്ന് പറഞ്ഞില്ലേ?
1: 7 കൊല്ലമായിട്ട് ബിസിനസ് തുടങ്ങി ഒഫീഷ്യലി. അതിനു മുമ്പേ
0: അതിനു മുമ്പേ ബേക്ക് ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും അതൊരു ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്ക്
1: അല്ലേ
0: 7 വർഷമാവുന്നു. അപ്പം ഇതിനോടകം ഒരുപാട് കസ്റ്റമേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ അല്ലെങ്കിൽ ഒരു കുക്കിയോ കീർത്തിയെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സന്ദർഭം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: സന്തോഷം ഉണ്ടായിരുന്നത് വെച്ചിപ്പോ ഓരോ ഓർഡർ വരുമ്പോഴും സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ചെറിയൊരു ഫീഡ്ബാക്ക് ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമായി. ചിലവര് അത്രയും എക്സ്പ്രസീവ് ആയിരിക്കില്ല, ഒരു വാക്കിൽ പറഞ്ഞു തീർക്കും. ചിലവര് നല്ല എലാബറേറ്റ് ആയിട്ട് എക്സൈറ്റ്മെന്റോടെയായിരിക്കും പറഞ്ഞത്. എന്താണെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ്. എന്റെ ഫ്രണ്ടിന്റെ വെഡിങ് കേക്ക് ഞാൻ ചെയ്തിരുന്നു ഈ ഇടയ്ക്ക്. അപ്പൊ ഞാൻ ജനറലി വെഡിങ് കേക്ക് ചെയ്യാറില്ല, കാരണം അതൊരു ടെൻഷൻ പരിപാടിയാണ്. അവര് ഡിസൈനും എല്ലാം തന്നിരുന്നു. ഡിസൈൻ ഞാൻ ആക്ച്വലി 2-3 എണ്ണം അയച്ചു കൊടുത്തു എനിക്ക് ചെയ്യാൻ പറ്റേണ്ടത്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന്ന് അവര് പിക്ക് ചെയ്ത് ഒരെണ്ണം തന്നു. ഞാൻ അപ്പൊ ആദ്യം പറഞ്ഞു ഞാൻ വേറൊരു ബേക്കറിനെ റെഫർ ചെയ്തു, ഇവര് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ എന്റെ അടുത്ത് തന്നെ വന്നു തിരിച്ച് ഒന്ന് ചെയ്തു തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, ശരിയാവോ, അവിടെ കറക്റ്റ് ടൈമിൽ എത്തോ, സാധനം വീഴോ, എന്തെങ്കിലും എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്യണോണ്ട്. അപ്പോൾ അത് ചെയ്തു, ഡിസൈനൊക്കെ നന്നായിട്ട് വന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു എല്ലാം നന്നായിട്ടുണ്ട്, സ്റ്റേജിൻ്റെ ഡെക്കോറും എല്ലാം ആയിട്ട് ഇത് കേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. അപ്പൊ അതൊരു
0: മറക്കാനാവാത്തൊരു ഇൻസിഡന്റ് ആണ്. എപ്പോഴും നമ്മള് പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതിപ്പം ഒരു വീട്ടിലാണെങ്കിൽ പോലും അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കത് പ്രത്യേകിച്ച് അമ്മമാർക്ക് അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലോ.
1: അവരത് കഴിക്കുമ്പോൾ ആ സന്തോഷം കാണുന്നതാണ് എനിക്കൊരു സന്തോഷം.
0: അതെ,
1: അതെനിക്കൊന്ന് ആദ്യം തൊട്ടേ ഈ പൈസയെക്കാളും കൂടുതൽ ആ ഒരു ജോയ്.
0: ഒരാള് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം കഴിച്ചിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സംഭവമാവുമ്പോഴാണ് അത് നമുക്കൊരു
1: സന്തോഷമാണ്.
0: അതെ,
1: അതുപോലെ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഓഫീസിൽ ഉണ്ടായിരുന്ന, അവർ ആ കുട്ടി ആദ്യം തൊട്ട് ഞാനിത് ഒഫീഷ്യലി തുടങ്ങണ മുമ്പ് ആ കുട്ടിയാണ് ആദ്യം കേക്ക് ഓർഡർ ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്കത് തരണം. അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ബ്രൗണീസ് ഇഷ്ടമാണ്, അപ്പൊ എപ്പോഴും നാട്ടിൽ പോകുമ്പോഴേക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അതും ഒരു ആ ഒരു കോൺഫിഡൻസ് അവരെനിക്കിപ്പോഴും എന്നിലുള്ളത്, അതൊരു സാറ്റിസ്ഫാക്ഷനാണ്.
0: കീർത്തി, കേക്ക് ഉണ്ടാക്കുമ്പോ ഇപ്പോഴും ഈ ഇതിന്റെ ചേരുവകൾ തിരഞ്ഞെടുക്കുമ്പോ ഏറ്റവും മുന്തിയ തരം നോക്കിയിട്ടോ, വില കൂടിയത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയിൽ, ഗുണത്തിൽ ഏറ്റവും നല്ലത് അങ്ങനെ നോക്കിയല്ലേ തിരഞ്ഞെടുക്കുന്നത്?
1: ഏറ്റവും എക്സ്പെൻസീവ് ഞാൻ എടുക്കാറില്ല, ഒരു സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാം. ഐ മീൻ ക്വാളിറ്റി നല്ല തന്നെയാണ്, പക്ഷെ ഏറ്റവും എക്സ്പെൻസീവ് ഇൻ ദ മാർക്കറ്റ് അല്ല ഞാൻ എടുക്കുന്നത്. ബിക്കോസ് കുറച്ച് എന്റെ ക്ലയന്റ് ബേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും കൂടെ ആവണം. ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല, അതെ, ആ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ആ ടേസ്റ്റിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അത് നമ്മള്

0: ഒരു ലോവർ ക്വാളിറ്റി സാധനം വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും എങ്ങനെ എത്ര ആ ടെക്സ്ചർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ബേക്കർ അല്ലെങ്കിൽ ഒരു ഫുഡ് താല്പര്യമുള്ള ആൾ കുറേ കഴിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും അത്.
1: അപ്പോൾ എപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം കീർത്തിയുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്?
0: ഇൻഗ്രീഡിയൻസും പാൻ ഏത് സൈസിലുണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഇപ്പം ചിലവർ പറയും ഇത്രയും ആൾക്കാരുണ്ടാവും അപ്പം അത്രയും സൈസ് സ്ലൈസസ് വേണം, അപ്പം അതനുസരിച്ച് നമ്മൾ സൈസൊക്കെ
1: തീരുമാനിക്കും അല്ലേ. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ?
0: പരീക്ഷണങ്ങൾ നടത്താൻ കുറേ ഒരു ലിസ്റ്റ് മൊത്തം ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പക്ഷെ അതിനുള്ള ചാൻസ് അത്രയും കിട്ടിയിട്ടില്ല. എന്നാലും വേറെ കുറേ ഒരു എക്സ്പെരിമെൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഇടയിൽ വരും. ഫ്ലേവർ ആവാം അല്ലെങ്കിൽ ഓരോ പുതിയ ഡിസൈൻ ആവാം. അപ്പം ഞാൻ കാണാത്ത സാധനങ്ങളായിരിക്കാം ചിലപ്പോൾ, അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ.
1: ഉപയോഗിച്ചിട്ട് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്,
0: കുറവാണ്. പക്ഷെ ഞാൻ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കും, പിന്നെ ഒരു ലെമൺ കേക്ക് ഉണ്ടാക്കും. അത് പൊതുവെ രണ്ടും ഇവിടെ അത്രയും കാണാറില്ല, അതുകൊണ്ട് അതിന് അത്യാവശ്യം ആൾക്കാരുണ്ട് താല്പര്യമുള്ള ആൾക്കാർ.
1: ഈ പറഞ്ഞ രണ്ട് കേക്ക് അതിപ്പോ എത്ര ദിവസം ഇരിക്കും? ഇപ്പൊ നമ്മള് ഒരു ഫ്രിഡ്ജ് ലൈഫ് എങ്ങനെയാണ് അതിന്റെ?
0: ഫ്രിഡ്ജില് ഇപ്പൊ ക്രീമൊക്കെ ഉള്ള കേക്ക് ആണെങ്കിൽ 3-4 ദിവസം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം കുറച്ച് ദിവസം കൂടെ.
1: കേക്ക് ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ഹാർഡാവോ?
0: ഹാർഡാവും, പക്ഷെ എന്നാലും ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രീസറിലാണെങ്കിലും കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആവും. ഒന്നുമില്ല, ബോക്സിലോ അല്ലെങ്കിൽ ഒരു
1: അതിന്റെ ആ ബോക്സിൽ തന്നെ വെക്കണം അല്ലേ. ബോക്സിലല്ലാണ്ട് നമ്മൾ ആ കേക്ക് പീസസ് ആക്കി നമ്മളൊരു ഡബയിൽ
0: അത് കവർ ആയിട്ട് ഇരിക്കണം എന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിലെ എയർ എല്ലാം കാരണം അത് ഡ്രൈ ആവും. ഫ്രീസറിലാണെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് വെക്കണം, പക്ഷെ ഫ്രീസർ കുറച്ചും കൂടെ സ്റ്റോറേജ് ആണെങ്കിൽ ഫ്രീസറിലാണ് നല്ലത്.
1: കേക്ക് ഫ്രീസറിൽ വെക്കുന്നത് നല്ലത്.
0: അതെ,
1: സാധാരണ ആളുകൾ താഴത്തെ തട്ടിലൊക്കെ വെക്കില്ല,
0: പക്ഷെ അപ്പൊ നല്ല മോയിസ്റ്റ് ആവും. ഫ്രീസർ ആണെങ്കിൽ മോയിസ്റ്റർ പോവില്ല ഫ്രീസർ ആണെങ്കിൽ. അപ്പൊ ഞാൻ പൊതുവെ അത്രയും വെക്കാറില്ല, ആരെയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെ
1: ചെയ്യണം എന്നല്ലേ. ഇപ്പൊ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്?
0: കേക്ക് വാങ്ങിക്കുമ്പോൾ
1: അതായത് നമ്മൾ സൂക്ഷിക്കുന്ന, ഞാൻ പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഈ ഫ്രിഡ്ജിലെ കാര്യം പറഞ്ഞ പോലെ, അപ്പൊ ഫ്രിഡ്ജ് ഇല്ലാത്ത ഒരാളാണ് ഈ കേക്ക് വാങ്ങിയതെങ്കിൽ അയാള് എങ്ങനെയാണ് അതൊന്ന് സൂക്ഷിക്കാൻ പറ്റുക?
0: ഫ്രിഡ്ജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ക്രീം കേക്ക് ആണെങ്കിൽ ആ ദിവസം തന്നെ തീർക്കേണ്ടി വരും,
1: അതായിരിക്കും നല്ലത്.
0: അതെ, അല്ലെങ്കിൽ ഇപ്പൊ ചോക്ലേറ്റ് കേക്ക് ഒക്കെ ആണെങ്കിൽ പിന്നെയും പിറ്റേ ദിവസം വരെ ഇരിക്കും, കുഴപ്പമില്ല. പക്ഷെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിക്കില്ല ഇവിടെ, അതും ഇവിടുത്തെ ഒരു ചൂടിനും ഹ്യൂമിഡിറ്റിക്കും ഒട്ടും നിക്കില്ല അത്ര നേരം.
1: അതപ്പോ ഇങ്ങനെ
0: അതെ അതെ. പിന്നെ കൊറേ നേരം ചൂടത്തിരിക്കുമ്പോ അത് ചീത്താവാനുള്ള ചാൻസസും കൂടുതലാണ്. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എ സി റൂമിൽ കുറച്ചുനേരം വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലത്.
1: കേത്തി കേക്ക് ഉണ്ടാക്കുമ്പോ അതില് ഈ കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം?
0: ഇല്ലില്ല, എല്ലാം വീട്ടിൽ, നമ്മള് വീട്ടിൽ നമുക്ക് വായിൽ വരുന്ന പേരുകൾ അങ്ങനത്തെ കാര്യങ്ങൾ കെമിക്കൽ സാധനങ്ങളൊന്നുമില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല.
1: അപ്പൊ ഒരുപാട് നാളത്തേക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല.
0: ഇല്ല, ഇപ്പൊ നാളത്തേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ മിക്ക കേക്കുകളും 3-4 ദിവസമൊക്കെ ഇരിക്കും. ഇപ്പൊ ഞാൻ ബ്രൗണീസും കുക്കീസൊക്കെ ഓൾ ഓവർ ഇന്ത്യ ഞാൻ കൊറിയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളതാണ്, അത് കുറച്ച് ദിവസം പുറത്തിരുന്നാലും കുഴപ്പമില്ല. ഈവൻ ലോഫ് കേക്ക്സ് ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ളത് ക്രീം ഇല്ലാത്തത് ചില ഫ്ലേവേഴ്സൊക്കെ ഞാൻ അയക്കാറുണ്ട്, അതൊരു 3-4 ദിവസമൊക്കെ പുറത്തേക്ക്. അപ്പൊ 2 ദിവസത്തിലൊക്കെ അവിടെ എത്താണെങ്കിൽ കുഴപ്പമില്ല, അതായിട്ട് ഞാൻ പറയും. പക്ഷെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ ചീത്ത.
1: നമ്മള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയാവുന്നത് എപ്പോഴും ഫ്രിഡ്ജ് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്.
0: കട്ട് ചെയ്തില്ലെങ്കിലും, ഇപ്പൊ അത് ഓപ്പൺ ചെയ്തില്ലെങ്കിലും അത്
1: വെക്കണം. അതെ, ഇപ്പൊ ഒരുപാട് മൂലധനം ഒന്നും ക്യാപിറ്റൽ ഒന്നും വേണ്ടാത്ത ഒരു സംരംഭമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ.
0: അത് ചെറിയ സ്കെയിലും തുടങ്ങാം,
1: ലാർജ്
0: സ്കെയിലും തുടങ്ങാം. ഞാനിപ്പോ അധികം ചെലവൊന്നും ഇല്ലാണ്ടേ തുടങ്ങിയത്, ഒരു അവൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാൻ വെച്ച് തുടങ്ങി, പിന്നെ ഓർഡർ വരുന്നതനുസരിച്ച് അത് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച് പൈസ വെച്ച് തുടങ്ങാവുന്ന സാധനമാണ്.
1: കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുക്കിംഗ് അറിയാവുന്ന, ബേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് ധാരാളം. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ധൈര്യക്കുറവുള്ളത് ഇത് ശരിയാവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും, കേക്ക് ഉണ്ടാക്കി വരുമ്പോ കറക്റ്റ് ആവുമോ അല്ലേ.
0: നമ്മൾ കൊറേ ചെയ്ത്
1: പഠിക്കുകയുള്ളൂ.
0: പിന്നെ ഓരോ അവന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ടെമ്പറേച്ചർ തന്നെ ഓരോ റെസിപ്പിയിൽ ചിലപ്പോ 180 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ചില അത് കുറച്ച് കുറവായിട്ട് വയ്ക്കണേ, അത് ഓരോ അവന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ അവനിലെ ഏതാ ടെമ്പറേച്ചർ കറക്റ്റ് വർക്ക് ചെയ്യണേ എന്നുള്ളത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി നോക്കിയാല്.
1: അതെ, നമ്മൾ കുറച്ച് നേരം അതങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ടായിരിക്കും നമ്മളൊക്കെ നമുക്കത്
0: എൻ്റെ ഒരു ഐഡിയ കിട്ടാം,
1: ഐഡിയ കിട്ടുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം അല്ലേ. കേക്ക് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും മറ്റുള്ള പലഹാരങ്ങളാണെങ്കിലും അല്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുക്കിംഗ് മാത്രമല്ല,

0: മറ്റു പല കാര്യങ്ങളും, ഇപ്പൊ തയ്യലാണെങ്കിലും എംബ്രോയിഡറി ആണെങ്കിലും, അങ്ങനെ ഒരുപാട് കഴിവുകൾ അറിവുകളുള്ള സ്ത്രീകളുണ്ട്
1: അല്ലേ.
0: അപ്പൊ അവർക്കെല്ലാം സ്വന്തമായ ഒരു വരുമാനം, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഉള്ള ഒരു പോക്കറ്റ് മണി അല്ലേ. പുറത്ത് ജോലി ചെയ്യാൻ പോകാൻ സൗകര്യമില്ലാത്തവർക്ക് എന്തായാലും ഇതുപോലൊരു എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ അവർക്ക് അവരുടെ കൈവശം കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, അവരുടെ ആവശ്യങ്ങൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യും.
1: അതെ, അതുകൂടാതെ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടും
0: തീർച്ചയായിട്ടും. അപ്പോൾ പല സമയത്തും സ്ത്രീകൾ പല ജോലികൾ ഒരുമിച്ച് ചെയ്യും, അതിനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചായിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കും, അതിനോടൊപ്പം ഈ പറയുന്ന മറ്റു ജോലികൾ, കുക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയവും കണ്ടെത്താനും സ്ത്രീകൾക്ക് പറ്റും. അപ്പം തീർച്ചയായും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടണം. അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും
1: അല്ലേ. തീർച്ചയായിട്ടും
0: മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് കഴിയാൻ ഇത്തരം സംരംഭങ്ങൾ ഏർപ്പെടുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടും.
0: അതെ, തീർച്ചയായും. സ്ത്രീകളെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വെറുതെ സമയം പാഴാക്കി കളയാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ. അത് ആ ഒരു സ്ത്രീയുടെ സന്തോഷം, അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ കുടുംബത്തിന് കൂടി ഗുണപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ, കീർത്തി ഒരു കേക്ക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതയാണ്. കീർത്തിയുടെ ബേക്കിംഗ് അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു കീർത്തി.
1: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ കീർത്തി രവീന്ദ്രനാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484-24-26-397, 0484-24-26-387, 944-55-88. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484-24-26-397, 0484-24-26-387, 944-55-88. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീനാരായണ ഗുരുസമാധി ദിനാചരണം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലെ പരീക്ഷണത്തിന് ഗവൺമെന്റ് സന്നദ്ധമല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്ക് 2 മൂന്ന് ടിൻ അരവണ നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മൂന്നാറടക്കം മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അപ്രതീക്ഷിതമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മുൻനിർത്തിയാണ് ഇക്കാര്യം പറയുന്നതെന്നും അദ്ദേഹം ഇടുക്കിയിൽ അറിയിച്ചു. മലപ്പുറം വണ്ടൂർ ചോക്കാട് മലവെള്ളപ്പാച്ചിൽ ദുരന്ത സ്ഥലം വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP

0: സന്ദർശിക്കും. സന്ദർശനത്തിന് ശേഷം പ്രിയങ്കാഗാന്ധി റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ വി വി രാജേഷ് പോലീസിന് പരാതി നൽകി. വ്യാജ റിസിപ്റ്റ് നൽകി വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയതെന്നും ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ അന്വേഷണത്തിന് പുറമെ പോലീസും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ വൻ കവർച്ച. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ തകർത്ത് 55 പവനാണ് കവർന്നത്. കോഴിക്കോട് നടക്കാവിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കാലിക്കറ്റ് എഫ് സി ഫുട്ബോൾ താരം അപകടത്തിൽ മരിച്ചു. തൃശൂർ സ്വദേശി റിജോൺ ജോസാണ് മരിച്ചത്. സഹതാരത്തിന് ഗുരുതര പരുക്കേറ്റു. ലൈറ്റ് ഹൌസ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ദീപാലംകൃതമാകും. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. തുടർന്ന് ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി ഉളിയന്നൂർ ആദ്യ ഭാഗം, 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. ആദായകരമായ കോഴിക്കൃഷിയും നെല്ലുകൃഷിയിലെ ഓർമ്മകളും പങ്കുവയ്ക്കുന്നു നെടുമ്പാശ്ശേരി സ്വദേശി ജാനു തങ്കപ്പൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: രാത്രി 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കേരള പോലീസിന്റെ ഡി ഡാഡ് ബോധവൽക്കരണ പരിപാടി, 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറക്കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു 2. 8:30 ഈവനിംഗ് ബെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: രാത്രി 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ബോംബെ എസ് ജയശ്രീയുടെ സംഗീത കച്ചേരി, ഉഷാ രാജഗോപാലൻ വയലിൻ, AS രംഗനാഥൻ മൃദംഗം, BS പുരുഷോത്തം ഗഞ്ചിറ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം.
1: വികസനത്തിന്റെ പുതുവഴികൾ,
4: ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ

നമസ്കാരം, ഞാൻ ഡോക്ടർ രാഖിയാർ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറയിലെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആയി പ്രവർത്തിക്കുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ആയുർവേദം ഉൾപ്പെടെയുള്ള ഭാരതീയ ചികിത്സാ വിഭാഗങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഒക്കോസി, അഥവാ ആയുഷ് ഔഷധി ഗുണവർദ്ധന ഏവം ഉത്പാദന സംവർദ്ധൻ യോജന. ഒക്കോസിയുടെ കീഴിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫാർമക്കോ വിജിലൻസ്. ഇന്ന് ആയുർവേദത്തിലെ ഫാർമക്കോ വിജിലൻസിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ആദ്യം ഫാർമക്കോ വിജിലൻസ് എന്ന വാക്ക് തന്നെ മനസ്സിലാക്കാം. ഇത് രണ്ട് വാക്കുകളുടെ ഒരു സംയോജനമാണ്, ഫാർമക്കോൺ എന്നതും വിജിലൻസ് എന്നതും. ഫാർമക്കോൺ എന്നാൽ ഒരു മെഡിസിനൽ സബ്സ്റ്റൻസ് അഥവാ ഔഷധ ഗുണമുള്ള ഒരു വസ്തു. അത് ഒരു പച്ചമരുന്നായിരിക്കാം, ആയുർവേദ ഔഷധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മരുന്നായിരിക്കാം. വിജിലൻസ് എന്നാൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നിരീക്ഷണം, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു വിജിലൻസ് റെയ്ഡ്, അതായത് എന്തെങ്കിലും ക്രമക്കേടുകളോ പ്രശ്നമോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഫാർമക്കോ വിജിലൻസ് എന്നത് മരുന്നുകളുടെ ഉപയോഗത്തിന് ശേഷം എന്തെങ്കിലും അനാവശ്യമായ പ്രതികരണങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അവ റിപ്പോർട്ട് ചെയ്യുകയും അതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആയുർവേദത്തിലെ ഫാർമക്കോ വിജിലൻസിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുകയും ആയുർവേദ ചികിത്സയെ കൂടുതൽ സുരക്ഷിതവും ശാസ്ത്രീയവുമാക്കുക എന്നതാണ്. ഇന്ന് പലരും ചെറിയ അസുഖം വന്നാൽ പോലും ഡോക്ടറെ കാണാതെ നേരിട്ട് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രവണത വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ആയുർവേദത്തിൽ ചികിത്സ എന്നത് ഒരേ രോഗത്തിന് ഒരേ മരുന്ന് എന്ന രീതിയിലല്ല. ഒരു ആയുർവേദ ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ രോഗം മാത്രമല്ല, രോഗിയുടെ പ്രകൃതി, ദോഷാവസ്ഥ, ദേഷ്യം, വയസ്സ്, രോഗബലം, രോഗീബലം, അങ്ങനെ തുടങ്ങിയ കുറേ ഘടകങ്ങൾ വിലയിരുത്തി അതിനുശേഷമാണ് മരുന്ന് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന്, അതിൻ്റെ ഡോസ്, കഴിക്കേണ്ട സമയം, ചികിത്സയുടെ ദൈർഘ്യം എന്നിവ ഓരോ രോഗിക്കും വ്യത്യസ്തമായിരിക്കും. സ്വയം മരുന്ന് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനുകൾ അഥവാ അനാവശ്യമായ മരുന്ന് പ്രതികരണങ്ങളിലേക്ക് കാരണമായേക്കാം. അതിനാൽ ആയുർവേദ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാവർക്കും പരിചിതമായ ഒരു ആയുർവേദ ഔഷധമാണ് രാസ്നാദിപ്പൊടി. ഇത് പലരും സാധാരണ മരുന്നെന്ന രീതിയിൽ സ്വയം ഉപയോഗിക്കാറുമുണ്ട്. ഒരിക്കൽ ഒരു രോഗി കഴുത്തിൽ ഒരു നീരും വേദനയും വന്നപ്പോൾ രാസ്നാദിപ്പൊടി നാരങ്ങാ നീരിൽ ചേർത്തിട്ട് പുരട്ടുകയുണ്ടായി. എന്നാൽ പിന്നീട് ആ ഭാഗത്ത് കടുത്ത ചൊറിച്ചിലും ചുമന്ന കളറും ത്വക്കിൽ അലർജി പോലെയുള്ള പ്രതികരണങ്ങളും ഉണ്ടായി. ഇതുപോലുള്ള സംഭവങ്ങളെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ പ്രതികരണങ്ങളും ഗുരുതരമായിരിക്കണമെന്നില്ല. ചെറിയ പ്രതികരണങ്ങളാണെങ്കിൽ പോലും ഫാർമക്കോ വിജിലൻസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായ ചികിത്സയെ സഹായിക്കുന്നു. ഒരു പ്രധാന കാര്യം കൂടി പങ്കുവെക്കുന്നു. കേരളത്തിലെ നിലവിൽ 3 പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറ, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ കൊല്ലം, കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആയുർവേദ മരുന്നുകൾക്ക് പാർശ്വഫലമോ അസാധാരണമായ പ്രതികരണങ്ങളോ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക കേന്ദ്രങ്ങളുണ്ടെന്ന കാര്യം പോലും പലർക്കും അറിയില്ല. അതിനാൽ രോഗികളും ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും ഇത്തരം പ്രതികരണങ്ങൾ സമീപത്തെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററുകളിൽ അറിയിക്കണം. ഓരോ റിപ്പോർട്ടും കൂടുതൽ സുരക്ഷിതമായ ആയുർവേദ ചികിത്സയ്ക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനുകൾ പോലെ തന്നെ നമ്മുടെ പെരിഫറൽ സെന്ററുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് മിസ്ലീഡിംഗ് അഡ്വർട്ടൈസ്മെന്റുകൾ, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഔഷധ പരസ്യങ്ങൾ. ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയകളിലും നിരവധി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നമുക്ക് കാണാം. പറയുകയാണെങ്കിൽ, ഷുഗർ 7 ദിവസത്തിൽ മാറും, കൊളസ്ട്രോൾ പൂർണ്ണമായും കുറയും, സ്ത്രീകളുടെ എല്ലാ ഹോർമോണൽ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം എന്നിങ്ങനെ ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ അവകാശവാദങ്ങൾ പലപ്പോഴും ഉയർത്താറുണ്ട്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും നമുക്കാവുന്നതാണ്. നമ്മുടെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററുകൾ ഈ പറയുന്ന ADR മിസ്ലീഡിംഗ് അഡ്വർട്ടൈസ്മെന്റുകൾ തുടങ്ങിയവ ശേഖരിച്ച് ദേശീയ തലത്തിലുള്ള ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് കൈമാറുന്നു. തുടർന്ന് ആവശ്യമായ പരിശോധനയും നിയമ നടപടികളും അവർ സ്വീകരിക്കുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ADR ആണെന്ന് ഉറപ്പുണ്ടായാൽ മാത്രമല്ല, സംശയം തോന്നിയാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്.

ആദ്യം ഒരു യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. തുടർന്ന് സമീപത്തെ ഫാർമക്കോ വിജിലൻസ് സെന്ററിൽ വിവരം അറിയിക്കുക. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങളുടെ ഓരോ റിപ്പോർട്ടും വിലപ്പെട്ടതാണ്. സെപ്റ്റംബർ 17 മുതൽ 23 വരെയാണ് രാജ്യമെമ്പാടും നാഷണൽ ഫാർമക്കോ വിജിലൻസ് വീക്ക് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ ദേശീയ ഫാർമക്കോ വിജിലൻസിന്റെ ഭാഗമായി ഫാർമക്കോ

0: ഒരു യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. തുടർന്ന് സമീപത്തെ ഫാർമക്കോവിജിലൻസ് സെന്ററിൽ വിവരം അറിയിക്കുക. രോഗി സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങളുടെ ഓരോ റിപ്പോർട്ടും വിലപ്പെട്ടതാണ്. നമ്മുടെ സമീപത്തുള്ള ഫാർമക്കോവിജിലൻസ് സെന്റർ എന്നത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറ എന്നതാണ്. പരാതികൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282571302. ഒരിക്കൽ കൂടി 6282571302. ഇമെയിൽ ആയിട്ട് അയക്കാവുന്നതാണ് ppvctrpra@gmail.com ppvctrpra@gmail.com. പരാതികൾ തപാലായിട്ടും അയക്കാവുന്നതാണ് ടു ദ കോർഡിനേറ്റർ, ഫാർമക്കോവിജിലൻസ് സെന്റർ, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, പുതിയകാവ്, തൃപ്പൂണിത്തറ, 6282301. നന്ദി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓഗസി അഥവാ ആയുഷ് ഔഷധി ഗുണവത്ത ഏവം ഉത്പാദൻ സംവർദ്ധൻ യോജനയുടെ കീഴിലെ ആയുർവേദത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഫാർമക്കോ വിജിലൻസ് വിഭാഗത്തെ പറ്റിയുള്ള വിവരങ്ങൾ. സംസാരിച്ചത് ഡോക്ടർ രാഖി ആർ, തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ ജൂനിയർ റിസർച്ച് ഫെലോ.
2: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
3: സമയം 12 കഴിഞ്ഞ് 13:47. പ്രിയ ശ്രോതാക്കളെ, ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാവാലം നാരായണ പണിക്കർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. ആകാശവാണി ഗായക സംഘം പാടിയത്.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. വിമുക്ത ഭടന്മാർ, വിധവകൾ, ആശ്രിതർ എന്നിവർക്കുള്ള പുനരധിവാസ പരിശീലനത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കലൂരിലുള്ള കെൽട്രോൺ കേന്ദ്രത്തിൽ 1.5 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഹാർഡ്വെയർ ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. പ്രവേശനം സൌജന്യമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടത്താൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242 3239, 0484242 3239. റെയിൽവേ മെയിൽ സർവീസ് എറണാകുളം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷണൽ ഡാക് അദാലത്ത് അടുത്ത മാസം 6 രാവിലെ 11:30 എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിലെ 5 നിലയിൽ RMS EK ഡിവിഷൻ സീനിയർ സൂപ്രണ്ടന്റ് ഓഫീസിൽ നടക്കും. ഡാക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 26. അപേക്ഷകൾ അയക്കേണ്ട മെയിൽ ID rmsdoek@indiapost.gov.in rmsdoek@indiapost.gov.in.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അപേക്ഷ ഒക്ടോബർ 8 വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SSC.gov.in.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 1800-1201 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 1800-1201.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൌജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-99-82. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:40. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പുഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയ്യാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടി റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: പങ്കാളിത്തത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ഗുരു പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 99-ാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിൽ വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ആ ചിന്തയെ, കേരളം മതേതരമാകാനുള്ള ചിന്തയെ, അതിന്റെ വിത്തുപാകിയത് ഗുരുദേവൻ തന്നെയാണ്. ഇതിന്റെ എല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. ഗുരുവാ ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് കേരളത്തിൽ പാകിയത്.
0: ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർക്കല ശിവഗിരിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ശിവഗിരി മഠം സത്യവ്രതം ഹാളിൽ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലപ്പുറം നിലമ്പൂർ ചോക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രദേശത്ത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ സ്വദേശിയായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരമർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുന്ന ഇടുക്കി ജില്ലയിൽ കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 മണിവരെ രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രണ്ടുപേരുടെ മരണമുൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.
0: ഇടുക്കി വട്ടവടയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അന്തിമ ഉപചാരമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ടുകളും കടൽഭിത്തിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ സംവിധാനമാണ് നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. PM കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് കൈമാറിയത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഹിമാൻഷു ധില്ലൻ വെള്ളി മെഡലും രുദ്രാംഷ് പാട്ടീൽ വെങ്കല മെഡലും സ്വന്തമാക്കി. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലും ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ, രുദ്രാംഷ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ടീം വെള്ളി മെഡൽ നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശിനി വിദർശ വിനോദിന് സംസ്ഥാന സർക്കാരിൽ ജോലി നൽകണമെന്ന് കായികമന്ത്രി OJ ജനീഷ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. ഈ അംഗീകാരം സംസ്ഥാനത്തെ യുവ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നടക്കാവിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു താരം ഗനി അഹമ്മദ് നീഗത്തിന് ഗുരുതര പരിക്കേറ്റു.

0: തൃശൂർ സ്വദേശിയായ റിജോൺ സൂപ്പർ ലീഗ് കേരള, കർണാടക സൂപ്പർ ഡിവിഷൻ ലീഗ്, കൽക്കത്ത ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുണ്ട്. ഇന്ന് 99-ാമത് ലൈറ്റ് ഹൌസ് ദിനം. 7,500 കിലോമീറ്ററിലധികം തീരപ്രദേശമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ലൈറ്റ് ഹൌസുകളെ തീരങ്ങളുടെ കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ രാവിലെ പതാക ഉയർത്തി. ലോകത്തെ ഏറ്റവും മനോഹരമായ 5 ലൈറ്റ് ഹൌസുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന വിഴിഞ്ഞം വൈകുന്നേരം ദീപാലംകൃതമാക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ഇത്തവണ ദീപാലംകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപസ്തംഭത്തിലേക്ക് ശക്തിയേറിയ വെളിച്ചം തെളിക്കും. ഇതിനായി ലൈറ്റ് ഹൌസിന് താഴെ ചുറ്റിനും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. ലൈറ്റ് ഹൌസ് ഡിജിറ്റലായതോടെ സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട്. മുതിർന്നവർക്ക് 12 രൂപയും വിദേശ സഞ്ചാരികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 531 പോയിന്റ് ഉയർന്ന് 74,826 നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 23,420 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രമുഖ ആശുപത്രികളുടെ ഒപി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഉപയോക്താക്കൾക്ക് വ്യാജ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 1,000 രൂപയിൽ താഴെയുള്ള തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. കേരളത്തിൽ വ്യാപക മോഷണത്തിന് പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശികളെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതേ സംഘത്തിൽപ്പെട്ടവരെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 55 പവൻ കവർന്നു. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 1:30 ഒരാൾ മതിൽ ചാടി കടക്കുന്നത് വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി MPയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പൊഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ
3: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
4: ഭാവിയെ ആരോഗ്യപൂർണമാക്കാൻ ആധുനിക ചികിത്സാ സമ്പ്രദായത്തോടൊപ്പം തനത് ചികിത്സാ സമ്പ്രദായങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് ലോകജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ലോക ആരോഗ്യ സംഘടന പോലെയുള്ള അന്താരാഷ്ട്ര ആരോഗ്യ സംവിധാനങ്ങൾ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആധുനിക ചികിത്സയോടൊപ്പം കോർത്തിണക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളെ പരീക്ഷിച്ചു വരികയാണ്. എന്നാൽ 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരുപോലെ പ്രാധാന്യം ആയുർവേദം കൽപ്പിച്ചു പോന്നു. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അഥവാ സ്വാസ്ഥ്യം എന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ത്രിദോഷങ്ങളുടെ അഥവാ വാദം, പിത്തം, കഫം എന്നിവയുടെ സമാവസ്ഥ, സമമായ പചനശക്തി, ധാതുപുഷ്ടി, സുഗമമായ മലമൂത്ര വിസർജന പ്രക്രിയ എന്നിവയോടൊപ്പം മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളുമെല്ലാം പ്രസന്ന അവസ്ഥയിൽ തുടരുക എന്നതുകൂടിയാണ്. മനസ്സിനും ശരീരത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് കേവലം രോഗത്തിനുമതീതം രോഗിയുടെ മാനസിക നില ദേശം കാലം എന്നിവ പൂർണ്ണമായും വിലയിരുത്തി.

ആണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും മറ്റ് പുതുയുഗ വ്യാധികളുടെയും എല്ലാം കരങ്ങളിൽ പിടയുകയാണ് ഇന്നത്തെ ആധുനിക ജനത. എന്നാൽ അവർ ശാരീരിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ മാനസിക പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ ചെറിയ വ്യതിയാനം കണ്ടാൽ വിദഗ്ധനെ കാണാൻ തിരക്കുകൂട്ടുന്ന പലരും തന്റെ കുടുംബത്തിൽ താൻ ഒറ്റപ്പെടുന്നുണ്ടോ, മാനസികമായ പ്രശ്നങ്ങൾ ഒരുപടി മുന്നിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് പോലും സ്വയം വിശകലനം നടത്താൻ മടിക്കുന്നു എന്നതാണ് വാസ്തവം. ശരീര മനസ്സുകളുടെ പരസ്പര പൂരിതമായ ബന്ധം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അലർജി, ആസ്മ പോലുള്ള ദീർഘകാല വ്യാധികളിൽ പലതിലും സൈക്കോസൊമാറ്റിക് ഘടകം ഒളിഞ്ഞിരിപ്പുണ്ട്. ബാല്യകാലത്തിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളാകാം പിൽക്കാലത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളായി പരിണമിക്കുന്നത് എന്ന് ഗവേഷണ പഠനങ്ങളും ഒട്ടനവധി തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലം അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരാളെ മാനസികമായി തളർത്തിയേക്കാവുന്നതുമാണ്. ആയുർവേദത്തിൽ മനോരോഗങ്ങളുടെ ഉൽപ്പത്തി മനോദോഷങ്ങളായ രജതമസുകളുടെ ഏറ്റക്കുറച്ചിലുകളായാണ് കണക്കാക്കപ്പെടുന്നത്. മനോവേഗങ്ങളായ വികാരങ്ങളുടെ കടിഞ്ഞാണിടൽ എത്രത്തോളം ഒരുവനിൽ സാധ്യമാകുന്നോ അവൻ അത്ര തന്നെ മാനസികാരോഗ്യമുള്ളവനായിരിക്കും. കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ തുടങ്ങിയ വികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെടാതെ പോകുമ്പോളാണ് അവ ചെന്നെത്തുന്നത് ഇന്നത്തെ സമൂഹ വിപത്തുക്കളായ ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമം, കൊലപാതക പ്രവണത, മോഷണം, ആത്മഹത്യാ പ്രവണതയിലൊക്കെ തന്നെയാണ്. ശാരീരിക മാനസിക രോഗങ്ങളെ നിങ്ങൾ ഇത്തരത്തിൽ വിശകലനം ചെയ്താൽ കൂടുതൽ അപകടകാരി ഏതെന്നും എത്രയും വേഗം ചികിത്സിക്കേണ്ട ഗൗരവം ഏതിനാണുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയുർവേദത്തിൽ മനോ ആരോഗ്യത്തിനുതകുന്ന ജീവിതശൈലി ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ചര്യകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വസ്ഥവൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന സത്വൃത്ത ചര്യകളിൽ നിന്ന് ഒരു വ്യക്തിയുടെ മാനസിക, ആത്മീയ, സാമൂഹിക സുസ്ഥിതി മികച്ചതാക്കാൻ കഴിയുന്ന സമകാലിക പ്രസക്തിയുള്ള ജീവിതചര്യകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരിക മാനസിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാവശ്യമായ വേഗപ്രവർത്തികളുടെ വിശകലനവും വളരെയധികം ശ്രദ്ധേയമാണ്. എത്രയും വേഗം ശരീരത്തിൽ നിന്ന് പ്രവർത്തനോന്മുഖമാകേണ്ട പ്രക്രിയകളെയാണ് വേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലമൂത്ര വേഗങ്ങൾ ഉൾപ്പെടെ ശാരീരിക വേഗങ്ങൾ തടഞ്ഞുവച്ചാൽ അവയുണ്ടാക്കുന്ന ഗുരുതര രോഗങ്ങളുടെ കൂട്ടത്തിലും മാനസിക രോഗങ്ങളുമുണ്ട്. അവയിൽ പ്രധാനിയും നാം ഇന്ന് തീർത്തും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് നിദ്ര അഥവാ ഉറക്കം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ മുതൽ പാർക്കിൻസോണിസം പോലുള്ള ഗുരുതര മസ്തിഷ്ക രോഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉറക്കമില്ലായ്മ. ഉറക്കത്തിന്റെ ദൈർഘ്യം വയസ്സിനനുസരിച്ച് വ്യത്യസ്തമാണ്. സാധാരണ നിലയിൽ കൊച്ചുകുട്ടികളിൽ നടക്കുന്ന ത്വരിതമായ മസ്തിഷ്ക പ്രവൃത്തി മൂലം അവർക്ക് 10 മണിക്കൂർ വരെ ഉറക്കം അനിവാര്യമാണ്. മധ്യവയസ്കരിൽ അത് 7 മുതൽ 8 മണിക്കൂറായി കുറയും. പ്രായം കൂടും തോറും ഉറക്കത്തിന്റെ ദൈർഘ്യവും കുറഞ്ഞു വരുന്നു. ഉറക്കത്തിന്റെ ഈ ദൈർഘ്യം അനുസരിച്ചാണ് നിദ്രാചക്രം സന്തുലിതമാകുന്നത്. അങ്ങനെ മസ്തിഷ്കത്തിന് അതിന്റെ പ്രവൃത്തി ഊർജ്ജസ്വലമാക്കാൻ സാവകാശം ലഭിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ് മതിയായ ഉറക്കം. എന്നാൽ ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഉറക്കത്തിന്റെ ദൈർഘ്യം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സാമൂഹിക മാധ്യമങ്ങളുടെ മിഥ്യാ ഉപയോഗം. അവയുടെ ഉപയോഗം ക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും തലയ്ക്കു പിന്നിൽ മൊബൈൽ സ്ക്രീനുകളായിരിക്കും കാണപ്പെടുന്നത്. രാത്രി അവ ഉപയോഗിക്കുമ്പോൾ വരുന്ന ദൃശ്യരശ്മികൾ തലച്ചോറിലെ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും സാധാരണ ഉറക്കത്തെ തടയുകയും ചെയ്യുന്നു. റീൽസുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങൾ അനാവശ്യ ചിന്താ തരംഗങ്ങൾക്ക് ജന്മം നൽകുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അനാരോഗ്യകരമായ ചിന്തകളുമായിട്ടാകും ശരാശരി ഇന്നത്തെ തലമുറയുടെ ദിനാരംഭം. എന്നാൽ ഉറക്കം പ്രദാനം ചെയ്യുന്ന നിദ്രാജനകമായ നിരവധി ചര്യകൾ ആയുർവേദത്തിൽ പറയപ്പെടുന്നുണ്ട്. ഉറക്കത്തിനു മുൻപേ കഴിക്കാനായി കൊഴുത്ത മാംസരസങ്ങളടങ്ങിയ സൂപ്പുകൾ, തൈര്, വെണ്ണ, പാൽ എന്നിവ, എണ്ണ തേച്ചു കുളി, മനസ്സിന് ഉതകുന്ന ഗന്ധം, ശബ്ദം, മസാജ്, പ്രത്യേകിച്ച് പാദങ്ങളിൽ കണ്ണിന് കുളിർമയേകുന്ന ലേപനങ്ങൾ, നല്ല കിടക്ക, വിരിപ്പ്, തലയിണ, കുളിർമയുള്ള അന്തരീക്ഷം, ഉറക്കത്തിന് മാറ്റിവെക്കപ്പെടുന്ന സമയം എന്നിവ പ്രദാനം ചെയ്താൽ നഷ്ടനിദ്രയെ തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് ആയുർവേദം പറയുന്നു. ചില ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വച്ചാൽ സ്വാഭാവിക നിദ്രയെ സംരക്ഷിക്കാം. അതുവഴി ഉണ്ടാകുന്ന മനോവൈകല്യങ്ങൾക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരവും ഉണ്ടാക്കാം. ചരകാചാര്യന്റെ അഭിപ്രായത്തിൽ ഒരുവന്റെ ബലവും ബലമില്ലായ്മയും സുഖവും ദുഃഖവും അറിവും അജ്ഞാനവും ഒക്കെ ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് പുതുതലമുറ സ്വസ്ഥമായി ഉറങ്ങാൻ പഠിക്കണം.
ഉറക്കം നഷ്ടപ്പെടുന്ന പക്ഷം പിറ്റേ ദിവസം ഒരു മുക്കാൽ

0: മണിക്കൂറെങ്കിലും ഉറങ്ങിക്കൊണ്ടു തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാം. കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നുറങ്ങാം. നിങ്ങൾക്ക് നഷ്ടമായ ഉറക്കം ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും പല നേട്ടങ്ങളും കൈവരിച്ചതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. സദ്വൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇന്ദ്രിയ മനോനിഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ ദിവസേന യോഗയും ധ്യാനവും നല്ല ആഹാരശീലങ്ങളെയും കൊണ്ട് സാധിക്കും. വികാരങ്ങളുടെ തള്ളിച്ചകളില്ലാതെ വിവേകത്തോടെ തീരുമാനമെടുക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാനും അറിവിന്റെ അടുത്ത പടിയിലേക്ക് അനായാസം കടക്കാനും മനഃശാന്തി കൈവരിക്കാനും ഇത്തരം ശീലങ്ങൾ ക്രമേണ നിങ്ങളെ പഠിപ്പിക്കും. ബുദ്ധിക്കും മാനുഷിക മൂല്യങ്ങൾക്കും നിരക്കാത്തത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനും സത്യം, അഹിംസ, ക്ഷമ, മൈത്രി, കരുണ എന്നിങ്ങനെയുള്ള ഉയർന്ന ചോദനകളെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കും. വൃത്തിയുള്ളതും സാത്വികമായതും പുഷ്ടിയുള്ളതും ദഹിക്കുന്നതും മനസ്സിന് അഭിരുചിയുള്ളതുമായ ആഹാരം മിതമായും ദേശകാലങ്ങളെ അറിഞ്ഞും സംതൃപ്തിയോടെ ഭുജിക്കാൻ കഴിയുന്നതാണ് മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്ന മറ്റൊന്ന്. ഇന്ന് നേരവും കാലവും അളവും ഗുണവും ഒന്നും തിരിച്ചറിയാതെ രുചിയും മണവും പോലും അറിയാതെയാണ് നാം ചടങ്ങിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിന്റെ ഇത്തരം അവിഭാജ്യ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയം നൽകി ആഹാരം കഴിച്ചു നോക്കൂ. മനസംതൃപ്തി ഉടനെ അറിയാം. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊച്ചുകുട്ടികൾക്ക് വരെ സാധ്യമാണ്. മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ മറ്റൊരു ഘടകം സമൂഹ ആരോഗ്യമാണ്. സത്സംഗങ്ങളിലൂടെ സമൂഹത്തെ ഒന്നടങ്കം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും. മറ്റുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് എന്നും മറ്റുള്ളവന്റെ സുഖത്തിൽ നമ്മൾ സന്തോഷവാന്മാർ ആയിരിക്കണമെന്നും ആയുർവേദവും അനുശാസിക്കുന്നു. അടുത്തതായി പരിപാലിക്കപ്പെടേണ്ട ശീലമാണ് ശൗചം. ശൗചം ശീലിക്കുന്നത് തന്നെ മാനസിക ആരോഗ്യത്തിന്റെ സൂചികയാണ്. മനോരോഗികളിൽ ശൗചം ആചരിക്കാൻ വിമുഖതയുണ്ടാകും. ബാഹ്യ ശൗചവും ആന്തരിക ശൗചവും ശീലിക്കാൻ ആയുർവേദം നിങ്ങളെ പഠിപ്പിക്കും. ശുചിയായ വസ്ത്രം ധരിക്കുമ്പോഴും സുഗന്ധമുള്ള അന്തരീക്ഷത്തിൽ നിലകൊള്ളുമ്പോഴും വാക്കുകളുടെയും ചിന്തകളുടെയും നൈർമല്യവും കൂടി ചേർന്നാൽ മാത്രമേ ശൗചം പൂർണ്ണമാകുകയുള്ളൂ. അത് നേടാൻ കഴിയുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒരുപടി മുന്നിലാകും. ഇങ്ങനെ ആയുർവേദത്തിന് മാനസികാരോഗ്യം പരിപാലിക്കാൻ മാർഗങ്ങൾ ഏറെയുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹവും അതിലൂടെ ലോകവും ഭാവി തലമുറയും ശാരീരിക, മാനസിക, ആത്മീയ, സാമൂഹിക സ്വാസ്ഥ്യം കൈവരിക്കുമ്പോഴാണ് സമഗ്രമായ ആരോഗ്യം സാധ്യമാകുന്നത്.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത യു സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന

0: യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൗണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. 1926 ഒക്ടോബറിൽ ഗുഡലൂരിൽ ടീ എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൗണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 22 മുതൽ 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന വാർഷിക ഉന്നതതല പൊതുചർച്ചയിൽ പങ്കെടുക്കാനാണ് ശ്രീ എസ് ജയശങ്കറിന്റെ ന്യൂയോർക്ക് സന്ദർശനം. വിശ്വാസം വീണ്ടെടുക്കുക, പരിവർത്തനത്തെ രൂപപ്പെടുത്തുക, എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. യു എനിലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന യു എൻ പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ യു എസ് പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
0: 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി MPയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി.

0: അർപ്പിച്ചു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്നും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷ വിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി ഒജി ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46th ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന ആർ പ്രജ്ഞാനന്ദ നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. ആർ വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8th ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 നേട്ടത്തിൽ 74,803, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 1:08. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. രാഗം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനത്തോടെ ആരംഭിക്കാം ഇന്നത്തെ ഗാനോത്സവം. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

പി ഭാസ്കരൻ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പി മാധുരി പാടിയ ഗാനമായിരുന്നു അത്, പൊന്നി എന്ന ചിത്രത്തിൽ നിന്നും. ഗാനോത്സവത്തിൽ ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം, ചിത്രം ഓർമ്മകൾ മരിക്കുമോ. ഗാനരചന മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

സുശീല കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമായിരുന്നു അത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484-242-6397, 0484-242-6387, 944-5588. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ നിന്നും. MD രാജേന്ദ്രന്റെ വരികൾ, G. ദേവരാജന്റെ സംഗീതം. പാടിയത് P. ജയചന്ദ്രൻ, വാണി ജയറാം.

സമയം 1:37. ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം, തുറമുഖം എന്ന ചിത്രത്തിൽ നിന്നും. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, MK അർജുനന്റെ സംഗീതം.

0: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള ബയോഗ്യാസ് ഇൻസിനറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. 2026 ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 23 രാവിലെ 11 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 77 74 89. 04842 77 74 89.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ

0: 0491254737 0491254737
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ എസ്സി എസ്ടി ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ബിസിഎ കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, പിഡബ്ല്യുഡി കോട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492225561, 0492225561. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി.
8: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടി റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മരുന്ന് സുരക്ഷാ നിരീക്ഷണ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ മികച്ച മാതൃകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂഡൽഹിയിൽ നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ 7 പ്രകാശനം ചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എൽഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ മാതൃകയിൽ ലോക കേരളസഭ തുടരില്ലെന്നത് യുഡിഎഫിന്റെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രവാസി ക്ഷേമ പദ്ധതികളുടെയും ബിസിനസ് ലീഡർഷിപ്പ് മീറ്റുകളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ ചെലവുകൾക്കും മാത്രമാണ് നിലവിൽ തുക അനുവദിച്ചിരിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന സ്റ്റേഡിയങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോ സ്റ്റേഡിയം, ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയം എന്നിവ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. മലപ്പുറം വണ്ടൂർ ചോക്കാട് മലവെള്ളപ്പാച്ചിൽ ദുരന്ത സ്ഥലം വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിക്കും. സന്ദർശനത്തിനുശേഷം പ്രിയങ്കാഗാന്ധി റോഡുമാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. പ്രമുഖ ആശുപത്രികളുടെ OP അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. 1000 താഴെ തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതിപ്പെടേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. വ്യാജരേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ എടുക്കുന്നതിനും IMEI നമ്പറുകളിൽ മാറ്റം വരുത്തുന്നതിനും എതിരെ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സ്വന്തം പേരിലെ സിം കാർഡുകൾ മറ്റാളുകൾക്ക് കൈമാറരുതെന്നും സൈബർ തട്ടിപ്പുകൾ തടയാൻ പൌരന്മാർ സഞ്ചാർ സാഥി പോർട്ടലിലോ മൊബൈൽ ആപ്പ് വഴിയോ സ്വന്തം പേരിലെ കണക്ഷനുകൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയുടെ ഹിമാൻഷു ധില്ലന് വെള്ളിമെഡലും രുദ്രാൻഷ് പാട്ടീലിന് വെങ്കല മെഡലും. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി.
8: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ അറിയാമല്ലോ. 9446455888. മറ്റ് രണ്ട് നമ്പർ കൂടിയുണ്ട്, 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വെള്ളിത്തിര ഇത് തുടങ്ങുകയായി. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരയിൽ ആദ്യമായി പങ്കെടുക്കുന്ന ആരും നോക്കാം. ഹലോ,
2: നമസ്കാരം,
1: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സൂര്യനാരായണൻ നമ്പൂതിരി ഫ്രം ഊരമന, രാമമംഗലം.
1: രാമമംഗലം അല്ലേ?
2: രാമമംഗലം. കഴിഞ്ഞ വർഷം നമ്മൾ ഓഗസ്റ്റ് 11 മുല്ലനേഴിയുടെ വൈഫിന്റെ അനിത്യാന്ന് പറഞ്ഞ ഭർത്താവെന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. മുല്ലനേഴിയുടെ ഒരു പാട്ടും വെച്ച് തന്നിരുന്നു.
1: അതെ അതെ, എനിക്ക് ഓർമ്മ. വെള്ളത്തിലെ പാട്ടേ വെച്ചു. അതെ,
2: വെള്ളത്തിലെ പാട്ട്.
1: സൗരത്തിലെങ്ങോ സംഗമപ്പോ വിരിഞ്ഞു ആ പാട്ട് വെച്ച്.
2: അതെ, കേക്കന്റെ പാട്ട് എനിക്ക് വേണമെന്നല്ല. ആനന്ദ നടനം, അക്ഷര കന്യകൾ, അനുപമ ശൃംഗാര നടനം, ആ പാട്ടാണ് എനിക്ക് കുറെ കാലമായി കേട്ടത്.
1: ആനന്ദ നടനം, അത് ഏത് ചിത്രമാണ്?
2: ചിത്രം ഒരു എനിക്ക് തോന്നുന്നു ഒരു വടക്കൻ പാട്ടിലെ ചിത്രമാണോ?
1: ആ അതെ, പെട്ടെന്ന് ഇവിടെ പറഞ്ഞ ആനന്ദ നടനം. ഒരു മിനിറ്റ് ഞാൻ നോക്കാതെ.
2: കന്യകൃതൻ അനുപമ ശൃംഗാര നടനം, ഒരു സെമി ക്ലാസിക്കൽ ആണ് സംഭവം.
1: ആനന്ദ നടനം അക്ഷര കന്യകൾ അല്ലേ?
2: അതെ, അനുപമ ശൃംഗാര നടനം, ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സെമി ക്ലാസിക്കൽ ആണ് സംഭവം.
1: സെമി ക്ലാസിക്കൽ എനിക്ക് തോന്നണ വടക്കൻ പാട്ട് ചിത്രം തന്നെയായിരിക്കണം.
2: വടക്കൻ പാട്ട് ചിത്രം തന്നെയാണ്. ഇതിനു മുമ്പ്
1: കണ്ണപ്പനുണ്ണി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അല്ലേ?
2: അതെ അതെ.
1: കടത്തനാട്ട് മാക്കത്തിലാണ് കേട്ടോ.
2: വടക്കൻ പാട്ടിലെ ആണുള്ളത്
1: പി ഭാസ്കരന്റെ വരികളാണ്. അതെ അതെ, ദേവരാജന്റെ സംഗീതം, പി ഭാസ്കരന്റെ വരികൾ, യേശുദാസ്, ബി വസന്ത, പി മാധുരി എന്നിവർ പാടിയതാണ്. കടത്തനാട്ട് മാക്കം ചിത്രത്തിന്റെ.
2: അതെ അതെ അതെ.
1: എനിക്ക് തോന്നുന്നു ഇത് ഉദയായുടെ ചിത്രമായിരിക്കണം. പ്രേംനസീർ ഡബിൾ റോളിലൊക്കെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു. പ്രേംനസീർ, ജയഭാരതി ഒക്കെ ഉണ്ടായിരുന്നു, ജയൻ ഉണ്ടായിരുന്നു. അതെ അതെ, അക്കരെ അക്കരെ അല്ലോ ആയില്ലങ്കാവ്. ആ പാട്ടായിരുന്നു അത്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഊരിയവാളിത് അതല്ലേ? ഊരിയവാളിത് ചോരയിൽ മുക്കി ചരിത്രം എഴുതും ഞാൻ. അതെ അതെ, അപമാനത്തിൻ തിരുത്തി എഴുതും ഞാൻ. പ്രേംനസീറിന്റെ ഗാനങ്ങളായിരുന്നു അതല്ല, ഒരു ഓർമ്മയിലാണ് പറഞ്ഞു. അടൂർവാസി ഒക്കെ ഉള്ള പഴയൊരു വടക്കംപാട്ട് സിനിമയുടെ ഓർമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കാണുമായിരുന്നു താങ്കൾ അല്ലേ?
2: ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നു. എനിക്ക് വൈകല്യമുള്ള ആളാണ്,
1: കാഴ്ച പരിമിതി
2: ഉണ്ടല്ലോ.
1: അതെ അതെ, ഇത്തരം സിനിമകളിലെല്ലാം പ്രത്യേകിച്ച് ഒരു പൂജാരിയായിട്ട് എപ്പോഴും പ്രേംജി ഉണ്ടായിരിക്കും. പ്രേംജിയാണ് സ്ഥിരം ഇങ്ങനെയുള്ള സിനിമകളിൽ പലപ്പോഴും
2: കൂടുതലും
1: ഒരു പൂജാരിയായിട്ട് ഒരു.
2: അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓർമ്മ വെച്ചാലോ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 11 ആണ് വിളിച്ചതെന്ന് ഒരു ഓർമ്മയുണ്ടല്ലോ താങ്കൾക്ക്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: നമസ്കാരം.
3: ഹലോ
2: ഹലോ, വെള്ളിത്തിരയാണ്, നമസ്കാരം, പറയൂ.
3: ഞങ്ങള് വാഴക്കുളത്താണ് താമസിക്കുന്നത്. നേരത്തെ ഞങ്ങൾ താമസിച്ചിരുന്നത് മുതുകുളം, കായംകുളം മുതുകുളത്ത്
2: നിന്നാണല്ലേ. പേര് പറഞ്ഞില്ലല്ലോ.
3: എന്റെ പേര് സരളാദേവി.
2: സരളാദേവി, ഇന്ന് വേണ്ട പാട്ട് ഏതാ? അത് നമ്മൾ ഇന്ന് പറഞ്ഞില്ലല്ലോ, അപ്പൊ നോക്കിയെടുക്കട്ടെ. പാട്ട് പറയൂ.
3: എനിക്ക് കുമാരസംഭവത്തിലെ പ്രിയസഖി ഗംഗ എന്നുള്ള പാട്ട്.
2: കുമാരസംഭവത്തിലെ പ്രിയസഖി ഗംഗ എന്നുള്ളതാണ് വേണ്ടത് അല്ലെ? ആ പറയൂ. അപ്പൊ എന്തോ നമ്മുടെ താമസം മാറ്റിയ സ്ഥലം കാര്യം പറയുകയായിരുന്നു.
3: ആലുവ വാഴക്കുളത്തായിരുന്നു താമസിക്കുന്നത്.
2: ഇപ്പൊ ആലുവ വാഴക്കുളത്താണ്.
3: ഞങ്ങൾ നേരത്തെ മുതുകുളം രാഹുമുളം, മുതുകുളം സിനിമാ നടന്റെ വീടിന്റെ അടുത്താണ്
2: താമസം.
3: ദേവീ ക്ഷേത്രം, പിന്നെ നവ്യ നായരെ, പിന്നെ അശോകൻ,
2: പത്മരാജനെ പറഞ്ഞില്ല. മുതുകുളം എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് പത്മരാജനാണ്. മുതുകുളം രാഗമ്പിള്ള തന്നെ അല്ലേ?
3: അടുത്തതന്നെ താമസം, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ.
2: പത്മരാജന്റെ വീട്ടിലേക്കോ?
3: അതെ, പിന്നെ മുതുകുളം സാറിന്റെ വീടിന്റെ അടുത്തും ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പഴയ സിനിമാ നട മുതുകുളം.
2: മുതുകുളം ഞാവരക്കല്ല അല്ലേ പി പത്മരാജന്റെ വീട്ടിന്റെ പേര്?
3: അല്ല, മുതുകുളം.
2: ആ മുതുകുളം മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അതിനു മുമ്പുണ്ടായിരുന്ന ആ പഴയ കാലത്തെ നടനും എഴുത്തുകാരും ഒക്കെ ആയിരുന്നു. ഓഹോ, നിങ്ങൾ എന്താ ഈ കുളമുള്ള സ്ഥലങ്ങൾ മാത്രം? മുതുകുളം, എറണാകുളം, ഇപ്പൊ വാഴക്കുളം അല്ലേ? ആലുവയാണ്. എന്നാലും കുളം വിടാൻ വയ്യ, കുളം എന്നുള്ള പേരുള്ള സ്ഥലം വിടാൻ വയ്യ അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ വാഴക്കുളത്തെത്തിയത്.
3: അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല, ഇവിടെ ഒരു വീട് വാങ്ങിച്ച്.
2: അല്ല, ഞാൻ തമാശയായി പറഞ്ഞ, നമ്മളുടെ സ്ഥലപ്പേരുകൾ അങ്ങനെയാണല്ലോ.
3: ഓ ആയിക്കോട്ടെ.
2: പറഞ്ഞോളൂ.
3: മൂന്ന് മക്കളാണ്. മൂത്ത മകന്റെ പേര് സോപേഷ്നാഥ്, മോള് സോണിയ, ഏളയാള് സോജേഷ്നാഥ്.
2: ഓക്കേ. റേഡിയോ അടുത്ത് വെച്ചോണ്ട്, റേഡിയോ ഒന്ന് ശബ്ദം കേൾക്കണോ? റേഡിയോയുടെ അടുത്തൊന്ന് മാറി ഇന്ന് വേണം സംസാരിക്കാൻ.
3: ഞങ്ങൾ രണ്ടും മാറി മാറി എന്നും വിളിക്കും,
2: അപ്പൊ നല്ല സമയമായിരിക്കും.
3: സന്തോഷം,
2: എനിക്കും വളരെ സന്തോഷം. മുമ്പേ കേട്ടിരുന്ന അപ്പൊ തിരുവനന്തപുരം ആകാശവാണി ആയിരുന്നോ?
3: അല്ല, അന്ന് ഞങ്ങൾ തിരുവനന്തപുരം. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം
2: കൊച്ചി എഫ് എം കിട്ടി തുടങ്ങിയത് അല്ലെ?
3: തുടങ്ങിയത്
2: മറ്റേ തിരുവനന്തപുരം ആലപ്പുഴ കേൾക്കും അല്ലെ?
3: സാറിന്റെ പേര്?
2: എന്റെ പേര് എം വി ശശികുമാർ.
3: ഞാനാണെങ്കിൽ എനിക്ക് 10 വയസ്സായപ്പോ മുതൽ എന്റെ അച്ഛനൊരു റേഡിയോ വാങ്ങിച്ചു തന്നു. അതിനകത്ത് നിന്ന് ഒരുപാട് ജനതകാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കരശ്യാമ സന്ധ്യാഹൃദയം, ഓടക്കുഴൽ വെളി, പിന്നെ
2: മുത്തുകൊണ്ടൊരു,
3: അതെല്ലാം ഒറ്റ ജനതകാര്യങ്ങൾ പഠിച്ചിട്ട് സ്കൂളിൽ പാടി എനിക്ക് സമ്മാനം ഒക്കെ
2: കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും പാടുന്നു ഇപ്പൊ?
3: ആ കുഴപ്പമില്ല,
2: എന്നാ പാടു കേക്കട്ടെ.
3: ഞാൻ വേറെ ഏത് പാട്ട് പാടുന്നു?
2: ഏത് പാട്ട് വേണമെങ്കിൽ പാടാം.
3: പൂന്തേനൊരുവീ പൊന്മുടി പുഴയുടെ അനുജത്ത്.

0: ഓ, നന്നായി പാടിയല്ലോ അല്ലേ? പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: ആ പഴയ പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്.
0: വയലാറിന്റെയും ദേവരാജന്റെയും ഒക്കെ പാട്ടുകളാണ് അല്ലേ?
1: ഞങ്ങളുടെ ആദ്യമാണെങ്കിൽ ഈ പുലയനാർ മണിയമ്മ എന്നുള്ള പാട്ട് അങ്ങ് സ്ഥിരം പാടുമായിരുന്നു അമ്മക്കെ.
0: പ്രസാദം സിനിമ അല്ലേ?
1: ഇപ്പം എനിക്ക് പിന്നെ ഈ പാട്ടിനോട് വലിയ ഇഷ്ടമായി. പ്രിയ സഹി ഗംഗ എന്നുള്ള
0: പറയൂ, പ്രിയ മാനസിനെവിടെ അല്ലേ?
1: ആയിക്കോട്ടെ,
0: നമുക്ക് എന്തായാലും സംസാരിച്ചാൽ വളരെ സന്തോഷം. അപ്പൊ ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു.
1: ഓ സന്തോഷം, സന്തോഷം, വളരെ സന്തോഷം,
0: വളരെ സന്തോഷം. ഞങ്ങൾക്കും ഇഷ്ടഗാനം കേട്ടോളൂ.
1: ശരി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആ പറയൂ.
3: എൻ്റെ പേര് സുജ എന്നാണേ.
2: സുജ, എവിടെ നിന്നാ സുജ വിളിക്കുന്ന?
3: ഞാൻ വിളിക്കുന്നത് എടപ്പള്ളിയാണ്, എൻ്റെ വീട്
2: എടപ്പള്ളി. ആ,
3: ഞാൻ വർക്ക് ചെയ്യണത് എറണാകുളത്ത്.
2: ആ, എന്തെല്ലാം ജോലി ചെയ്യുന്ന?
3: ഞാൻ ട്രാവൽസിൽ വർക്ക് ചെയ്യണതാണ്.
2: ആ ശരി, അപ്പം ഇന്ന് അവധിയാണോ?
3: അല്ല, ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്.
2: ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സന്തോഷം. നമ്മുടെ പരിപാടികളെല്ലാം കേൾക്കുന്ന ആളാണോ സുജ?
3: ഞാൻ ഓഫീസിൽ റേഡിയോ മേടിച്ച് തന്നിരുന്നു സാർ എനിക്ക്.
2: ആ ശരി,
3: എല്ലാ പരിപാടികളും കേൾക്കും ഞാൻ.
2: ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഉണ്ടോ?
3: പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ ഡോക്ടറോട്.

0: കേൾക്കാറുണ്ടല്ലേ.
1: ശശികുമാർ സാർ അടിപൊളിയാട്ടോ,
0: വളരെ സന്തോഷം.
1: രാജേഷ് സാറിന്റെ പോലെ തന്നെ
0: സന്തോഷം.
1: സാറിന് എനിക്ക് കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരും ഒരു വിധം കിട്ടിയിട്ടുണ്ട്.
0: സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇന്ന് എന്റെ പാട്ട് ഏതാ പറഞ്ഞില്ലല്ലോ. അത് എം ജി ശ്രീമാർ പാടിയ പാട്ടല്ലേ. പക്ഷെ അത് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, നമ്മുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണ, പക്ഷെ നോക്കിയിട്ടില്ല. അമ്മയെന്ന് നമുക്ക് സ്പെല്ലിംഗ് ചിലപ്പോ മാറിക്കിടക്കുകയാണോ എന്നറിയാൻ വയ്യ. ആ ഓർമ്മയിലാണ് അല്ലേ. അത് നമുക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. മറ്റൊരു പാട്ട് ഏതെങ്കിലും നോക്കിയല്ലോന്നോ.
1: പിന്നെ
0: അമ്മയുടെ അമ്മ അവിടുത്തെ മുമ്പിൽ ഞാൻ ആര്, പിന്നെ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ട് ആണോ. നമുക്കപ്പോ ചായത്തിലെ പാട്ട് പോവാല്ലേ, അതങ്ങനെ കേൾക്കാറില്ല. വയലാറിന്റെ വരികളാണ്.
1: ഒരു മോനുണ്ട് എനിക്ക്, രോഹിത് എന്നാണ് പേര്.
0: രോഹിത് എന്നാണ് പേരല്ലേ. ഓക്കെ, അവരെല്ലാം റേഡിയോ കേൾക്കുവോ?
1: കേൾക്കില്ല,
0: അവരൊന്നും കേൾക്കുന്നില്ല.
1: മോൻ കേൾക്കില്ല, ഹസ്ബൻഡ് കേൾക്കില്ല എന്നുള്ളതാണ്. അവന്റെ റേഡിയോ വയ്ക്കും, അപ്പൊ കേൾക്കും, അത്രേയുള്ളൂ.
0: അവർക്കൊന്നും അത്ര താല്പര്യമില്ല.
1: ഞാൻ റേഡിയോ ഇടാളാ, എനിക്ക് റേഡിയോ തന്നെ വേണം, അതാണ് കൂടുതൽ ഇഷ്ടം. എന്റെ അച്ഛൻ കേൾക്കും, വീട്ടിൽ ഇപ്പൊ അച്ഛൻ്റെ അച്ഛൻ എപ്പോ കേൾക്കണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന കരിമാലൂരാണ്.
0: അച്ഛനൊക്കെയാണ് എടപ്പള്ളി ഉള്ളത്?
1: ഇല്ല, ഞാനാണ് അമൃത ഹോസ്പിറ്റലിന്റെ അവിടെ താമസിക്കുന്നത്, എടപ്പള്ളിയില്. എന്റെ കല്യാണം കഴിച്ചു കൊടുത്താൽ അങ്ങോട്ടാണേ. അച്ഛൻ താമസിക്കുന്ന കരിമാലൂരാണ്. ഞാൻ വർക്ക് ചെയ്യണത് എറണാകുളത്ത് സരിതയായിട്ട്, അവിടെ ഒരു ട്രാവൽസിലാണ്.
0: ശരി, നമുക്കപ്പോ അയിരൂർ സദാശിവൻ പാടിയ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. വയലാർ എഴുതിയിട്ടുള്ള പാട്ടാണ്.
1: എന്റെ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്, ജയപ്രകാശ് എന്നാണ് സാറിന്റെ പേര്.
0: ഓ, തീർച്ചയായിട്ടും ജയപ്രകാശ് സാറിനും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. നമ്മൾ കാരണം ഇദ്ദേഹം പാടിയ പാട്ടൊക്കെ വളരെ കുറവാണ്, അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളെ അയിരൂർ സദാശിവന്റെ നമ്മൾ കേൾക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഈ പാട്ട് ഇന്ന് തെരഞ്ഞെടുത്തത്. താങ്കൾ ആദ്യം പറഞ്ഞ എം ജി ശ്രീമാർ പാടിയ പാട്ടായിരുന്നു, പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല അത്. ഓക്കെ, അമ്മേ നീ ഒന്നുകൂടി പറഞ്ഞീട അമ്മേ അല്ലേ. ഞാൻ എന്റെ ഉള്ളിലെ വേദന എല്ലാം പറയാം അമ്മീന്നോ, അങ്ങനെ. അത് അതിന് ശേഷം വന്നിട്ടുള്ള പാട്ടാണ്, ഇത് അതിനെക്കാട്ടും മുമ്പുള്ള പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ,
0: ശരി, വിളിച്ചാൽ സന്തോഷം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഇത് ശശികുമാർ സാറല്ലേ? സാറിന്?
0: അതെ അതെ, ശശികുമാറാണ്.
1: ആ സാറ് മറ്റേ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടികളിൽ എല്ലാത്തിലും സാറ് ഞാൻ കേൾക്കും. ഞാൻ 5:50 ആകുമ്പോ റേഡിയോ വെക്കും. അല്ലാത്ത തൊട്ട് കേൾക്കണം.
0: കേൾക്കുന്നുണ്ടല്ലേ? പേര് പറഞ്ഞില്ലല്ലോ.
1: എന്റെ പേര് അംബിക എന്ന്, ഞാൻ മുഹമ്മദ് വിളിക്കണത്. അപ്പൊ ഞാൻ 2020 ഇതുപോലെ കത്തയച്ചിട്ട് റിയാ മാഡം എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ
0: കിട്ടിയില്ല.
1: ഇല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ഔട്ട് കാരണം ശ്രദ്ധത്തിലേക്ക് കത്തെഴുതി. അപ്പൊ പിന്നെ ഞാൻ ഒരു കമ്പനി പോവാം. അപ്പൊ 5:55 ആകുമ്പോ പോയെന്നാ പിന്നെ 3 മണിക്കേ വരുള്ളൂ. അപ്പൊ ശനിയാഴ്ച വെച്ചാ പാട്ട് വെക്കുമെന്ന് പറഞ്ഞ്, കേൾക്കാൻ പറ്റിയില്ല.
0: എന്തായാലും ഇപ്പൊ തത്സമയം കേൾക്കുകയല്ലേ. ഇന്നപ്പൊ അവധിയാണോ?
1: ഇന്ന് സമാധിയായ കാരണം അവധി.
0: ആ, ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയായ കാരണം അവധിയാണല്ലേ. ഇന്ന് വേണ്ട പാട്ട് പറഞ്ഞില്ലല്ലോ പാമ്പിയ.
1: പാട്ട് വീണ്ടും മകരനിലാവ് വരും, മാമ്പൂവിൻ മണം ഒഴുകി വരും എന്നൊരു പാട്ട്. ജഗതി ശ്രീകുമാറും പിന്നെ മുകേഷ് ഒക്കെ കൂടിയുള്ള ഒരു പടാണ് സാറിന്. പിന്നെ എല്ലാ പടത്തിന്റെ
0: അല്ല, അത് എനിക്ക് തോന്നുന്നു ഈ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത അവസാനത്തെ സിനിമയാണ്. വേണു നാഗവള്ളിയുടെ അവസാനത്തെ സിനിമയായിരുന്നു ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞ.
1: അതെ അതെ,
0: ഉർവശി ഒക്കെ ഉണ്ടായിരുന്ന ചിത്രം അല്ലേ? അത് വേണു നാഗവള്ളിയുടെ ജഗതിയുടെ ഏകദേശം ജഗതി അതൊക്കെ കഴിഞ്ഞിട്ടാവുന്നു വയ്യാതെ ആയത്. ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. എനിക്ക് വേണു നാഗവള്ളിയായി സംസാരിച്ച ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രമാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അവസാനം പുറത്തു വന്ന ചിത്രമാണത്. ഭാര്യ ഒരു സുഹൃത്ത് എന്ന്, ഭാര്യ സ്വന്തം സുഹൃത്ത്.
1: പിന്നെ എല്ലാ പരിപാടിയും നല്ലതാണ്. കൊച്ചി നിലയത്തിലെ എല്ലാ പരിപാടികളും വളരെ സൂപ്പറാണ്.
0: വളരെ സന്തോഷം.
1: ശനിദശയും പിന്നെ മറ്റേ ദീപസ്തമ മഹാജയം എല്ലാം കേൾക്കുന്നെ. പിന്നെ ഇത് നോവൽ പാരായണം അതെല്ലാം നമുക്കൊരു പുസ്തകം നോക്കി ഒരു നോവലൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ റേഡിയോയിൽ കൂടി കേൾക്കുമ്പോ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും,
0: മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ കൊടുത്താൽ മതി,
1: നമ്മുടെ ജോലിയും നടക്കും.
0: അതെ, ചെവി മാത്രം കൊടുത്താൽ മതി അല്ലേ?
1: അതെ അതെ. എന്റെ മോനും ഭയങ്കര റേഡിയോയുടെ ഇതാണ്.
0: ഇഷ്ടമാണോ? മോൻ എത്ര വയസ്സുണ്ട്?
1: അവന് 10 ഉം 34 വയസ്സുണ്ട്. ഞങ്ങള് 8 വർഷമായി പെണ്ണിന് വേണ്ടി അലഞ്ഞു മതിയേ.
0: ആണോ? പഠിച്ചോണ്ട് എന്താ ചെയ്യുന്ന അദ്ദേഹം? 34 വയസ്സ് പറഞ്ഞാൽ പഠിക്കാവില്ലല്ലോ.
1: സർക്കാർ
0: ജോലി അല്ല സാറേ, ജോലി സർക്കാർ ജോലി ഇപ്പൊ വലിയ പ്രയാസല്ലേ, എത്ര കുറച്ചു പേർക്കാ കിട്ടുന്നത്?
1: പക്ഷെ സാറേ, പെൺപിള്ളേർക്കൊക്കെ വിദ്യാഭ്യാസവും വേണം, സർക്കാർ ജോലിയും വേണം, അല്ലാതെ ആർക്കും വേണ്ട. എല്ലാരും
0: അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് കല്യാണം കഴിക്കാതിരിക്കേണ്ടി വരും. സർക്കാർ ജോലി എത്ര ചെറിയ ശതമാനത്തിനാണ് കിട്ടുന്നത്?
1: പക്ഷെ എല്ലായിടത്തും സർക്കാർ ജോലിയാണ്.
0: അതിലും വളരെ എന്താ പറയുന്നത്, എന്റർപ്രൈസിംഗ് ആയിട്ട് വളരെ

0: എന്താ ആവേശത്തോടെ ജോലി ചെയ്തും കച്ചവടം ചെയ്തുമൊക്കെ അതിലധികം നല്ല ജീവിത നിലവാരം നേടുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമില്ലേ.
1: പക്ഷെ അതല്ല, പെമ്പിള്ളാർക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. ഒന്നാമത്തെ കാര്യം പെമ്പിള്ളാരെ കിട്ടാറില്ല, പിന്നെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഡിമാൻഡ്.
0: അപ്പൊ നമ്മുടെ ചുറ്റും തന്നെ എത്ര വലിയ വലിയ കമ്പനികൾ, ഇപ്പൊ ഇന്ത്യ കേരളത്തിൽ തന്നെ ഇന്ത്യ മുഴുവൻ അറിയുന്ന എത്ര ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സർക്കാർ ജോലി ആഗ്രഹിച്ച് നടക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ?
1: അതെ സാറേ, പക്ഷെ ഇതിങ്ങനെ പറയും. പിന്നെ ചെല്ലു പറയും ഏതെങ്കിലും ഒരു കമ്പനിയിലായിരുന്നു. പക്ഷെ ജോയി ആലുക്കാസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് തന്നെ ഉള്ള ഏറ്റവും വലിയൊരു കമ്പനി. അത്രയും നല്ലൊരു ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. കാര്യം അത്രയ്ക്ക് നല്ല 14 വർഷം കഴിഞ്ഞ എന്റെ മോൻ അവിടെ ആയിട്ട്.
0: അതെ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, നല്ല നല്ല സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ജോലിയുള്ളവരും നമ്മള് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലിയും കിട്ടും, നമുക്ക് ഉയർച്ചയും ഉണ്ടാവും. അതിപ്പോ സ്വകാര്യ മേഖലയിലാവുമ്പോ ചിലപ്പോ ഉയർച്ച വളരെ പെട്ടെന്നായിരിക്കും, സർക്കാർ സർവീസിനെക്കാട്ടിലും ഉയർത്തി പോകാൻ കഴിയും. സർക്കാർ ജോലി സുരക്ഷിതമാണെന്നൊരു തോന്നൽ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ സർക്കാർ സർവീസും എന്താ പറയുന്ന, ഇപ്പൊ നമ്മുടെ പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആ ആനുകൂല്യമൊക്കെ ഇല്ലാതെയായി, കോൺട്രിബ്യൂട്ടറി ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോ സർക്കാർ ജോലി അത്ര ആകർഷകമല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
1: എന്നാലും പെമ്പിള്ളാരിങ്ങനെ ഇപ്പൊ തന്നെ 2 കല്യാണാലോചനകൾ വന്നതും അത് ഒരെണ്ണം നേഴ്സും ഒരെണ്ണം ഫാർമസിസ്റ്റുമാണ്. അവർക്കും രണ്ടുപേർക്കും സർക്കാർ ജോലി അല്ല എത്തുകൊണ്ട് അവർക്ക് വേണ്ട.
0: അവര് സർക്കാർ ജോലിയാണോ ചെയ്യുന്നത്, ഈ നേഴ്സും ഫാർമസിസ്റ്റും?
1: അവര് സർക്കാർ ജോലി ചെയ്യും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ഒരു ഡിമാൻഡും ഇല്ലെന്നും.
0: അതെ, അല്ല പുറത്തൊക്കെ എത്ര വലിയ നേഴ്സ്, എത്ര നന്നായി ജോലി ചെയ്യുന്ന നേഴ്സുമാരും ഫാർമസിസ്റ്റും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഈ പ്രയാസം വരുന്നത്. പക്ഷെ കാലം മാറുകയാണ്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കോർപ്പറേറ്റ് ജോലിയാണ് ഇപ്പൊ കൂടുതൽ അഭികാമ്യം. അവർ ഈ സർക്കാർ പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ എഴുതുന്ന പോലും ഇല്ല.
1: ഇത് പഴയ ആൾക്കാരല്ലേ സാറേ, പിന്നെ അവര് ഈ ഏജിന്റെ അനുസരിച്ചല്ലേ വരുവുള്ളൂ. നമുക്ക് 23 വയസ്സ് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലേ.
0: അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ, നമ്മള് ഏറ്റവും നല്ല ചികിത്സ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകും പെട്ടെന്ന്? പെട്ടെന്ന് എല്ലാവരും സർക്കാർ ആശുപത്രിയിലല്ല പോകും, അവിടെ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്ന് വരും, സ്വകാര്യ മേഖലയിൽ പോകും. ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ വേഗം നമ്മൾ സ്വകാര്യ മേഖലയിൽ
1: പോകും.
0: പക്ഷേ ജോലി വേണമെങ്കിൽ എല്ലാവർക്കും സർക്കാർ ജോലി വേണം. അതെന്താവും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ആനുകൂല്യം ഉണ്ടായിരിക്കാം. എന്തായാലും ജോലിയെ കുറിച്ച് ഇത്രയും പറഞ്ഞത് നമുക്ക് ഇന്നത്തെ സമയം പോകുന്നു. അപ്പൊ പാട്ടിലേക്ക് പോയാലോ.
1: ശരി സാറെ, സാറിനെ ഇത് സംസാരിക്കാൻ കഴിയാൻ വലിയ ആഗ്രഹം. എല്ലാരും ഞാൻ റിയാസ് സാറിനെ, റിയോമാനത്തിനെ, പിന്നെ ഒത്തിരി പേരൊക്കെ ഞാൻ മറന്നു.
0: അത് കുഴപ്പമില്ല, എല്ലാവരും അന്വേഷിച്ചതായി പറയാം. നമുക്കപ്പൊ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ജയചന്ദ്രൻ പാടിയതാണ്. ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഞാൻ തട്ടാൻ വിളിക്കുന്ന ബാബു കൈപ്പട്ടി.
0: ആരാ പേര് പറഞ്ഞു?
1: കൈപ്പട്ടി ബാബു. ബാബു
0: ബാബു.
1: കൈപ്പട്ടി.
0: ഓക്കെ, പറയൂ. ഇതിനുമുമ്പേ പങ്ക് മുമ്പേ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഞാനിതുപോലെ ഒരു പ്രാവശ്യം
0: ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ തോന്നുന്നു അല്ലേ. പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞ ആള്.
1: അത് തന്നെ.
0: അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാണാവോ?
1: എനിക്ക് ഇന്ന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടില്ല.
0: ആ ഏതാ പാട്ട്?
1: ഇണക്കിളി ഇണക്കിളി നന്ദനവാടിയിൽ അണയ്ക്കയാണ് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ?
0: ഉണ്ട് ഉണ്ട്. യേശുദാസ് പാടിയത് അല്ലേ?
1: ആ യേശുദാസ് പാടിയത്.
0: മിണ്ടാപ്പണ്ണിലെ യേശു.
1: ആ അതെ. വെസ്റ്റ്ബേലി സൂര്യൻ പാനായക്കുളത്ത് സൂര്യനുണ്ട്. പിന്നെ അവളെ കുറച്ച് ജോലിക്കാരുണ്ട്. അവരുടെ പേര് എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിട്ടാണോ? അപ്പൊ നമുക്ക്
1: എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഇത് റൂബിന്റെ തിരക്കഥയിൽ വന്ന ചിത്രമായിരുന്നു. കെ എസ് സേതുമാധവന്റെ ചിത്രമായിരുന്നു മിണ്ടാ പെണ്ണ്. യൂസഫലി കേച്ചേരിയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ദേവരാജൻ സംഗീതം. നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ.
1: എനിക്ക് ഒരു അനിയനുണ്ട്. അവന്റെ അനിയണ്ട് പിള്ളേരുണ്ട്. ചേട്ടനുണ്ട്. ചേട്ടനുണ്ട് പിള്ളേരുണ്ട്. അതിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ഈ പാട്ടാണ് കേൾക്കുന്നത് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ സിനിമയാണ്.
1: അതെ അതെ അതെ.
0: കണ്ടതാ ഈ സിനിമ? കണ്ടതാണോ?
1: അതെ അതെ അതെ.
0: പ്രേംനസീർ ആണ് അല്ലെ? പ്രേംനസീർ, ശാരദ, ഷീല, ബഹദൂർ ഒക്കെ ഉള്ള ചിത്രം.
1: അതെ അതെ.
0: എന്തായാലും നമുക്ക് അപ്പൊ പാട്ടിലേക്ക് പോവാം. ഓക്കെ, ഈ ആ പറയൂ. എന്താ പറഞ്ഞു?
1: സാറിന്റെ പേര്?
0: എന്റെ പേര് എം വി ശശികുമാർ. ഓക്കെ
1: ഓക്കെ.
0: ഇഷ്ടപ്പെട്ട ഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ,
0: സ്വാഗതം. വെള്ളിത്തിരയാണ്.
1: അതെ, ചച്ചുംകുമാർ സാറല്ലേ?
0: അതെ, പറയൂ.
1: അത് മോഹൻദാസാ.
0: എവിടെ നിന്നാണ് മോഹൻദാസ്?
1: ഞാൻ ആലുവ കടുങ്ങല്ലൂരുന്നു.
0: ആ, കടുങ്ങല്ലൂരുന്ന് അല്ലേ? ഓക്കെ.
1: ഞാനിപ്പോ വിളിച്ചിട്ട് രണ്ടുമല്ലായി.
0: ആ, റേഡിയോയുടെ അടുത്തു നിന്ന് ഒന്ന് മാറി നിക്കണേ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഒരു മുഴക്കം ഇങ്ങനെ കേൾക്കുന്നേ.
1: ആ, അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ?
0: ആ, ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പറയൂ.
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, വനദേവതയിലെ പാട്ട്.
0: ആഹാ, ഏത് പാട്ടാണ് വനദേവതയിലെ?
1: സ്വർഗം താണ് ഇറങ്ങി വന്നതോ
0: ഈശ്വരന്റെ സൃഷ്ടിയിൽ.
1: അതെ,
0: യൂസഫ് അലി കേച്ചറുടെ വരികളാണ്.
1: അതെ അതെ അതെ അതെ.
0: ഗാനരംഗത്ത് പ്രേം നസീർ.
1: അതെ,
0: കണ്ടിട്ടുണ്ടോ? അതെ.
1: പിന്നെ
0: അതെ, ഏത് ലൊക്കേഷൻ പറയാൻ പറ്റുമോ ഇനി? ഇങ്ങനെ സ്വർഗം താണിറങ്ങി വന്നതോ എന്ന് പറയുമ്പോ കാണിക്കുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടില്ലേ? അത് നമ്മുടെ തൊട്ടടുത്തല്ലേ, അതിരപ്പള്ളിയാണ്.
1: ആ,
0: അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അത്. നമ്മുടെ ഒരുപാട് വടക്കമ്പാട്ട് സിനിമകളും ഒക്കെ കാണിക്കുന്ന ഈ വെള്ളച്ചാട്ടം തന്നെയാണ്. സ്വപ്നം ബീലി നിർത്തിവന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നത് അത്രയും ഇവിടെ ഒന്ന് ചേർന്ന അലിഞ്ഞതോ അല്ലെ?
1: ഞാനൊരു പ്രേം നസീർ ഫാനാണ്.
0: അതെ, ശരി. ആ ഒരു കാലത്തുള്ള ആരാണ് പ്രേം നസീർ ഫാൻ അല്ലാത്തത് അല്ലെ?
1: പൊതുവേ ഞാൻ അന്ന് ഈ പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യമേ പോയി കാണും. ഞാൻ
0: അന്ന് പോയി കാണുമായിരുന്നു അല്ലെ? ഒരു കാലത്ത്
1: 51 പ്രാവശ്യം കണ്ട ആളാ ഞാൻ.
0: 51 റെക്കോർഡ് ഇട്ട് കാണും അല്ലെ?
1: എല്ലാ പാട്ടും കാണാൻ, ആ ഇതിന് കാണാണ്ട് അറിയാവുന്ന രീതിയിൽ അന്ന്. എനിക്കിപ്പോ ഇപ്പോ 67 വയസ്സ് കഴിഞ്ഞു.
0: ആ, എന്നാലും പ്രേം നസീറിന്റെ ഇത്ര കടുത്ത ആരാധകനെ ഞാൻ ഇങ്ങനെ ലൈവിൽ ആദ്യമായിട്ടാണ്
1: കാണുന്നത്. മിക്ക വടക്കൻ പാട്ടുകളും മിക്കതും ഒരു എങ്ങനെ പോയാലും ഒരു 10 കൂടുതൽ കണ്ടിരുന്നു.
0: കടത്തനാട്ടും മാക്കും ഒക്കെ അല്ലേ?

0: എല്ലാം കണ്ടത്, കടത്തനാട്ട് മാസം, പിന്നെ നമ്മുടെ പൊന്നാവരം കോട്ട, അങ്ങനെ ഇഷ്ടമായ ഒരു പാട്ടുകള്, എല്ലാ എല്ലാ പടവും പറയാം. അന്നത്തെ ഇതെല്ലാം
1: പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.
0: ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു കടുങ്ങല്ലൂർ ഒരു തേപ്പ് കടയൊക്കെ ആയിട്ട്, തേപ്പ് കടയുണ്ട്, കുറച്ച് ലോട്ടറി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
1: ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടെന്ന് സീറിന്റെ, അതും കണ്ടു കാണുമല്ലോ.
0: ആ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്, പിന്നെ
1: ലോട്ടറി ടിക്കറ്റ് കാണാതെ പോകുന്നതും പിന്നീട് അതെ അതെ മോഷണം പോകുന്നൊക്കെ ആയിട്ട്
0: അല്ലേ. അന്നത്തെ എല്ലാ പടങ്ങളും എനിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പോയി കാണും.
1: പ്രേമനസീർ എപ്പോഴും നല്ല ഹീറോ ആയിട്ടല്ലേ, നല്ല നായകനായിട്ടാണ് അഭിനയിക്കാറ്. പ്രേമനസീർ വില്ലനായി വന്നിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളുണ്ട്, ഏതാന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ വേഷം എന്ന് പറയാവുന്ന തരത്തിൽ.
0: അടിമകളിലാണോ?
1: അതില് അദ്ദേഹം വില്ലനായിട്ടല്ല, അദ്ദേഹം ഒരു എന്താ പറയുന്ന ബുദ്ധി വളർച്ച നേടാത്തൊരു വ്യക്തിയെ പോലെയാണ് അതില്. അടിമകൾ ഉടമകൾ എനിക്ക് ഓർമ്മ, അടിമകൾ സിനിമയിൽ എനിക്ക് തോന്നുന്നു സത്യനും നസീറൊക്കെ ഉണ്ട്. നസീർ ഇങ്ങനെ ഒരു അത്ര അധികം എന്താ പറയുന്ന അതിലൊരു നായക പരിവേഷം ഇല്ല, അദ്ദേഹം ഇങ്ങനെ കിടന്നൊരു പാട്ടൊക്കെ കേൾക്കുന്ന ഓർമ്മയുണ്ട്, ഇന്ദുമുഖി ഇന്ദുമുഖി, ആ പാട്ടൊക്കെ അതിലല്ലേ. പ്രേംനസീർ ഏകദേശം ഒരു വില്ലൻ റോളിൽ വരുന്ന ഒന്ന് അഴകുള്ള സെലീന, അതിൽ അദ്ദേഹം കുറച്ച് മോശം ക്യാരക്ടറാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നെ പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നിഴലാട്ടത്തില്, നിഴലാട്ടം.
0: ഞാൻ കണ്ടില്ല കേട്ടോ.
1: നിഴലാട്ടം അല്ലേ, അതെ. സ്വർഗപുത്രി നവരാത്രി എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉള്ള നവരാത്രി, അതെ, ആ രംഗത്ത് അദ്ദേഹം മദ്യ വെച്ചൊക്കെ നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്.
0: ഞാൻ പടം കണ്ടിട്ടില്ല. പടം കാണാന്ന് വെച്ചാൽ ആ സമയത്ത് ഞാനൊന്ന് മദ്രാസിലേക്ക് പോയി.
1: ആ ശരി.
0: കുറച്ച് ആളുകൾ അവിടെയായിരുന്നു, അവിടെ അങ്ങനെ ഒരു വരവ് കുറവുള്ള.
1: പ്രേംനസീറിന്റെ എന്താ പറയുന്ന ചിത്രങ്ങളെല്ലാം ഓർമ്മയിലുണ്ട്. ഇതേപോലെ പ്രേംനസീർ ഒരു കപ്പൽ കയറി പോകുന്നൊരു സിനിമ ഉണ്ട്, പറയാമോ? അതെ, ഒരു കിസ് പോലെ ചോദിക്കാൻ പറ്റില്ല അല്ലെ. അദ്ദേഹം അദ്ദേഹം സ്നേഹിക്കുന്ന പെൺകുട്ടി കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ, ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് കപ്പലിൽ പോണം എന്ന് പറഞ്ഞ് പോകുന്നൊരു ചിത്രമുണ്ട്. നമുക്ക് വളരെ നമുക്ക് ഒരു തരത്തിലും അത് എന്താ പറയുന്ന ന്യായീകരിക്കാൻ പറ്റാത്തതായി തോന്നും. ഒരാള് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോ, എനിക്ക് കപ്പലിൽ പോകാൻ പണ്ട് മുതലേ ആഗ്രഹമുണ്ട്, ഞാൻ കപ്പൽ കയറി പോവാന്ന് പറയുന്ന ഒരു ചിത്രം. അല്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ത്രിവേണി.
0: ഇതിനകത്ത് വന്ന ഇപ്പൊ ഈയിടക്ക് നമ്മുടെ ടിവിയിലുണ്ടായി രാത്രി.
1: അതെ, ശരി. എന്തായാലും ഒരു നസീർ ആരാധകനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ?
0: ആയിക്കോട്ടെ സാറേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് എടുത്തു തന്ന മേഡത്തിന്,
1: തഫ്സീറാണ് പറയാം പറയാം.
0: മിക്കവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് രണ്ടു കൊല്ലമായി.
1: ഓക്കെ ഓക്കെ, എല്ലാവർക്കും നന്ദി മോഹൻദാസ്. ഓക്കെ, ഇഷ്ടം കേട്ടോളൂ.
0: ഓക്കെ സാർ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ സർ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ സുഷമ, ഇന്ത്യൻ ബാങ്ക് കാക്കനാട്. ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ടു.
0: ശരിയാണ്, നമ്മൾ അവിടെ വന്നപ്പോ കണ്ടിരുന്നു അല്ലേ.
1: അതെ, പ്രേമലേഖന നാടകത്തിന്.
0: അതെ അതെ,
1: സുഖമാണോ സാറ്?
0: സുഖമായിരിക്കുന്നു. ഓ, ഇന്ന് അവധിയാണല്ലോ അല്ലേ.
1: അതെ അതെ അതെ അതെ.
0: ഇനി നിങ്ങൾ സമരം ചെയ്യാൻ പോവല്ലേ?
1: അതെ,
0: ഓക്കെ,
1: സമര സമയത്ത് അങ്ങോട്ട് വരാം, പ്രോഗ്രാം അവതരിപ്പിക്കാം.
0: തീർച്ചയായും, എന്തായാലും ആ സമയത്ത് വിടാതെ എല്ലാ പ്രോഗ്രാം കേൾക്കെങ്കിലും ചെയ്യാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ടൈം കിട്ടുമ്പോഴേക്കും 11:10 ആകുമ്പോഴേക്കും തന്നെത്താനെ റേഡിയോ ഓഫ് ആവുന്നതേ ഉള്ളു ബാങ്കിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട്. കാക്കനാടല്ല സാറേ, കളമശ്ശേരിക്ക് ട്രാൻസ്ഫർ ആയി 1 മാസമായി. പിന്നെ ലാസ്റ്റ് കോളറാണെന്ന് എനിക്കൊരു പാട്ട് ഞാൻ ആവശ്യപ്പെട്ടു.
0: ഏത് പാട്ടാണാവോ?
1: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു.
0: ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം കിട്ടിയ പാട്ടാണ് മലയാളത്തിന്, യേശുദാസിനും വയലാറിനും. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അച്ഛനും ബാപ്പയും ആ ചിത്രത്തിലാണ്. അപ്പൊ നേരെ പാട്ടിലേക്ക് പോയാലോ. യേശുദാസ് വയലാർ, ദേവരാജൻ യേശുദാസ്, ആ ടീമിന്റെ. ഓക്കെ, സംസാരിച്ചാൽ വളരെ സന്തോഷം.
1: താങ്ക് യു സോ മച്ച്.
0: തീർച്ചയായും മാഡം, എനിക്കായിരിക്കും. ഓക്കെ, വിളിച്ചാൽ സന്തോഷം, ഇഷ്ടാനും കേട്ടോളൂ.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് തപ്സീറ. ഈ പരിപാടിക്ക് വേണ്ട സാങ്കേതിക സഹായം നിർവഹിച്ചത് ജിജി ചെറിയാൻ, രാധാകൃഷ്ണപിള്ള എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കേരളത്തിൽ വ്യാപകമായി മോഷണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന അന്തർസംസ്ഥാന മോഷണ സംഘത്തിലെ 5 കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. നിരവധി മോഷണക്കേസുകളിൽ പ്രതികളായ ഉത്തർപ്രദേശ് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇറാൻ മുന്നോട്ടുവച്ച നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്യില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്. ഏഷ്യൻ ഗെയിംസിൽ മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 kg വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ

0: പാട്ടേന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്
1: കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തന്നെ അതിപ്രധാനമായ ഒരു നാട്ടിലേക്കാണ്, ഒരു ഗ്രാമത്തിലേക്കാണ്. ആ നാടിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ചരിത്രവും ഐതിഹ്യവും മിത്തും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അതിമനോഹരമായ ഒരു നാട്. പേരുകൊണ്ട് ഏറെ പ്രശസ്തമായ ഒരു സ്ഥലമാണെങ്കിലും ഇവിടേക്കുള്ള യാത്രകൾ പൊതുവെ ആളുകൾക്ക് കുറവായിട്ടുണ്ടാകും. കാരണം ഇതൊരു ദ്വീപാണ്.

0: പെരിയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു ദ്വീപാണ്. നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ മനോഹര ഗ്രാമത്തിലേക്ക് ഇന്നിപ്പോൾ യാത്രാ സൗകര്യം എളുപ്പമാണ്, കാരണം പാലങ്ങൾ വന്നു, റോഡുകൾ വന്നു, ഇപ്പോൾ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എന്നാലും ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം തന്നെയാണ്. ആ നാടിൻ്റെ കേന്ദ്രസ്ഥാനത്തുള്ളത് അവിടുത്തെ ഒരു വലിയ ക്ഷേത്രമാണ്. കൂടുതൽ പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല, പറയിപ്പറ്റ പന്തിരകുലത്തിലെ പെരുന്തച്ഛൻ്റെ നാട് ഉളിയന്നൂർ. ആശാരിമാരുടെ പ്രധാന പണിയായുധമാണല്ലോ ഉളി. ഉളിയന്നൂർ എന്ന് പറയുമ്പോൾ ആശാരിമാരുടെ നാട്. ഇതിൽ മൂത്ത ആശാരിയാണ് പെരുന്തച്ഛൻ. അപ്പോൾ പെരുന്തച്ഛൻ ഉളിയടിച്ച ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കിന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം. എറണാകുളം ജില്ലയിലെ ഉളിയന്നൂർ എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്.
1: അപ്പോൾ യാത്ര തുടങ്ങാം. ഈ യാത്രയിൽ ഒപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

നിറയെ പച്ചപ്പും വാഹനങ്ങൾ കുറവും മനുഷ്യർ കുറവൊക്കെ ഉള്ള ഒരു നാടായിട്ടാണ് നമുക്ക് ഉളിയന്നൂർ തോന്നുന്നത്. എന്താണ് ഭൂമിശാസ്ത്രപരമായ ഉളിയന്നൂരിന്റെ പ്രത്യേകത? എന്താണ് നമ്മളിപ്പോ ഇവിടേക്ക്

0: വരാനായിട്ട് നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ദിക്കറിയാനോ ഇതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പങ്കുവയ്ക്കാനോ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടേണ്ടത് എന്ന് പറയാനോ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ദ്വീപാണെന്ന്. ഭൂമിശാസ്ത്രപരമായി ഉളിയന്നൂരിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: എൻ്റെ പേര് ബിജു. ഞാൻ ഈ ഉളിയന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആലുവയിൽ നിന്നും മാർത്താണ്ഡവർമ്മപ്പാലത്തിൽ നിന്നും പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം പെരിയാർ അവിടുന്ന് വീണ്ടും രണ്ടായിട്ട്, അതായത് മണപ്പുറത്ത് വെച്ച് രണ്ടായിട്ട് തിരിഞ്ഞതിന് ശേഷം വരുന്ന പെരിയാറിൻ്റെ ശാഖ വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞ് ഈ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര പ്രദേശത്തെ ഒരു ദ്വീപാക്കിക്കൊണ്ട്, ഉളിയന്നൂർ ദ്വീപ് ഒരു ദ്വീപാക്കിക്കൊണ്ട് വീണ്ടും ഒന്നിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നും അവിടുന്ന് കുറച്ചുകൂടെ പോയി ഇടമുള വെച്ച് വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞാണ് ഏലൂർ എന്ന ദ്വീപ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഉളിയന്നൂരിന്, അതായത് പെരിയാറാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉളിയന്നൂരിനെ സംബന്ധിച്ച് ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്പലവും അതുപോലെ ഈ പെരുന്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. അപ്പോൾ അത് ഇവിടുത്തെ അമ്പലം പണിതപ്പോഴാണ് നമ്മൾ സിനിമയിൽ പെരുന്തച്ഛൻ സിനിമയിൽ കാണുന്ന സീന് കുറച്ച് നോർത്ത് മലബാറിൽ നടന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് ഈ അമ്പലം പണിതപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ ആൾക്കാരും വിശ്വസിക്കുന്നത്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ നിർമ്മാണവും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ചരിത്രമോ അല്ലെങ്കിൽ മിത്തുകളും ഐതിഹ്യവും ഒക്കെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇത് ആലുവയുമായിട്ട് വളരെ അടുത്താണെങ്കിലും അടുത്ത നാളിലാണ് ഇവിടെ ഒരു പാലം വന്ന് ആലുവയായിട്ട് കണക്റ്റഡ് ആയത്. അതുപോലെ ഏലൂക്കരയ്ക്ക് കണക്റ്റഡ് ആയെങ്കിലും ഇപ്പോഴും അത് അതിൻ്റെ അപ്രോച്ച് റോഡ് ഏലൂക്കരയായിട്ടുള്ള അപ്രോച്ച് റോഡിന് വളരെ വീതി കുറവായതുകൊണ്ട് ഒരു പൊതുഗതാഗത സൗകര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുള്ള സ്ഥലമെടുപ്പ് നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വേഗത്തിലാക്കുകയാണെങ്കിൽ വളരെയേറെ പൊട്ടൻഷ്യൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് വ്യാവസായികമായിട്ടും, അതുപോലെ ഇവിടെ ആലുവ എന്നുള്ള ഇപ്പം കടുങ്ങല്ലൂർ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ വേഗം എത്തിച്ചേരാൻ ഉള്ളൊരു വഴിയായിട്ടും തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വികസന സാധ്യതയുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ഏരിയയാണ് ഈ ഉളിയന്നൂർ പ്രദേശം.
2: അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഉള്ള നാടാണ് ഉളിയന്നൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ് ഒരു പാട്ടിന് ശേഷം.

0: അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി ഇന്ന് മറ്റൊരു യാത്രയിലാണ്. ഉളിയന്നൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ്. കൊച്ചു ഗ്രാമമാണെങ്കിലും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട് എന്ന് വേണം നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തെ വിശേഷിപ്പിക്കാൻ. എന്നാലും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു
1: ഞാൻ അഡ്വക്കേറ്റ് പി എൻ ഡി നമ്പൂതിരി. ഉളിയന്നൂര് താമസം. ഉളിയന്നൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആലുവയുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു ഒരു കാലത്ത്. പിന്നീടാണ് അത് ഒരു ദ്വീപായിട്ട് മാറുന്നതും പെരുന്തച്ഛന്റെ കാലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഉളിയന്നൂര്. പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അച്ഛന്മാരിലെ വിശ്വവിഖ്യാതനായ ഒരാളാണ് പെരുന്തച്ഛൻ. ഉളിയന്നൂർ പെരുന്തച്ഛൻ എന്നാണ് അറിയണത്. അദ്ദേഹത്തിന്റെ സ്ഥലം ഉളിയന്നൂരായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രത്യേകതകളിൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. തന്നെയല്ല, ഉളിയന്നൂരിന്റെ വേറൊരു വൈശിഷ്ട്യം, പരശുരാമൻ പ്രതിഷ്ഠിച്ച മൂന്ന് മാടത്തിലപ്പൻ ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതായത് തിരുവിതാംകൂറില് ഉളിയന്നൂർ മാടത്തിലപ്പൻ ക്ഷേത്രം, കൊച്ചിയില് പെരുമനം മഹാദേവ ക്ഷേത്രം, മലബാറില് ചേളന്നൂര് മാടത്തിലപ്പൻ ക്ഷേത്രം. ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളാണ് മാടത്തിലപ്പൻ ക്ഷേത്രങ്ങളുള്ളത് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. വളരെയധികം പൊക്കത്തില് ശ്രീകോവിലിന് തന്നെ 10-16 അടി തറയമ്മ മുകളിലാണ് ശ്രീകോവിൽ തന്നെ വരുന്നത്. വളരെ ഗംഭീരമാർന്നൊരു സംവിധാനമാണ് അതുണ്ട്. പക്ഷെ അതൊക്കെ ഇന്നിപ്പം വളരെ നാശത്തിൻ്റെ വക്കീലാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് അതിൻ്റെയൊക്കെ കിടപ്പ്, നേരാക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 2500 വർഷത്തെ പഴക്കം നമ്മൾ കണക്കൂട്ടണം. ഇത് വെറുതെ പറയണല്ല. അതായത് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. വരരുചിയുടെ മകനാണ് പെരുന്തച്ഛൻ. വിക്രമാദിത്യ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത് 525 BC ആണ്. അപ്പം ഇപ്പം 2025 AD ആകുമ്പം അതിലായാലേ. അതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. 2500 വർഷത്തെ പഴക്കാണ് നമ്മുടെ അമ്പലത്തിന്, പെരുന്നച്ചൻ പഴുത അമ്പലത്തിന്, പരശുരാമൻ്റെ അല്ല, അത് അതിലും വലുത് അപ്പുറത്താണ് പെരുന്നച്ചൻ പഴുത അമ്പലത്തിന് കണക്കുകൂട്ടുന്നത്. നമ്മൾ പക്ക കൃഷിക്കാരാണ്. നാടും നാട്ടിൻപുറം മുഴുവൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന, അധ്വാനിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവർ നന്നായിട്ട് കൃഷി ചെയ്യുന്നു, പണിയെടുക്കുന്നു, കൃഷി ചെയ്യുന്നു, അങ്ങനെ ഉള്ള ജീവിതചര്യ കൊണ്ട് നടക്കുന്ന സ്ഥലം. പിന്നീടാണ് ഈ അമ്പലമൊക്കെ വന്നിങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെരുന്തച്ഛൻ്റെ ഐറണി പറഞ്ഞാൽ ഒരുപാട് പറയാനില്ല. പെരുന്തച്ഛൻ്റെ മകനായിട്ടാണ് ഇത് ദ്വീപായിട്ട് മാറ്റിയതെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകടയായിരുന്നു ഇപ്പോഴാ. പെരുന്തച്ഛൻ ഈ മാടത്തലപ്പൻ്റെ അമ്പലം വിട്ടിട്ട് ഒരു പുതിയ അമ്പലം പണിയാനായിട്ട് ഗുരാൾമക്കാർ തീരുമാനിക്കുകയും അങ്ങനെ അത് പെരുന്തച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പെരുന്തച്ഛനെ ഏൽപ്പിച്ച് പണി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൂടം കയറ്റാൻ പറ്റണില്ല, കൂടം അടിച്ച് കയറ്റാൻ പറ്റണില്ല. അപ്പോൾ എന്താ വേണ്ടേ, കുറേയധികം ഞാനും ഇയാൾ ധ്യാന നിമഗ്നായിട്ട് ഇരുന്നാ പറയണേ. അപ്പോൾ ഒരു വേലത്ത് ഉച്ചയ്ക്ക് ഭഗവാന്റെ അശരീരി പോലെ കേട്ടു എന്നാ പറയണേ. ചെത്തിക്കുറയ്ക്കു തച്ച കൊള്ളിക്കാം. അങ്ങനെ ഈ ഉളിയന്നൂരാവുന്നതിന് മുമ്പ് ഇത് തഷ്ടം ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. തഷ്ടം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ചെത്തിക്കുറയ്ക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്. അങ്ങനെയാണ് ഉളിയന്നൂരാവണേന് മുമ്പട്ടെ. അപ്പം നിങ്ങൾ 108 ശിവാലയങ്ങളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഈ ഉളിയന്നൂർ കാണില്ല, തഷ്ടം ശിവക്ഷേത്രം കാണും. ഈ തഷ്ടം ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉളിയന്നൂർ ശിവക്ഷേത്രമാണ്. അപ്പം അങ്ങനെയാണ് ആ കാലം. അതിനുശേഷമാണ് പിന്നീട് അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിന്നൊക്കെ പറയുന്നു. അതൊക്കെ മിത്താണോ കഥയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ ഈ അമ്പലം പണി കഴിഞ്ഞപ്പം ഊരാൾമക്കാരൊക്കെ കൂടി കുളം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പെരുന്നച്ഛന് കുളം കുത്താനായിട്ട് തീരുമാനിച്ചു. പെരുന്നച്ഛന് എന്ത് പണിയെടുത്താലും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഐഡിയോളജിയും ഒരു സ്പെസിഫിക്കേഷനും ആ പണിയിലുണ്ടാവും. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുളത്തിലിറങ്ങിയ ബ്രാഹ്മണർ സന്ധ്യാവനം കഴിക്കാൻ പറ്റും. കിഴക്കേതാ തെക്കേതാ വടക്കേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അവർ പെരുന്തച്ഛൻ്റെ മകന് സ്വപ്പെട്ടു. അപ്പം മകൻ അച്ഛൻ പണിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്രേ, ഇതെന്താ ഇവിടെ കാണിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുളം കുളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛ പുഴ കടന്നിട്ടായിരുന്നു കുളത്തിൽ കുളിക്കാൻ വരുമോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ വടക്കുന്ന് പടിഞ്ഞാറ് വശത്ത് കൂടെ ഒഴുകി വരുന്ന പുഴയുടെ ഒരു ചാല് കിഴക്ക് വശത്തെ കൂടെ കൊണ്ടുപോയിട്ട് മറ്റേതിലേക്ക് മുട്ടിക്കുകയാണ് ചെയ്യണേ പെരുന്തച്ഛൻ്റെ മകൻ. അത് രൂപാന്തരം പ്രാപിച്ചാണ് പുഴയുണ്ടായെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സങ്കല്പം തന്നെയല്ല കേട്ടോ, അത് ഞങ്ങൾക്ക് ചില ഇതുകളും പറയാനുണ്ട്. ഈ കിഴക്കേ വശത്ത് പുഴയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കനാൽ പോലെയാണ്, കല്ല് വെട്ടിയെടുത്ത രീതിയിലാണ് അതിൻ്റെ നടുക്ക് പാകം. അത് ഉളിയന്നൂർ അമ്പലത്തിന് ഒരു ആന മതിലുണ്ട്, ഒരു മൂന്നാല് പൊക്കമാണ് അതിൻ്റെ. ശരിക്കും ഒരു പീസ് മാത്രമേ ബാക്കി നിപ്പുള്ളൂ, മൂന്നാല് പൊക്കത്തിലാണ് അതിൻ്റെ അത് നിൽക്കുന്നത്. ആ കല്ലേ ഇടുന്നുകൊണ്ട് ഒന്നായിരിക്കണം. അന്ന് മാൻ പവറിന് ക്ഷാമില്ലാത്ത കാലമാണ്, എല്ലാവരും സഹകരിക്കുന്ന ഒരു കാലം. ഈ കല്ല് മുഴുവൻ വെട്ടിയെടുത്ത് ഓടെടുത്ത് ഇങ്ങോട്ട് വന്നു. ആ പുഴയാണ് മുറിച്ച് കഴിഞ്ഞപ്പം പിന്നെ മലവെള്ളമല്ലേ ചീറിപ്പാഞ്ഞു തന്നെ പുഴ ഉണ്ടാക്കിക്കോളൂ അവൻ. അങ്ങനെ പുഴ ഉണ്ടായതാണെന്നാണ് ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഈ കുളം ആവശ്യമില്ലാണ്ട് അതാണ് മോൻ പറഞ്ഞ പുഴ കടന്ന് ആരാച്ച കുളത്തിൽ കുളിക്കാൻ വന്നേന്ന് ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. അങ്ങനെയൊക്കെ വന്നിട്ട് എങ്ങനെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഒരു വിശദീകരണം ഇന്ന് തരാൻ ഉള്ള നിർവാഹമൊന്നുമില്ല. ഉളിയന്റെ ഊര് ഉളിയന്നൂരിന്നും ഉളി അറ്റൂര്, അതായത് അമ്പലം പണിതുകൊണ്ടിരിക്കുമ്പോൾ മകനെ ഉളിയിട്ട് കൊന്നു എന്നുള്ള അർത്ഥത്തിൽ ഉളിയറ്റൂര് എന്ന് പറഞ്ഞ് ഉളിയന്നൂരായത് എന്നും രണ്ട് തർക്കം നിലവിൽ ഗ്രാമത്തിൻ്റെ പേരിനെ പറ്റി നിലവിലുണ്ട്. ഉളിയന്നൂർ എന്ന് പറഞ്ഞാൽ തച്ചൻ്റെ ഊര് ഉളിയന്നൂരായതാണെന്നും ഇതെല്ലാം ഈ മകനെ കൊന്ന കാരണം കൊണ്ടാണ്.

അങ്ങനെയും പറയുന്നു. എന്തായാലും ഞങ്ങളുടെ നല്ല ഗ്രാമീണ സൗന്ദര്യമുള്ള, ഇന്നും ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പാലോടി വന്നോട് കൂടിയിട്ടേ ടൗണിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്കുണ്ട്. പൊള്യൂഷൻ ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഇതുകളൊന്നുമില്ലാണ്ട് സുന്ദരമായിട്ട് ജീവിക്കാവുന്ന നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല.

0: ഉളിയന്നൂർ എന്ന നാടിന്റെ പഴയ കഥകളും ചരിത്രവും മിത്തും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് PND നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
1: പുഴ വന്ന കഥയൊക്കെ കേട്ടു, ഐതിഹ്യമായാലും ചരിത്രമായാലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു പെരിയാറിന്റെ തീരത്ത് ഉള്ള മനോഹരമായ ഒരു കാർഷിക ഗ്രാമം, ഇന്ന് ആ ഭൂമിശാസ്ത്രപരമായി ആ നാടിന്റെ പ്രത്യേകത എന്താണ്?
2: ഇന്നിപ്പോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ആലുവയുടെ ഇത്രയും, ആലുവ നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണല്ലോ, അറിയാലോ, പണ്ടിനാലേ മുതൽ ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്നാണ് ആലുവയെ പറ്റി അറിയണത്. FACTA ഉള്ള കാലം മുതൽ നിങ്ങൾക്ക് അങ്ങനെ അല്ല, അതിന്റെ അതിനോട് ഈ പാലം വന്നോണ്ട് ഞങ്ങളാണ് ചേർന്നു എന്നുള്ളതാണ് സത്യം. മറ്റേതല്ല, മറ്റേ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഈ പുഴയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രാമീണ സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല, ഗ്രാമീണ സൗന്ദര്യം പ്ലസ് മറ്റുള്ള സൗകര്യങ്ങളും വി ആർ എൻജോയ്. അത് വലിയ വളരെ അപൂർവം കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഞങ്ങൾക്ക് തന്നെ. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, ആശുപത്രി, സ്കൂള് എല്ലാം വെളിപ്പാടകലാണ്. എന്നാൽ ആ ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കുഗ്രാമല്ല അത്, നല്ലൊരു ഗ്രാമത്തിൻ്റെ ഛായയിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത.
1: ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് ഒരു മരം നോക്കാൻ വന്ന ഉളിയന്നൂരുകാരൻ ഞങ്ങൾ വഴി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം, ഇതൊക്കെ എന്തൊരു ചെറിയ വഴിയാണ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം. ഞങ്ങളുടെ നാട്ടിൽ വലിയ വഴികളാണ്, നിറഞ്ഞ മരങ്ങളാണ്, അവിടെ ഒന്ന് വന്ന് ഇങ്ങനെ നിന്നാൽ പോലും ഭയങ്കര അതിന്റെ ശബ്ദത്തിനൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാ പറയണത്. എന്താണ്, എങ്ങനെയാണ് ആ ഒരു ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ പറയാനായിട്ട്?
2: പ്രകൃതി അനുഗ്രഹിച്ച് കെട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ്. എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. എവിടെ കുഴിച്ചാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അത് തന്നെ വലിയൊരു മഹാഭാഗ്യമല്ലേ, ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അതൊരു ഇപ്പം ആലുവയിൽ അത്രയും പറയാൻ പറ്റൂല എന്നർത്ഥം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വെള്ളത്തിന് ഒട്ടും ക്ഷാമമില്ലാത്തൊരു സ്ഥലം, അത് പറയാൻ തന്നെ ഞങ്ങൾക്കൊരു അന്തസ്സുണ്ട്. നാളെ എങ്ങനെയാണെന്നുള്ളതല്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആക്കാൻ. അത് തന്നെ ഒരു ഗ്രാമീണ സൗന്ദര്യമല്ലേ, വെള്ളം സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൃഷികളായാലും ഇതായാലും എല്ലാം നല്ല. പിന്നെ എല്ലാത്തിലുപരി ആ ഗ്രാമം നിറഞ്ഞു നിൽക്കണം ഞങ്ങളുടെ ക്ഷേത്രം, ഉളിയന്നൂരപ്പൻ്റെ ക്ഷേത്രം ഗ്രാമം നിറഞ്ഞ് അത്. പിന്നെ അവിടുത്തെ നല്ല സ്നേഹമുള്ള ആൾക്കാർ, ഒരു വയലൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു ജനതതി, അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സുഖം വേറെയാണ്. അങ്ങനെയുള്ള എല്ലാ ഇതുകളും നമുക്ക് അവിടെ ഉണ്ടെന്നാണ്.
3: ഇപ്പൊ നമ്മള് ഏതൊരു ദ്വീപിനെ കുറിച്ചാണെങ്കിലും പറയുന്നത് ഇപ്പം പ്രകൃതിയുടെ സൗന്ദര്യം, നമുക്ക് താമസിക്കാൻ രസമാണ്. പക്ഷെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പൊ പാലം വന്നതിന് ശേഷം ഓക്കെ, ഒരു ബിഫോർ പാലം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു യാത്രാ സൗകര്യങ്ങളും, അല്ലെങ്കിൽ താങ്കളുടെ ഒക്കെ ഒരു ചെറുപ്പകാലത്ത് സ്കൂളിൽ പോക്കും ആശുപത്രി പോക്കും ഒക്കെ എങ്ങനെയായിരുന്നു?
2: ആലോചിക്കാൻ പോലും വയ്യെന്ന്, കാരണമല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ അന്ന് കടത്തി കടന്നിട്ടേ പറ്റുള്ളൂ. നാല് വശവും വെള്ളത്താ ചുറ്റപ്പെട്ട ദ്വീപാണ്, ഒരു ഐലൻഡാണ് നിങ്ങളുടെ. ഇപ്പൊ ഫെറിയിലാണ്ട് നമുക്ക് ഒരു ഇതുണ്ടായിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമിനല്ലേ അതിൻ്റെ ഒക്കെ ഇത് കിട്ടുള്ളൂ. രാവിലെ 5 മണിക്ക് തുറന്നാൽ വൈകിട്ട് 8-8:30 അവർ ക്ലോസ് ചെയ്ത് പോകും. പിന്നെയുള്ള കൺവെൻഷൻ ഒരു സൂലുണ്ടായ വലിയ പാടാണ്, കൊണ്ട് കസരമൊക്കെ എടുത്തൊക്കെ കൊണ്ടുപോകണം, വേറെ ഒരു മാർഗ്ഗമില്ല. അന്ന് കാതങ്ങൾ തണ്ടിട്ട് വേണം ഇവിടെ ആശുപത്രിയിൽ വരണമെങ്കിൽ. അപ്പം അന്ന് ഇന്നതല്ല, അന്നത്തെ ഇതുമായിട്ട് അന്ന് ഇതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുകയൊക്കെ പഠിക്കുമ്പോൾ മഴയത്തൊക്കെ സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് 7 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലാനായിട്ട്, കാരണം ഈ മഴയുടെ വിഷയങ്ങളൊക്കെ കടത്ത് കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നതല്ല സ്ഥിതി, ഇന്ന് പിള്ളേർ ബൈക്കിനെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്.
3: അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അന്നത്തെ സങ്കടങ്ങളൊക്കെ മാറി എന്നാൽ അന്നത്തെ സന്തോഷങ്ങൾ നിലനിൽക്കുന്ന എല്ലാം കൊണ്ടും തികഞ്ഞൊരു നാടാണിപ്പോൾ.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.

0: ഉളിയന്നൂർ എന്ന നാട്ടിലാണ് പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര നമ്മൾ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഉളിയന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടെയാണ്, ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമ്മളൊരു പാട്ടിൽ പറയുന്ന പോലെ തന്നെ ക്ഷേത്രത്തിന്റെ തൊട്ടുപുറത്തായി വളരെ മനോഹരമായ ഒരു ആലും ആൽത്തറയും ഉണ്ട്. സന്ധ്യാനേരങ്ങളിൽ ദീപം തെളിയിക്കാനായിട്ട് ചുറ്റും കുഞ്ഞു കുഞ്ഞു മൺവിളക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്താണെങ്കിലും അതുപോലെ തന്നെ ഒരു വെളിച്ചം കൊണ്ട് ഒരു പോസിറ്റിവിറ്റി കൂടിയുള്ള ഒരു അമ്പലമാണ് ഈ ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെതായ ആൾ നമുക്ക് പറഞ്ഞു തരട്ടെ.
1: എൻ്റെ പേര് ഹരീഷ് എന്നാണ്. ഉളിയന്നൂർ പല്ലേരുമനയിലെ അംഗമാണ്. ക്ഷേത്ര ഊരാഴ്മ കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ്. നേരത്തെ 10 ഇല്ലക്കാരുടെ വകയായിട്ടായിരുന്നു ഈ അമ്പലം നടന്നുകൊണ്ടിരുന്നത്. അതിൽ 3-4 ഇല്ലക്കാർ പിന്തലമുറയില്ലാണ്ടെയും പലയ്ക്കിലേക്ക് മാറിപ്പോവേണ്ടി വന്നതിൻ്റെ പേരിൽ അവരുടെ ഒരു ഓതറൈസേഷൻ അവർ കുടൽ മണിക്കം എന്ന ദിവസത്തിന് കൈമാറുന്നു. അപ്പോൾ പുരാതന കാലത്ത് അവരുടേതായ കുറച്ച് കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് അത്രയും വൽ സെറ്റപ്പിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നതാണ്. പെണ്ണയിൽ എന്ത് തന്നെയായാലും വരുന്നത് കൊണ്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷനും നാട്ടുകാരുടേതായ ഒരു കമ്മിറ്റികളുടെ ഇതെന്ന് വെച്ചിട്ടാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. 10-35 വർഷമായിട്ട് നാട്ടുകാർ തന്നെയാണ് ഉത്സവാഘോഷം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ഇവിടെ ആഘോഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രത്തിൻ്റെ നേരെ തെക്കുവശം തന്നെ ശിവനും ഗണപതിയുമായിട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. രണ്ടും ഒറ്റ കോമ്പൗണ്ടാണ് ഉളിയന്നൂർ മാടത്തിലപ്പൻ മഹാദേവ ക്ഷേത്രം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഗണപതിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏറെ പ്രസിദ്ധമായൊരു ക്ഷേത്രം കൊട്ടാരക്കര ഗണപതിയാണ്. കൊട്ടാരക്കര ഗണപതി ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതല്ല, സ്വയംഭുവായിട്ട് വന്നതാണ്. ഇപ്പോൾ ഈ ശിവനും പാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തെടപ്പള്ളി എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു നേരത്തെ ഗണപതിയുടെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് അപ്പം നിവേദ്യമാണ് ഗണപതിക്ക് പ്രധാനം. അപ്പം മുൻകാലങ്ങളിൽ പണ്ട് പ്രോ ഇതുമാതിരി തേവർക്ക് നേദിക്കാനായിട്ട് അത്താഴപൂജയ്ക്ക് നേദിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഗണപതിക്ക് ഉണ്ടാക്കി

വെച്ചാൽ ഒരു അപ്പത്തിന്ന് എടുത്ത് അച്ഛന് നേദിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു പിണക്കം കൊണ്ട് ആൾ അവിടുന്ന് അപ്രത്യക്ഷമായി. തിരിച്ച് ഈ വരുന്ന മടത്തരപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്കുശത്തായിട്ടാണ് ഇത് വന്നതെന്നാണ്. അപ്പോൾ അപ്പം മൂടുന്നതായിരുന്നു പണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, അതായത് ഒറ്റയപ്പം കൊണ്ട് മൂടുക എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഒരു വഴിപാട് വിചാരിച്ച് മൂടാന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു അപ്പത്തിൻ്റെ കുറവ് വരും അവിടെ. അത് പ്രാക്ടിക്കൽ ആവാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചരിത്രം നമ്മളെ പറഞ്ഞ് കേട്ടും വാമൊഴിയായിട്ടും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെ സവിശേഷതകളും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് മടത്തരപ്പൻ്റെ ഒപ്പം നിൽക്കുന്ന ഗണപതി ക്ഷേത്രവും. കാരണം തെക്കോട്ട് ദർശനമുള്ള ഗണപതി ക്ഷേത്രങ്ങൾ കുറവാണ്, എല്ലാ അമ്പലങ്ങളിലും ഗണപതി ഉണ്ട്, അത് ഒരു ഉപദേവനായിട്ടാണ്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉപദേവനല്ല, ദേവരുടെ ഒപ്പം തന്നെ സ്ഥാനം വഹിക്കാൻ അർഹതയുള്ള ഒരു ഗണപതിയായിട്ടാണ് നിൽക്കുന്നത്. മാടത്തരപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളിയന്നൂർ അമ്പലമൊക്കെ വരുന്നതിനേക്കാളും വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. പരശുരാമനാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയേക്കുന്നത്. ആ മാടത്തരപ്പൻ ക്ഷേത്രത്തിൻ്റെ ബിംബം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടൊരു ശില, കുങ്കുമശില എന്ന് പറയും. നമ്മൾ ഒരാൾ വട്ടത്തിലെത്തി പിടിച്ചാൽ എത്താത്ത അത്രയും വ്യാപ്തിയുള്ള ഒരു വിഗ്രഹമാണ്. ഇന്ന് ആ കുങ്കുമശില എന്ന് പറഞ്ഞത് കിട്ടാൻ വളരെ അപൂർവമാണ്, കിട്ടൽ തന്നെ ഇല്ല. അന്നത്തെ കാലത്ത് കുങ്കുമശിലയിൽ ഉണ്ടാക്കി അത്രയും ഉയരത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ നമ്പൂതിരിമാരും ഭട്ടതിരിമാരും തമ്മിലുള്ളൊരു തർക്കം മൂക്കുകയും ഭട്ടതിരിമാരെ അണ്ടറിലായിരുന്നു മാടത്തരപ്പൻ ക്ഷേത്രം നടന്നുകൊണ്ടിരുന്നത്, അഡ്മിനിസ്ട്രേഷൻ അവരായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഈഗോ ക്ലാഷ് മൂത്ത് അവിടെ വരുന്ന സ്ത്രീകളെ അന്തർജനങ്ങളെയൊക്കെ ഇങ്ങനെ കളിയാക്കലും പിടിക്കലൊക്കെ വന്നപ്പോൾ നമ്പൂരാരെല്ലാവരുടെയും കൂടി നമ്മുടേതായ ശൈലിയിൽ ആരാധിക്കാനായിട്ട് ഈ ഒരു അപഹാസ്യം കേൾക്കാതെ തൊഴാനായിട്ട് ഒരു ക്ഷേത്രം വേണമെന്നുള്ള ചിന്തയിലാണ് ഈ കുളിയന്നൂർ അമ്പലം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറം പെരുന്തേശം നിർമ്മിച്ച അമ്പലത്തിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. അതിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. 64 വേദങ്ങളും 4 കലകളെയും കൂടി ബന്ധപ്പെടുത്തി 68 കഴുക്കോൽ ഒരാരൂഢത്തിൽ, ഒരാരൂഢം എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ചെറിയൊരു സാധനത്തിലാണ് 68 കഴുക്കോല് വേണ്ടി കൊള്ളിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പെരുന്തച്ഛനെ പോലുള്ള ഒരാളുടെ കരവിരുത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മണ്ഡപത്തിൻ്റെ നിർമ്മാണം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബലിക്കല്ല്, അത് മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രയും വലിയൊരു ബലിക്കല്ല്. മഹാക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും അത്രയും വലിപ്പമുള്ളൊരു ബലിക്കല്ല് ഉണ്ടാവണമെന്നില്ല. കാരണം അകത്തിരിക്കുന്ന ദേവൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഇതനുസരിച്ചാണ് ബലിക്കല്ലിൻ്റെ പ്രാധാന്യങ്ങൾ വരുന്നത്. ഇപ്പോൾ അപൂർവം ഇപ്പോൾ ഏറ്റുമാനൂർ അങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രം, മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വലിപ്പമുള്ളൊരു ബലിക്കല്ല് വരിക. പിന്നെ നമ്മുടെ ശ്രീലോകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പടികളുണ്ട്, ഈ പടികൾ കടന്നിട്ട് വേണം നമുക്ക് സ്ഥലത്തേക്ക് കയറാൻ. തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ആ ഉത്തരം കാണുമ്പോൾ നമുക്ക് തല മുട്ടുമെന്നൊരു ആശങ്ക തോന്നും. തല മുട്ടും അപ്പോൾ ഒന്ന് കുനിഞ്ഞേക്കാമെന്ന് കരുതി നമ്മൾ കുനിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തല മുട്ടിയിരിക്കും. അതേസമയം നമ്മൾ സ്ട്രൈറ്റായിട്ട് നേരെ കയറിപ്പോയാൽ എങ്ങനെയാണ്, അങ്ങനെ തന്നെ തിരിച്ചിറങ്ങി വരികയാണെങ്കിൽ, അതായത് നേരെ നിവർന്ന് തന്നെ ഇറങ്ങിപ്പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തല മുട്ടില്ല, സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. നമുക്ക് ചെറിയ പുതിയ ഒരാളൊക്കെ വരുമ്പോൾ പുതിയ മേശാന്തി അല്ലെങ്കിൽ അകത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ വരുമ്പോൾ ഒരു ആശങ്ക തോന്നും. പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു കറുതിരുത്, ഒരു ചെറിയൊരു ടെക്നിക്ക് വരെ പെരുന്തച്ഛൻ ആ നിർമ്മാണത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൊത്തുപണികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ കാലപ്പഴക്കം കൊണ്ടും മറ്റുള്ള ചെറിയ അവശത വന്നതിൻ്റെയിലും നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ഒരു വൻ എമൗണ്ട് ചിലവാക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലൊന്നും അല്ലാത്തതിൻ്റെ പേരിൽ കുറച്ചൊക്കെ മെയിൻ്റനൻസിന് താമസം വന്നതിൻ്റെ പേരിലും പല സാധനങ്ങളും കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം മരത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ കലവരുന്നത്. അതൊക്കെ മഴ കൊണ്ടാലും വെയിൽ കൊണ്ടും വരുമ്പോഴും നമുക്ക് നാശനഷ്ടം സംഭവിക്കാം.

0: ഇപ്പൊ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മള് പെരുവന മഹാദേവ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്, അങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതാണെന്ന് നമ്മൾ പാട്ടിനാട്ട് വഴിയിൽ പോയതുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ നാട്ടുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ അപേക്ഷ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുണ്ട് ഇതൊന്ന് സംരക്ഷിക്കപ്പെടാൻ?
1: സത്യത്തിൽ 10-12 വർഷം മുമ്പ് ഇതിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടിയതായിട്ട് പറയണു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ കിട്ടിയതല്ലാതെ അവർ ആക്റ്റീവായിട്ട് ഇവിടെ വന്നൊന്നും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു മതിൽ, ആനപ്പള്ള മതിൽ എന്നാണ് പറയുക. കാരണം ഇത്തരം മതിലുകളൊന്നും എല്ലാ ദിക്കിലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പുതിയ കൺസ്ട്രക്ഷനിൽ പഴയ മോഡലിൽ എവിടെയെങ്കിലും പണിതിട്ടുണ്ടെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഈ മതിൽ സറൗണ്ടിങ് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരു പോർഷൻ മാത്രമേ മുഴുമിപ്പിക്കാതെ ഇരുന്നുള്ളൂ. അത് മുഴുമിപ്പിക്കുന്നതിന് മുമ്പാണ് കോഴി കൂവി നേരം വെളുത്തു. അപ്പം ഒറ്റ രാത്രി കൊണ്ട് ഭൂതഗണങ്ങൾ കെട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ കോഴി കൂപ്പ് നേരെ പുലർച്ചയായി. ഇനി കൺസ്ട്രക്ഷൻ അത് അസാധ്യമാണെന്നുള്ള രീതിയിൽ അവർ പൂർത്തിയാക്കാതെ മടങ്ങിയെന്ന് പറയാം. അപ്പോൾ ഇത്രയും വിസ്താരവും ആനപ്പള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രത്യേക ഷേപ്പിൽ വന്ന് അടിയിൽ ഒന്ന് കൂർത്ത് നല്ല താഴ്ചയിലേക്ക് പോയി. ആ ഒരു രീതിയിലാണ് ഈ മതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ പണ്ടേ ഞങ്ങളിത് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട്, ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് മാത്രം കാര്യമില്ല, നമ്മളിപ്പോൾ അണ്ടർ എന്നൊരു പേര് വെച്ചിട്ട് കാര്യമില്ല. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതേ തനതായ ശൈലിയിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നല്ല ഫണ്ട് വേണം. കാരണം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഹോളാണ്, പാമ്പുകളുണ്ടാവും, പൊത്തുകളുണ്ടാവും, പല പല ചെറിയ ചെറിയ സാധനങ്ങൾ ഇറങ്ങി അതിൻ്റെ പേരുണ്ടാവാം. അപ്പം ഞങ്ങളത് പിടിച്ചൊരു വലിയ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലുകൾ ഇളകും. പലതിലും അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാടൊക്കെ വെട്ടിത്തള്ളുമ്പോൾ ഇളകി ഇളകി ഇളകിയാണ് ഈ ഒരു പോർഷൻ മാത്രമേ ഇപ്പം നിൽക്കുന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ 90% ഈ ഒരു അവസ്ഥയിലായിരുന്നു ഈ മതിലിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു.
0: അത് പുരാണ മതിലാണോ? അത്
1: ഈ കാണുന്ന മതിലാണത്. അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്ത് ഒന്നും ഇവിടെ വന്ന് ആ ഒരു രീതിയിൽ ഇപ്പോൾ പുരാവസ്തു എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പഴയ കാലത്ത് വട്ടെഴുത്ത് അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് ശിലകൾ ഇതിനകത്ത് പൊട്ടിക്കിടന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് സംരക്ഷിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അത് സംരക്ഷിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കണം, അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അങ്ങനെ ആവാം. അതിനൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ മരത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫണ്ട് ഇറക്കാനോ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനുള്ള യാതൊരു നടപടികളും ഇതുവരെ പ്രത്യക്ഷത്തിൽ ഉണ്ടായതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിവിലില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളിയന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരാൾ നടന്നു പോണ കണ്ടാൽ അയാളുടെ ഹിസ്റ്ററി നമുക്ക് അപ്പം മനസ്സിൽ തരും. കാരണം പരസ്പരം എല്ലാവർക്കും അറിയാം. ഏത് കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിട്ട് ആരും ആയിക്കോട്ടെ, ഇവിടെ എല്ലാവരും സഹകരിച്ചിരുന്നു. ഇപ്പോൾ എണ്ണ ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിൽ നമ്മൾ അവരോട് പെരുമാറാറില്ല എന്ന് അവർക്കറിയാം. അവർ അതനുസരിച്ച് നമുക്കിപ്പോൾ ചിലർ എണ്ണയായിട്ട് തരും, ചിലർ നിങ്ങളത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉപദേശങ്ങളും സാധനങ്ങളും മറ്റുള്ള തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ചുറ്റുവട്ടത്തെ എല്ലാവരും ഇതേമാതിരി വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ചരാത് വയ്ക്കലും കാര്യങ്ങളൊക്കെ വരും. ഉത്സവകാലത്ത് എല്ലാവരും

പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടുത്തെ ചെറിയൊരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ലാന്നുണ്ടെങ്കിൽ അവരത് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. അത് ഏറ്റവും രസം. അല്ല, ഈ മതിലിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ആനപ്പള്ളം മതിൽ, അതിന്റെ ആ പുറത്ത് അവിടെ ഇരുന്ന സ്റ്റേജിലെ പ്രോഗ്രാം കാണാം. എല്ലാം ഒരു സകുടുംബമായിട്ട് വരും. പിന്നെ ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു നമുക്ക് ഷുവർറ്റി പറയാൻ പറ്റില്ല മതിലിന്റെ അവസ്ഥയിൽ, കാരണം പാമ്പോ കാര്യങ്ങളോ. അപ്പോൾ അത് അവർക്കും അറിയാം. എന്നാൽ പോലും അവർ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കണ്ടത് ആസ്വദിക്കാൻ ശ്രമിക്കും. ഒപ്പം തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ട്രസ്റ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളിത് തൊട്ടടുത്ത ഗണപതിക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട്, അവിടെ പിന്നെ പ്രശ്നമില്ല. ഈ സ്റ്റേജ് അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഞങ്ങൾ ഇങ്ങനെ നിൽക്കണതിനിടയ്ക്കാണ് ചില ട്വിസ്റ്റുകളൊക്കെ വന്നതിൻ്റെ വില. കാരണം അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കസേര ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും, എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും. ശരിക്കും നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് 10 ദിവസം ഇത് നടക്കാറ്. ഇപ്പോൾ ഉത്സവത്തിന് ഞങ്ങൾ കൊടിക്കൂറായിരുന്നു എളുപ്പം എന്ന് പറഞ്ഞ ഒരു ഇത് ചങ്ങലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളുടെ പഴുപാടായിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും നാട്ടിലെല്ലാവരും അതിനകത്ത് ജാതിയോ മതോ പിള്ളേരോ ഇതൊന്നുമില്ല, എല്ലാവരെയൊക്കെ വന്നവഴി അലങ്കരിക്കാനും ദീപം തെളിയിക്കാനായിട്ടായാലും എന്തായാലും അല്ലെങ്കിലും കുളിച്ച് വൃത്തിയായിട്ട് അവർ പാർട്ടിസിപ്പേഷനിൽ അവർ ആ വരുന്ന വഴിയിൽ വൃത്തിയായിട്ട് കാണിക്കും. ഇന്നവരെ ഒരു വർഗീയ സംഘർഷം ഇല്ലാത്ത ഏറ്റവും കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് പറയാൻ പറ്റിയ സ്ഥലമാണ് പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂർ ഗ്രാമം.

0: അപ്പൊ ഞാൻ തുടക്കത്തിൽ പറയായിരുന്നു, വെളിച്ചത്തിന്റെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നി ഇപ്പൊ ആലത്തറ. ഈ നമ്മള് ആലത്തറയ്ക്ക് തൊട്ടടുത്ത് കാണുന്നത് അമ്പലക്കുളമാണോ?
1: ഇത് അമ്പലത്തിന്റെ മഹാദേവ ക്ഷേത്രം പാർവതി രണ്ടുപേരും ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് അകത്തായിട്ട് ക്ഷേത്രമാണിപ്പുറത്തായിട്ട് മണ്ണിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുഴിയായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ആ കുഴി പിന്നീട് ഒരു കുളത്തിന്റെ ആകൃതിയിൽ ആയി മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും അന്നതും ഇപ്പം ഈ ഇടക്കാലം കൊണ്ടാണല്ലോ നമുക്ക് വസ്തുവിനൊക്കെ ഇത്തിരി മൂല്യം വേണ്ട. അന്നൊന്നും ഇല്ല, അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അമ്പലത്തിൻ്റെ ആവശ്യത്തിന് എടുത്തു എന്ന് പറയാം. ശരിക്ക് ദിക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുളം ഉണ്ടായിരുന്നു. അതിപ്പം നിലനിൽക്കുന്നത് നമ്മുടെ ആലുവ പുളിഞ്ചോട് ട്രാഫിക് സിഗ്നലിന് തൊട്ടടുത്തായിട്ട് ഒരു ലോറി വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ആ ലോറി വർക്ക്ഷോപ്പ് ആ ഭാഗത്ത് റെയിലൊക്കെ നിൽക്കുന്നത് ആ കുളത്തിൻ്റെ മുകളിലാണെന്ന് പറയുന്നു. പിന്നെ വെച്ചാൽ അത് ഇടക്കാലം കൊണ്ട് മണ്ണിട്ട് മൂടി. കാരണം അന്നൊന്നും ഇത്രയും ചരിത്ര പ്രാധാന്യം ഒന്നും ആരും നോക്കുന്നില്ല. ഒരു ട്രാക്ക് വരുന്നു, അപ്പോൾ ആ ട്രാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ നിർത്തി പോകണമെന്നല്ലാതെ. കാരണം ഈ പുഴ വന്നതോടുകൂടി, ആ ചരിത്രം അറിയാമോ, കുളത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇത് കൊണ്ട് പുഴ വന്നതിൻ്റെകൂടി ആരും അങ്ങോട്ട് പോകാതെ പുഴ മറികടന്ന് പിന്നെ ഒരു ജലാശയം മറികടന്ന് വേറെ ജലാശയത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. പ്രാഥമിക കാര്യങ്ങൾക്ക് ഇപ്പോൾ സന്ധ്യാനം കാലുകളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയം മതി. അപ്പോൾ അപ്പുറത്തേക്ക് ആരും പോകേണ്ട. അത് കാലക്രമേണ ഏതാണ്ട് നിർജീവാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് റെയിലിൻ്റെ പ്രൊജക്റ്റ് വരുന്നതും. അപ്പോൾ റെയിൽ വെച്ചു, ബാക്കി സ്ഥലം മൂടി. അപ്പോൾ അത് പിന്നെ പുറംപോക്കിൽ വന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ വന്നത്. അപ്പോൾ ആ കുളം നിലവിൽ ഉണ്ടായിരുന്നു, പക്ഷേ പിൽക്കാലത്ത് അത് നാശനഷ്ടം സംഭവിച്ചു. ഇപ്പം എന്താ, ഇനി അത് കുഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ റെയിൽ പോയി കുഴിച്ച് നോക്കണമെന്നും പ്രാക്ടിക്കലല്ല. എന്തായാലും അതിൻ്റെ ചരിത്രപരമായ അവശേഷിപ്പുകളൊക്കെ കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുഴ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഉളിയന്നൂർ ഗ്രാമമായിരുന്നല്ലോ. 64 ഗ്രാമത്തിലായിരുന്നു ഒരു ഗ്രാമം. കോടനാടൊക്കെ ആനക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വാരിക്കുഴി, ആന പിടിക്കാനുള്ള വാരിക്കുഴി ഉൾപ്പെടെ സാധനങ്ങൾ. കാരണം 60 കേരളത്തിൻ്റെ 64 പീസിൽ ഒരു പീസാണ് ഉളിയന്നൂർ. ഒരു വില്ലേജോ ഒരു പഞ്ചായത്തോ ഒരു പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ ഒരു വാർഡോ ആയിരുന്നില്ല, ഒരു ഒരു സങ്കേതം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് കോടനാട് പല സ്ഥലങ്ങളിലും ആനക്കുഴികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അത്രയും പ്രൗഢഗംഭീരമായ ഒരാളായിരുന്നു ഉളിയന്നൂർ തേവർ. പക്ഷേ പിൽക്കാലം കൊണ്ട് എന്ന് വെച്ചാൽ ഇടക്കാലത്തൊന്നും ആർക്കും വസ്തുവിന് മൂല്യമൊന്നുമില്ലല്ലോ. ആൾക്കാർ വരുന്നു, താമസിക്കുന്നു. ആ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഉളിയന്നൂർ തന്നെ ഏതാണ്ട് 90% സ്ഥലങ്ങളും ഇല്ലക്കാർ അല്ലെങ്കിൽ അമ്പലം, ചാലമന, പല്ലേരിമന, കാരമംഗലം, അങ്ങനെ 4 ഇല്ലക്കാരെയും ക്ഷേത്രം, ഈ 5 പേരെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. കാരണം പലരും പട്ടയം വാങ്ങാനായിട്ട് പെർമിഷൻ മേടിക്കുമ്പോൾ, ഞങ്ങളൊക്കെ കമ്മിറ്റിയിലിരിക്കുമ്പോൾ അമ്പലത്തിൽ വരാറുണ്ട്, അപേക്ഷ തരാറുണ്ട്. കാരണം അതിൻ്റെ ഇത് കിടക്കുന്നത് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് കമ്മിറ്റിക്കാർ അതിന് NOC കൊടുത്താൽ മാത്രമേ അവരുടെ പേരിലേക്ക് പോക്കുവരെ ഇത് കിട്ടുള്ളൂ. കാരണം അതിൽ തേവരുടെ പേരിലാണ്. അപ്പോൾ ഒട്ടേറെ പുളിയന്നൂരായാലും തൊട്ടടുത്ത് കുഞ്ഞുണ്ണിക്കരയിലും പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഏലൂക്കര, തൊട്ടടുത്ത് ഏലൂക്കര വരെ പല സ്ഥലങ്ങളിലും നമ്മുടെ അടുത്ത് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ വില്ലേജും അത്രയും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായി തുടങ്ങിയത് ഇടക്കാലത്താണല്ലോ. അതിനു മുമ്പ് ഇപ്പോൾ വില്ലേജിലൊരു അപേക്ഷ കൊടുത്താലും ക്ഷേത്രത്തിൻ്റെ തന്നെ എതിർപ്പ് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവണം. കാരണം അത്രയും ഏരിയ ഉളിയന്നൂർത്ത് അവർക്ക് ഉണ്ടായിരുന്നു.
0: ഇപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു മന അല്ലെങ്കിൽ ക്ഷേത്ര നടത്തിപ്പ് കുടുംബം, ഇപ്പൊ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന മന എന്നൊക്കെ പറയുമ്പോൾ ഒരു തറവാട് വീട് പോലെയൊക്കെയാണ്. ഇപ്പൊ ഉളിയന്നൂര് വീടുകളൊക്കെ എങ്ങനെയാണ്? പഴയ തറവാട് ശൈലിയിൽ ഏതെങ്കിലും ഒക്കെ വീട് ബാക്കിയുണ്ട്? നമ്മൾ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ സിനിമയിൽ കാണുന്ന മന പോലത്തെ ഏതെങ്കിലും മനകൾ?
1: ഉളിയന്നൂര് മനകളും മനക്കാരും ഒട്ടേറെ ഉണ്ട് ഇപ്പോഴും. അവരപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 മനകൾ 4-8 ഉണ്ടായിരുന്നു. അതെല്ലാം കാലാന്തരത്തിൽ പൊളിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നു. കാരണം പരിചരിക്കാനുള്ള ചിലവ്, ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. പല്ലേരി മനയിൽ ഒരു 12 കെട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉളിയന്നൂരുള്ളതിൽ 4 കെട്ട് വെച്ചാൽ 4 കെട്ട് വെച്ച് 3 എണ്ണം, 3-4 കെട്ട് കൂടിയതാണ് 12 കെട്ട്. അങ്ങനെ 1 എണ്ണമാണ് ഇപ്പം നിലവിൽ ഉള്ളത്.
0: അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ?
1: അവിടെ ഫാമിലി താമസിക്കുന്നുണ്ട്. അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടായാലും ജയിലിട്ടായാലും ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ അതിനെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. മറ്റ് 2-3 എണ്ണം കാലക്രമേണ അവർക്കത് മാറ്റേണ്ടി വന്നു. പുതിയത് പണിയാണ്. കാരണം പൊളിച്ചു പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിലൊന്നും നിൽക്കണ ഒരു ഇതല്ല.

പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഉളിയന്നൂരിന്റെ വിശേഷങ്ങളാണ്. ഈ നാടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ആഴ്ച പാട്ടിന്റെ നാട്ടുവഴിയിൽ കേൾക്കാം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഫെറിൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484-2426-397 0484-2426-387 9446455888 വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 0484-2426-397 0484-2426-387 9446455888 അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 4 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിലെ കേവാഡിയയിൽ വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യുഎൻ സെക്രട്ടറി ജനറൽ. ശ്രീനാരായണഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭരണമാകും സർക്കാർ കാഴ്ചവെക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ 99ാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ വ്യാപകമായി മോഷണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. നിരവധി മോഷണക്കേസുകളിൽ പ്രതികളായ ഉത്തർപ്രദേശ് സ്വദേശികളാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട അട്ടത്തോടിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരുക്ക്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ 28ാം ഓണമഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 മറ്റന്നാൾ രാവിലെ 6 മണി മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇടുക്കിയിൽ KSRTC ബസ് യാത്രക്കാരായ 17 പേർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. പത്തനംതിട്ടയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബസ്സിലെ യാത്രക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിയായി കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ, എന്താ നാലുമണിപ്പൂ ആവാത്തേ എന്ന് നോക്കിയിട്ട്. ഇതാ വീണ്ടും നാലുമണിപ്പൂവിലൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹ സന്ദേശങ്ങൾ, അതൊരു ബർത്ത്ഡേ വിഷാവാം, ഒരു ആനിവേഴ്സറി വിഷാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു സ്നേഹ സന്ദേശമാവാം. നമുക്ക് സ്നേഹം അങ്ങനെ കൈമാറാൻ പ്രത്യേകിച്ചൊരു കാരണമൊന്നും വേണമെന്നില്ല അല്ലേ. അപ്പോൾ അത്ര സന്ദേശങ്ങൾ അയക്കാം നാലുമണിപ്പൂവിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട്. അതിനായുള്ള വാട്സപ്പ് നമ്പർ പറയുന്നു 9446455888 9446455888. വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് കണ്ണനാണ്. വാളകം ഒരുപാട് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് നാലുമണിപ്പൂവ് എന്നാണ് കണ്ണൻ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. കണ്ണനും ഈ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാർക്കും പിന്നെ എൻ്റെ പ്രിയതമ ദീപയ്ക്കും വേണ്ടി തിളക്കം സിനിമയിലെ നീയൊരു പുഴയായി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞത്. തരുമോന്നൊന്നുമല്ല, തരണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ കണ്ണ കണ്ണൻ്റെ ഫ്രണ്ട്സിനും ഒപ്പം ഭാര്യ ദീപയ്ക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ടിലൂടെ നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂ തുടങ്ങാണ്. തിളക്കം സിനിമയിലെ ആ ഗാനത്തിലേക്ക്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചേച്ചി ചായ കുടിച്ചോ, ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കേണ്ട. സുഖമൊക്കെ തന്നെയാണ്, പക്ഷെ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കണമെങ്കിൽ 4 മണിപ്പൂവ് കഴിയണം. അപ്പം അതുവരെ നിങ്ങളും ചായ കുടിക്കാതിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് കൂട്ടായിട്ട്. നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സാബു ആണ് ആലുവയിൽ നിന്ന്. സാബു ഒരു ഹിന്ദി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സാബുവിന് വേറെ കണ്ടീഷൻസ് ഒന്നും

ഇല്ല, എനിക്ക് ഈ പാട്ട് വെച്ച് തരുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആർക്കും ഡെഡിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. സാബു സാബുവിന് തന്നെ സ്വയം ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു പാട്ടാണ് വീർ സാറയിലെ. അപ്പോൾ ആ പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം.

തന്നെയല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ പിണക്കവും പറഞ്ഞതിന് ശേഷം എൻ്റെ സുഖം ചോദിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. സജിത പുല്ലുവഴിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. 7 പേര് ചേർന്നിട്ടാണ് അവരൊരു സ്ഥലത്ത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു പാട്ട് വെച്ച് തരണം. പിന്നെ ആരൊക്കെയാ? സുദേച്ചി, അനാമിക, പ്രീതി, സജിത, രമ്യ, ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സജിത പുല്ലുവഴിയിൽ നിന്ന്. സജിതയുടെ പരിഭവവും പിണക്കൊക്കെ ഇതോടെ മാറി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചേർത്തലയിൽ നിന്ന് സുമിത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, വാടാതെ നിൽക്കുന്ന നാലുമണിപ്പൂവേ, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേർത്തലയിൽ നിന്ന് സുമിത്രയാണ്. ഗോഡ് ഫാദറിലെ പൂക്കാലം വന്നു പൂക്കാലം, ഈ പൂക്കാലത്തിൽ നിറച്ച് നാലുമണിപ്പൂവ് മാത്രം മതി കേട്ടോ, വേറൊരു പൂവും വേണ്ട. അപ്പോൾ സുമിത്ര ചേർത്തലയിൽ നിന്ന് ആവശ്യപ്പെട്ട ഈ ഗാനം നേരത്തെ പരിഭവം പറഞ്ഞ സജിത പുല്ലുവഴിയിലെ സജിതയ്ക്കും, സജിത ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സുദേച്ചി, അനാമിക, പ്രീതി, സജിത, രമ്യ ഇവർക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂവേ, ഹായ്, എന്റെ പേര് ഗോപിക. കൂത്താട്ടുകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ജിബിന ചേച്ചിയുടെ പിറന്നാളാണ്. ജിബിന ചേച്ചിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോപിക ആദ്യം ചോദിച്ചത് ഒരു ഇത്തിരി വിഷമമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഒരേ സിനിമയിലെ പാട്ട് തന്നെയാണ് ചോദിച്ചത്, റോജയിലെ. അത് കഴിഞ്ഞ് പിന്നെ ഗോപികയ്ക്ക് എന്നെ തോന്നുന്നു അല്ലെങ്കിൽ ഇത്തിരി സങ്കടം വേണ്ട, സന്തോഷമാവാന്ന്. അപ്പോൾ റോജയിലെ ചിന്ന ചിന്നാസയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജിബിന ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഗോപിക സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ അയച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരാൾ ഒരു മെസ്സേജ് അയക്കാനുള്ള സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും നമ്മളോടൊരു മാനസിക അടുപ്പുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ജിബിന ചേച്ചിക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നാലുമണിപ്പൂവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ, ഒപ്പം ഗോപികയുടെ ഈ ഒരു ഡെഡിക്കേഷനും.

ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞോട്ടോ, കുടിച്ചിട്ടില്ല. എൻ്റെ പേര് ശബരിനാഥ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ആൻറ്റിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ബുധനാഴ്ച. ബുധനാഴ്ച അയച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇന്ന് അയച്ചത്. ആഹാ, നല്ല ബുദ്ധിമാനാണല്ലോ. അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആ ദിവസം നോക്കിയിരുന്നിട്ട് അയക്കുമ്പോൾ അന്ന് ഒത്തിരി മെസ്സേജുകൾ വന്ന് ഈ മെസ്സേജ് കാണാതെ പോവും. അപ്പോൾ അതിന് മുമ്പ്, ഒരു മുഴം മുമ്പ് അറിയുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാവയുടെ പേര് ധക്ഷത് മാധവ്. അച്ഛൻ മിഥുൻ, അമ്മ ഭർണ, അച്ഛമ്മ പുഷ്പ, അച്ഛച്ഛൻ രവി. പിന്നെ ഞായറാഴ്ച എൻ്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അമ്മൂമ്മയുടെ പേര് തങ്കമ്മ. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ശബരിനാഥ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നും കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദക്ഷത് മോന് എല്ലാവിധ ആശംസകളും നേരുന്നു, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. അതുപോലെ അമ്മൂമ്മ തങ്കമ്മയ്ക്കും എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഇനി വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, എൻ്റെ മകൾ പാർവതിക്ക് വേണ്ടി ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ചിത്രത്താമരത്തുമ്പി എന്ന പാട്ട് വെച്ച് തരണം. അവളുടെ 17 വയസ്സിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം, പിറന്നാൾ കഴിഞ്ഞു. എന്നാൽ എൻ്റെ മോൾക്ക് വേണ്ടി ഈ ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അമ്മ ശരണ്യ കൊരട്ടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പാർവതി, ഹാപ്പി ബർത്ത്ഡേ. അത് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ദക്ഷത് മോനും അമ്മൂമ്മ തങ്കമ്മയ്ക്കും വരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ നാലുമണിപ്പൂവ് ഇത്തവണ സമ്പുഷ്ടമായി ഹാപ്പി ബർത്ത്ഡേകളെ കൊണ്ട്. ഈ ഒരു പാട്ടിലേക്ക് പോകാം, ഫോർ ഫ്രണ്ട്സിലെ പാട്ട്.

ഞാൻ ചായ കുടിച്ചില്ല, ചായ കുടിക്കാണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴേ ചിലർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഐഡിയിൽ എല്ലാ വിശേഷവും പറഞ്ഞിട്ട് അവസാനം. ഞാൻ അവസാനം ഒരു കാര്യം ചോദിച്ചോട്ടെ, ചായ കുടിച്ചോ എന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ചില മെസ്സേജുകൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല രസം, അതായത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അതിന് ശേഷം നമ്മൾ ആ 4 മണിപ്പൂവിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യിക്കാനായിട്ട് കുറേ ഹായ് നിരത്തി അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നോക്കുമല്ലോ, കാണാതെ പോവില്ല. അതുപോലെയാണ് അതുല്യ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് 4 മണിപ്പൂവേ, ഞാൻ അതുല്യ, എൻ്റെ സ്ഥലം ഇടുക്കി. 4 മണിപ്പൂക്കൾ എപ്പോഴും കേൾക്കാറുണ്ട് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഹായുടെ ഒരു ഘോഷയാത്രയാണ്. ഹായ്, പ്ലീസ്, ഹീ, ഹേയ് എന്നൊക്കെ പറഞ്ഞ് കുറേ അയച്ചിട്ടുണ്ട്. ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട, നല്ല പാട്ടും നല്ല മെസ്സേജും ആണെങ്കിൽ, അതും പ്രിയപ്പെട്ടവർക്കുള്ള മെസ്സേജ് ആണെങ്കിൽ, എന്തായാലും 4 മണിപ്പൂവിൽ നമ്മൾ കൊടുത്തിരിക്കും, യാതൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ അതുല്യ, അതുല്യയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് 3-ാം പക്കത്തിലെ ആ പാട്ട് കേൾക്കാം.

ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സ്വാതി മോൾക്ക് നാലുമണിപ്പൂക്കളുടെ ആശംസകൾ എന്ന് തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയേണ്ടത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാതി മോൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു നാലുമണിപ്പൂക്കളുടെ വക സ്പെഷ്യലായിട്ട്. സർവമായല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് ആരൊക്കെയാ? ഹരി, നിത്തു, സലില, വേണുഗോപാലൻ, സ്വരൂപ്, ആദിത്യ, ജാൻകി, വിന്നി എന്നിവരാണ്. നന്ദിയൊക്കെ ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന ഏകദേശം ഉറപ്പുണ്ട് അവർക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാതി മോൾക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഫ്ലൈയിങ് കേക്ക് അയക്കാട്ടോ എന്ന്, അതൊരു പുതിയ പ്രയോഗമാണ്. എന്തായാലും കേക്കല്ലേ, പോന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അവർ ചോദിച്ച സർവമായല പാട്ട് അത് എനിക്കും കൂടെ വേണ്ടി, അതായത് അവതരിപ്പിക്കുന്ന ആൾക്കും കൂടെ വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്വാതി മോൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട്.

നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മായാജാലം പോലെ ഒരു മാജിക് എഫക്റ്റ് ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടാവൂലേ, അങ്ങനെ ഒരു മെസ്സേജാണ് നാലുമണിപ്പൂക്കളിൽ. ഇനി ദിസ് ഇസ് അന്ന ഫ്രം കോട്ടയം. ഐ വോണ്ട് ടു ഡെഡിക്കേറ്റ് ദ സോങ് ഒരു രാജമല്ലി. ഒരു രാജമല്ലി എന്നുള്ള പാട്ടാണ് അനിയത്തി പ്രാവലെ, അതാണ് ഡെഡിക്കേഷൻ മിസ്റ്റർ ജുബിറ്റ്, ജുബിറ്റിന് വേണ്ടിയാണ്. ഒരു മെസ്സേജും കൂടെ പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നാലുമണിപ്പൂക്കളിലൂടെ. സ്റ്റേ സ്ട്രോങ്, യു ആർ ഡൂയിങ് ഇറ്റ് വെൽ. നല്ല ശക്തനായിട്ട് നിൽക്കാൻ, ഇപ്പം ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്താൽ മതി, ഇനി വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തണ്ടെന്നാണ് ജുബിറ്റിനോട് അന്ന പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് ഒരുപാട് ശക്തി നൽകും നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലെല്ലാം. അപ്പം അന്ന ജുബിറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള പാട്ടാണ് ഒരു രാജമല്ലി എന്ന് തുടങ്ങുന്ന അനിയത്തി പ്രാവലെ പാട്ട്. അതിലേക്ക് പോകാം.

പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ ഷൈജി ബാബു, വൈപ്പിൻ സ്വദേശിയാണ്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഷൈബി ആൻഡ് ബിജു ഇവരുടെ വിവാഹ വാർഷികമാണ്. കൂടാതെ എൻ്റെ ചേട്ടൻ്റെ മകൾ റിൻഡു ജോഫി ഇവരുടെയും വിവാഹ വാർഷികമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് ഷൈജി ബാബു വൈപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷൈബി, ബിജു, അതുപോലെ റിൻഡു ജോഫി ഇവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. കുറേ കാലം സന്തോഷമായിട്ട് സ്നേഹത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പാലക്കാട് മമ്പാട് നിന്ന്, കിഴക്കഞ്ചേരി മമ്പാട് നിന്ന് രാമചന്ദ്രൻ, നിഷ, അമേയ, ദിയ എന്നിവരാണ്. നാലുമണിപ്പൂവേ, ഒരു പാട്ട് വേണമായിരുന്നു, തീവണ്ടി മൂവിയിലെ ജീവാംശമായി, അത്രേ ഉള്ളൂ. അവരെന്നെ ഇരുന്ന് കേൾക്കാനായിരിക്കും. അപ്പോൾ നേരത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ഒപ്പം പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ച രാമചന്ദ്രൻ, നിഷ, അമേയ, ദിയ അവർക്കുമായിട്ട് തീവണ്ടിയിലെ ഗാനം.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അനുവിന്റെയാണ്, എരമല്ലൂരിൽ നിന്നും. ശാന്തമീ രാത്രിയിൽ എന്ന പാട്ടാണ് അനു ചോദിച്ചിരിക്കുന്നത്. അമ്മ രേഖയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ്, ഒരേ മെസ്സേജ് തന്നെ റിപ്പീറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് അനു. അപ്പോൾ അനുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മ രേഖയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.

0: എപ്പോഴും നാല് മണിപ്പൂക്കൾ പറയുന്ന പോലെ ഒരുപാട് മെസ്സേജുകളാണ് ഇവിടെ വരുന്നത്. അതിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്നത്. സോ പലരുടെയും മെസ്സേജുകൾ വായിക്കാനുള്ള സമയവും നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് പരിഭവവും പിണക്കൊന്നും വേണ്ട. എല്ലാ ദിവസവും മെസ്സേജ് അയക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നിങ്ങളുടെ മെസ്സേജും വരും. അത് ഇന്നിപ്പോൾ പാട്ടുകൾ കിട്ടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ആ ഇന്ന് ഞങ്ങളുടെ മെസ്സേജ് എടുത്ത് വായിച്ചു നാലുമണിപ്പൂ എന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നാലുമണിപ്പൂക്കൾ കേട്ട നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജുകൾ അയച്ച, വായിച്ചതും വായിക്കാത്തതുമായ മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സുവരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 മണിക്ക് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും രണ്ടുപേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും സ്വാതന്ത്ര്യസമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. ഈ മാസം 25 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഇമെയിൽ ഐഡി POALP@KKVIB.org. ഫോൺ നമ്പർ 97 46 14 81 87.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 82.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
0: കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10th ward അഞ്ചക്കുളത്തിലേക്ക് ആശാവർക്കറുടെ നിയമനം നടത്തുന്നു. പ്രായം 25 നും 45 നും മധ്യേ 10th class പാസ്സായിരിക്കണം. 10th ward സ്ഥിരതാമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാ ഫോം കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കും. അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ 94 97 27 71 07. 94 97 27 71 07. സംസ്ഥാനത്തെ ഒബിസി വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെ

ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG, PhD എന്നീ പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492222232335, 0492222235. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യു എൻ സെക്രട്ടറി ജനറൽ. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീനാരായണഗുരുവിന്റെ ചിന്തകൾ മലയാളികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം മ്യൂസിയത്തിലെ ശ്രീനാരായണഗുരു പ്രതിമയിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിയുടെ 100-ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി KSRTC ഡിപ്പോയിൽ സാരി വിതരണം നടത്തുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് KSRTC ചെയർമാൻ. എറണാകുളം കലൂരിൽ അപ്പാർട്ട്മെന്റിലെ പൂളിൽ വീണ് 6-വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അപകടസ്ഥലം സന്ദർശിച്ചു. അസോസിയേഷന്റെ അനാസ്ഥയിൽ വിശദമായ അന്വേഷണം നടത്താൻ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂറടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലിക്കറ്റ് FC ഫുട്ബോൾ ടീമിലെ പ്രതിരോധ താരവും തൃശൂർ ഒല്ലൂർ സ്വദേശിയുമായ റിജോൺ ജോസിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:02:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വിക്രമാദിത്യൻ എന്ന പടത്തിൽ മധു ബാലകൃഷ്ണൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജുബാൽ.

അടുത്ത ഗാനം കാർത്തിക് പാടിയത് ചിത്രം മൈ സാന്റ. സന്തോഷ് വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. 0484 24 26 397. മറ്റൊരു നമ്പർ 0484 24 26 387, അല്ലെങ്കിൽ 94 46 45 58 88. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484 24 26 397. മറ്റൊരു നമ്പർ 0484 24 26 387, അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു.
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
4: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
3: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 45 58 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
4: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: എൻ്റെ

സമയം 5:13:47. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിശ്വനാഥ്, കെ എൽ ശ്രീറാം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ചിത്രം പടക്കളം. ഗായകർ ശ്വേതാമോഹൻ, ഗായത്രി രാജീവ്, ശ്രുതിലാൽ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം രാജേഷ് മുരുകേശൻ.

ഗ്രാമീണ സംസ്കൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടൻ ശീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു. എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക് മറക്കാതെ കേൾക്കൂ ആകാശവാണി കൊച്ചി FM-ൽ നാടൻ ശീലുകൾ.

ചിത്രം തല്ലുമാല. ഗായകർ ഹരിഹരൻ, ബെന്നി ദയാൽ, സലീംകുമാർ, വിഷ്ണു വിജയ്. ഈ ഗാനത്തിൻ്റെ രചന മുഹസിൻ മുരാരി, സംഗീതം വിഷ്ണു വിജയ്.

ചിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എം ജയചന്ദ്രൻ സംഗീതം നൽകി ചിന്മയിക്കൊപ്പം പാടിയത്. ചിത്രം വാൽക്കണ്ണാടി. ഗാനരചന S. രമേശൻ നായർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പ്രവാസ ജീവിതത്തിൽ പ്രതീക്ഷകൾ തെറ്റിയ രവിചേട്ടൻ കൃഷിയിലൂടെ ഉയർത്തെഴുന്നേറ്റ കഥയറിഞ്ഞാണ് ഞാറ്റുവേല കുളത്തൂരിലെത്തിയത്. കൃഷിയിൽ രജത ജൂബിലി പിന്നിട്ട ശ്രീ രവിക്ക് കൃഷി ഇന്ന് ആനന്ദമാണ്, അഭിമാനമാണ്, അതിലുപരി കുടുംബത്തിന്റെ അത്താണിയാണ്. തൊഴിൽ തേടി വിദേശത്ത് പോയ ഇദ്ദേഹത്തിനുണ്ടായ അപകടം ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം ഇരുൾമൂടിയപ്പോൾ തുണയായത് കൃഷിയാണ്. നാട്ടിലെത്തിയ ഇദ്ദേഹത്തിന് മണ്ണും വീടും ജീവിതവുമൊക്കെ തിരികെ നൽകിയത് കൃഷിയാണ്. തൊഴിലിനായി അലഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ രണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നിലയിലേക്ക് വളർന്നത് കൃഷിയിലൂടെയാണ്. ഇത്തരത്തിൽ കൈത്താങ്ങായി മാറിയ കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകനായ ശ്രീ രവി. ചേട്ടാ, എത്ര നാളായി കൃഷിയിലോട്ട് സജീവമായിട്ട്?
1: ഒരു 25 വർഷമാവും. അതായത് ഞാൻ ഗൾഫിൽ പോയിരുന്നു, ഒരു 10 വർഷം വരെ ഇരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. കമ്പിപ്പണിയാണ് എൻ്റെ വർക്ക്. അപ്പം ഞാൻ ഒരു ദിവസം പണിയേറ്റ് അങ്ങനെ നിന്നപ്പോഴും ഞാൻ മുകളിൽ നിന്ന് വീണുപോയി താഴെ. അങ്ങനെ എൻ്റെ കാലിൻ്റെ കുഴ ഒടിഞ്ഞതുപോലെയായി. അങ്ങനെ ഒരു 6 മാസം വരെ അവിടെ പ്ലാസ്റ്റർ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് വേറെ ഒരു വഴിയില്ല. സാമ്പത്തിക ശോക്കം ഇല്ലാത്ത ഒരു കുടുംബമാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും? ഭാര്യയുണ്ട്, എൻ്റെ ഒരു മോയുണ്ട്, അപ്പോൾ ഇവരെ ജീവിക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും ഒരു കൃഷിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് യഥാർത്ഥം ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് ഞാൻ പല സ്ഥലത്തും പോയി, പല കൃഷിഭവനിലും പല ക്ലാസ്സിലും പല കാര്യങ്ങൾക്ക് പോയി ഞാൻ ഈ കൃഷി കുറച്ച് എനിക്ക് മനസ്സിലാക്കി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എനിക്ക് വസ്തുക്കളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് ഒരു വസ്തു ആദ്യം എടുത്തു. ആ വസ്തു എടുത്ത് ആദ്യം ഞാൻ അങ്ങനെ കൃഷി തുടങ്ങി. എന്നിട്ടും എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയാണ്, ജീവിക്കണ്ടേ, അതുകൊണ്ട് സഹിച്ച് കൃഷി തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് കുറേ ചെയ്ത് നല്ല കൃഷിയായിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് അടുത്ത വയലെടുത്തു കൃഷി ചെയ്ത് എനിക്ക് അങ്ങനെ കുറേ അങ്ങനെ കയറി കയറി വന്ന് ഞാൻ നല്ലൊരു കൃഷി ആയി അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. അതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ജീവിച്ച് വന്നു. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം എടുത്ത് അങ്ങനെ എനിക്ക് അന്നൊക്കെ 10 ഏക്കർ വരെ ഉണ്ടായിരുന്നു. അതായത് 11 കണ്ടം ഇതേപോലെ ഞാൻ പാട്ടത്തിനെടുത്ത് ചെയ്തതാണ്. എനിക്ക് നല്ല ലാഭമായിരുന്നു. എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ലോണെടുത്ത് ആദ്യം വീട് വെച്ചു. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ലോണൊക്കെ എടുത്ത് വീട് വെച്ചത്. വീട് വെച്ചിട്ട് ആ ലോൺ അടച്ച് തീർത്തത് കൃഷി ചെയ്തിട്ടാണ്. ഞാൻ ആ കൃഷിയുടെ ലാഭത്തിനാണ് എടുത്ത് ചെയ്ത്. എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ മംഗളമായിട്ടിരുന്നു. പിന്നെ വീട്ടിൽ എൻ്റെ ഭാര്യ കൂടെ നിൽക്കും, ഒരു മോയുണ്ട്, അവൻ കൂടെ നിന്ന്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആളിനെയും വരുത്തി. അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് മുന്നോട്ട് എനിക്ക് നല്ല കൃഷിയായിട്ട് ഞാൻ മുന്നോട്ട് പോയോണ്ടിരുന്നു. 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴിതാ എനിക്ക് ഇത്രയും കാലം കൊണ്ട് ഇപ്പം 2 പേര് ഡെയിലി എനിക്ക് ജോലിക്കുണ്ട്. ഞാൻ ഇപ്പം കൃഷികളെല്ലാം നല്ല രീതിയിൽ നോക്കി. എനിക്ക് ലാഭം തന്നെ. ഒരു കാരണവശാലും കൃഷി നമുക്ക് നഷ്ടം വരില്ല. നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃഷി നമുക്ക് ലാഭമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട.
0: നിലവിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ചെയ്യുന്നത്? എന്തൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതായത് 10,000 മൂട് മരിച്ചിനി വരെ ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട്. വെള്ളരി നട്ടിട്ടുണ്ട്. വെണ്ട ആനക്കുമ്പോൾ വലിയ വെണ്ട. 10-25 വർഷം കൊണ്ട് അന്നുള്ള വിത്ത് തന്നെ ഇന്നും ഇരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം ആ വിത്തിനെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് വിത്ത് ഒരുപാട് ഞാൻ വിൽക്കുന്നുണ്ട്. 16 കിലോ വിത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് വിറ്റു. ഈ കൊമ്പൻ്റെ വിത്ത് 16 കിലോ ഒരു പാമോസിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ ഞാൻ വെള്ളരി വിത്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം നട്ടിരുന്നത് ചീര നടന്നുണ്ട്, അതായത് ചുവപ്പ് കത്തി നടന്നുണ്ട്, പിന്നെ വഴുതല നടന്നുണ്ട്, സലാഡ് വെള്ളരി, പയർ, പാവൽ നട്ടിട്ടുണ്ട് ഞാൻ. വാഴ എന്ന് പറഞ്ഞാൽ പാളയം കുടയുണ്ട്, കപ്പയുണ്ട്, മോറീസ് ഉണ്ട്. ഇത്രയും വാഴ ഐറ്റങ്ങൾ ഞാൻ നടന്നുണ്ട്. ഒരു 10 സെൻറ്റിൽ മീനിൻ്റെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബം മൊത്തം ഒരു വിധത്തിലായതും എൻ്റെ ഒരു ചെറിയ വീട് തന്നെ എന്നാലും ഒരു വീട് വച്ചതും എല്ലാം ഈ കൃഷിയിലാണ്. ഞാൻ കൃഷി കൊണ്ടാണ് എനിക്ക് നേട്ടമായത്. അല്ലാതെ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റാതായി. ഇപ്പോഴും എനിക്ക് എങ്ങനെ നോക്കിയാലും 10,000-30,000 മൂട് വാഴ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലെങ്കിലും ഒരു 10-15 മൂട് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴേ ആ കൃഷിയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ കൃഷി ചെയ്യാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ നമുക്ക് നട്ട് നഷ്ടം വന്നാൽ നിങ്ങൾ മടിക്കരുത്, വീണ്ടും അടുത്തും വീണ്ടും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് പരിചയമുള്ളവരടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതേപോലെ കൃഷി ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കൃഷി സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കൃഷി ചെയ്യാൻ വേണ്ടി. അതേപോലെ എല്ലാവരും കൃഷി ചെയ്യണം, ഒരു ചെടിച്ചട്ടിയിലെങ്കിലും വയ്ക്കണം, അങ്ങനെ വെച്ച് സ്വന്തമായിട്ട്. പക്ഷേ ലാഭം നോക്കരുത്, കിട്ടുന്ന സാധനം നല്ലതായിരിക്കും. ആദ്യം നമ്മൾ കൊണ്ടുപോയിരുന്നത് ബി എ പി സി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഒരു ഇതാകുമ്പം വിൽക്കുന്നത് കൊണ്ടുപോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളെ കൃഷിഭവനീനെ കീഴിൽ നമുക്കൊരു വിപണി കിട്ടി. അവരൊരു ആഴ്ചയിൽ നമ്മൾ 3 ദിവസം കടയുണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഇതിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോഴെത്ര ഉണ്ടെങ്കിലും ഇവിടെ വന്നെടുക്കാൻ തയ്യാറാണ് ആൾ. അന്ന് അങ്ങനെയല്ല, വളരെ കഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴും സാധനം ഉൽപ്പാദിപ്പിച്ചാൽ മതി, ഉൽപ്പാദിപ്പിച്ചാൽ എടുക്കാൻ ആളുണ്ട്. അതെ, ഇവിടെ ഒന്നെടുക്കാൻ തയ്യാറാണ്. ഇതാ ഇന്നലെയും വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടോ വരട്ടോ എടുക്കട്ടോ. എനിക്ക് ലാഭകരമായിട്ട് തോന്നുന്ന പച്ചക്കറി, അതായത് 9 മാസം 10 മാസം വേണം വാഴയ്ക്ക്, പച്ചക്കറിക്ക് 3 മാസം മതി. ആ 3 മാസം വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 3 മാസം, അപ്പോൾ 6 മാസമായി. അപ്പോൾ വീണ്ടും 3 മാസം. ആ 3 സ്റ്റെപ്പ് നമുക്ക് പച്ചക്കറികളാണ്. നല്ല അറിയാമെന്നുള്ള രീതിയിൽ പച്ചക്കറി ചെയ്താൽ പച്ചക്കറിയെ പോലെ ലാഭം ഒന്നുമില്ല. വാഴയിൽ 9 മാസം കാത്തിരിക്കണം, 200, 300, 400 കിട്ടാൻ. അതിന് മുമ്പേ തന്നെ ഇതിൽ കിട്ടും. പച്ചക്കറിയിൽ ചീര പെട്ടെന്നാവും. ആനക്കൊമ്പം വെണ്ടയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കൃഷി. വെണ്ട കൃഷിയിൽ എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ 1 മൂട്, അതായത് ആനക്കൊമ്പൻ വെണ്ട, അതിനകത്ത് ഒറ്റ മൂട്ടിന് തന്നെ 200 രൂപയ്ക്ക് വരെ എനിക്ക് വിൽക്കാൻ കിട്ടിയിട്ടുണ്ട്. അതായത് അത്രയും വെണ്ട അത് നല്ല രീതിയിൽ കായ്ക്കും, അതായത് കാലിസൈഡും കവരോടിക്കും. അത് ഏകദേശം ഒരു 4-5 മാസം വരെ ഒരു വെണ്ട തന്നെ നമുക്ക് കാവലം കിട്ടും. അങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് പുറത്ത് തന്നെ കിട്ടും. ഒരു സംശയവും വേണ്ട, വെണ്ട പോലെ ലാഭം ഒരു കൃഷിയില്ല. അത്രയും നല്ല ഇതാണ് വെണ്ട കൃഷി. പയറ്, സലാഡ്, വെള്ളരി, ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ 2 എണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഞാൻ പണ്ടേ എടുത്ത് ആ പഴയ വിത്ത്, 25 വർഷക്കാലം മുമ്പുള്ള വിത്താണ് ഇന്നും എൻ്റെ കയ്യിൽ. അതിന് ഇങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്, അത് ഇപ്പോഴും ഇരിപ്പുണ്ട് കയ്യിൽ. അതിൻ്റെ എടുക്കുന്ന രീതിയെന്ന് പറഞ്ഞാൽ അത് നല്ല മൂക്കും, നല്ല മൂത്ത് ഒരു ചെറിയ ഉണക്കം അവിടെ നിന്ന് ഉണങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് വിത്ത് കറുക്കും, അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഇത് മാറ്റുമ്പോൾ അത് വിത്ത് കറുക്കും. ആ സമയം ആ വിത്തിനകത്തെടുക്കും, എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വിത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഒരു ഉണക്കുണക്കും. ഉണക്കിയിട്ട് അപ്പോഴു തന്നെ ഈ വിത്തിനെ പൊളിച്ചെടുത്തിട്ട് നേരെ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് ആ വിത്ത്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് വിത്തിനകത്ത് കേടുള്ള കാര്യമൊന്നും നമ്മളറിയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല ഒന്നുപോലെ ഇരിക്കും എല്ലാ വിത്തും. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ പൊങ്ങണ വിത്തെല്ലാം കംപ്ലീറ്റ് പാറ്റിക്കളയും. എന്നിട്ട് അടിയിലുള്ള വിത്തിനെ മാത്രം എടുക്കും. അതിൽ ഒരു വിത്ത് പോലും കേടുവരില്ല. ആ വിത്തെടുത്ത് ഉടൻ തന്നെ കോട്ടൻ തുണിയിൽ, പോളിസ്റ്റർ തുണിയിലോ വേറെ പേപ്പറിലോ വേറെ ഒന്നും അത് വയ്ക്കില്ല. ആ കോട്ടൻ തുണിയുടെ മുകളിലിട്ടാൽ മാത്രമേ ഇതിന് ആ ഒരു ഇതിലേക്കുള്ള ഒരു ഉണക്കിൻ്റെതും അതിൻ്റെ ഒരിതും. നല്ല വെയിലാണെങ്കിൽ 1 ദിവസത്തെ വെയിൽ, അത് കഴിഞ്ഞാൽ എടുത്ത് തടലത്ത് വയ്ക്കുക. പിന്നീട് വെയിലത്ത് വയ്ക്കരുത്. വച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മുടുവും, പിന്നെ അത് വലുതായിട്ട് പൊടിക്കാൻ പെട്ടെന്ന് ഇല്ലാതാവും, പെട്ടെന്ന് കയറി കളറും മാറും, ഇല്ലാതാവും. ഇത് മറ്റേ ഇപ്പോൾ നട്ടിരിക്കുന്നത് 9 മാസമായ വിത്താണ്. അതിൽ ഡാറ്റ എഴുതിയിട്ടിരിക്കും ഞാൻ. 9 മാസമായ വിത്താണ് നട്ടിരിക്കുന്നത്. അത് ഒന്നുപോലും കേടുവരില്ല, എല്ലാം പൊടിക്കും, കൃത്യമായിട്ട് അടച്ചു വച്ചിരിക്കും. കാര്യം എനിക്ക് വിശ്വസിക്കാം. ഞാനിപ്പോൾ 1000 മുട കൊണ്ട് നട്ടു. ഞാൻ നടുമ്പോഴങ്ങനെയാണ് ഒന്നിച്ച് നട്ടിരുന്നാലേ നമുക്കൊരു ഈ കർഷകർക്ക് ഒരു സ്ഥലത്ത് 2 ചാക്ക് 1 ചാക്ക് വെണ്ടയ്ക്ക കൊണ്ടുപോകണം.

0: എങ്കിൽ ആ ഒരു കണ്ടത്തിനകത്ത് കൊണ്ടുപോകണം, എങ്കിലേ ആ കർഷകനെ വിജയിക്കാൻ പറ്റുള്ളൂ. അവർ എന്തെങ്കിലും ജോലിക്കാർക്കോ അവർക്ക് ശമ്പളം കൊടുക്കാനോ അത് കഴിയണമെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് കിട്ടണം, എങ്കിലാണ് അവർക്ക് ഒരു മുതലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കണ്ടത്തിൽ ഫുള്ളായിട്ട് അങ്ങ് നട്ടു കഴിഞ്ഞാൽ എല്ലാം ഒരു സാധനം നടുള്ളൂ, അടുത്ത കണ്ടത്തിൽ പ്രത്യേകം നടും. അങ്ങനെ നമുക്ക് കണ്ടങ്ങളുണ്ട്, അതുകൊണ്ട് നടാം, അങ്ങനെ നടും. ഈ വിത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി വരണ വിത്ത് ഡാമേജ് ആയി പോകും. ആ വിത്തിരുന്നാൽ 15 കിലോ, 2 കിലോ, 3 കിലോ, 4 കിലോ വിത്ത് ഇങ്ങനെയൊക്കെ വരും. അപ്പോഴും തന്നെ വേറൊരിടത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ 1 കിലോ വിത്തിന് 3000 രൂപ വെച്ച് എനിക്ക് തരും. നല്ല വിത്താണ്, അവർക്ക് ഗ്യാരണ്ടിയാണ് എൻ്റെ വിത്ത്. കാര്യം ഞാൻ ഇതുപോലെ ക്ലിയറാക്കി എല്ലാം മാറ്റിയിട്ട് വെള്ളത്തിലുള്ള ഇടുന്ന അടിയിലുള്ള വിത്ത് മാത്രമേ എടുക്കുള്ളൂ. അവർക്കും വിജയമാണ്, അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ഇതാണ്. പിന്നെ ഇവിടെ ഞാൻ വിത്ത് വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും.
1: അപ്പോൾ ചേട്ടന് അവാർഡ് എന്തെങ്കിലും കിട്ടിയിരുന്നോ?
0: എനിക്ക് ശരിക്കും 3 അവാർഡ് കിട്ടി. പിന്നെ ഈ കൃഷി ഭവനിലൊക്കെ ആദരിപ്പൊക്കെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ കൃഷികൾ ചെയ്ത് ഈ പിന്നെ അവാർഡിൻ്റെ ഒക്കെ ഇങ്ങനെ ആളൊക്കെ വരും, എവിടെയാണ് ആരൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നത്, ഏത് മോഡലിലൊക്കെ ചെയ്തിരിക്കുന്നത് വന്ന് നോക്കുമ്പോഴേ എൻ്റെ കൃഷി നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതിൽ കർഷകരും കൂടെ ഉണ്ടാവും, ഒരു പൊതു കർഷകനെ കൊണ്ടുവരും അവർ തന്നെ. അവർ കൊണ്ടുവന്നിട്ട് അവരെല്ലാം നോക്കും, പാറശാല മൊത്തം നോക്കും. നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ ആരാണ് കൃഷി ചെയ്യണത് ആ ആളിന് ഇതിൻ്റെ അവാർഡ് തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവരൊന്ന് കണ്ടിട്ടാണ്, എല്ലാം കണ്ട് നോക്കിയിട്ടാണ്, അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അവാർഡുകളെല്ലാം കിട്ടിയിട്ടുള്ളത്. എനിക്ക് കൃഷിയിൽ ഏറ്റവും സന്തോഷമാണ്, കാര്യം എൻ്റെ ജീവിതമേ കൃഷിയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എടുത്തത്. ഇത്രയും നല്ല രീതിയിൽ എനിക്കിപ്പം നാട്ടിലും ഏകദേശം ആൾക്കാരേക്ക് എന്നെ അറിയാം ഞാൻ ഒരു കൃഷിക്കാരനാണെന്ന്. ഞാൻ അത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് എല്ലാവർക്കും നല്ല, എൻ്റെ സാധനങ്ങളൊക്കെ പലവരും വന്ന് വാങ്ങുന്നുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്, ഇന്ന ആളിനെ കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാൻ ഇത് പറ്റണമെന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. കാര്യം അതായത് ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ ഇത്രയും ഇപ്പോഴെനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ കാലിപ്പം കുറച്ച് നല്ല സുഖമായി, ഈ ചെളിയിലൊക്കെ ചവിട്ടി വയലിലൊക്കെ ചവിട്ടി വയ്യാത്ത കാലേ ചവിട്ടി ചവിട്ടി ചവിട്ടി അതെല്ലാം എനിക്ക് നല്ലതാക്കി തന്നു എൻ്റെ കാലിൻ്റെ. എനിക്കിപ്പോൾ വേദനയൊക്കെ കുറവ്, സുഖം മാറ്റുമ്പോൾ ചവിട്ടി പോവാം, എല്ലാം എടുത്തുകൊണ്ട് വരാം. നേരത്തെ ഒന്നും എനിക്കങ്ങനെ കഴിയില്ല, പക്ഷേ ഇതിൽ ഈ കൃഷിയിൽ ഇറങ്ങി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ കാലി വിജയിച്ചത്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് ബ്ലാസ്റ്ററൊക്കെ ഇട്ടും പല ആശുപത്രിയിലും പോയി കഷ്ടപ്പെട്ട്, പക്ഷേ ജീവിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിയിൽ യഥാർത്ഥത്തിൽ ഇറങ്ങിയത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ വിജയകരം എനിക്ക് വന്നത് എൻ്റെ കാലിനെ ശരിയായി തന്നതോടെ. വയലിലൊക്കെയാണ് പോയി ഇറങ്ങണത്. ഞാൻ ഒരുപാട് കൃഷികൾ എല്ലാ ഐറ്റം കൃഷികളും ചെയ്ത ആളാണ്. ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എനിക്ക് കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷിയുണ്ട്, ഇനിയും എനിക്ക് കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യമാണ്. എനിക്ക് ശരീരസുഖം കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ കൃഷി ചെയ്യും, അത് ഉറപ്പ്. കാരണം ഇതിന് എനിക്ക് മാറാൻ പറ്റില്ല.
2: കാർഷിക രംഗത്ത് നിന്ന് പ്രതിമാസം 100,000-ൽ രൂപ സമ്പാദിക്കുന്ന 100,000-ന് കർഷകരുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധ്വാനിക്കാനുള്ള മനസ്സാണ് പ്രധാന മാനദണ്ഡം. കുളത്തൂരിലെ ശ്രീ രവിയെപ്പോലെ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ച് ജീവിത വിജയം നേടിയ കർഷകരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ജീവനോപാധി എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത എന്ന കടമ കൂടി കൃഷിയിലൂടെ ഇവർ നിറവേറ്റുകയാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണികഴിഞ്ഞ് 59:50. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SIFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SIFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:50.

0: സമയം 6 മണി കഴിഞ്ഞ് 10:28. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ആദായകരമായ കോഴിക്കൃഷിയും നെല്ല് കൃഷിയിലെ ഓർമ്മകളും പങ്കുവയ്ക്കുന്നു നെടുമ്പാശ്ശേരി സ്വദേശി ജാനു തങ്കപ്പൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. കേരള പോലീസിന്റെ ഡി ഡാഡ് ബോധവൽക്കരണ പരിപാടി. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ വൈലോപ്പിള്ളി കവിതയിലെ ലോക വൈരുദ്ധ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും. 9:30 ചിത്രപതംഗം. പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 ബോംബെ S ജയശ്രീയുടെ സംഗീത കച്ചേരി. ഉഷാ രാജഗോപാലൻ വയലിൻ. AS രംഗനാഥൻ മൃദംഗം. BS പുരുഷോത്തം ഗഞ്ചിറ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
2: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം. സേവന വാർത്തകൾ. നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ S രാജേഷ് തയ്യാറാക്കിയത്. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് സേവന വാർത്തകൾ. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ നേരത്തെ അറിയാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ സിറിയക്കുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS.

ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം.

0: പച്ചക്കറി വില വിവരം. 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും. ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഇവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, എസ് രാജേഷ് തയ്യാറാക്കിയത്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മട്ടുകൾ. കൊല്ലം കുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് സേവന വാർത്തകൾ. എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലെ. 10:00 പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.

സമയം 6 മണി കഴിഞ്ഞ് 19:22. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ബിജോയ് എം നായർ പാടിയത്, ഗാനരചന ചന്ദ്രൻ പുറക്കാട്, സംഗീതം മുരളി സിതാര.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, ബിജോയ് എം നായർ പാടിയത്. രചന ചന്ദ്രൻ പുറക്കാട്, സംഗീതം മുരളി സിതാര. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്.

സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിനു കീഴിലുള്ള കോരുത്തോട് മുരിക്കും വയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 മണിക്ക് പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. ബിരുദവും BEd യോഗ്യത. പട്ടികവർഗക്കാർക്ക് മുൻഗണനയുണ്ടായിരിക്കും. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും

0: പ്രവൃത്തി പരിചയവും യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം ഹാജരാകണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 9496070350 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496070350.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താത്കാലിക നിയമനം നടത്തുന്നു. BSc MLT അല്ലെങ്കിൽ DMLT, പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18-45 പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 23 ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0466-22-67-276 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0466-22-76-276.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തുക തിരികെ അടയ്ക്കുന്നതിന് ഈ മാസം 30 സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാവുന്നതാണ്. 36 കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-2-54-74-37. 0491-2-54-74-37. വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD ക്വാട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0492-2-25-50-61. 0492-2-25-50-61. അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷ്യൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ പറയാം, 94-95-99-96-82. 94-95-99-96-82. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. സമയം 6:29:51. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
5: താങ്കളുടെ ചായ
6: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
5: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
6: എങ്ങനെ?
5: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
6: ഇത്ര എളുപ്പമോ?
5: എന്ത് എളുപ്പം, ഇത് മണി മ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
6: എന്റെ പൊന്നോ വേണ്ട.
5: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: The early years of life determine how much a child will develop mentally.

0: how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: വലിയ വ്യാപകമായ മഴയൊന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
2: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ

0: വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
1: ഡി മലയാളത്തിൽ സംരക്ഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഈ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് പ്രസാർ ഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
1: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
1: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പി എ ബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല. പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗുരു എന്ന പടത്തിൽ ജി വേണുഗോപാൽ, ലാലി അനിൽകുമാർ എന്നിവരും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 23.8°C. സമയം 6:50.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: കാർഷിക ജീവനത്തിൽ കേൾക്കാം. ആദായകരമായ രീതിയിൽ കോഴിക്കൃഷി നടത്തുന്ന നെടുമ്പാശ്ശേരി സ്വദേശി ജാനു.

0: ഞാൻ മൗലശ്ശേരിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ജനിച്ചത് പുത്തുമല്ലിയുടെ പഞ്ചായത്തിന്റെ ചെറുകിടപ്പുറ ഏരിയ എന്ന് പറയും, അവിടെയാണ് ജനിച്ചത്. അവിടെ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞാണ് മൗലശ്ശേരിക്ക് വരുന്നത്, നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ 1-ാം വാർഡിലേക്ക്. അവിടെ ഒരു ബിസിനസ്മാനാണ് കെട്ടിയത്. എന്നാലും പുള്ളിക്ക് കാർഷിക മേഖലയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാർഷിക മേഖലയിലേക്ക് പുള്ളിനെ കൂടി ക്ഷണിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒത്ത് കുറച്ച് നിലം വാങ്ങിച്ചു, അതിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. വീടിന്റെ കോമ്പൗണ്ടിലായാലും കോഴിക്കൃഷിയും നെൽകൃഷി ആയാലും നടത്തി വരുന്നുണ്ട്.
1: ഈ നെൽകൃഷിയെ പറ്റി എന്തൊക്കെ അറിയാമോ അതൊക്കെ നമ്മുടെ കർഷക സുഹൃത്തുക്കളുമായിട്ടൊന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോവാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കൃഷി കയറാം. അപ്പോ എങ്ങനെയാണ് അമ്മയുടെ കാലഘട്ടത്തില് അമ്മയൊക്കെ ആ നെൽകൃഷി ചെയ്തിരുന്നതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക്.
0: ഞാൻ എന്റെ ചെറുപ്പം മുതല്, ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതല്, എന്റെ അച്ഛനും അമ്മയിൽ നിന്ന് തന്നെ ഈ രംഗം മനസ്സിലാക്കി പോകുന്ന ആളാണ്. എന്ന് വെച്ചാൽ അവിടെയും ഈ പറഞ്ഞമാതിരി നെൽകൃഷി ആയാലും പച്ചക്കറി കൃഷി ആയാലും കോഴി വളർത്തലായാലും പശുക്കളായാലും ആടുകളായാലും അങ്ങനെ എല്ലാ ഐറ്റംസ് ഉള്ള ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. കല്യാണം കഴിഞ്ഞു വന്നു, ആ ആൾക്കും ഒരു താല്പര്യമുള്ള മനുഷ്യനായിരുന്നു. കുറച്ച് പാടം മേടിച്ച പാടം ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ നെൽകൃഷി നടത്തുന്നുണ്ട്, ഈ പറമ്പിലാണെങ്കിൽ പച്ചക്കറി കൃഷികൾ എടുക്കുന്നുണ്ട്. നെൽകൃഷി എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ നിലമൊരുക്കുന്നു. നിലമൊരുക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആദ്യം തന്നെ നിലം ഉഴുത് പച്ചിലകളൊക്കെ ഇട്ട് ചാണകമായാലും ചാരമായാലും ഒക്കെ വിതറാറുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി നിലം ഉഴുത് മറിക്കും. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഞാറ് നടുന്നു. ഞാറ് അതിനു മുമ്പ് നെല്ല് വിതച്ച് ഞാറുണ്ടാക്കി എടുത്തിട്ടുണ്ടാകും. ആ ഞാറ് എടുത്തിട്ട് വേണം നമുക്ക് ഈ നിലമൊരുക്കിയിട്ട് വീണ്ടും അതിലേക്ക് ഞാറ് നടാൻ. നെല്ല് വെള്ളത്തിലിട്ട് കുതിർത്തണം. ആ കുതിർത്തിയ നെല്ല് ഒന്ന് പുതയിട്ട് വരുമ്പോഴേക്കും അത് ഇങ്ങനെ മുള വന്നിട്ടുണ്ടാവും. ആ മുളയിൽ തന്നെ നമ്മൾ ഈ പാടത്തേക്ക് വിതയ്ക്കാണ്, അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല പറിച്ചെടുക്കാൻ, അടുപ്പിച്ച് എടുത്ത് വെച്ചെങ്കിലേ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. വിത്ത് വിതച്ചിട്ട് അതിൽ നിന്ന് ഞാറ് പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടങ്ങനെ നിലത്ത് നമ്മൾക്ക് ഞാറ് നടാൻ. ഞാറ് നട്ടിട്ട് വേണം അതിന് വളവും കൂടി. അപ്പൊ ആ ഞാറ് നടുന്നതിന് മുമ്പ് നമ്മൾ കൃഷി പാടം ഒരുക്കുമ്പോൾ ഇങ്ങനെ പച്ചിലകളും ചാണകം ചാരമൊക്കെ ഇടുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കളേനെ പൊട്ടി ഒന്നും കൂടി അടിച്ച് നിരപ്പാക്കിയിട്ടാണ് പാടം ഒരുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഞാറ് നടാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ഞാറ് മുളച്ചൊക്കെ വന്നിട്ടുണ്ടാവും. നില ഒരുങ്ങി വരുമ്പോഴേക്കും മുളച്ച് പറിച്ച് നടാറ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ഞാറ് പറിച്ച് നടുന്നു. പിന്നെ അങ്ങനെ വളമൊക്കെ ഇടുന്നു, നെല്ല് അങ്ങനെ പൊന്തി വരുന്നു. അങ്ങനെ
1: ഏത് വിത്തിനുമായിരുന്നു അന്ന് കൂടുതൽ കൃഷിക്കായിട്ട് എടുത്തിരുന്നതൊക്കെ?
0: അത് 5-8 അങ്ങനെയൊക്കെയുള്ള ഇതുകളാണ്.
1: 5-8 പ്രത്യേകത എന്താന്ന് അറിയായിരുന്നോ?
0: 5-8 എന്ന് പറഞ്ഞാല് പൊക്കം കുറവാണ്. പൊക്കം കുറവാണ് നമുക്ക്. അതൊക്കെയാണ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഈ മെഷീൻ വന്ന് പിടിപിടിയെന്ന് അങ്ങ് അരിഞ്ഞിടും. കൊയ്യണ മെഷീൻ വരും, യന്ത്രം തന്നെ ഇത് ചെയ്യും. അപ്പൊ അതിനൊക്കെ അന്നാളിലൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങൾ കൃഷി ചെയ്യുമ്പോ ഈ പാടത്ത് ഇത് കൊയ്യാനായിട്ട് കുറച്ച് നാളൊക്കെ ഞങ്ങൾ തന്നെ കൊയ്തു. ഞങ്ങളല്ല, പണിക്കാരും ഒക്കെ കൂടി ഞങ്ങൾ കൊയ്ത് നമ്മൾ കറ്റമെതിച്ച് പാടത്ത് നിന്ന് തന്നെ കറ്റമെതിക്കണവരുണ്ട്. പിന്നെ വീട്ടിലും കൊണ്ടുവന്ന് കറ്റമെതിച്ച് നെല്ലെടുത്ത് വിൽക്കും, ഈ വൈക്കോലായാലും വിൽക്കും. അപ്പൊ നമ്മൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ തുകയിലും കൂടുതൽ നമുക്ക് കിട്ടാറുമുണ്ട്. പിന്നെ നമ്മളുടെ ഉപജീവനത്തിനായിട്ട് അതിൽ നിന്ന് നെല്ലെടുത്ത് അരി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ സാധാ നെല്ലിന്റെ പോലെ തന്നെയാണ്, പക്ഷെങ്കിൽ അരിയുടെ പോലെ തന്നെയാണ്. കാരണം അത് 5-8 എന്ന് പറഞ്ഞാല് പൊക്കം കുറവാണ് ഈ നെല്ലിന്, പക്ഷെ വിളവ് കൂടുതലാണ്. ഈ കതിരിൽ നെല്ലിന്റെ എണ്ണം കൂടുതലാണ്, അതാണ് കതിര് കൂടുതൽ എന്ന് പറയുന്നത്. കതിര് വലുതാണ്. അപ്പൊ നമുക്ക് 5-8 നടുമ്പോ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നടന്ന് വളമൊക്കെ ഇടണം, മരുന്നടിക്കണം, അതിനൊക്കെ എളുപ്പമുണ്ട് ഇത്. പിന്നെ കൊയ്ത് എടുക്കുമ്പോഴും ആയാലും മെഷീനൊക്കെ ഫ്രീ ആയിട്ട് വേഗം വേഗം കൊയ്ത് കൊയ്ത് പോവാം. മറ്റേതൊക്കെ ആവുമ്പോ ഇത്തിരി ഹൈറ്റുള്ള നെല്ലൊക്കെ ആവുമ്പോ ചാഞ്ഞു കെടുക്കും. അപ്പൊ അത് കൊയ്തെടുക്കാൻ അവര് മെഷീൻ കാണിക്കാറുണ്ട്.
1: അപ്പോ ഈ 5-8 നെല്ല് അതായത് വിളവെടുക്കുന്ന ഒരു സമയമുണ്ട്, അത് എത്ര മാസത്തിനുള്ളിലാണ്? 5-8 അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ

0: ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ.
1: നമ്മൾ കുറച്ച് ചവറും ചാണകവും ചാരവും ഒക്കെ കൂടി മിക്സ് ചെയ്താണ് ആദ്യം നമ്മൾ നില ഒരുക്കുമ്പോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചവറൊക്കെ ലയിച്ച് ചേര കണ്ട ഈ നമ്മൾ ആദ്യം വിത്ത് വെച്ച് ഞാറിനെ പാകപ്പെടുത്തി എടുക്കണ്ട്, ഞാറിന് വേണ്ടി പാകപ്പെടുത്തി എടുക്കണ്ട്. അപ്പൊ ഞാറ് പറിച്ച് നടാറാകുമ്പോഴേക്കും ഈ കിട്ടേക്കണ പച്ചില ഇതുകളൊക്കെ ചീഞ്ഞളിഞ്ഞിട്ടുണ്ടാവും, അത് മണ്ണിനോട് ചേർന്നുണ്ടാവും. അതൊരു വളമാണ്, അപ്പൊ വളത്തിന് പകരമാണ്, ആരംഭത്തിൽ വരുന്ന വളമാണ്. അതിന്റെ കൂടുതൽ ചിലര് നല്ല മിക്കവാറും കപ്പലണ്ടി പിന്നൊക്കെ കിടാറുണ്ട്. അതൊക്കെ നല്ല വളങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ അപ്പൊ കൂടുതൽ വിളവുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മൾ വിളവെടുക്കും. അത് വിളഞ്ഞു വരും, വേഗം ഹെൽത്തി ആയിട്ടുള്ള നെല്ലുണ്ടാവും. അങ്ങനെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും, അപ്പൊ കൂടുതൽ വിളവും കിട്ടും.
0: എത്ര മാസത്തിനുള്ളിലാണ് ഏകദേശം ഇതിന്റെ വിളവെടുപ്പ് നടക്കുന്നത്?
1: ഈ അടുത്ത് തന്നെ ഇത് കൃഷി ഇറക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൃശ്ചികം എന്ന് പറയുമ്പോ മകരമാസത്തിൽ കൊയ്യും. 5 മാസമാവും വിളവെടുക്കാൻ പറ്റും. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് പാടത്ത് ഇറങ്ങി ഞങ്ങളും ഒക്കെ പാടത്ത് ഇറങ്ങി കൊയ്ത് കറ്റയൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ച് മെതിച്ച് കാലുകൊണ്ട് മെതിച്ചാണ് എടുക്കാറ്. ഇപ്പൊ എന്ന് വെച്ചാ നമുക്ക് മെഷീനറി കൊണ്ട് മെതിച്ചെടുക്കാം, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നമ്മള് കാലുകൊണ്ട് തന്നെ മെതിച്ചെടുക്കണം. അങ്ങനെ മെതിച്ചാണ് നമ്മൾ നെല്ല് എടുക്കാറ്. നെല്ലും വൈക്കോലും വേർതിരിച്ചെടുക്കാറ്. അതും തലച്ചുമട് ചുവന്ന് നമ്മൾ കരക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കളത്തിലിട്ട് എന്ന് വെച്ചാൽ മെഴുകിയ സ്ഥലത്തിട്ട് മെതിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യാറ്. രണ്ടും രണ്ട് തരത്തിൽ തിരിച്ചെടുക്കുന്നത്. അങ്ങനെ
0: ഇത് ഈ നെല്ലിനെ ബാധിക്കുന്ന ഒരു ഇതാണ് ഈ ചാഴി എന്ന് പറയുന്ന സംഭവം. ചാഴിയൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നതൊക്കെ?
1: അതെ, വ്യക്തമായിട്ട് ആ മരുന്നിന്റെ പേരൊക്കെ ഞാൻ മറന്നു. ഈ കൃഷി ഇറക്കി ഇങ്ങനെ പൊന്തി വന്ന് ഒരു രണ്ട് മാസമില്ല അതിനു മുമ്പ് തന്നെ ഇതുകള് നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരും. അപ്പൊ ഒരുവിധം അങ്ങോട്ട് പകുതിയല്ല കൂടുതലും ബാധിക്കുന്നത് നെല്ല് കതിര് പൊട്ടാൻ തുടങ്ങുമ്പോഴാണ്. ഈ പ്ലാന്റ് കതിര് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കുമാണ് അതിന് ചാഴി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ എന്തെങ്കിലും മൂഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കതിര് പൊട്ടി ഇങ്ങനെ വരുമ്പോഴേക്കാണ് അതിന്റെ ചാറ് കുടിക്കാനാണ് കൂടുതലും. അങ്ങനെ വരുമ്പോ നമ്മുടെ കൃഷി നശിച്ചു പോകും. അങ്ങനെ വരുമ്പോ നമ്മൾ എന്തോ ആ മരുന്നിന്റെ പേര് ഞാൻ മറന്നുപോയി, മരുന്നടിക്കും. പിന്നെ ആദ്യം ചെയ്തിരുന്നത് ഈ ചാഴിപ്പൊടി അങ്ങനെയുള്ള പൊടികളാണ് വിതറിയിരുന്നത്, ചാരം വിതറും അങ്ങനെയൊക്കെ വിതറിയിരുന്നു. അപ്പൊ ഇപ്പൊ ചെയ്യുന്നപ്പൊ കെമിക്കൽ മരുന്നുകളാണ് ഉപയോഗിക്കണേ. അങ്ങനെ ചെയ്ത് കൃഷി ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് സ്ഥലം ഇങ്ങനെ കൃഷി എനിക്ക് അങ്ങോട്ട് പാടത്തേക്ക് ചെല്ലാൻ പറ്റാത്ത കാരണം ഞാനല്ല ചെയ്യണേ, വേറെ ആൾക്കാർക്ക് കൊടുത്തേക്കാണ്. അത് ഒരു പൂപ്പ എടുക്കണു, രണ്ട് പൂപ്പ് എടുക്കാം നമുക്ക്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് കൃഷി ഇറക്കി നമുക്ക് 2 പൂപ്പ് എടുക്കാം. അങ്ങനത്തെ ഒരു പ്രദേശമാണ് എൻ്റെത്. എന്ന് വെച്ചാൽ ഇപ്പൊ ആ പാടം മൊത്തം 1 പൂപ്പ എടുക്കണുള്ളൂ, അതുകൊണ്ട് ആ 1 പൂപ്പ എടുക്കണുള്ളൂ.
0: അപ്പൊ ഈ നെൽകൃഷി കൂടാതെ അമ്മ വേറെ എന്തൊക്കെയാണ് കൃഷി ഇനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ?
1: കൃഷി ഇപ്പൊ നെൽകൃഷി നെല്ലിന്റെ പാടം എന്ന് പറഞ്ഞാല് ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുറച്ചേരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തിണ്ടുന്നോ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഞങ്ങളൊരു 7-8 തെങ്ങ് വെച്ചിട്ടുണ്ട്. പാടം എന്ന് പറയുന്നത് ഒരു തോടിന്റെ കര വക്കായിട്ട് വരും. അവിടെ ഒരു പാലവും ഉണ്ട്. ആ പാലത്ത് ഞങ്ങൾക്ക് നല്ല സൗകര്യമുള്ള ഒരു പാടമാണ് ഞങ്ങളുടേത്. അപ്പൊ ഈ പാലത്തിന്റെ അവിടെ എന്നുവെച്ചാൽ അക്കരയാണ് ഞങ്ങളുടെ പാടം. ആ അക്കരയിൽനിന്ന് ഇക്കരയ്ക്ക് ഈ നെല്ല് കൊണ്ടുവരാനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ടുള്ള ഒരു കലങ്കല്ല, ശരിക്കും ഒരു പാലമാണ്. അത്ര വീതിയുണ്ട്. അങ്ങനെയുള്ള ആ പാലത്തിന്മേന്ന് തിണ്ടുമ്പോ ഇത്രയും തെങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വരുമാനം ഉണ്ട്, എനിക്ക് വരുമാനം ഉണ്ടാകാം. പിന്നെ ഉള്ളത് ഞങ്ങളുടെ പറമ്പാണ്. ഈ പറമ്പിൽ ഞാൻ കോഴി വളർത്തലാണ് മെയിൻ ആയിട്ട്. ഈ പറമ്പിലാണെങ്കിൽ തെങ്ങും 3-4 ജാതി ഉണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് മേന്ന് കായൊക്കെ ഉണ്ടാവണം. തെങ്ങ് അത്രക്ക് ഗുമ്മായില എന്ന് പറയണ ഈ ചെള്ളു എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, അത് പിടിപെട്ടിട്ട് ഇങ്ങനെ അങ്ങനെ എനിക്കൊരു 3 കൂടുണ്ട്. അവ 2 തട്ടുള്ള ഒരു 2 ഈരണ്ട് വാതിലുള്ള 4 ഇതാണ്, 4 മുറികളാണ് ഒരു ഒരു ഇതിന് ഒരു കൂടിന്. അങ്ങനെയുള്ള ഒരു ഇതില് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട്

0: തിരിയുന്നതാണ്. അതുമുണ്ട് ഇതുമുണ്ട്. അങ്ങനെ
1: ഏതിനം കോഴികളാണ് വളർത്തുന്നത്? നാടൻ കോഴിയാണോ?
0: നാടൻ കോഴിയാണ് മെയിനായിട്ട്.
1: അപ്പൊ അവയുടെ തീറ്റക്രമം?
0: അവരുടെ തീറ്റക്രമം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അവരുടെ തീറ്റക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാനൊരു ഒരു ആറ് ആറരയൊക്കെ ആറ് മണിയായിട്ട് അഴിച്ചിടാറുള്ളു. അപ്പൊ അഴിച്ചിടുമ്പോ അത് ഞാൻ കോമ്പൗണ്ട് ഇങ്ങനെ നെറ്റിട്ട് ഇത് കെട്ടിയിട്ടുണ്ടാവും. പുറത്തു പോവരുതല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി. കോമ്പൗണ്ട് വലയിട്ട് കെട്ടണതിന് മുമ്പ് തിരിക്കണതിന് മുമ്പ് അത് ഞങ്ങൾ ആ മലവെള്ളം കണക്കാക്കി പുറത്തേക്ക് പോയപ്പോഴേക്ക് ഈ കോഴികളൊക്കെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. അത് പോട്ടെ, അത് പോയിക്കോട്ടെ. അപ്പൊ അതിന് ഒരു മുന്നോടിയായിട്ട് ഞാനിപ്പൊ കോമ്പൗണ്ട് ചുറ്റും കെട്ടി അവരെ സംരക്ഷിക്കണേ. അതിലൊരു മൂന്ന് കൂടുണ്ട്. ഈ മൂന്ന് കൂടിനും ഇങ്ങനെ മൂന്ന് കൂടിന് നാല് കള്ളികളായിട്ട് തിരിച്ചിട്ട് ആണ് അവരെ ഇട്ടേക്കണേ. ഒരു 100-150 കോഴിയോടത്തോളം ഉണ്ട് എനിക്ക്. അപ്പൊ അതിന്റെയാണ് വരുമാനം. എനിക്ക് പാടത്തുനിന്ന് കിട്ടാനില്ലല്ലോ. ഞാനൊരു അംഗൻവാടി ടീച്ചറായിരുന്നു, ഇപ്പൊ റിട്ടയർഡാണ്. അങ്ങനെ എന്തൊക്കെ തീറ്റ തീറ്റ നമ്മള് ഇപ്പൊ ഞാൻ ഈ കപ്പലണ്ടി പിന്നാക്കും. കോഴിത്തീറ്റ മേടിക്കാൻ കിട്ടും, അത് ഇത്തിരി റേറ്റ് കൂടുതലാണല്ലോ. അതും എന്നാലും അതും ഈ പൊടിയരി കിട്ടും. പൊടിയരി എന്ന് വെച്ചാൽ തവിടോടുകൂടിയ പൊടിയരി കൊടുക്കേണ്ടതാണ് ഇതിനും മെച്ചം. മുട്ടയിടാനായിട്ട് കൂടുതൽ ഇത് മെച്ചം അതിനാണ്. പൊടിയരിയും ഈ കപ്പലണ്ടി പിണ്ണാക്കും കോഴിത്തീറ്റയും കൂടി കുഴച്ച് വെച്ച് അവർക്ക് ഞാൻ കൊടുക്കും. അതിൽ ഈ പച്ചിലകൾ എന്ന് വെച്ചാൽ ചീര പിന്നെ അങ്ങനെ എന്തെങ്കിലും പച്ച ഇവര് തിന്നുന്ന ഏതും കപ്പത്തണ്ട് അതാണ് ഏറ്റവും മെയിനായിട്ട്. കപ്പയുടെ ഇല എന്ന് വെച്ചാൽ കപ്പളങ്ങയുടെ ഇല, അത് മെയിനായിട്ട് അത് അരച്ച് ചേർത്ത് പച്ച മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് കുഴച്ച് വെച്ച് അവർക്ക് കൊടുക്കും. അപ്പൊ അവര് കഴിച്ചോളൂ. അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇത് വാങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് കൊടുക്കുമ്പോ എനിക്ക് ഇവരുടെ കോഴിമുട്ട എനിക്ക് ധാരാളം കിട്ടും. അത് ഒരു വരുമാനം തന്നെയാണ് എനിക്ക്. ഈ പാടത്തു നിന്നും ഈ വാടക മാത്രം കിട്ടാനുള്ളൂ.
1: അതുപോലെ തന്നെ ഈ കോഴിക്ക് പല അസുഖങ്ങളൊക്കെ വരാറുണ്ട്, ഈ തുമ്മലും ചീറ്റലും.
0: അതിന് നമ്മള്
1: ഈ കോഴികൾക്ക് വരുന്ന പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി എന്താണ് കോഴികൾക്ക് വേണ്ടി മറുമരുന്നുകൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ?
0: മൃഗാസ്പത്രിയിൽ നിന്ന് ഇവർക്ക് മരുന്ന് തരും, കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. സ്പെഷ്യൽ ആയിട്ട് ഞാനൊന്നും കൊടുക്കാറില്ല, അതിന്റെ ആവശ്യം വരാറില്ല. കാരണം ഞാൻ ഈ കപ്പത്തണ്ടും കപ്പയുടെ ഇലയും, കപ്പ എന്ന് വെച്ചാൽ കപ്പളങ്ങ, കപ്പളങ്ങയുടെ ഇല ഒക്കെ കൂടി അരച്ചു കൊടുക്കണം. കാരണം അധികം ഇങ്ങനെ അസുഖങ്ങൾ, നെയ് മുറ്റൂല, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതലും മരുന്നുകളുടെ ആവശ്യങ്ങൾ വരാറില്ല ഇതൊക്കെ കൊടുക്കാൻ. പിന്നെ അങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ തന്നെ ഞാൻ ഈ മൃഗാസ്പത്രിയിൽ നിന്ന് മരുന്ന് കിട്ടും നമുക്ക്, അതുകൊണ്ട് കൊടുക്കും. ചെറുപ്പത്തിൽ തന്നെ ഈ കൊതിച്ചിറങ്ങുമ്പോ തന്നെ നമ്മള് ഗുളിക തരും, പിന്നെ തുള്ളി മരുന്ന് തരും, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അത് കൊത്തി തിന്നാറായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കണം, ഒരു 2-3 മാസം മതി. കൊത്തി തിന്നാറാവുമ്പോ നമ്മൾ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണത്.
1: അപ്പൊ ഈ കോഴി വളർത്തുമ്പോഴാണെങ്കിലും ഏത് മൃഗം വളർത്തുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിര ഇളക്കുക എന്നതാണ്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
0: ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വിര മരുന്ന് ഉള്ള രൂപത്തിലാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അവിടുന്ന് കിട്ടുന്നത് അവർക്ക് ഇതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ വിരക്കുള്ള മരുന്നും കൂടി ഉണ്ട്, അതിൽ വിര മരുന്ന് കൊടുക്കണം, അത് നിർബന്ധമുള്ളൂ. അവർക്കൊരു ഇങ്ങനെ ഒരു ചുമ പോലെയുള്ള ഒരു കൊക്കൊക്കെയുള്ള ഒരു ശബ്ദങ്ങൾ ഉണ്ടാക്കും ഇവര്, അതൊക്കെ വരേടെ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും മരുന്ന് മൃഗാസ്പത്രിയിൽ നിന്ന് പോയി മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മാറുകയും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മള് അതിന്റെ കൂട്ടത്തില് ഓർഗാനിക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പളങ്ങയുടെ ഇല അരച്ചു കൊടുത്താലും എല്ലാ ഫുഡിലും ചേർത്ത് കൊടുത്താൽ ഇതിന്റെ ആ അസുഖം മാറും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പുറത്തൊന്നും മേടിക്കണ മരുന്നുകൾ കൊടുക്കാറില്ല, ഇതാണ് കൊടുക്കണം മെയിനായിട്ട്. ഇലകൾ കൊടുക്കണം. കൊത്തി തിന്നേണ്ട പ്രായമാകുമ്പോഴേക്ക് നമുക്ക് ഇവർക്ക് കൊത്തി തിന്നാനായിട്ട് ഇത് കെട്ടിത്തൂക്കി ഇല കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്താലും മതി, അവർ തിന്നും. പക്ഷേ തിന്നാത്തവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ അരച്ചു ചേർത്ത് ഇത് ഫുഡിൽ ചേർത്ത് കൊടുത്താൽ അത്രയും ഗുണമാണ്, ഒട്ടും പോകണില്ല.
1: അപ്പൊ ഈ കോഴി വളർത്തുമ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ അമ്മക്ക് ഇത്രയും വർഷം ഈ കോഴീനെ ഒക്കെ വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കോഴി കൃഷി തുടങ്ങുമ്പോ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത്?
0: കോഴി കൃഷി തുടങ്ങുമ്പോ എന്ന് പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടൊക്കെ നീറ്റായിരിക്കണം എപ്പോഴും. എന്നും ക്ലീൻ ചെയ്യാൻ പറ്റണേ അത്രയും നല്ലതാണ്. അപ്പൊ ഇതിന്റെ

0: സർജകളൊക്കെ ഇങ്ങനെ പോണത് അതിന് സജ്ജീകരിക്കാൻ അത് ഇത് ചെയ്യാനുള്ള പുറത്തേക്ക് പോവാനുള്ള കൂടി തന്നെ അടിഞ്ഞു കിടക്കാതിരിക്കാനുള്ള സംവിധാനത്തിലുള്ല നെറ്റോ അല്ലെങ്കിൽ പലക ചെറിയ ചെറിയ പലക കഷ്ണങ്ങളോ ഒക്കെ വെച്ചുള്ള ഈ കാഷ്ടങ്ങൾ പോവാനുള്ള സംവിധാനം കൂടി ചെയ്തു കൊടുക്കണം. പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട്, എന്നിരുന്നാലും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം അത് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ അടിച്ചു തുത്തു കളയണം. അത്രയ്ക്ക് ഹൈറ്റിലുള്ള കൂട് ഇവർക്ക് ആവശ്യമില്ല. രണ്ട് നിലയായിട്ട് നമുക്ക് കൂടുണ്ടാക്കാം. ആ കൂട് അതാണ് എനിക്ക് തോന്നിയേക്കണ നല്ലൊരു കാര്യം. കാരണം മുറികളുടെ ഉള്ളിൽ അഴിച്ചിട്ട് വളർത്തുന്ന ആ കൂടിനേക്കാളും ഗുണകരം ഇതാണ്. ഒരു കോമ്പൗണ്ട് ബൗണ്ടറി തിരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അവരെ അഴിച്ചിടുകയും ചെയ്യാം. അതിനിടയ്ക്ക് ഈ നെറ്റ് പോലത്തെ വസ്തുക്കൾ വെച്ചിട്ട് കൂട് പണിയാണെങ്കിൽ അവരുടെ കാഷ്ടങ്ങളൊക്കെ രാത്രിയിൽ കിടക്കാനായിട്ട് സൗകര്യമുണ്ട്. കാഷ്ടം ഇട്ടാൽ തന്നെ താഴേക്ക് വീണോളൂ. അത് നമ്മൾ മാറ്റി കൊടുത്തേച്ചാൽ മതി. എല്ലാ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ, മാസം വേണ്ട, ആഴ്ചയിലായാലും ഒന്ന് മാറ്റി കൊടുത്തേച്ചാൽ മതി. അവർക്കപ്പം വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരില്ല. ഇതിന്റെ വിസർജ്യങ്ങളൊക്കെ കിടക്കുമ്പോഴും ഉണ്ടാവാം അസുഖങ്ങൾ. അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലാണെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾ അരച്ച് ചേർത്ത് വെള്ളം കുടിക്കാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമാണ്. ഏറ്റവും ഗുണം മഞ്ഞൾ അരച്ച്, പച്ചമഞ്ഞൾ ആണെങ്കിലും കുഴപ്പമില്ല അരച്ചേർ, അല്ലെങ്കിൽ ഇത്തിരി അത് പറ്റിയില്ല, പച്ചമഞ്ഞൾ ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ എനിക്ക് പച്ചമഞ്ഞൾ ഉള്ള ആരാണോ ഞാനത് പറഞ്ഞോ. അതുകൂടാതെ ഈ മഞ്ഞൾ മേടിച്ചിട്ടാണെങ്കിലും ഈ വെള്ളത്തിൽ കലക്കി, ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കാം. കഫക്കെട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നമ്മളെ പോലെ തന്നെ പനി അവർക്കും ഉണ്ടാവും, അപ്പൊ അതൊക്കെ ഉണ്ടാവും. പിന്നെ ദഹനത്തെ ക്രിയകള് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പിന്നെ വേറെയുടെ പ്രശ്നങ്ങള് അതെല്ലാം മാറുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോ ഈ വക കാര്യങ്ങളില്ലാതെ ഇവർ ആരോഗ്യവതികളായിട്ട് നടക്കുന്നത് നമുക്ക് കാണാം. അതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ആരോഗ്യമുള്ളവരായിട്ട് അവർക്കൊരു അസുഖങ്ങളില്ലാതെ അങ്ങനെ നടക്കുന്നത് കാണാം. പിന്നെ ഈ കൂട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. എല്ലാ ദിവസവും കൂട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒന്നും വേണ്ട. നെറ്റ് ഇട്ടാണ് ഈ കൂട് ഉണ്ടാക്കണമെങ്കിൽ ആ കാഷ്ടം താഴേക്ക് പോയിക്കോളൂലോ, അത് അവിടെ നിന്ന് എടുത്തു കളയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ.
1: അപ്പൊ ഈ കോഴിയൊക്കെ വളർത്തുന്നതിൽ അമ്മസിക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നുണ്ടോ?
0: ഒരുപാട് ഒരുപാട് ഒരുപാട്. അതൊരു വരുമാനവുമാണ്, അതൊരു സന്തോഷം തന്നെ. ഇപ്പൊ ഇറച്ചിക്കായാലും കോഴിന് നാടൻ കോഴിയുടെ മാംസം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്, അവര് വാങ്ങിച്ചോണ്ട് പോവാറുണ്ട്. അതൊരു വരുമാനമാണ്. മുട്ട ആണ് കൂടുതലായിട്ട് നമുക്ക് ഇട്ട് അഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും കോഴികൾ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് നല്ല വിലയുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മള് നാടൻ കോഴി മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ എനിക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് കോഴികളെ. അവർക്ക് അവരൊരു മേൽത്തരം കോഴിയെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരൊന്നും പൊരുന്തേയില്ല, മുട്ട വിരിയിച്ചെടുക്കില്ല. എനിക്ക് മുട്ട വിരിയിച്ചെടുക്കുന്ന കോഴികളാണ് കൂടുതലുള്ളത്. അങ്ങനെ
1: ഇത്രയും നാളത്തെ കോഴി വളർത്തല് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പോ ഒരു കോഴി കർഷക എന്ന രീതിയിൽ ചോദിക്കുകയാണ്, നമുക്ക് എന്ത് കൃഷി ചെയ്താലും വിപണി സാധ്യത ആദ്യം കണ്ടെത്തിയിരിക്കണം. വിപണി കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഒരു സാധനം കൃഷി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കൂട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ കോഴികളുടെ മുട്ട എന്തൊക്കെ ചെയ്യുന്നതൊക്കെ?
0: കോഴിയുടെ മുട്ട ഇപ്പൊ എന്റെ അടുത്ത് വന്ന് വാങ്ങിച്ചിട്ട് ഇല്ലാത്ത കുറ്റമേ ഉള്ളൂ. എന്റെ അടുത്ത് വന്ന് വാങ്ങിച്ചിട്ട് പോണാണ് ഒട്ടുമിക്കവരും. എന്നുവെച്ചാൽ ഒരു ദിവസം എനിക്ക് ഒരു 10-15 മുട്ടയൊക്കെ കിട്ടാണെങ്കിൽ എനിക്ക് ലാഭമല്ലേ അത്. എനിക്ക് കോഴിക്ക് തീറ്റ വാങ്ങാനായാലും ഞാൻ പുറത്തുനിന്ന് വാങ്ങാനായാലും എനിക്ക് ലാഭം അതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. പൊടിയരി മില്ലിൽ പോയി നമ്മള് എന്തോട്ടാ മില്ലിന്ന് ഇങ്ങനെ പൊടിച്ചു കിട്ടണ അത് പൊടിയരി, അതോടുകൂടി തവിടും ഉണ്ട്. ആ തവിടുള്ള ഈ കൊടുക്കുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ മെച്ചം. ഏറ്റവും കൂടുതൽ മെച്ചം ഇതാണ്. അവർക്ക് തവിടുള്ള അരി കൊടുക്കണമാണ് നല്ലത്. അരി പൊടിയരി ആയിരിക്കും, അത് നമുക്ക് മില്ലിന്ന് കുറച്ച് റേറ്റിന് കിട്ടും. അതാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ്.
1: മുട്ടയൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് നമ്മളൊരു പാക്ക് ചെയ്ത്, അതോ വെറുതെ?
0: ഒന്നും ചെയ്യണ്ട, പാക്ക് ചെയ്യണ്ട. അവര് വന്നു വാങ്ങണവരെ അവര് ആ സംവിധാനത്തിലായിരിക്കും വരണേ. കാരണം അവര് പാത്രമായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ആ പാത്രത്തിൽ എണ്ണ അങ്ങോട്ട് കൊടുത്തേച്ചാ പോരെ, അപ്പൊ നമുക്ക് പൈസ കിട്ടും. അപ്പൊ ഒരു ഏകദേശം ഒരു മാസം കൊണ്ട് എനിക്ക് എന്റെ വരുമാനമായി, അവർക്കുള്ള തീറ്റയ്ക്കുള്ള കാശുമായി. പക്ഷെ

0: ഈ മുട്ടയിടുന്ന ആൾക്കാരെ അവിടെ നമുക്ക് ലാഭമായിട്ട് നിൽക്കാണല്ലോ. അവര് സ്ഥിരം മുട്ടയിടുന്നു, അത് ഒരാള് തന്നെ സ്ഥിരം മുട്ടയിടുന്നു പറയാൻ പറ്റില്ലല്ലോ. അവര് കുറച്ചാൾ മുട്ടയിട്ട് ആ പൊരുന്നും പിന്നെ കുഞ്ഞുങ്ങൾ വിരിച്ചു വരും, അങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
1: അപ്പൊ ഈ പൊരുത്തക്കോഴികൾ ഉണ്ടോ അപ്പൊ ഈ മുട്ടയൊക്കെ ഇടാനായിട്ട് ഈ ഇങ്ങനെ അടയിക്കാൻ വേണ്ടിട്ട്?
0: ഉണ്ട് ഉണ്ട്, അവരാണല്ലോ ഇതില് തന്നെ ഉണ്ട്. പെണ്ണ കോഴികളുണ്ട്. പെണ്ണ കോഴികൾ എന്താ ഉദ്ദേശിക്കുന്നത്? നാടൻ കോഴി എല്ലാവരും പൊരുന്തും, അവരടയിരിക്കും. അവരടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കും. ആ വിരിയിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ മരുന്നും കൊടുക്കണം. അതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കണം. കാരണം ഈ കാക്കയും മരുന്നും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ് അത്. അപ്പൊ നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തി അവർക്ക് തീറ്റയും വെള്ളവും ഈ മരുന്നും അത് കൊടുക്കേണ്ട റേറ്റ് ഡേറ്റും ഒക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞുതരും. ഈ മൃഗാശുപത്രിയിൽ നിന്ന് അവിടെ നിന്നാണ് മരുന്നൊക്കെ തരണം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അനുസരിച്ച് പുറത്തുനിന്ന് വാങ്ങാം. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വേണ്ടായിരിക്കും, അത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. കുഞ്ഞുങ്ങൾ ഒരുവിധം ഈ എന്നുവെച്ചാൽ കാക്കപ്രായം എന്നാണ് നമ്മൾ പറയണേ. ആ പ്രായം ഈറ്റങ്ങളെ കാക്കയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഓടി ഒളിക്കാൻ പറ്റിയ പ്രായത്തിൽ നമ്മൾ അഴിച്ചു വിടുള്ളൂ. അപ്പൊ ഫ്രീ ആയിട്ട് എന്റെ ഈ കോമ്പൗണ്ടിൽ ഫ്രീ ആയിട്ട് നടന്നു. എനിക്ക് മലവെള്ളത്തിന് കുറെ നഷ്ടപ്പെട്ടു, അത് കണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇങ്ങനെ കോമ്പൗണ്ട് കെട്ടാനും കാരണം കുറെ നഷ്ടപ്പെട്ടു. കുറെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി ആകെ നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒന്നോ രണ്ടോ എങ്ങാണ്ട് കിട്ടുന്നു, ഒരുപാട് നഷ്ടപ്പെട്ടു എനിക്ക്. അതുകൊള്ള എന്റെ ഹസ്ബൻഡായിരുന്നു, അവരെ രക്ഷിക്കാൻ പോകണം. അതുകൊണ്ട് ഒക്കെ കൂടി നമ്മുടെ മക്കളാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഈ വിറ്റങ്ങളെ കുറെ പേരൊക്കെ നമ്മുടെ മുകളിൽ കയറ്റിയെങ്കിലും പറ്റിയില്ല. അതിനുശേഷം അവര് ചാടിയൊക്കെ പോയായിരുന്നു, പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടന്നവരൊക്കെ അങ്ങനെ കൂടിന്റെ ഉള്ളിലായിരുന്നെങ്കിലും കൂടിന്റെ ഉള്ളിലിട്ട് അടച്ചിട്ടാണ് ഞങ്ങൾ പോയെങ്കിലും അതൊരു അതിലും വെള്ളം കയറി. പിന്നെ ഇതിൽ നിന്ന് ചാടിപ്പോയവരൊക്കെ പോയി, അവരൊക്കെ പിടിച്ചെന്ന് പോയി. പിന്നെ മൃഗങ്ങളായിരിക്കാം കൊണ്ടോയത്, എല്ലാരും പറയാൻ പറ്റില്ല മൃഗങ്ങളെ, മനുഷ്യരെ എല്ലാരും പറയാൻ പറ്റില്ല.
1: അപ്പൊ ഈ നമുക്കറിയാൻ പറ്റും, നമുക്കൊരു ഇണക്കി വളർത്തുന്ന ഒരു പട്ടിയോ അല്ലെ പൂച്ചയോ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യാത്ര പോകാനോ ഒരു ആവശ്യത്തിന് പോകാനോ പറ്റൂല. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത്രയധികം കോഴികളുമായിട്ട് അമ്മ എങ്ങനെയാണ് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുന്നതൊക്കെ?
0: ആ അതാണ്, ഞാൻ എങ്ങും പോവാറില്ല. ഞാൻ ഈ റിട്ടയർമെന്റ് ചെയ്തിട്ട് എങ്ങും പോവാറില്ല എന്ന് പറഞ്ഞാൽ എങ്ങും പോവാൻ പറ്റിയിട്ടില്ല. ഇവരെ നോക്കണം. പിന്നെ എന്റെ മക്കളോ ആരെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ടോ പോയിട്ട് വരാൻ, അന്ന് ഇന്ന് പോയാൽ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാനപ്പൊ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുക്കും, ചെയ്തിട്ടാ പോകുള്ളൂ. ഇവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. അത് ഈ വെള്ളത്തിൽ പോയ വരണം. ഞാൻ ഈ കോമ്പൗണ്ടുകൾ ഇങ്ങനെ നെറ്റിട്ട് കെട്ടാനൊക്കെ കാരണം ഇവർക്ക് ഫ്രീ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇവർ മുട്ടയിടില്ല. അവരത് ഒരു അതിപ്പോ നമുക്കായാലും അല്ലേ അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരെ അതുപോലെ സംരക്ഷിക്കണം. അവർക്ക് വെള്ളമായാലും ഭക്ഷണമായാലും നേരം നേരങ്ങളിൽ കൊടുത്തെങ്കിലേ അവർക്ക് ഇവരുടെ ഇവരെ വളർത്തിക്കൊണ്ടുള്ള ഗുണമുള്ളൂ, നമുക്ക് ഉപകാരമുള്ളൂ. പിന്നെ വേറൊരു കറ്റാർവാഴ എനിക്കുണ്ട്, ഇപ്പൊ ഒരു 10-20 മൂടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് ഭാഗമായിട്ട് ഞാൻ ഇത്തിരി കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് വെളിച്ചെണ്ണ കാച്ചു, വെളിച്ചെണ്ണ. അപ്പൊ ഞാനത് ആവശ്യക്കാർക്ക് കൊടുക്കാറുമുണ്ട്. അങ്ങനെ കറ്റാർവാഴയുടെ ഇത് വെളിച്ചെണ്ണ കാച്ചി കൊടുക്കാറുണ്ട്. അത് മുടി വളരാനൊക്കെ നല്ലതാണല്ലോ. അങ്ങനത്തെ ഒരു കുറെ മൂടി കറ്റാർവാഴ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്.
2: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആദായകരമായ രീതിയിൽ കോഴിക്കൃഷി നടത്തുന്ന നെടുമ്പാശ്ശേരി സ്വദേശി ജാനു തങ്കപ്പന്റെ കാർഷിക അനുഭവങ്ങൾ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 23.8°C.

ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെ കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.

ഗ്രാമീണ സംസ്കൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടൻ ഷീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക്.

നാളെ രാവിലെ 11 മണിക്ക് കേളികോട്ട് ഗിരിജന്മാരാരും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു തമിഴ് ഗാനം കേൾക്കാം. വേട്ടയ്യാൻ എന്ന പടത്തിൽ മലേഷ്യ വാസുദേവൻ, യുഗേന്ദ്രൻ, അനിരുദ്ധ് രവിചന്ദർ, എസ് ദീപ്തി എന്നിവർ പാടിയത്. ഗാനരചന സൂപ്പർ സുബ്ബു, സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 24:46. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ലളിതഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ടെൽമ പാടിയത്. ഗാനരചന മുല്ലനേഴി, സംഗീതം തിരുവിഴ ശിവാനന്ദൻ.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:00 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ നേരത്തെ അറിയാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ സിറിയക്കുമായി അഭിമുഖം നാളെ രാവിലെ 8:00.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 44:52. 7:45 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മംഗളൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം.

0: ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. നാളെ മുതൽ ഈ മാസം 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് സമ്മേളനം. യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ 26-ന് വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസിലൻഡിലേക്കുള്ള ഇന്ത്യയുടെ 100% കയറ്റുമതിക്കും കരാറിലൂടെ നികുതിരഹിത പ്രവേശനം ലഭിക്കുമെന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അടുത്ത 4 മുതൽ 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ് തന്ത്രപ്രധാന പങ്കാളിത്തം വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: This strategic partnership and the roadmap to 2030 reflects our shared ambition to deepen this cooperation and includes the aspirational goal of doubling bilateral trade in goods and services to almost 35,000 crore rupees in the next 4 or 5 years. The entry into force of the India-New Zealand Free Trade Agreement will translate this goal into concrete economic outcomes.
0: ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനം. അടുത്തഘട്ട ചർച്ചകൾ ഒക്ടോബർ 5 ആരംഭിക്കും. വരുന്ന 90 ദിവസങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മംഗളൂരു റെയിൽവേ മേഖലയുടെ നിയന്ത്രണം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. T-72, T-90 യുദ്ധ ടാങ്കറുകൾക്കായി ഓക്സിലറി പവർ യൂണിറ്റുകൾ വാങ്ങുന്നതിന് ആക്യുറേറ്റ് ഇൻഡസ്ട്രിയൽ കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 586 കോടി രൂപയുടെ കരാർ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചത്. ടാങ്കുകളിലെ പ്രവർത്തന സംവിധാനങ്ങൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും ആവശ്യമായ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ബദൽ സ്രോതസ്സാണ് ഓക്സിലറി പവർ യൂണിറ്റുകളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS സഹ്യാദ്രിയും കുലിശും ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഫിലിപ്പീൻസിലെ സുബിത് ബേയിലെത്തി. ആസിയാൻ അംഗരാജ്യങ്ങളിലെയും മറ്റ് 8+ രാജ്യങ്ങളിലെയും സമുദ്ര പ്രതിരോധ സേനകളെ ADMM+ കൂട്ടായ്മ ഒന്നിപ്പിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സമുദ്രമേഖലയിലെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുക, നാവിക സഹകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആന്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഭരണ സാമ്പത്തിക ഇടപാടുകളിലും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഡിജിറ്റൽ നിർമ്മിതികൾ കെട്ടിപ്പടുക്കുന്ന ഒരു രാജ്യമായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ 2015 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഫാർമക്കോ വിജിലൻസ് രംഗത്തെ ഇന്ത്യയുടെ പ്രയാണം വർഷങ്ങളായി രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ മികച്ച ഉദാഹരണമാണ്.

0: ഉണ്ടാകുമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂയോർക്കിൽ നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ 7-ാമത് പതിപ്പ് പ്രകാശനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് നിലവിൽ 1100-ലധികം മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: We have around 1150 ADR monitoring centers as well as 773 medical devices adverse event reporting centers operational across different public health hospitals, private hospitals, medical colleges. We also intend to expand these facilities up to the primary health facility level.
0: കേരളത്തിൽ കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയം അനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ വനിതാ ടീമും നാളെ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ നേരിടും. 4 വെള്ളി, 2 വെങ്കലം ഉൾപ്പെടെ 6 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 12-ാം സ്ഥാനത്താണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സൌജന്യ ലാപ്ടോപ്പുകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടില്ലെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഈ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 564 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 68 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ 20 ഒക്ടോബർ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ബംഗളൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെയും മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മരുന്നുകളുടെ പാർശ്വഫല നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:55. 10 സെക്കൻഡ്.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം എഫ് എം ഈവനിംഗിലേക്ക്. എഫ് എം ഈവനിംഗിൽ ആദ്യം

0: നന്തൂട്ടി ഒന്നിനും വാശി പിടിച്ചിരുന്നില്ല. വളരെ അത്യാവശ്യത്തിന് മാത്രം പണം ചെലവാക്കി ബാക്കിയുള്ളത് കുടുക്കയിലിട്ട് വയ്ക്കും. മഴ നനയാത്ത ചോരാത്ത ഒരു കുഞ്ഞു വീട് പണിയണം. അപ്പോ ഈ പൈസയൊക്കെ അമ്മയ്ക്ക് കൊടുക്കണം. അതുമാത്രമായിരുന്നു സ്വപ്നം. ഞാൻ പോവാണേ ടീച്ചറെ എന്നും പറഞ്ഞ് നന്ദും മുറ്റത്തേക്കിറങ്ങി. അപ്പോഴും കാറ്റും ചെറിയ മഴച്ചാറ്റലും ഉണ്ടായിരുന്നു. പിറകെ കുട നിവർത്തി പിടിച്ച വിമല ടീച്ചറും വരുന്നുണ്ടായിരുന്നു. നന്ദു സ്കൂൾ കെട്ടിടത്തിൻ്റെ അരികെ ചേർന്ന് നനയാതെ നടക്കുന്നത് കണ്ട് ടീച്ചർ പിന്നെയും ചോദിച്ചു, എന്താ മോളെ കുടയില്ലേ? ഗേറ്റ് കടന്നതും മഴ വീണ്ടും ശക്തമായി. ടീച്ചറുടെ ഭർത്താവ് കാറ് കൊണ്ടുവന്ന് നിർത്തി. ടീച്ചർ കയറും മുമ്പ് നന്ദനെ വിളിച്ച് കുട കൊടുത്തു. മടിച്ചു മടിച്ചാണത് വാങ്ങിയത്. മാമ്പഴ നിറമുള്ള കുട. അതിന് ചുവടെ നിൽക്കുമ്പോൾ ഈ കുട എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം കൊതിച്ചുപോയി. കുടയും ചൂടി വലിയ ഗമയോടെയാണ് അന്ന് വീട്ടിലെത്തിയത്. കേടാക്കാതെ എടുത്തു വയ്ക്ക്, വലിയ ഗമയൊന്നും കാണിക്കണ്ട, വല്ലവരുടെയും കുടയാ, രാവിലെ തിരിച്ചേൽപ്പിക്കാനുള്ളതാ, അമ്മ പറഞ്ഞു. അന്ന് ആ കുട ചൂടി വന്നതിൻ്റെ സന്തോഷം മുഴുവനും അവൾക്കുണ്ടായിരുന്നു. എല്ലാം വേഗം എഴുതി വായിച്ചു പഠിച്ചു. വിമല ടീച്ചറെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ടീച്ചർ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്തേ ചോറുണ്ടില്ലേ, എന്തേ ക്ഷീണിച്ചിരിക്കണേ എന്നൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോൾ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് അമ്മൂമ്മ പറയും, അമ്മൂമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുമ്പോൾ മോക്കൊരു കുഞ്ഞു കുട വാങ്ങിത്തരാട്ടോ എന്ന്. അത് അമ്മൂമ്മയ്ക്ക് കടം വീട്ടാനും മരുന്ന് വാങ്ങാനും പോലും തികയില്ല. പാവം അമ്മൂമ്മ. എനിക്ക് കുടയൊന്നും വേണ്ട അമ്മൂമ്മേ, ഞാൻ അശ്വിനിയുടെ കുടയിൽ ചേർന്ന് പോയിക്കോളാം. ആ പൈസയും കുടുക്കയിലിട്ട് നമുക്ക് വീട് പണിയാൻ എടുക്കാട്ടോ എന്ന് പറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് മോണ കാട്ടിയൊരു ചിരിയുണ്ട്. പിറ്റേ ദിവസം കുട ടീച്ചർക്ക് കൊണ്ട് കൊടുത്തു. എന്താ നന്ദു, ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ, കുട വെച്ചോളൂ കേട്ടോ. ടീച്ചർ വാത്സല്യത്തോടെ നന്ദുവിൻ്റെ തോളിൽ പതിയെ തട്ടി. തിരിച്ചിറങ്ങുമ്പോൾ വിശ്വസിക്കാനായില്ല, ഇത്രയും നല്ല കുട എനിക്കുണ്ടായിട്ടേയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വഴക്ക് പറയുമോ എന്ന് പേടിയായിരുന്നു. അന്നിൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നാ അമ്മ എപ്പോഴും പറയാറ്. ചെറിയൊരു പേടിയും മടിയും. എങ്കിലും ടീച്ചർ തനിക്കായിട്ടത് തന്നതല്ലേ. നന്ദുവിന് അത് വീട്ടിൽ ചെന്ന് അമ്മയെ കാണിക്കാൻ തിരക്കായിരുന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു മഴത്തുള്ളി വന്നു തൊട്ടു. അവൾ തലപൊക്കി നോക്കി. അപ്പോഴും താൻ ആ തേന്മാവിൻ ചോട്ടിലിരിക്കുകയാണ്. കാറ്റും മഴയും നന്നായി ചാറിത്തുടങ്ങി. നന്ദു, നന്ദൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് അശ്വിനിയും മറ്റു കൂട്ടുകാരും ഓടി വന്നു. നീ ഇവിടെ ഇരിക്കുകയാണോ? അവർ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബാഗിൽ നിന്ന് ഒരു വർഷം മുൻപ് ടീച്ചർ കൊടുത്ത കുടയെടുത്ത് നിവർത്തി കൊടുത്തു. വേണ്ട, ടീച്ചർക്കൊപ്പം എനിക്ക് മഴ മുഴുവനും നനയണം. നന്ദൂട്ടി കുടയിൽ കയറാതെ വാശി പിടിച്ചു. തേന്മാവിൻ്റെ ഇലത്തുമ്പിലൂടെ മഴവെള്ളം ഊർന്നിറങ്ങിക്കൊണ്ടിരുന്നു. കണ്ണുനീരാണോ മഴവെള്ളമാണോ നനഞ്ഞിറങ്ങുന്നത് എന്ന് തിരിച്ചറിയാത്ത വണ്ണം മഴ അവളെ കുളിർപ്പിച്ചു.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: ആകാശവാണി FM വാർത്തകൾ.
3: മംഗളൂരു റെയിൽവേ മേഖലയുടെ നിയന്ത്രണം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറ്റിയത്. ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കി ജില്ലയിലെ

0: വിവിധയിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമായ സമഗ്ര സഹായ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ കാതൽ ഗുരുദേവ ദർശനമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാമത് മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൗജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സൂപ്പർ ലീഗ് കേരളയുടെ 3-ാം സീസൺ ഈ മാസം 25-ന് ആരംഭിക്കും. ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FC നേരിടും. പൂപ്പാറയിൽ തേയിലത്തോട്ടത്തിന് സമീപത്തെ കുളത്തിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശികളായ ലഖാൻ സിംഗ് മാർക്കം, ഭാര്യ സുനിയ മാർക്കം എന്നിവരാണ് മരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പുസ്തകം, മൺവെട്ടി, പിന്നെ AK-47. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിന്റെ ദേശീയ പതാകയിൽ ഇടതുഭാഗത്തായി ഒരു പുസ്തകത്തിന്റെയും ഒരു മൺവെട്ടിയുടെയും അതിനൊപ്പം ഒരു തോക്കിന്റെയും ചിത്രം കാണാൻ കഴിയും. ആദ്യത്തെ രണ്ടും നമുക്ക് തൽക്കാലം വിടാം, മൂന്നാമനായ തോക്കിലേക്ക് തന്നെ എത്താം. വിശ്വപ്രശസ്തമായ AK-47 തോക്കാണ് അതിൽ കാണുന്നത്. തോക്കെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് AK-47 തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കുന്ന റൈഫിളുകൾ നാം കണ്ടിട്ടുണ്ടാകുമല്ലോ. അതാണ് ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ. ഇവയ്ക്ക് ലോങ് റേഞ്ചുകളിൽ കൃത്യമായി വെടി ഉതിർക്കാൻ കഴിയുമെങ്കിലും ഓട്ടോമാറ്റിക് തോക്കുകൾ പോലെ കൂടുതൽ ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാൻ കഴിയില്ല. അതൊരു കുറവ് തന്നെയായിരുന്നു. യുദ്ധമുഖത്ത് നിരന്തരം വെടിയുതിർക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ബുള്ളറ്റ് ലോഡ് ചെയ്യുക എന്നത് അത്ര പ്രായോഗികമല്ലല്ലോ. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ച ഏക രാജ്യം ജർമ്മനിയായിരുന്നു. ജർമ്മനിയുടെ സ്റ്റൈം വാർ 44 എന്ന തോക്കായിരുന്നു ലോകത്തെ ആദ്യത്തെ വിജയകരമായ ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിൾ. ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ റഷ്യയുടെ ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ റഷ്യയുടേത് കാലഹരണപ്പെട്ട യുദ്ധ സാമഗ്രികൾ ആയിരുന്നു എന്ന് പൊതുവെ അക്കാലത്തൊരു സംസാരം തന്നെ രൂപം കൊണ്ടു. ഇതേ സമയത്താണ് റഷ്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മിഖായേൽ കലോഷ്നിഖോവ് യുദ്ധത്തിൽ തോളെല്ലിന് പരിക്കേറ്റ് ചികിത്സ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഒരു തോക്കിന്റെ ഡിസൈനുമായി റഷ്യൻ സർക്കാരിനെ സമീപിക്കുന്നത്. അന്ന് ഒരു തോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയപ്പെട്ടത് അതിന്റെ ടൈറ്റ് ടോളറൻസ് ആയിരുന്നു. അതായത് ധാരാളം ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ ഒരു തോക്ക് നിർമ്മിക്കുന്നത്. അവ തമ്മിൽ നല്ല രീതിയിൽ ചേർന്നിരുന്നാൽ മാത്രമേ ആ തോക്ക് കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ കലോഷ്നിഖോവിന്റെ ഡിസൈൻ ടൈറ്റ് ടോളറൻസ് അല്ലായിരുന്നുവെങ്കിലും വളരെ ദുർഘടമായ അവസ്ഥയിലും അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ചെളി നിറഞ്ഞാലും വെള്ളം കയറിയാലും ഒന്നും അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇത്തരത്തിൽ ലൂസ് ടോളറൻസ് എന്ന് വിളിക്കപ്പെട്ട ഡിസൈൻ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിന്റെ ഒരു കുറവായി എടുത്തു കാണിക്കപ്പെട്ടത് ഭാരക്കൂടുതലായിരുന്നു. അതും ചെറിയൊരു മാറ്റത്തോടെ കലോഷ്നിഖോവ് മറികടന്നു. ബോൾട്ട് കാരിയറും ഗ്യാസ് പിസ്റ്റണും ഒരേ യൂണിറ്റാക്കി മാറ്റിയാണ് അദ്ദേഹം ആ ഡിസൈനിന്റെ പ്രശ്നം പരിഹരിച്ചത്. ഇതുവഴി വലിയൊരളവിൽ റൈഫിളിന്റെ ഭാരം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കലോഷ്നിഖോവ് തോക്കുകൾ വിളിക്കപ്പെട്ടത് AK എന്നായിരുന്നു. കലോഷ്നിഖോവ് ഓട്ടോമാറ്റിക് ഗൺ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടവ പിന്നീട് ഓട്ടോമാറ്റിക് കലോഷ്നിഖോവ് ആവുകയും AK അതിന്റെ ചുരുക്കപ്പേരായി വിലയിരുത്തുകയും ചെയ്തു. 1946 മുന്നോട്ട് വെച്ച ഒരു ചുവടുവെപ്പ് എന്ന നിലയിൽ ആ വർഷത്തെ കൂടി സൂചിപ്പിക്കാൻ AK-46 എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത വർഷം ആ ഡിസൈനിനും വലിയ ഗുണകരമായ മാറ്റങ്ങൾ വരികയുണ്ടായി. മാത്രമല്ല അതിന്റെ നിർമ്മാണത്തിനും വലിയ ഉണർവുണ്ടായി. അങ്ങനെ 1947 ഡിസൈൻ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഏറിയത് എന്ന നിലയിലാണ് അതിന് AK-47 എന്ന പേര് നൽകിയത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: FM ഈവനിംഗ് തുടരുന്നു.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖത്തിന്റെ തുടർഭാഗം.
1: വൈൽഡ് ഹണ്ടർ ടാഗ് ഹൺഡ്രഡ് എന്ന് ഉദ്ദേശിച്ച് നൂറെണ്ണെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യും മിനിമം. ട്ടോ, നൂറിലൊരിക്കലും നിൽക്കില്ല. അപ്പോൾ നൂറല്ല വിഷയങ്ങൾ പ്രകൃതിയിലും, ഈ നൂറ് വിഷയങ്ങളിലും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞത് ആദ്യത്തെ മത്സ്യങ്ങളെക്കുറിച്ചായിരുന്നു. ഡോക്ടർ സി പി ഷാജി, പലപ്പോഴും പലരും ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് ഡോക്ടർ സി പി ഷാജി അറിയില്ല.
0: പക്ഷെ
1: അദ്ദേഹമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു ഫ്രഷ് വാട്ടർ ഫിഷിന്റെ അതോറിറ്റി. അതിനെക്കുറിച്ച് അയാൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നും ഏകദേശം ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരാളിലൂടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അയാൾ ഫ്രഷ് വാട്ടർ ഫിഷസിനെ ചരിത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു, നമ്മുടെ കൃഷിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു, അത് നശിച്ചുപോയാണുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വൈൽഡ് ഹൺഡ്രഡ് വിത്ത് വിഷ്വൽ സപ്പോർട്ട്. അത് റീലുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഷോർട്സ് ആയിട്ട് യൂട്യൂബിലുണ്ട്, റീൽസ് ആയിട്ട് ഫേസ്ബുക്കിലുണ്ട്, വലിയ ഇന്റർവ്യൂ ആയിട്ട് യൂട്യൂബിലുണ്ട്. നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ.
0: ഇപ്പം കാർഡ് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഇപ്പം നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ വീഡിയോ കാണുകയാണെങ്കിൽ പോലും പല എലമെൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ലേമൻ എന്ന നിലയ്ക്ക് പറയുന്ന ഒരു കിളിയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിൽ ആ കിളിയുടെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദമാണോ ഏതാണ് നമുക്ക് ആസ്വദിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. ഇപ്പോൾ ഇത്രയും കാടുകളും ഇത്രയും വൈൽഡ് ലൈഫും എക്സ്പ്ലോർ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് താങ്കൾക്ക് പേഴ്സണലി ഇഷ്ടം എന്തിനോടാണ്? ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ ലൈക്ക് ഒരു സൗണ്ട് പേഴ്സൺ ആയിരിക്കും, ശബ്ദങ്ങളോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കാഴ്ചകളോടായിരിക്കും ഇഷ്ടം. താങ്കൾക്ക് എന്താണ് കാടിനെ പറയുന്നത്, ഹടാതെ ആകർഷിക്കുന്ന ഒരു ഘടകം?
1: അത് അതെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫീലാണ് എനിക്കിഷ്ടം. ഒരു പ്രത്യേക സാധനമല്ല. അപ്പോൾ എനിക്ക് ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശബ്ദവും മണവും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ശബ്ദങ്ങൾ ഞാൻ പരമാവധി കുറച്ച് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫിലിംസിലാണെങ്കിൽ പോലും ശബ്ദങ്ങൾക്ക് പ്രാധാന്യം വളരെ കൊടുക്കും. പലരും ശബ്ദങ്ങൾക്ക് പ്രാധാന്യം അത്ര കൊടുക്കാറില്ല. ശബ്ദത്തിനും മണത്തിനും പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രകൃതിയിൽ. മണം നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലിജ്, നമ്മൾ നമ്മുടെ ഒരു വലിയ വിഷയമായിട്ടേ പരിഗണിക്കാത്തൊരു കാര്യമാണ് മണം എന്നുള്ളത്. പിന്നെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രകൃതിയിലെ ഓരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ. നമ്മൾ കേൾക്കാത്ത എത്ര ശബ്ദമുണ്ടറിയോ പ്രകൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണുന്നത് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ശബ്ദം ഉൾപ്പെടെ, അതിൻ്റെ ഭംഗി ഉൾപ്പെടെ, വെളിച്ചം ഉൾപ്പെടെ എല്ലാം കൂടി കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക ഫോക്കസ് ആണ് എന്ന് ഒരിക്കലും വീഡിയോ എടുക്കുമ്പോൾ പറയാൻ പറ്റില്ല. സ്റ്റിൽ അങ്ങനെയല്ലല്ലോ, സ്റ്റിലും ശബ്ദമൊന്നും വേണ്ടല്ലോ. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം വേണം. അങ്ങനത്തെ ഒരു ഒരു ഒരു അനുഭവമാണ് എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു തമാശ രൂപേണ പറയും, മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാ ജീവികളിലും ആണുങ്ങളെയാണ് അല്ലെങ്കിൽ ഒരു മെയിൽ സ്പെഷീസിനെയാണ് കാണാൻ ഭംഗി എന്നുള്ളത്. അത് ശരിയാണ്.
1: പ്രത്യേകിച്ച് പക്ഷികളിൽ ആണുങ്ങൾ തന്നെയാണ് നയനമനോഹരം എന്ന് പറയില്ലേ, ഭംഗി എന്നുള്ളതിൻ്റെ പലർക്ക് പല കണ്ണിലുമാണ്. നമുക്ക് കാണുന്ന സമയത്ത് നല്ല കളർഫുൾ ചന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ഒരു പക്ഷി പെൺ വർഗത്തിനെക്കാട്ടിലും കൂടുതൽ ഭംഗി ആണ് തന്നെയാണ് പക്ഷികളിൽ എസ്പെഷ്യലി. ആണുങ്ങൾ നോക്കുകയാണ് വലിയ മൃഗങ്ങളായിട്ടുള്ള സിംഹമാണെങ്കിലും ടൈഗറിന് അത്ര വ്യത്യാസം ഫീൽ ചെയ്യില്ല, പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. പക്ഷേ ടൈഗർ ലയന് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആനയ്ക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
0: അപ്പോൾ ശരിയാണ്, ഒരു പൊടിക്ക് മനുഷ്യന്മാരെ എക്സെപ്ഷൻ ആക്കാമല്ലോ അല്ലേ,
1: മനുഷ്യന്മാർ അങ്ങനെയായി പോയി.
0: ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജീവികളെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആനേനെയൊക്കെ കുറച്ചും കൂടെ ഇപ്പം നാട്ടിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആന റിലേറ്റഡ് വീഡിയോസൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ആന പ്രേമം നമ്മൾ കുറച്ചും കൂടെ ഉണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു
1: ആന പ്രേമം? രണ്ട് പ്രേമമാണ് കേട്ടോ. കാട്ടിലെ ആനയുടെ പ്രേമം അല്ല നാട്ടിലെ ആന, രണ്ട് പൊളിറ്റിക്സ് ആണത്. അപ്പോൾ ആനകൾ നമുക്ക് കാട്ടിലുള്ളവർക്ക് ആനകളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ശാസ്ത്രീയമായിട്ടാണെങ്കിലും എൻ്റെ ചന്തമാണെങ്കിലും ഒക്കെ അവരൊരു ഇക്കോളജിക്കൽ എൻജിനീയർമാരാണ്, പരിസ്ഥിതിയുടെ ശരിക്കുള്ള ശാസ്ത്രജ്ഞന്മാരാണ് അവന്മാർ. കാരണം എവിടെയാണ് ഒരു വിത്ത് മുളയ്ക്കേണ്ടത്, എവിടെയാണ് കുറേ ചെടികൾ കൂടുതൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ കുറവുണ്ടാവേണ്ടത്, വെള്ളം എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ

0: പരിസ്ഥിതിയിൽ എല്ലാ കാര്യങ്ങളും കൈകടത്തുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആന. ഒരു ആന ഒരു സ്ഥലത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തായിട്ടുള്ള ആളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണത്. അപ്പോൾ നമുക്ക് ഒരു ഡ്രൗട്ട് വന്നിട്ട് ഒരു വലിയ വിഭാഗം ആനകൾ ഈ ആഫ്രിക്കയിൽ മരിച്ചുപോയി, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ അവരിനി പരിസ്ഥിതിയിൽ നിർവഹിക്കേണ്ട ഘടകങ്ങളാണ് നശിച്ചു പോകുന്നത്. അടുത്ത ഒരു 50 കൊല്ലം പരിസ്ഥിതിയിൽ പോസിറ്റീവായിട്ട് വരുത്തേണ്ട മാറ്റങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. അവർക്കൊരു ചരിത്രമുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരു ആന. ആന അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ല, ആന ഉള്ളത് കൊണ്ട് പരിസ്ഥിതിയിൽ മറ്റ് ജീവികൾക്ക്, പരിസ്ഥിതിക്ക്, പുല്ലിനുൾപ്പെടെ, ചീവീടുകൾക്കുൾപ്പെടെ, പുൽച്ചാടികൾക്കുൾപ്പെടെ ഒക്കെ ആന വേണമല്ലോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഈ ആന എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമേ അല്ല. കാട്ടില്ല ആന. അപ്പോൾ അത് അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്തത്തിലുപരി അതൊരു വലിയ ജീവി തന്നെയാണ്,
1: നല്ല കഴിവുള്ള
0: വലിയൊരു ജീവി തന്നെയാണ്.
1: മനുഷ്യരെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ട്, ഫാമിലി ആണ്, ജോലിക്ക് പോകുന്നു വരുന്നു, ഒരു റുട്ടീൻ എന്നൊക്കെ പറയാം. ഇതുപോലെ ഓരോ ജീവിക്കും അങ്ങനെ ഒരു ലൈക്ക് ഫാമിലി സിസ്റ്റമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാട്ടിലെ രാജാവായിട്ട് എന്താ കാര്യം, ഫുൾ പണിയെടുക്കുന്നത് മൂപ്പരാണ് എന്നുള്ള രീതിയിലൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കണം, ആ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ഓരോ ജീവിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താ പറയാ, ഫൺ ഫാക്ട്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ ഓരോ ജീവികൾക്കും?
0: സോഷ്യൽ ലൈഫ് മെജോറിറ്റി ജീവികൾക്കും ഉണ്ട്. ചിലത് സോളിട്ടറി ആയിരിക്കും. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കടുവ സോളിട്ടറി ആണ്. അവന് ആ ഗ്രൂപ്പിൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് പോവുകയാണ്. 2:30, 3:30 ഒക്കെ ആകുമ്പോഴേക്കും അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അമ്മ കടിച്ചു ഓടിക്കും, പോയിക്കോളാൻ പറയും. ആന നല്ലൊരു സോഷ്യൽ ലൈഫുള്ള ജീവിയാണ്. പക്ഷേ കുട്ടിക്കൊമ്പനായ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും അവൻ, നീ പോയിക്കോ, നീ നിന്റെ ഈ ഗ്രൂപ്പിൽ വേണ്ട, പിന്നെ ഇവന്മാർ പുറത്തു പോവാണ്. കുട്ടി ചെറിയ കൊമ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലേ, ഇനി ഇവന്മാരെല്ലാവരും കൂടി ഗ്യാങ് ആവും. നമ്മൾ കണ്ടില്ലേ, നമ്മളൊരു 10-15 വയസ്സായ പിള്ളേർ എല്ലാവരും റോഡ് സൈഡിൽ നിൽക്കുന്നു, ബൈക്കൊക്കെ ഇടുന്നു, ഇതേപോലെ ഇതേ കൗമാര പ്രായമാണ് അവരുടെ. ആ അപ്പോൾ ഇവരെല്ലാവരും കൂടി പോയിട്ട് യുവമാരുടെ അട്ടഹാസം എന്നൊക്കെ പറയില്ലേ, അതാണ് പിന്നീട് നമ്മൾ കാണുക. യുവമാർ ഗുണ്ടകളാണ് പലപ്പോഴും, വിക്രസുകൾ കാണിക്കുന്ന പാവങ്ങളാണ്, പക്ഷേ വിക്രസുകൾ കാണിക്കുന്ന ടീമുകളാണ്. കാരണം പുതിയാണ് ജീവിതത്തിൽ, പുതിയ തലങ്ങൾ തേടുകയാണ്. ഇവർ ഒരുമിച്ച് പോകുന്നു, അപ്പുറത്ത് പോകുന്നു, വാഴ തിന്നുന്നു, മറ്റു ഇവർ ഒരുമിച്ചാണ് റെയ്ഡൊക്കെ ചെയ്യുന്ന പോലെയാണ് അങ്ങനെ. അപ്പോൾ പിന്നെ പക്ഷെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും കേട്ടോ, തിരിച്ചു കഴിഞ്ഞൊരു മെച്ചുറായി മീറ്റിംഗ് സമയത്ത് ഇവർ വീണ്ടും ഏതെങ്കിലും ഒരു ഹേഡിൻ്റെ കൂടെ, ഹേഡ് എന്നാണല്ലോ പറയുന്ന ആനയുടെ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യും. എല്ലാവർക്കും സോഷ്യൽ ലൈഫ് ഉണ്ട്, അതിങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കും. സമയം ചിലവരുടെ സമയത്ത് ഒരുമിച്ച് കൂടും, ചില സമയത്ത് വിഘടിച്ചു പോകും, അങ്ങനെ അങ്ങനെ പോകുന്ന ജീവികളാണ്.
1: യെസ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി, നമ്മൾ ഇതിൽ ഫോറസ്റ്റ് ഓഫീസറാണോ, ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫിലിം മേക്കർ ആണോ, ഏതാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. എന്നാലും എങ്ങനെയാണോ ഈ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക്, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഫോട്ടോ എടുക്കുക, ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയൊന്നും ഒരു 10 വർഷം മുമ്പേ വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. താങ്കൾ എങ്ങനെ ആ റോളും കൂടെ സ്വമേധയെ ഏറ്റെടുത്തതാണോ?
0: പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറേക്കാൾ നല്ലൊരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഫിലിം മേക്കറോ ഞാൻ. ഫോറസ്റ്റ് ഓഫീസറോളം ഞാൻ അത്ര, എൻ്റെ മീൻസ് പല ഫോറസ്റ്റ് ഓഫീസർമാരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും അത്ര എത്താൻ പറ്റില്ല. സോ അതിനേക്കാൾ ഒരു നല്ല ആത്മാർത്ഥത പറയാൻ പറ്റുന്നത് ഫോറസ്റ്റ് ഓഫീസറേക്കാൾ നല്ലൊരു ഫിലിം മേക്കറോ ഫോട്ടോഗ്രാഫറോ ആണ് ഞാൻ. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ കഴിവിൻ്റെ പരമാവധി. അപ്പോൾ നമ്മളൊക്കെ ശ്രമിക്കുമ്പോൾ പലർക്കും പല കഴിവുകളാണല്ലോ. അപ്പം ഞാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കുള്ള കഴിവിനെ വനംവകുപ്പിൻ്റെ ഭാഗമാക്കുക. ഇപ്പോൾ ഒരുപക്ഷേ പല ഓഫീസേഴ്സ് ചെയ്യുന്ന ഒരു എക്സലൻറ്റ് ജോബൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ നമുക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, മെജോറിറ്റി എന്നെക്കാട്ടിലും മെജോറിറ്റി എക്സലൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യം എന്നെക്കൊണ്ട്, ഒരുപക്ഷേ എനിക്കോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ചിലർക്കോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, അതിന് നമ്മൾ എഫേർട്ട് കൊടുക്കുക. സോ എൻ്റെ കോൺട്രിബ്യൂഷൻ അതാവുന്നു. ഇപ്പം ഞാൻ ഡോക്യുമെൻറ്റേഷനിലേക്ക് തിരിഞ്ഞ് വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ഈ വൈൽഡ് ഹണ്ട് എന്നുള്ള കൺസെപ്റ്റ് തന്നെ അത്തരമൊരിതാണ്, വനംവകുപ്പിന് കൊടുക്കുന്നൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സേവിക്കാലോ, അങ്ങനെ അങ്ങനെ ചെയ്യുന്നു.
1: ഇപ്പൊ നമ്മള് കാടിനെ അറിയണം, കാട് കാണണം എന്നൊക്കെ പറഞ്ഞാലും ഈ പോലീസിന് പറയുന്ന പോലെ തന്നെയാണ്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാടിനോടൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ പോകുന്ന കാടൊന്നും നമ്മളുടെ ലിസ്റ്റിലേ ഇല്ല, കുഞ്ഞു കുഞ്ഞു കാടുകളോടാണ് നമുക്ക് പേടി. എത്ര കാടിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, ഇപ്പൊ ആനേനെ പറ്റി അവന്മാർ പാവമാണ് എന്നൊക്കെ പറഞ്ഞാലും, എപ്പോഴെങ്കിലും ഈ കാടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്?
0: കാട് പേടിക്കണം. പേടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ തോന്നിയ പോലെ ഒരിക്കലും പോകാൻ പറ്റുന്ന കാര്യമല്ല കാട്. എന്നാൽ നമ്മൾ പ്രിക്കോഷൻ, വേണ്ട പ്രിക്കോഷൻ എടുത്ത് കുറച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം. നമ്മൾ പോകുന്ന കാടിൻ്റെ സ്വഭാവം എന്താണ്, ഏത് ജീവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ധാരണ ഉണ്ടെങ്കിൽ കാടിനെ പേടിക്കണ്ട. എത്രയോ ആദിവാസി വിഭാഗങ്ങളും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാട്ടിൽ രാത്രി നടന്നു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും പാമ്പ് കടിച്ചു ദൂരം മരിച്ചിട്ടുണ്ടോ? ഇല്ല.

0: നമുക്ക് നടക്കേണ്ട പോലെ നടന്നാൽ സേഫാണ് രാത്രി പോലും കാട്. ട്രൈബ്സ് പലരും പറയാറുണ്ട് സാറെ രാത്രിയാണ് നല്ലത്, ഒരു കുഴപ്പമില്ല, രാത്രിയൊക്കെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് രാത്രി ഒറ്റയ്ക്ക് തന്നെ പുറത്തിറങ്ങാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയുള്ള
1: ആളുകളുണ്ട്.
0: അപ്പോൾ കുറച്ചൊക്കെ അറിയാം ആനയുണ്ടോ കരടിയുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ, ദൂരെ നിന്ന് തന്നെ

0: കാട്ടുപോത്തും ഇതേപോലെ തലയുയർത്തിയിട്ട് കൊമ്പ് പൊട്ടിക്കും, ആനയും പൊട്ടിക്കും, മ്ലാവും പൊട്ടിക്കും. പക്ഷേ നമുക്ക് മൂന്നും പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. പൊട്ടിക്കുന്ന ചില്ലകളിലെ ശബ്ദം, അത് താഴേക്ക് വീഴുമ്പോഴുള്ള ശബ്ദം, ഇതൊക്കെ ഒന്ന് അസസ് ചെയ്താൽ നമുക്ക് ആനയാണോ കാട്ടുപോത്താണോ മ്ലാവാണോ ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് അറിവുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ജീവിയായിട്ട് ഒരു അകലമൊക്കെ വ്യക്തമായിട്ട് പാലിക്കുകയാണെങ്കിൽ വളരെ സേഫാണ് കാട്. അതൊന്നും അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ശബ്ദം ഉണ്ടാക്കുന്നു, നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ തോന്നിയ പോലെ ആനയുടെ അടുത്തേക്ക്
1: ബ്ലൂടൂത്ത് സ്പീക്കറും കൊണ്ടൊന്നും പോകരുത്.
0: കുറച്ചൊക്കെ പരിഗണിക്കുക, നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ പരിഗണിക്കുക. നമ്മളെക്കാളും ചുറ്റുപാടുകൾ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ടൗണിൽ കൂടെ ഒന്ന് സേഫ് അല്ലാണ്ട് നടന്നു നോക്കിയേ, അപ്പൊ തന്നെ പോയി പോകും. വിത്തിൻ സെക്കൻഡ് നമ്മൾ ചത്തു പോയിട്ടുണ്ടാവും അല്ലേ? ഒന്നും നോക്കാതെ ഒന്ന് റോട്ടിലൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ, പണി കിട്ടിയില്ലേ? പക്ഷെ കാട്ടിൽ ഒന്നും നോക്കാതെ 10 മിനിറ്റ് ഇരുന്നാലും ഒന്നും വരാൻ പോകുന്നില്ല, ചിലപ്പോൾ 1 മണിക്കൂറോ 2 ദിവസം ഇരുന്നാലും ഒന്നും വരാൻ പോകുന്നില്ല. അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഡേഞ്ചറസ് നമ്മുടെ ചുറ്റുപാടുകളാണ്.
1: ഇപ്പൊ എനിക്ക് തോന്നുന്നു ജപ്പാനിലാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ലൈക്ക് ഈ ഫോറസ്റ്റ് വാക്ക് അതല്ലെങ്കിൽ കാട്ടിൽ പോവുക എന്നുള്ളത് ഒരു മെഡിസിൻ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്തുമാത്രമാണ് കാടിന്റെ ഒരു ഹീലിംഗ് പവർ എന്ന് പറയുന്നത്? ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ലൈറ്റ്ലി എടുത്തു തുടങ്ങി, ഇനി ശരിക്കും ഡിപ്രഷൻ ആണെങ്കിൽ തന്നെ അത് ഫേസ് ചെയ്യുന്നവർ കൂടി. എന്തുമാത്രമാണ് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഹീലിംഗ് കിട്ടുന്നത്?
0: ഡിപ്രഷനെക്കാട്ടിലുപരി എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഞാനും ഈ ഒരു മോഡേൺ വേൾഡിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ, ഞാനും വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ത് ചലനം ഉണ്ടായി, എൻ്റെ ഫേസ്ബുക്കിൽ എന്ത് ചലനം ഉണ്ടായി, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുന്ന വ്യക്തി കൂടി ആണ് ഞാൻ. എൻ്റെ ജോലി കൂടി അതിൻ്റെ കണക്റ്റഡ് ആണ് ഇപ്പോൾ അതുകൊണ്ട്. അപ്പോൾ പക്ഷെ നമുക്കൊക്കെ ഒരു മെമ്മറി ഫോഗ് ഉണ്ടായിട്ടുണ്ടോ? മെമ്മറി പെട്ടെന്ന് ഒരു ധാരണ ഉണ്ടാവില്ല, അയ്യോ എന്തോ ഒന്നുണ്ടല്ലോ, ഇയാളുടെ
1: പേരെന്താ,
0: ഇത് കൂടിക്കൊണ്ടിരിക്കുക, ഇത് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നമുക്ക് വളരെ അറിയാവുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അയാളുടെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ നമ്മുടെ സെൻസസിന് ഒരു റിഫ്രഷിങ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാട്. പ്രൊവൈഡഡ് നമ്മൾ മൊബൈൽ കൊണ്ട് വീണ്ടും അവിടെ കൊണ്ട് പോയി തോണ്ടരുത്, അവിടെ ചുമ്മാ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത അത്ര ശബ്ദങ്ങളുടെ ഒരു സഞ്ചയമാണ് കാട്. പക്ഷെ ആദ്യം നമ്മളൊരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമായിരിക്കില്ല നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കേൾക്കുന്നത്. ഒരു 20 മിനിറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കേട്ടതിനേക്കാളും ഒരുപാട് ശബ്ദങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം അപ്പോഴാണ് ആ സെൻസ് ഉണ്ടല്ലോ അത് ഓപ്പണപ്പായിട്ട് വരിക എന്ന് പറയുന്നത്. അതേപോലെ മണമാണെങ്കിലും കാഴ്ചയാണെങ്കിലും അതിൻ്റെയൊക്കെ ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ലിമിറ്റ് നമ്മുടെ ചുറ്റുപാടുകളായിട്ട് കണക്ട് ചെയ്ത ലിമിറ്റാണ്. ഇതെല്ലാം ഓപ്പണപ്പ് ആവും, അപ്പോൾ നമുക്ക് ഒരു ബ്രെയിൻ ഫ്രഷായിട്ട് ഫീൽ ചെയ്യും, നല്ല വായു കിട്ടും. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്, ഒന്ന് റിഫ്രഷ്. ആ റിഫ്രഷ്മെന്റ് ആണ് ശരിക്കും കാട്ടിൽ കിട്ടുന്നത്.
1: ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഒരുപാട് ഫെസിലിറ്റേറ്റഡ് ആണ്, അതായത് പാരൻസ് അവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നു, വേണ്ടടുത്തെല്ലാം കൊണ്ടുവന്നു. എന്നാൽ പോലും ചുറ്റുമുള്ള ലോകം പോലും ഇപ്പം എന്താ പറയുക, സറൗണ്ട് നോയ്സ് ഇല്ല എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ 10 പ്രാവശ്യം വിളിച്ചാൽ 11-ാമത്തെ വിളിക്കായിരിക്കും ഒന്ന് തലമുക്കി നോക്കുന്നത്, എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ മോഡിൽ, സറൗണ്ട് സൗണ്ട്സ് ഇല്ല. എന്തുമാത്രമാണ് നമ്മൾ അവരെ ഇൻറ്റൻഷനലി ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ക്യാമ്പുകളുടെ ഭാഗമായിട്ടോ അല്ലാണ്ടോ പ്രകൃതിയിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്?
0: അത് വേണം ലൈഫിൽ, കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഇത്രയും മനോഹരമായിട്ട് ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. പലവിടെയും നമുക്ക് ടൗണിൽ മാത്രമായിട്ട് ജീവിച്ച് കാടടുത്ത് കാണണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട സാഹചര്യം നമുക്കില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത കാട്ടിലെത്താം അല്ലേ? ഏറ്റവും നല്ല കാട്ടിൽ വേണമെങ്കിൽ ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഒരു പക്ഷേ എത്താം. അല്ലെ, ഇമ്മീഡിയറ്റ് അടുത്ത് വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് സാഞ്ചുറി എങ്കിലും ഇവിടെ അടുത്തുണ്ട്, മംഗളവനത്ത് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കുട്ടികൾ മുതൽ, നേച്ചർ ക്യാമ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നമ്മൾ കാണുന്ന സ്പീഡല്ല ശരിക്ക് അർത്ഥവത്തായ സ്പീഡ്. നമ്മൾ കാണുന്ന സ്പീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളെല്ലാം അതേ വേഗതയിൽ കാണണ്ട, സ്ലോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊരു നമ്മുടെ എക്സിസ്റ്റൻസ് മെജോറിറ്റിയും അല്ലെങ്കിൽ ഭൂരിഭാഗവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്സിസ്റ്റൻസ്. ഈ സ്പീഡിലല്ല നമ്മുടെ എക്സിസ്റ്റൻസ്. ആ എക്സിസ്റ്റൻസിന് ചെറിയ മോണിറ്ററി വാല്യുവോ അല്ലെങ്കിൽ ദി സ്റ്റാറ്റസ് വാല്യുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ജനിച്ചുവോ അതേ സ്പീഡിൽ പോകുന്ന ഒരു പ്രപഞ്ചവും ലോകവും നമുക്കുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മളിതിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ നേച്ചറിൻ്റെ കാര്യങ്ങളായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫാസ്റ്റായിട്ടുള്ള വേൾഡിൽ ഇവോൾവ് നിങ്ങൾ അഭിരമിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ചിന്ത തിരിച്ചെടുക്കണം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാട്ടിലേക്ക് വരൂ. കുറച്ചു നേരം റിലാക്സ്

0: റിലാക്സ് ആയിട്ട് ഇരിക്കുക, നിങ്ങളൊന്ന് റിഫ്രഷായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസിങ് കിട്ടും. പിന്നെ ആ വിഷയത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ടാണ് തിരിച്ചു പോവുക. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ പല ഇപ്പോൾ വീഡിയോ എഡിറ്റർ ആണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ട്സൊക്കെ പ്രബോട്ടോ ഞങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ ഒന്ന് എഡിറ്റ്
1: ചെയ്യാം,
0: അല്ല നമുക്ക് അവിടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇവരൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയയെ വളരെ ഷാർപ്പൻ ചെയ്യാൻ അതൊക്കെ ഉപകരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവണം നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം, അല്ലാണ്ട് ഈ സ്പീഡിൽ മാത്രം ഒരിക്കലും നമ്മൾ ഒലിച്ചു പോരുത്.
1: ഇപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പലതരത്തിൽ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിമൻസ് ഉള്ള ഈ ഗ്രൂപ്പുണ്ട്, സ്ട്രേഞ്ചേഴ്സ് മീറ്റപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ യാത്രകളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ പറഞ്ഞമാതിരി ചിലപ്പോൾ ഒരു റുട്ടീൻ സെഡൻറ്ററി ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ളൊരു മാറ്റമായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ അതിൽ എന്തുമാത്രമാണ്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പൊക്കെ നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് എക്സ്പ്ലോറേഷൻ ക്യാമ്പുകളിൽ എന്താണ് പൊതുവെ നടക്കുന്നത്? ഇപ്പോൾ ലൈക്ക് വൺ ഡേ ആണെങ്കിലും ത്രീ ഡേ ഒക്കെ ആണെങ്കിലും എന്താണ് ഒരു ആള് ക്യാമ്പിൽ വരികയാണെങ്കിൽ?
0: ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ 24 സാഞ്ചുറി, 24 മോൾ സാഞ്ചുറികൾ നമുക്കുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്, നാഷണൽ പാർക്കും സാഞ്ചുറിയും ഒക്കെ ഉള്ളതിലെല്ലാം നേച്ചർ ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു കാര്യം, കുട്ടികൾക്കാണ് ഫ്രീ നേച്ചർ ക്യാമ്പ്, എല്ലാവർക്കും ക്യാമ്പ് ഉണ്ട് കേട്ടോ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പ് തരും, പക്ഷെ അത് ഫ്രീ ആയിരിക്കില്ല എന്നേ ഉള്ളൂ, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ സബ്ജക്ട് ടു ദി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, എത്ര ഫണ്ട് ഉണ്ട് അതിനനുസരിച്ച്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടും, പുറകെ വരുന്നവർക്ക് ചാൻസസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാൾ ഒരു ക്യാമ്പിനൊരു ഒരു നാഷണൽ പാർക്കിലോ സാഞ്ചുറിയിലോ വരുന്ന ഒരാൾ എത്തേണ്ടത് ഒരു വൈകുന്നേരമായിരിക്കണം, 4 മണി ചായയോടെ അവിടെ എത്താം. അത് കഴിഞ്ഞ് ചായയെ കുടിച്ച് നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസറായി ചെറിയൊരു ഇൻട്രൊഡക്ഷനെ കൊടുത്ത് നമ്മളവിടെ താമസിക്കുന്നു, രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുന്നു. സ്പെൻഡ് ചെയ്ത് രാത്രി ഒരു സെഷൻ ഉണ്ടാവും, നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ കാട്ടിൽ പോകേണ്ടത്, ഒരു അടിസ്ഥാനപരമായിട്ട് ആ സാഞ്ചുറിയുടെ വിവരങ്ങൾ ഷെയർ ചെയ്യും. രാവിലെ നേരത്തെ ട്രക്കിംഗ് ആയിരിക്കും, കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ട്രക്ക് ചെയ്ത് നമ്മളൊരു 10 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. പിന്നെ ഒരു അടുത്തൊരു സെഷൻ ഉണ്ടാവും, ആ സെഷൻ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഈവനിങ് വീണ്ടും ഒരു കാട്ടിലേക്കുള്ള പോക്കുണ്ട്. അതായത് നമ്മൾ കാട് കാണുന്നത് എപ്പോഴും ഒരു സമയത്ത് മാത്രം കണ്ടാൽ പോരാ, ഓരോ സമയത്തും അൺവീൽ ചെയ്യുന്ന ഡ്രാമകളാണ് കാട്. ഒരേ ജീവികളാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻസ് ചേഞ്ച് ആണ്. കാടുകളിൽ സൂര്യൻ രാവിലെ ഉദിക്കുന്ന പോലെയല്ല ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് പോലെയല്ല വൈകുന്നേരം, അതിനനുസരിച്ച് ജീവികൾ എങ്ങനെ പരസ്പരം എന്താ പറയുക, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ വെള്ളം കുടിക്കാൻ പോക്കാണെങ്കിലും അവരുടെ പരസ്പരമുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ രാവിലെ നമ്മൾ കാട്ടിലേക്ക് പോയി ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇതേപോലെ വൈകുന്നേരം കാട്ടിൽ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെയും ഒരു വൈകുന്നേരവും ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു കാട് കാണുന്നവർ കാണണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് നേച്ചർ ക്യാമ്പ് കാണുന്നത്, മോർണിങ്ങും വേണം ഈവനിങ്ങും വേണം. എന്നിട്ട് വീണ്ടും അവിടെ രാത്രി കിടന്ന് പിന്നെ ഇതിൻ്റെ അവലോകനമാണ്, നമ്മൾ എന്തൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ, അതായിരിക്കും ആ രാത്രി അവലോകനം. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാണ് പിരിയുന്നത്. ഇങ്ങനെ 3 ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണ്, പലതും ഫ്ലെക്സിബിളാണ്. ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല, നമുക്കൊരു ലോങ് ട്രക്ക് എടുക്കാം, വൈകുന്നേരം വേണ്ടെങ്കിൽ വി കൻ ആൾസോ പ്രൊവൈഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ലോങ് ട്രക്ക് എടുക്കും, അത് വലിയ ആളുകൾക്കാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഒരു നല്ലൊരു എന്താ പറയുക, ഗുഡ് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് നേച്ചർ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം.
1: അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നവർക്കാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ കുട്ടികളെ വിടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക്?
0: വെബ്സൈറ്റ് ഉണ്ട്, വനംവകുപ്പിന് വെബ്സൈറ്റ് ഉണ്ട്, kerala.forest.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ഉൾപ്പെടെ ഉണ്ട്, നേച്ചർ ക്യാമ്പുകൾ എന്നുള്ളൊരു ഒരു പോർട്ടലുണ്ട്, അതിൽ അപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം, ഫില്ല് ചെയ്യാം, അയച്ചു കൊടുക്കാം വിത്ത് ദി കൗണ്ടർ സിഗ്നേച്ചർ ഓഫ് പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിഗണിക്കും. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്, അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ എപ്പോഴാണ് പരിഗണിക്കാൻ ചാൻസ് ഉണ്ടോ എന്നെല്ലാം നമുക്കറിയാം.
1: ഇപ്പോൾ നമ്മളിപ്പം ക്യാമ്പ് നടത്തുന്നു, ആളുകൾ കാട് എക്സ്പ്ലോർ ചെയ്യുന്നു, അതല്ലാണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ കാടുകളാണെങ്കിൽ നമ്മൾ സ്വമേധയാ ഒറ്റയ്ക്ക് പോകുന്നു. എന്തൊക്കെയാണ് മനുഷ്യർ കാണിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ? ഇപ്പോൾ പലപ്പോഴും ആനിമൽസിന്, മങ്കീസിനൊക്കെ ആണെങ്കിലും ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലിറ്റർ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്ന ഒരു മിനിമം തെറ്റുകൾ. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാടിൽ പോകുമ്പോൾ?
0: കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവരുടെ ഒരു ഭാഗമല്ല ഇപ്പോൾ എന്നുള്ള പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മളിവരുടെ ഭാഗമായിരുന്നു ഒരു 10,000-10,000 വർഷങ്ങൾക്ക്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കൃഷി കണ്ടുപിടിച്ചത് മുതൽ നമ്മൾ പുറത്താണ്. അതിനു മുമ്പ് ഇവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമുക്ക് വേണ്ട ഭക്ഷണം തേടി നമ്മൾ പോകുന്നു, ജീവികളെ ചിലപ്പോൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു, കിഴങ്ങ് കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണല്ലോ. ഇവരെന്ത് ജീവിക്കുന്നു അതുപോലെ തന്നെ, ആണ് നമ്മളും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗം

0: മായിട്ട് അവർ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖമാണ്. ഇതിന്റെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. ഒപ്പമുണ്ടായിരുന്നത് ഫെറൻ. യുവവാണി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

എഫ് എം ഈവനിംഗ് തുടരുന്നു സേവന വാർത്തകളുമായി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ പരീക്ഷാ പദ്ധതി, സിലബസ്, മറ്റ് വിശദാംശങ്ങൾ എന്നിവയ്ക്കായി www.sskkr.nic.in അല്ലെങ്കിൽ sscc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.sskkr.nic.in അല്ലെങ്കിൽ sscc.gov.in.

സമയം 8:30. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി ചിത്രം പാപ്പാ കഹ്തേ ഹേ, ഉദിത് നാരായൺ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം രാജേഷ് റോഷൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: സമയം 8 മണി കഴിഞ്ഞ് 38:32 FM ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0484-24-26-397. മറ്റൊരു നമ്പർ 0484-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88. സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷ നഴ്സിൻ്റെ ഒരൊഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി

0: കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.
2: ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വെച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തേണ്ടതാണ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സമയം 8:45:03. എഫ് എം ഇവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ചേക്കുവിന്റെ പാതിയടഞ്ഞ കണ്ണുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. ജയിലിന്റെ പിന്നാമ്പുറത്തെ കവാടത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ചേക്കുവിന്റെ ജഡം കഴുത്തൽപ്പം ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നു. തൂക്കിക്കൊല്ലും എന്ന് ചേക്കുവിന് ഉറപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയില്ല. എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ അരുംകൊല എന്നാണ് തൂക്കിക്കൊല്ലാനുള്ള വിധിയിൽ ജഡ്ജി പറഞ്ഞിരുന്നത്. സംഭവങ്ങളുടെ നിജസ്ഥിതിയും സാക്ഷികളുടെ മൊഴിയും എല്ലാം അത് ശരിവെക്കുന്നതായിരുന്നു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചേക്കുവിനെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒന്നിനെയും എതിർക്കാതെ പ്രതിക്കൂട്ടിൽ എതിർവശത്തായി കാണുന്ന വാതിലിലൂടെയുള്ള വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് വെറുതെ നോക്കിയുള്ള നിൽപ്പായിരുന്നു അത്. ചേക്കുവിന്റെ ജഡം ഏറ്റുവാങ്ങാൻ അധികമാരും വന്നിരുന്നില്ല. എല്ലാവർക്കും അയാളോട് ദേഷ്യമായിരുന്നു. അതെല്ലാം കാണുമ്പോൾ രാമർ ചിലപ്പോഴൊക്കെ സ്വയം ചോദിച്ചു പോവാറുണ്ട്, ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട ഒരുവനാകുന്നത്? ആരെയും ദ്രോഹിക്കാത്ത ചിണ്ടൻ നമ്പ്യാരെ കൊല്ലുവാൻ കരുതിക്കൂട്ടി കൊടുവാളും കടയിച്ച് വന്നവനാണ് ചേക്കു. അമർത്തിയും അല്ലാതെയും ആളുകൾ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ജയിലിൽ വെച്ച് അവസാനമായി കണ്ടപ്പോൾ ചേക്കു പറഞ്ഞു, രാമറെ, നിന്നെയൊക്കെ വിട്ടുപോകണമെന്ന് ഓർക്കുമ്പോഴാണ്

0: ഒരു പിടച്ചിൽ. ചേക്കുവിൻ്റെ കൈപിടിച്ച് പതുക്കെ തഴുകിക്കൊണ്ടിരുന്നു. ഒന്നും പറയുവാൻ കഴിഞ്ഞിരുന്നില്ല. ചേക്കുവിൻ്റെ ജഡം തൊട്ടുകൊണ്ട് അതിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാണ്. പുലർച്ചെ ഉറങ്ങാതെ ജയിലിൻ്റെ പിന്നിലെ കവാടത്തിന് സമീപം കാത്തിരുന്നതും അതിനുവേണ്ടിയാണ്. ഒടുവിൽ വെളിച്ചം പരക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കവാടം തുറന്നത്. മലർന്നു കിടക്കുന്ന ചേക്കു, നല്ല കരുത്തുറ്റ ഒത്ത ശരീരം, മരണത്തിന് തൊട്ടു മുമ്പ് താടി വടിച്ചത് കാരണം ചുവന്നു തുടുത്ത മുഖത്ത് ഒരു നീലനിറം കാണാമായിരുന്നു. കൈ പതുക്കെ ചേക്കുവിൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചു. അതിനുള്ളിലെ മിടിപ്പ് എപ്പോഴാണ് നിലച്ചു പോയത്? നിലച്ചിട്ടില്ലെന്നു തന്നെയാണ് രാമർ വിശ്വസിക്കുവാൻ ശ്രമിച്ചത്. ചേക്കുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും കോടതിയിൽ വിചാരണ ചെയ്തതും തൂക്കിലേറ്റിയതും വളരെ ചുരുക്കിയാണ് കല്യാണിയോട് പറഞ്ഞിരുന്നത്. അത്രമാത്രം അതിന് പ്രാധാന്യം കൊടുക്കാനും തുനിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ കല്യാണിയുടെ സംസാരത്തിൽ ചേക്കു കടന്നു വരാറുണ്ട്. അന്നേരമെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ഒരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. കഴുത്തൽപ്പം ഇടത്തോട്ട് ചെരിഞ്ഞുള്ള കിടപ്പും പാതിയടയാത്ത കണ്ണുകളും തൻ്റെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനാണ് രാമർ ശ്രമിച്ചത്. കല്യാണിയുടെ മനസ്സ് സ്വസ്ഥമായിരിക്കട്ടെ, അവളെപ്പോഴും സന്തോഷവതിയാവട്ടെ. ഒരു നാൾ കല്യാണി അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് അന്നേരം അങ്ങനെയൊരു സംശയം അവൾക്കുണ്ടായതെന്ന് അറിയില്ല. ചിലപ്പോൾ അവൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. ചേക്കു അത്രയും നാൾ എവിടെയായിരുന്നു? കല്യാണി എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിരുന്നു. അതേസമയം കോടതി മുറിയിലെ സംഭവം പരാമർശിക്കുവാൻ അവൾ മടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റൊന്നും അന്വേഷിക്കാതെ രാമർ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കേ? ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു, പെരുമാൾ പുരത്തെ ഒരു മരത്തിന് മുകളിലായിരുന്നു 3 ദിവസമൊന്ന്. സത്യമാണോ അത്? എനിക്കറിയില്ല. ചേക്കുവിനോട് ഞാനത് ചോദിക്കാനും പോയിട്ടില്ല. നടന്നതെന്താന്ന് എന്നോട് പറയാൻ ഓൻ കാത്തിരിക്കായിരുന്നു എന്ന് മാത്രമേ എനിക്കറിഞ്ഞൂടൂ. ഏടെ കഴിഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. ഇനിയിപ്പോഴ് ഓരോരോ കഥകൾ ഇറങ്ങി വരൂ ചേക്കുവിനെക്കുറിച്ച്, കല്യാണി പറഞ്ഞു. അത് ഏറെക്കുറെ ശരിയായിരുന്നു. ചേക്കുവിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള കഥകളാണ് നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കടത്തനാട്ടിൽ പോയി ചേക്കു പയറ്റു പഠിച്ചിരിക്കുന്നു. പേരാമ്പ്രയിലെ ഒരു പറയൻ മന്ത്രവാദിയുടെ അടുത്തുനിന്നും ഒടിവിദ്യ വശത്താക്കിയിരിക്കുന്നു. MSP-ക്കാർ കവാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങാടിയിലൂടെ ചേക്കു പല പ്രാവശ്യം നടന്നുപോയിരുന്നു, പൂച്ചയുടെയും നായയുടെയും വേഷത്തിൽ. അതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നായയായി അങ്ങാടിയിലൂടെ നടന്നിരുന്ന ചേക്കു പെട്ടെന്ന് ഇടവഴിയിലേക്ക് കയറുന്നതിനും വീണ്ടും ചേക്കുവായി രൂപം മാറുന്നതിനും സാക്ഷികളായവർ ധാരാളമുണ്ട്. ചേക്കു കുട്ടികളുടെ മുമ്പിലും ഇപ്പോൾ ഒരു പേടിസ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളോട് അമ്മമാർ പറയുന്നു, ഇപ്പോൾ ചേക്കുവിനെ വിളിക്കും, കൊടുവാളും കൊണ്ടോ വന്നാലുണ്ടല്ലോ. കുട്ടികൾ പേടിച്ച് വിറച്ച് അനുസരിക്കുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേക്കു ഇത്രമാത്രം ശപിക്കപ്പെട്ടവനായത് എന്നറിയാതെ രാമറിന്റെ മനസ്സ് ഉഴലുകയായിരുന്നു. ആരും ഒന്നിൻ്റെയും സത്യാവസ്ഥ അന്വേഷിക്കുന്നില്ല. ആരോ പറയുന്നത് അതേപടിയോ കൂട്ടിച്ചേർത്തോ ആളുകൾ പറഞ്ഞു നടക്കുന്നു. ചേക്കുവിൻ്റെ ദുരന്തവും അതുതന്നെ.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
7: സർവനാമങ്ങളിലെ രാഷ്ട്രീയം. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ അതിൻ്റെ ഭാഷയിൽ പ്രതിഫലിക്കും. നവോത്ഥാനപൂർവ്വ കേരളത്തിലെ വാമൊഴി വലിയൊരളവിൽ ആചാരബന്ധിതമായിരുന്നു. ഞാൻ എന്ന ഉത്തമ പുരുഷ സർവനാമം എല്ലാവർക്കും എല്ലായിടത്തും ഉപയോഗിക്കാമായിരുന്നില്ല. ജാതിയിലും പദവിയിലും ഉന്നതരായവരുടെ മുമ്പിൽ അടിയൻ, റാൻ എന്നൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു. ഇന്ന് ആ അവസ്ഥ മാറിയിട്ടുണ്ട്. എന്നാൽ മധ്യമ പുരുഷ സർവനാമമായ നീയുടെ അവസ്ഥ ഇതല്ല. തുല്യപ്രായത്തിലും പദവിയിലും ഉള്ളവരോടോ തന്നേക്കാൾ പ്രായത്തിലും പദവിയിലും താഴ്ന്നവരോടോ മാത്രമേ നീ

0: എന്ന് പ്രയോഗിക്കുവാൻ കഴിയൂ. മുമ്പൊക്കെ ജാതിയിലും പദവിയിലും ഉയർന്നവരെ തമ്പുരാൻ, തമ്പുരാട്ടി, തിരുമേനി, തിരുമനസ്, ഏമാൻ, അങ്ങത്തെ എന്നിങ്ങനെ വിവിധ പ്രകരണങ്ങൾക്കനുസരിച്ച് സംബോധന ചെയ്യേണ്ടിയിരുന്നു. സാമാന്യ ജനത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും ഏമാൻ എന്ന് വിളിച്ചിരുന്നില്ലെങ്കിൽ അടികിട്ടുമായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് മൂന്നോ നാലോ പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. ചങ്ങാത്തം ഒരുക്കുന്ന ഹൃദ്യമായ ഇടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നീ എന്ന സംബോധനാരൂപത്തിന് കിട്ടുന്ന അർത്ഥമല്ല ആ വലയത്തിന് പുറത്ത് അതിനുള്ളത്. അവിടങ്ങളിൽ അധികാരപ്രയോഗത്തിൻ്റെ ഒരു തലത്തെ അത് ഉൾക്കൊള്ളുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും അച്ഛനമ്മമാർ മക്കളെ അങ്ങനെ വിളിക്കുന്നതും പലതരത്തിലും മാനത്തിലുമുള്ള അധികാര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത കാലം വരെ ഭർത്താവ് ഭാര്യയെ നീ എന്ന് സംബോധന ചെയ്യുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നെങ്കിലും തിരിച്ച് ഭാര്യ ഭർത്താവിനെ അങ്ങനെ സംബോധന ചെയ്യുന്നത് അനുചിതമായി കരുതിയിരുന്നു. ലിംഗപദവിയിലുണ്ടായ സമത്വത്തിന്റെ ചില ഇടങ്ങൾ ഇന്ന് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം നീ എന്ന് സംബോധന ചെയ്യുവാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അത് കടന്നെത്തിയിട്ടില്ല. നീ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചു പോരുന്ന മധ്യമ പുരുഷ സർവനാമമാണ് താൻ. ഭർത്താവ് ഭാര്യയെ താനെന്ന് സംബോധന ചെയ്യുമ്പോൾ നീ എന്ന പ്രയോഗത്തിലുള്ള അത്ര അധികാര സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് തിരിച്ചു പ്രയോഗിച്ചാൽ അത് അനാദരവിന്റെ സൂചനയായി കണക്കാക്കും. എടോ എന്ന സംബോധനയും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഒരു ബഹുമാനം നൽകി ഉപയോഗിച്ചിരുന്നതാണ്. എടി എന്ന വിളിയിലെ അധികാര പ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കുന്നുണ്ട് എടോ. എന്നാൽ അടുത്ത കാലം വരെ ഇത് തിരിച്ച് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നില്ല. എടാ എടി വിളികളിലെ അധികാര പ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കിയിട്ടാണ് അധ്യാപകർ വിദ്യാർത്ഥികളോടും ഉദ്യോഗസ്ഥർ സാമാന്യ ജനത്തോടും ഈ പ്രയോഗം നടത്തിയിരുന്നത്. എടാ എടി എന്നീ വിളികൾ ചങ്ങാത്തത്തിന്റെ വലയത്തിന് പുറത്ത് അധികാര പ്രയോഗത്തിന്റെ ഭാഗമാണ്. സംബോധിതനുമേൽ മാനസിക ആധിപത്യം നേടിയെടുക്കാനും ഈ പ്രയോഗം നടത്താറുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ ആര്? ഉത്തരം, അലൻ ഷെപ്പേർഡ്. 1961 May 5 റെഡ്സ്റ്റോൺ 3 എന്ന് നാമകരണം ചെയ്യപ്പെട്ട മെർക്കുറി പേടകത്തിലാണ് എത്തിച്ചേർന്നത്.

നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. നാളെ രാവിലെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, എസ്

രാജേഷ് തയ്യാറാക്കിയത്. രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ നേരത്തെ അറിയാം, തടയാം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ സിറിയക്കുമായി അഭിമുഖം. നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് കേളികോട്ട് ഗിരിജന്മാരാരും സംഘവും അവതരിപ്പിച്ചത്. നാളെ ഉച്ചയ്ക്ക് 3:00 ആകാശവാണി FM വാർത്തകൾ. ഇതിൽ വാർത്തകൾക്ക് ശേഷം പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. നാളെ ഉച്ചയ്ക്ക് 3:00.

നാളെ വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. രാത്രി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലെ. നാളെ രാത്രി 10 മണിക്ക് പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിങ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ജയിലർ എന്ന ചിത്രത്തിൽ വിശാൽ മിശ്ര പാടിയത്. ഗാനരചന വിഘ്നേഷ് ശിവൻ, സംഗീതം അനിരുദ്ധ് രവിചന്ദ്രൻ.

0: ചുറ്റുവട്ടം
1: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
2: ഇന്ന് ചുറ്റുവട്ടത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവ്യോത്സവം പരിപാടിയിൽ വൈലോപ്പള്ളി കവിതയിലെ ലോകവൈരുദ്ധ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇലയിടം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്
3: വൈലോപ്പള്ളി എന്ന് പറഞ്ഞാൽ കവിത കൊണ്ട് ലോകവൈരുദ്ധ്യങ്ങളെ മറച്ചു പിടിച്ചൊരാളല്ല, കവിത കൊണ്ട് ലോകവൈരുദ്ധ്യങ്ങളെ തെളിച്ചെഴുതിയ ഒരാളാണ് വൈലോപ്പള്ളി. നാം ലോകവൈരുദ്ധ്യങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ എഴുത്ത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലാണ് നമ്മുടെ കവിതയുടെ ലക്ഷ്യം. ഒരാശയം കൊണ്ട് ജീവിതത്തെ വിശദീകരിക്കലാണ് കവിതയുടെ ലക്ഷ്യം എന്ന് കരുതുമ്പോൾ ഒരു കവിത കൊണ്ട് ഈ ലോകത്തെ തുറന്നിടലാണ്. അതിലെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശലാണ്, അതിൻ്റെ ഇരുട്ടിനെ പുറത്തു കൊണ്ടുവരലാണ് കവിത കൊണ്ട് ചെയ്യേണ്ടത് എന്ന് കരുതുന്ന ഒരു കവിയെ നമുക്ക് കാണാൻ കഴിയും. അസാധാരണമായൊരു വരി ഊഞ്ഞാലെന്ന കവിതയിലുണ്ട്. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഒരു കയറിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ ഊഞ്ഞാല് കെട്ടുന്ന ഒരു കയറ് കാണുമ്പോൾ അത് ഉയിരിൻ്റെ കൊലക്കുടുക്കാണല്ലോ എന്നുകൂടി ഓർക്കുന്ന ഒരാളാണ് വെലുപ്പിള്ളി. വെലുപ്പിള്ളി എപ്പോഴും ഇങ്ങനെ മറുപുറം കാണുന്ന ആളാണ്. കുടിയൊഴിക്കൽ തുടങ്ങുന്നത് തന്നെ മാരകമായ ഒരു മറുപുറ കാഴ്ച കൊണ്ടാണ്. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. നമ്മളൊക്കെ പുഞ്ചിരിക്കുന്നത് വാസ്തവത്തിൽ ആരെ നോക്കിയാണോ പുഞ്ചിരിക്കുന്നത് അവരോട് സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് സംസ്കാരം എന്ന വലിയ വഞ്ചനയ്ക്കുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇത് നാഗരികതയുടെ ഒരു അടിസ്ഥാന വൈരുദ്ധ്യമാണെന്ന് വൈലോപ്പള്ളി കരുതുകയും കുലീനമായ ഒരു വഞ്ചനയാണ് തൻ്റെ പുഞ്ചിരികൾ എന്ന് കരുതുകയും ചെയ്യും. വൈലോപ്പള്ളി ഊഞ്ഞാലിൽ സഖിൻ്റെ മകനെ പോലെ മറ്റൊരു കാവ്യകൽപ്പനയുടെ ഒരു സന്ദർഭമുണ്ട്. ഊഞ്ഞാലിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയണം കേട്ടോ. വൈലോപ്പള്ളി വാസ്തവത്തിൽ പ്രണയ കവിതകളൊന്നും വൈലോപ്പള്ളി എഴുതിയിട്ടില്ല. വൈലോപ്പള്ളി പറയുന്നുണ്ട്, ഞാൻ പ്രണയ കവിതകളൊന്നും എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം നിരൂപകന്മാർ പൊതുവെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വൈലോപ്പള്ളി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ഒരേ ഒരു പ്രണയ കവിത എന്ന് പറയാവുന്നത് വേണമെങ്കിൽ ഊഞ്ഞാലിലാണ്. അതാകട്ടെ, ഒരു 50-55 വയസ്സൊക്കെ പിന്നിട്ട് 60 വയസ്സെത്തിയ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ്. 30 കൊല്ലം മുമ്പ് ഒരു തിരുവാതിര രാവിൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് ഊഞ്ഞാൽ ആടിയില്ലേ എന്നുള്ള തിരിഞ്ഞു നോട്ടാണ്. അല്ലാതെ ആ കവിതയിൽ നേരിട്ട് ഒരു പ്രണയകാലത്തെക്കുറിച്ച് പറയുന്നില്ല. ആ കവിത അവസാനിക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ കാമിനിയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് വൈലോപ്പള്ളി മനോഹരമായ ഒരു കൽപ്പന, മലയാള കവിതയിലെ ഏറ്റവും മനോഹാരിതയുള്ള ഒരു കൽപ്പന അവിടെ കാണാം. വൃദ്ധയായിരിക്കുന്നു, മുടിയൊക്കെ നരച്ചിരിക്കുന്നു, പ്രായം വന്നിരിക്കുന്നു. വൈലോപ്പള്ളി എഴുതുന്നു, വെണ്ണര കലർന്നവളല്ല നീയൻ കണ്ണിന് കണ്ണമാമുനിയുടെ കന്യയാമാരോമലാൽ. പൂനിലാ വണിമുറ്റമല്ലിത് ഹിമാചല സാനുവിൻ മനോഹര മാലിനീ നദീതീരം. വ്യോമമല്ല തോമതാരകാകീർണം നിന്റെ യോമന വനജ്യോത്സന പൂത്തു നിൽക്കുവതല്ലോ. ശകുന്തളയെ പോലെയാ. അടുത്ത ഇമേജുകൾ ശ്രദ്ധിക്കണം. പൂനിലാ വണിമുറ്റമല്ലിത് ഹിമാചല സാനുവിൻ മനോഹര മാലിനീ നദീതീരം. വ്യോമമല്ല തോമതാരകാകീർണം ഈ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങിയ നിൽക്കുന്ന ആകാശം ആകാശമല്ല നിന്റെ യോമന വനജ്യോത്സന പൂത്തു നിൽക്കുവതല്ലോ. നിഴലല്ല നീളപ്പുള്ളിയായും മാന്തോപ്പിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്ര

വിശ്രമിക്കുകയപ്പേ. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് അല്പമാത്രങ്ങളായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ആ കവിത അവസാനിക്കുന്നത് അങ്ങനെയാണ്, മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്നിങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത് വൈലോപ്പിള്ളിയുടെ കാവ്യഭാഷയ്ക്കുള്ളിൽ ഇങ്ങനെ ഇരുട്ടിനെ വെളിച്ചമായി കാണുന്ന, രാത്രിയെ പകലായി കാണുന്ന, വെളിച്ചം കണ്ടാൽ അതിൻ്റെ മറുപുറത്ത് ഇരുട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്ന, എന്തിൻ്റെയും അപ്പുറം തിരയുന്ന ഒരു കാവ്യഭാവന വളരെ സജീവമായി. കാവ്യലോക സ്മരണകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരിടത്ത് എഴുതുന്ന അസാധാരണമായൊരു വരി ഇങ്ങനെയാണ്: അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ടിരുന്നു എന്നാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്. സാധാരണ നിലയിൽ നമ്മൾ തിരിച്ചാ പറയാം, അറിവിൻ്റെ വെളിച്ചം ഇരുട്ടിനെ വെട്ടിമാറ്റുന്നു. വെലുവപ്പിള്ളി തിരിച്ചിടുന്നു, അറിവിൻ്റെ നിഴൽ നിങ്ങളുടെ യുക്തിബോധത്തെ, നിങ്ങളുടെ ചരിത്രബോധത്തെ, നിങ്ങളുടെ ശാസ്ത്രത്തെ, നിങ്ങളുടെ വിവേകത്തെ, ഏതോ നിലയിൽ ആഴമേറിയ ഒരു അറിവിൻ്റെ നിഴൽ വന്ന് മൂടുന്നു. ഓണപ്പാട്ടുകാരിൽ ഇത് വേറൊരു വരിയായിട്ട് വരും: അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം, കളവുകൾ എന്നാം ലോകചരിത്രം, അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര തത്വം. നിങ്ങൾ ശാസ്ത്രം എന്ന് പറയും, നിങ്ങൾ ചരിത്രം എന്ന് പറയും, നിങ്ങൾ വലിയ അറിവെന്ന് പറയും, ഞങ്ങളുടെ സ്വപ്നത്തിന് പക്ഷേ അതിനേക്കാളും വലിപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു കവി. അത് ശാസ്ത്രബോധത്തിൻ്റെ കവിയാണ് കേട്ടോ, തർപ്പക്കാവ് എഴുതിയ കവിയാണ്. നമ്മൾ വൈലോപ്പിള്ളിയെ മലയാളത്തിലൊരു വല്ലാത്ത ഒരു ഒരു എന്താ പറയുക, ഉപരിപ്ലവമായൊരു വിചാരമുള്ളത് വൈലോപ്പിള്ളി പ്രകൃതി വിരുദ്ധതയുടെ കവിയും എടശ്ശേരി പ്രകൃതി ബോധത്തിൻ്റെ കവിയുമാണ് എന്നൊരു തോന്നലുണ്ട്. വൈലോപ്പിള്ളിയിലെ എടശ്ശേരിയോട് ചില ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും വൈലോപ്പിള്ളി എപ്പോഴും സംശയത്തിൻ്റെ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു എന്ന് എഴുതുന്ന ഒരു കവിയെ നമുക്ക് വൈലോപ്പിള്ളിയിൽ കാണാൻ പറ്റും. ഇതുടനീളമുണ്ട്. ആസാം പണിക്കാർ എന്ന് പറഞ്ഞ കന്നിക്കൊയ്ത്തിൽ തന്നെയുള്ള കവിതയാണ്. ആസാം പണിക്കാരിൽ ആസാമിൽ പണിക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന മലയാളികളെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ആ കവിത അവസാനിക്കുന്നത് അസാധാരണമായ ഒരു വരിയിലാണ്: ഇവിടെ ജീവിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. ഞങ്ങൾ എങ്ങനെയാണ് സുഖിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ദുഃഖിച്ചിട്ടാണ് സുഖിക്കുന്നത്. ഒരർത്ഥത്തിൽ ചങ്ങമ്പുഴ ഉണ്ടെന്ന് പറയാം കേട്ടോ. മനസ്സിനിയുടെ അവസാന വരിയിൽ അത് കാണാം: വേദന വേദന ലഹരി പിടിക്കും വേദന, ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ, മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ. ഇത് റൊമാൻറ്റിക്കായൊരു നോഷനാണ്. വേദനയിൽ നിന്ന് ഞാൻ കവിത ഉണ്ടാക്കും എന്നത് ഒരു ഒരു റൊമാൻറ്റിക് ധാരണയാണ് വൈലോപ്പിള്ളിയിൽ. അങ്ങനെ ഒരു റൊമാൻറ്റിസിസത്തിൻ്റെ അംശം മാത്രമായിട്ടല്ല, ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നാടെങ്ങനെയുള്ള നാടാണ്, ഇവിടെ ഞങ്ങൾ ദുഃഖം കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്, അസാധാരണമായൊരു വരി അവിടെയും വരുന്നുണ്ട്, ഈ നാടെങ്ങനെയുള്ള നാടാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വല്ലാതെ കൊണ്ടു നടക്കുന്ന ഒരു മെറ്റഫർ വൈലോപ്പിള്ളി അന്ന് തലതിരിച്ചിടുന്നുണ്ട്. നമ്മൾ ഈ ഗോഡ്സ് ഓൺ ലാൻഡ് എന്ന് പറയുമല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. വൈലോപ്പിള്ളി ആ കവിതയിൽ എഴുതിയത്, വിരുന്നുകാർ കമരദേശം, ഈ കിതവി ഞങ്ങൾക്ക് നരകദേശം. അതിനുശേഷം അതുകൊണ്ട് വിരുന്ന് വന്നവർക്ക് സ്വർഗമാണെങ്കിലും ഞങ്ങൾക്ക് നരകമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജീവിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം എന്ന് വൈലോപ്പിള്ളി എഴുതുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് വൈലോപ്പിള്ളി കവിതയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കുറ്റിപ്പുറം പാലത്തിൻ്റെ മറുപുറം പോലെ നമ്മുടെ കാവ്യനിരൂപണം വിലയിരുത്തിയ ഒരു കവിതയാണ് സർപ്പക്കാവ്. വീടിൻ്റെ മൂലയ്ക്കുള്ള വലിയ സർപ്പക്കാട് വെട്ടിച്ചുട്ട് കൃഷിയിടമാക്കി ആ കാടെല്ലാം തീയിട്ട് നശിപ്പിച്ച് ആ കൃഷിയിടമാക്കി ഒരുക്കുന്ന ശാസ്ത്രബോധത്തിൻ്റെ ഒരു കവിയെ നമുക്കവിടെ കാണാം. അവിടെ ഒരു വരി കൂടി വൈലോപ്പിള്ളി എഴുതി ചേർക്കുന്നുണ്ട്. മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ നുകർന്നാലും നിങ്ങളീ പുകമണം മാനവ സംസ്കാരത്തിൻ്റെ ദിവ്യമാം പരിമളം. ഈ കാട് വെട്ടിച്ചുട്ട് പടരുന്ന പുകയുടെ ഗന്ധം മനുഷ്യ സംസ്കാരത്തിൻ്റെ ദിവ്യഗന്ധമാണ് എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത്. അത് വച്ചിട്ടാണ് തർപ്പക്കാവ് എഴുതിയ വൈലോപ്പിള്ളി പ്രകൃതി വിരുദ്ധ ബോധത്തിൻ്റെ കവിയും, കുറ്റിപ്പറമ്പാല എഴുതിയ എടശ്ശേരി പ്രകൃതി ബോധത്തിൻ്റെ കവിയും എന്ന് കാണുന്നത്. പക്ഷേ സർപ്പക്കാവ് എഴുതി 7 കൊല്ലം കഴിയുമ്പോൾ വൈലോപ്പിള്ളി മറ്റൊരു കവിത കൂടി എഴുതുന്നുണ്ട്. അതിൻ്റെ പേര് എണ്ണപ്പുഴുക്കൾ എന്നാണ്. ദൈവത്തിന് കുളിക്കാൻ എണ്ണ കൊണ്ടുപോകുന്ന പുഴു എന്ന കൽപ്പനയുണ്ടല്ലോ. ചെറിയ കവിതയാണ്, 10 വരിയുള്ളൂ. 10

വരികയുള്ളൂ. ഉണ്ണിയായിരുന്നപ്പോൾ കണ്ടു ഞാൻ എൻ മുന്നിൽ മണ്ണിലൂടെ ഇഴഞ്ഞു പോകും ഒരു പാവം പുഴുവിനെ. ഒരു പുഴു ഇഴഞ്ഞു പോകുന്നു. കണ്ണുകൾ കിംബം കാണാൻ കാവിയും കറുപ്പുമാം, കണ്ണികൾ തൊടുത്ത പോൽ കമനീയമാണ് അംഗം. എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പൂ ദ്രോഹിക്കരുത് അമ്മ ചൊല്ലിനാൾ, ചിറ്റൂരപ്പൻ ആടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. പക്ഷെ ആ പുഴുവിനെ ദ്രോഹിക്കരുത്, അത് ദൈവത്തിന് കുളിക്കാൻ എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാണ്. കലൂരാണ് താമസിച്ചത്, അതുകൊണ്ട് ചിറ്റൂർക്കാണ് പോക്ക്. അതാണ് ചിറ്റൂരപ്പൻ ആടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. കുഞ്ഞ് വിശ്വസിക്കുന്നു, ശരിയാണ്. ഇളവെയിലിൽ മിന്നുന്ന മെഴുക്കാർന്ന പരിജാത്തനു ആർദ്ര സ്നിഗ്ധമാണെങ്ങും തൊട്ടാൽ. വിശ്വസിച്ചു ഞാൻ, വിസ്മയിക്കുകയും ചെയ്തേൻ. എത്ര ദുസ്തര ദൂരം മാർഗം, എന്തു പാവന യജ്ഞം. അസാധ്യ വരികളാണ് കേട്ടോ വലിയപ്പള്ളിയുടേത്. വലിയപ്പള്ളി കവിത എഴുതാൻ പരിശീലിക്കുന്നവർ വായിച്ചുറപ്പിക്കേണ്ട പദയോജനയുടെ ഒരു മഹാനായ എഴുത്തുകാരനാണ്. വാക്കുകൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ചേർത്ത് അതുല്യമായ ചേർച്ചയാണ്. ആ വരിയൊക്കെ ശ്രദ്ധിക്കണം. വിശ്വസിച്ചു ഞാൻ, വിസ്മയിക്കുകയും ചെയ്തേൻ. എത്ര ദുസ്തര ദൂരം മാർഗം, എന്തു പാവന യജ്ഞം. എത്ത വരി. പ്രായമായി, വലുതായി കുഞ്ഞ്. അറിവേൻ ഞാനിന്ന് ഏതോ നിസ്സാര ശലഭത്തിൻ ചെറുകുഞ്ഞാണിപ്പുഴു മൂഢഭാവനാ പാത്രം. എന്നെനിക്കറിയാം, ഏതോ നിസ്സാര ശലഭത്തിൻ്റെ ചെറുകുഞ്ഞാണിപ്പുഴു. ബാക്കിയൊക്കെ വിഡ്ഢിത്തം നിറഞ്ഞ ഭാവന. സാധാരണ നിലയിൽ കവിത അവിടെ അവസാനിക്കാം. പക്ഷെ അവസാനത്തൊരു വരി വലിയപ്പള്ളി പിന്നെ എഴുതി ചേർക്കുന്നുണ്ട്. എങ്കിലും പുഴുവിലല്ല ഏത് ജീവിയിലും ഇന്നൻ കരം പരുഷമായി പതിയാൻ ഭാവിക്കവേ അപ്പൂ നീ ദ്രോഹിക്കരുത്. ആ ഒറ്റ വരി കൊണ്ട് ഈ അതിനു മുമ്പുള്ള അതിസാധാരണമായ ഒരു വിവരണത്തെ പ്രാപഞ്ചിക വ്യാപ്തിയുള്ള ഒരു സ്നേഹസത്വമായിട്ട് വലിയപ്പള്ളി മാറ്റുന്നുണ്ട്. വലിയ കവിയുടെ ലക്ഷണമാണ്, ഒരേ ഒരു വരി കൊണ്ട് അതിൻ്റെ ഭൗമതലത്തിൽ നിന്ന് പ്രാപഞ്ചികതയിലേക്ക് ഉയർത്തുന്ന കവിയെ നമുക്കവിടെ കാണാം. ഇതും വലിയപ്പള്ളിയാണ്. മക്കളെ നുകർന്നാലും നിങ്ങൾ ഈ പുകമണം മാനവ സംസ്കാരത്തിൻ്റെ ദിവ്യമാം പരിമളമെന്ന് കാടു വെട്ടിച്ചുട്ട് അതിൻ്റെ പുക പടരുമ്പോൾ അതിനെ വിവരിക്കുന്ന വലിയപ്പള്ളി ഒരു ഭാഗത്തുണ്ട്. അപ്പൂ നീ ദ്രോഹിക്കരുത്, ചിറ്റൂരപ്പൻ ആടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ എന്നെഴുതുന്ന വലിയപ്പള്ളിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലക്കെട്ടിട്ടത്, കവിതയിലെ ലോകവൈരുദ്ധ്യങ്ങൾ. വലിയപ്പള്ളി കവിത കൊണ്ട് ലോകവൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുന്നില്ല, ലോകവൈരുദ്ധ്യങ്ങളെ തുറന്നിടുന്നു. ആ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിയിണക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചരിത്രത്തിലെ ഗാഢവൈരുദ്ധ്യങ്ങളെ ഭാഷ കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന കവിപ്രതിഭയുടെ ഉത്തുംഗമായ സഞ്ചാരങ്ങൾ നമുക്ക് കാണാം. അത്യുന്നതങ്ങളിലുള്ള സഞ്ചാര. ഇപ്പൊ മലയാളത്തിൽ കാവ്യഭാവനയെക്കുറിച്ച് ഏറ്റവും റൊമാൻറ്റിക്കായി എഴുതപ്പെട്ട വരികൾ, ഒരു പക്ഷേ കാൽപ്പനിക കാവ്യഭാവന കവിത എഴുത്തിനെ കുറിച്ച് എഴുതിയ ഏറ്റവും മനോഹരമായ വരികൾ ചങ്ങമ്പുഴയുടേതാണ്. മനസ്സിനിയില് തൻ്റെ കാമുകിയെ കുറിച്ച് എഴുതാൻ താൻ തുനിയുന്നതിനെ കുറിച്ച് ചങ്ങമ്പുഴ കുറച്ച് വരികൾ എഴുതുന്നുണ്ട്. മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ മധുരസ്വപ്ന ശരാവലി പുത്തൊരു മായാലോകത്തെത്തി ഞാൻ അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല ഭൂകി ഞാൻ. ഒരുപക്ഷെ റൊമാൻറ്റിക് കാവ്യഭാവനയുടെ പരമാവധിയാണ്. കേസരി റൊമാൻറ്റിസിസത്തെ വിളിച്ചത് കാൽപ്പനികതാന്നൊന്നുമല്ല കേട്ടോ, മനം നോക്കി പ്രസ്ഥാനം. അതൊരു വികൃതമായ വാക്കാണെന്ന് തോന്നും, പക്ഷെ അതിലൊരു ശരിയുണ്ട്. കാരണം റൊമാൻറ്റിക്കുകൾ ലോകത്തെ നോക്കില്ല, മറിച്ച് ലോകത്തെ നോക്കിയിട്ട് തൻ്റെ മനസ്സിലേക്ക് നോക്കിയിട്ട് അവിടെ പതിഞ്ഞതെന്തോ അതാണ് യാഥാർത്ഥ്യം എന്നെഴുതും. ചങ്ങമ്പുഴ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ വഴിവക്കത്തൊരു പെൺകുട്ടിയെ കാണും. ആ പെൺകുട്ടി തന്നെ നോക്കി ചിരിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നും. തോന്നിയാൽ അദ്ദേഹം പിറ്റേന്ന് കാലത്ത് എഴുതുന്ന രണ്ടു വരി, ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി. ഇതൊരു റൊമാൻറ്റിക് ആദർശമാണ്. നിങ്ങൾ ലോക യാഥാർത്ഥ്യത്തെയല്ല, അതിന് ഇമാജിനേറ്റീവായ പുതിയൊരു പ്ലെയിനിൽ കൊണ്ടുവന്നിട്ടാണ് റൊമാൻറ്റിക്കുകൾ നിർത്തുക. അതുകൊണ്ടാണ് വലിയപ്പള്ളി പറഞ്ഞത്, ജീവിതത്തിൻ കടലേ ഞങ്ങൾ തൻ കവിതയ്ക്ക് മഷിപ്പാത്രം, ഈ മൂപ്പരെഴുതുന്നതല്ല എൻ്റെ കവിത എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. അങ്ങനെ റൊമാൻറ്റിക്കായ കാവ്യകൽപ്പനയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ഏറ്റവും മനോഹരമായ വരിയാണ് ഞാൻ ഈ മനസ്സിനിയിൽ കാണുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ
മധുര സ്വപ്ന ശതാവലി പൂത്തൊരു

0: മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ വൈലോപ്പള്ളി കവിതയിലെ ലോകവൈരുദ്ധ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. നിർവഹണം എം വി ശശികുമാർ, സഹകരണം സുനീത പ്രസാദ്.
2: ചുറ്റുവട്ടം,
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
4: ആകാശവാണി കൊച്ചി FM 102.3.

പൂരങ്ങളാണ് എൻ്റെ വലിപ്പം, മേളങ്ങളാണ് എൻ്റെ വലിപ്പം. ഇതിൽ കൂടെ വലുതായി ചെറുതായി വലുതായ ഒരു ഇപ്പോഴും ചെറുതാണെന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന പെരുവനം കുട്ടന്മാരാണ് ഞാൻ. പെരുവനം കുട്ടന്മാരാർ അല്ലെങ്കിൽ പെരുവനം അപ്പുമാരാർ എൻ്റെ അച്ഛനായിരുന്നു. പെരുവനം നാരായണമാരാർ അച്ഛൻ്റെ അമ്മാവനായിരുന്നു. പല തലമുറകളായി നേടിയെടുത്ത ഒരു മേള സംസ്കൃതി കാത്തുസൂക്ഷിക്കലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പെരുവനം ഗ്രാമത്തിൻ്റെ ഖ്യാതിയാണ്, ഗ്രാമത്തിൻ്റെ വലിപ്പമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പൂര സംസ്കൃതി മേള സംസ്കൃതിയുടെ വലിപ്പമാണ് എനിക്ക് ഈ രംഗത്ത് വരാൻ സാധിച്ചത്, എന്നെ പൊതുജനം തിരിച്ചറിയുന്നത്. കുട്ടിക്കാലത്ത് 10 വയസ്സ് മുതൽ അച്ഛൻ കലാകാരനായിരുന്നു, മേളപ്രമാണിയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ചേർപ്പ് ക്ഷേത്രം, പെരുവനം ക്ഷേത്രം എല്ലാം അടിയന്തരക്കാരാണ്. അപ്പോൾ കൊട്ടു പഠിക്കുന്നതിന് മുമ്പെൻ്റെ കണ്ടും കേട്ടും ഈ രംഗത്തേക്ക് വന്ന ആളാണ് ഞാൻ. അങ്ങനെ ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ പഠിപ്പിച്ചു പെരുവന അപ്പുമാരാർ, ആദ്യം ക്ഷേത്ര ചടങ്ങുകൾ പഠിപ്പിച്ചു. പിന്നീട് കുമരപുര അപ്പുമാരാർ എന്നെ വിസ്തരിച്ച് ശാസ്ത്രീയമായി തായമ്പയും മറ്റ് വാദ്യവിശേഷങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഞാൻ കഥകളിക്കൊട്ട് ശ്രീനാരായണപുരം അപ്പുമാരാരുടെ അടുക്കൽ പഠിച്ചു. വീട്ടിൽ ജനിച്ച മുതൽ കാണുന്നത് ചെണ്ടിയും ശംഖും എടയ്ക്കയും ഇതാണ്. നടക്കാൻ തുടങ്ങിയപ്പോൾ കേൾക്കുന്നത് മേളങ്ങളാണ്, പൂരങ്ങളാണ്. ഈ പൂര സംസ്കൃതിയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. പെരുവനത്തെ 4 പ്രധാന പൂരമാണ് അതിഗംഭീരമായിട്ട് നടക്കുന്നത്. ചേർപ്പ് ഭഗവതിയുടെ പൂരം, അമ്മതുരടിയുടെ പൂരം, ചാത്തക്കുടം ശാസ്താവിൻ്റെ പൂരം, ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം. ഈ 4 പൂരത്തിനും ഗംഭീര മേളം, 4 പ്രമാണിമാർ വ്യത്യസ്തരായിട്ട് കൂട്ടാണ്. എനിക്ക് ഈ 4 പൂരത്തിനും പ്രമാണം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് അതൊരു വലിയൊരു നേട്ടമാണ്. അത് നേടിയത് എൻ്റെ അച്ഛന് മാത്രമേ സാധിച്ചുള്ളൂ, അതിന് മുമ്പ് ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മാത്രമാണ് ഇപ്പോൾ അത് 4 പൂരത്തിനും പ്രമാണം കൂട്ടിയ ജീവിച്ചിരിക്കുന്ന ഒരാളുള്ളൂ. അതൊരു വലിയ നേട്ടമാണ്. തൃശ്ശൂപുരത്തിൽ പ്രമാണിയാവാൻ സാധിച്ചത് അതിൻ്റെ ബേസ് ഞാൻ തൃപ്പൂണിത്തുറ മുതൽ എറണാകുളത്തും വൈപ്പിങ്കരയിലും വള്ളത്താങ്കളങ്ങരയും നായരമ്പലും മരടലും ചോറ്റാനിക്കരയും എന്ന് വേണ്ട ഗുരുവായൂരും ഇരിഞ്ഞാലക്കുടയും കോഴിക്കോട് വരെ ഉള്ള ഒരു മധ്യകേരളം ത്തിൽ മുഴുവൻ മേളത്തിന് പ്രമാണിയായി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിൽ 77 ഞാൻ തൃശ്ശൂപൂരത്തിന് എരിഞ്ഞിത്ര മേളത്തിൽ ഒരു പങ്കാളിയായി 22 കൊല്ലം 5 പ്രമാണിമാരുടെ കൂടെ സക കലാകാരനുമായി പ്രവർത്തിച്ചു. 99 വന്നപ്പോൾ ഞാൻ പെരുവനത്തും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പ്രമാണിയായപ്പോൾ തൃശ്ശൂർ എരിഞ്ഞിത്ര മേളത്തിനും എനിക്ക് പ്രമാണം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. അപ്പോൾ തൃശ്ശൂപൂരത്തിൻ്റെ മേളത്തിൽ 22 കൊല്ലം സഹകലാകാരനായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പ്രമാണിയായി. ഞാൻ ശേഷം 24 കൊല്ലം എരിഞ്ഞിത്ര മേളത്തിൻ്റെ പ്രമാണിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അതും അതെൻ്റെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇതിനു മുമ്പ് ഓർമ്മയിൽ അത്രയും കാലം പ്രമാണം വഹിച്ചവരുടെ ഓർമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കോ ചരിത്രമോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് 20 കൊല്ലം

വരെ എത്തിയപ്പോൾ പരിയാരത്ത് കുഞ്ഞമ്മരാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ടിമേളത്തിൻ്റെ രാജാവ് എന്നാണ് പറയുക. അപ്പോൾ അവരൊക്കെ അലങ്കരിച്ച സ്ഥലം പെരുവനം നാരായണമാരാർ അച്ഛൻ്റെ മാമന പഞ്ചാരി ഗന്ധർവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരൊക്കെ അലങ്കരിച്ച സ്ഥാനത്ത് പെരുവനത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് മേളം കൊണ്ടു നടക്കാൻ കഴിയണു, അവരൊക്കെ നേടി ഖ്യാതി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെരുവനത്തിൻ്റെ പൂര സംസ്കൃതി വലിപ്പം കൊണ്ട് ഞാൻ മേളത്തിൽ വലിയ ഒരു സ്ഥാനത്തെത്താൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് തന്നെയാണ് 10 വയസ്സ് മുതൽ തുടങ്ങി എന്നെ മേളസഭയിലേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. മേളകല എന്ന് പറയുന്നത് താളവാദ്യ കച്ചേരിയാണ് മേളങ്ങൾ, പഞ്ചാരി മേള, പാണ്ടിമേള. അപ്പോൾ ഈ മേളത്തിന് ഭാഷയോ വേണ്ട, സാഹിത്യം വേണ്ട, താളാധിഷ്ഠിതമായ വാദ്യപ്രയോഗമാണ് ഈ മേളങ്ങൾ. അപ്പോൾ താളമുള്ള ആൾക്കാരാരായാലും നമുക്കൊക്കെ താളമുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യം ശ്വസിക്കണം എന്ന് പറയുന്നത് നമ്മുടെ താളത്തെ സൂചിക്കുന്നത്. അതിൽ വേരിയേഷൻ വരുമ്പോൾ താളപ്പഴ് വരുമ്പോഴാണ് നമ്മുടെ ജീവന് വരെ. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് താളത്തിലാണ്. അപ്പോൾ എല്ലാവരും താളമുണ്ട്. താളമുള്ള ഏതൊരു മനുഷ്യനും ആസ്വദിക്കാൻ പറ്റുന്നതാണ് മേളങ്ങൾ. ഈ മേളങ്ങൾ ചിട്ടപ്പെടുത്തിയത് വളരെ ലളിതമായിട്ടാണ്. അതിൻ്റെ താളക്രമം അറിഞ്ഞാസ്വദിക്കണമെങ്കിൽ അത് പഠിക്കണം. അതേസമയം കേൾക്കുമ്പോൾ മേളത്തിൽ ചെണ്ടയുണ്ട്, എലത്താളമുണ്ട്, കൊമ്പുണ്ട്, കുഴലുണ്ട്, ഇതെല്ലാം ചേർന്ന് സമ്മിശ്രമായിട്ട് കേൾക്കുന്ന ശബ്ദത്തിന് അതിൻ്റെ ശബ്ദമാതിരി എല്ലാവരെയും ആകർഷിക്കും. അതുതന്നെയാണ് ഈ മേളത്തിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. പിന്നെ നമ്മുടെ പൂർവികർ ആ മേളം ചിട്ടപ്പെടുത്തി പെരുവനാറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം തുടങ്ങിയ പൂരങ്ങളിലൊക്കെ അത് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഓർക്കസ്ട്രയാണ് എലിഞ്ഞിത്ര മേളം എന്ന് ലോകം അറിഞ്ഞു. മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഇത് കാണുന്നു. മലയാളികൾ കാണുമ്പോൾ കൂടെയുള്ളവർ കാണുന്നു. താളം അറിയുന്ന വിദേശിയായാലും ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താളം പിടിക്കാനും ആസ്വദിക്കാനും പറ്റുന്നതാണ് നമ്മുടെ മേള. അതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ ഇതിന് ആരാധകരുണ്ട്, ശ്രോതാക്കളുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, പഠിക്കാൻ വരുന്നവരുണ്ട്. ജയറാം പിടിച്ചു, റിമാഗ് അല്ലെങ്കിൽ പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായഭേദമെന്ന് പഠിക്കാമെന്നായി എല്ലാ കാര്യങ്ങളും നമുക്ക് സമത്വം വന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പാട്ട് പഠിക്കാനും കൊട്ട് പഠിക്കാനും ഇതിൽ കൂടുതൽ പഠിക്കുന്നത് ചെണ്ടയാണ്. അതാണ് ചെണ്ടയുടെ പ്രത്യേകത. ചെണ്ട എന്ന് പറയുന്ന വാദ്യ ഉപകരണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെണ്ട കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശബ്ദം വലുതാണ്, ചെറുതായും പ്രയോഗിക്കാം, വലുതായും പ്രയോഗിക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് ശബ്ദമാണ്. അവിടെ തന്നെ ഒരു ഭാഗത്തെ ശബ്ദത്തിന് താളം പിടിക്കുന്നത് മറുഭാഗത്താണ്, അതിൻ്റെ ശബ്ദം വേറെയാണ്. അതിനെ വലന്തര ചെണ്ട പറയും, മേളം കൊട്ടുന്നതിനെ ഇടന്തര ചെണ്ട പറയും. ഈ രണ്ട് ശബ്ദം ആയിട്ട് കോർത്താൽ ആ ഒരു ഭാഗത്ത് നല്ല ശബ്ദം കേൾക്കുള്ളൂ, അതുകൊണ്ട് അതിന് കഴിവ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ശബ്ദങ്ങളെ ഏകോപിപ്പിച്ച് ഒരുമിക്കുന്ന ഒരു യോജിപ്പ്. ഇതിനെ ചേർക്കണതിൽ എലത്താളത്തിൻ്റെ പങ്ക് ഒരു കഞ്ചക്ഷനാണ്. ഈ താളത്തെ ചേർക്കുന്ന എലത്താളാണ്. ഇതിൽ സംഗീതം പകരുന്നതാണ് കൊമ്പും കുഴലും. അപ്പോൾ സത്യത്തിൽ ഇത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വിവിധ ശ്രുതിയിലുള്ള വാദ്യങ്ങൾ, നാല് വാദ്യങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സത്തുണ്ടാവുന്നു, അതാണ് മേളം. അത് തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം. ഐക്യമുണ്ടായാൽ നമുക്ക് വിജയിക്കാം, യോജിച്ച് നിന്നാൽ അതിന് എല്ലാവർക്കും വലിപ്പവും അതിൻ്റെ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതിനൊക്കെയുള്ള ചില പാഠങ്ങൾ കൂടി മേളം പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഭാരത സംസ്കൃതിയിൽ എന്തുണ്ടെങ്കിലും ഭാരതമാണ് മുമ്പ് കണ്ടുപിടിച്ച്, അതൊക്കെ വിദേശീയർ കൊണ്ടുപോയിട്ടാണ് വിദേശീയർ മറ്റുള്ളവർ കേമന്മാരായത്. നമ്മൾക്കാണെന്നൊക്കെ നഷ്ടം വന്ന്, നമ്മളിപ്പോൾ ഒന്ന് അവരെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വിദേശീയർ നല്ലതാണെന്ന് പറഞ്ഞാൽ യുനെസ്കോ അംഗീകരിച്ചാൽ നമ്മൾ അംഗീകരിച്ചു. തെക്കോട്ടിറക്കം
ഒക്കെയിലും വലിയ ദൃശ്യ വിരുന്ന്.

എന്നാണെന്ന് യുനെസ്കോ അംഗീകരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങി തെക്കോട്ടിറക്കടമൊക്കെ അല്ലെങ്കിൽ ഈ തെക്കോട്ടിറക്കം 10-300 കൊല്ലം ശക്തൻ തമ്പുരാൻ്റെ കാലം മുതൽക്ക് നടക്കുന്നതാണ്. അതിൻ്റെ മഹത്വം യുനെസ്കോ അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നന്നായി പറയുന്നത്. പുതിയ ജനറേഷൻ, ഇന്ന് സമൂഹം നമ്മളൊന്നായി, ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും എല്ലാം പഠിക്കുന്നു, സ്കൂളിൽ എല്ലാവരും പഠിക്കുന്നു, ഇനി കലയാണെങ്കിൽ കലാകാരന്മാരുടെ അടുക്ക് എല്ലാവരും വരുന്നു. ഇന്നലെ അതിവിപുലമായൊരു ഭജന നടക്കുന്നു, ചെറിയ കുട്ടികൾ പാടുന്നു മുമ്പിലിരുന്ന്, കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാർ കയറിയിരുന്ന് പാടുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ പാടും. എല്ലാവർക്കും അവരവർക്ക് എന്തെങ്കിലും പറ്റും, അത് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മോഹമുള്ള ഒരു നല്ല കാലമാണിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും എല്ലാം പഠിക്കുന്നു. ഇന്ന് അമേരിക്കയിൽ വെച്ചിട്ട് 600-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളത്തിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡ് പരിപാടി മട്ടന്നൂർ ശങ്കരക്കുട്ടി മാരാരുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായി. അമേരിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ഒരു ഗിന്നസ് റെക്കോർഡായിട്ട് അമേരിക്കയിൽ അവർ ഇത് സംഘടിപ്പിച്ചു. 10-20 മിനിറ്റ് 600 പേര് ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച പരിപാടി ഗിന്നസ് റെക്കോർഡ്. അതിൻ്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് അവർക്കെല്ലാം ഗിന്നസ് റെക്കോർഡ് കിട്ടും. ഇത് 4 മണിക്കൂർ നേരം 5 മണിക്കൂർ നേരം നിർത്താതെ 250-300 കലാകാരന്മാർ ഒരുമിച്ച് തൃശ്ശൂരും പെരുവനന്തട വഴിയിലും ആറാട്ടുപുഴയിലും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പണ്ട് മുതൽ നടക്കുന്നുണ്ട്. അതിനെ ഒരു ഗിന്നസ് റെക്കോർഡാക്കാൻ ആര് ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മുടെ പൂർവസൂരികൾ കൊണ്ടുവന്ന് നടത്തി വരുന്നുണ്ട്. കേരളത്തിൻ്റെ കലയെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച മഹാമനസ്സിനുടമയായ അത്യുന്നതനായ ലോകം കണ്ട തബല മാന്ത്രികനാണ് ഷക്കീർ ഹുസൈൻ. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ബോംബെയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും മട്ടന്നൂരും ചേർന്ന് ബോംബെയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കൽ കേളിയുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊടുക്കലും വാങ്ങലും ഞങ്ങൾ തമ്മിൽ നിരവധി ഒക്കേഷനിലും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ തബല മാന്ത്രികനെ പെരുവനം ഗ്രാമം പെരുവനത്ത് ക്ഷണിച്ചു കൊണ്ടുവന്ന് ചേർപ്പിൽ അദ്ദേഹത്തിൻ്റെ തബല കൺസെർട്ട് നടത്തി. മട്ടന്നൂരും ഞാനും നമ്പ്യാരാശാനും അതുപോലെ പത്മശ്രീകള 5 പേര് ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ പെരുവനത്ത് CNN സ്കൂളിൽ വെച്ച് വീരശങ്കല അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം കുറച്ച് ക്ഷീണിതനാണ് യാത്രയും പരിപാടിയും. അപ്പം അദ്ദേഹം വന്ന് സദസ്സിലിരുന്നു. അദ്ദേഹത്തിന് വെൽക്കമായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് എലിഞ്ഞിത്ര മേളത്തിൻ്റെ അല്ലെങ്കിൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മേളത്തിൻ്റെ ഒരു ചെറിയൊരു പാണ്ഡി മേളത്തിൻ്റെ ക്യാപ്ഷൂൾ. ഇതാണ് നമ്മൾ വെൽക്കം സ്പീച്ചായിട്ട് താളത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഈ മേളം കൊട്ടാളുടെ ഭാഗ്യം എനിക്കുണ്ടായി. ഇത് കൊട്ടിക്കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതുപോലെ പഴയ മെമ്മറിയിൽ അദ്ദേഹം എന്നിട്ട് നിന്ന് കൈയടിച്ചു. എന്നിട്ട് അദ്ദേഹം സദസ്സിൽ അദ്ദേഹത്തിൻ്റെ കൺസെർട്ടിൽ വന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ക്ഷീണിതനാണ്, ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് വേണ്ട പോലെ ചെയ്യാൻ ശക്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ ഊർജം, ആ മേളത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വേദിയിൽ കയറുമ്പോൾ എനിക്ക് പതിവിൽ കൂടുതൽ ഭംഗിയായി ഈ പരിപാടി നടത്താനുള്ള സകല ഊർജവും കിട്ടി ഇതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മുടെ മേളത്തിൻ്റെ ശക്തി അതാണ്. അദ്ദേഹത്തിന് മട്ടന്നൂരുമായിട്ട് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഫ്യൂഷൻ അന്നുണ്ടായി. അദ്ദേഹത്തിനെ നമ്മൾ ഇന്ന് ഇവിടെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ 5-10 ദിവസമാണ് അദ്ദേഹത്തെ അടുത്ത് കണ്ടിട്ടുണ്ടാവുക, അത്രയേ ഉള്ളൂ. നിത്യം ഫോണിൽ കൂടി ഒന്നും വിളിക്കുന്ന സ്വഭാവവും ഇല്ല, തിരക്ക് പിടിച്ച മനുഷ്യനാണ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ താളത്തെ ബഹുമാനിക്കുന്നു. അതിലൂടെ എന്നെയും മട്ടന്നൂരിനെയും അദ്ദേഹം സഹോദരങ്ങളായി സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. 13-2023 എൻ്റെ മലയാള പക്ഷം തൃക്കേട്ട വൃശ്ചികമാസം നാള് പ്രകാരം എൻ്റെ 70-ാം പിറന്നാള് ആഘോഷം. നാട്ടിൽ ഡേറ്റ് ഓഫ് ബർത്തിന് ആഘോഷിച്ചു. തൃപ്പൂണിത്തുറ അതിൻ്റെ തലേദിവസം തൃക്കേട്ട പുറപ്പാടായിട്ട് ആഘോഷിച്ചു. അവിടെ തൃക്കേട്ട പുറപ്പാട് കേമ തലേദിവസമായിരുന്നു പിറന്നാൾ. പക്ഷെ പിറ്റേ ദിവസം വരും. പിറ്റേ ദിവസം ഞാൻ ബോംബെയിൽ പോയിട്ടാണ് സക്കീർ ഹുസൈനെ ആദരിക്കുന്നത്. ഈ മട്ടന്നൂരും കൂടിയിട്ടാണ് ആദരിക്കുന്നത്. ആ ആദരവ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആദരിച്ച് അദ്ദേഹത്തിൻ്റെ തബല വാദനം കേട്ടതിന് ശേഷം അദ്ദേഹത്തിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എൻ്റെ

ഞാൻ പറന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പൊന്നാടനെ പുതപ്പിച്ച് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന പടമാണ് ഞാൻ പോലും. അപ്പൊ ഞങ്ങളുടെ മനസ്സ് തമ്മിലുള്ള ഐക്യം, താളത്തിൽ കൂടെയുള്ള ഒരു ഐക്യം എന്താ ആണ് ആ ഫോട്ടോ സൂചിപ്പിക്കുന്നത്. അത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ അല്ല, അവിചാരിതമായ ഒരു നിമിഷം. അന്ന് നമ്മൾ കേരള മോഡലിൽ സക്കീർ ഹുസൈനും ഞങ്ങളെല്ലാവരും ഇരുന്ന് നമ്മുടെ കേളിക്ക എന്ന് പറയുന്ന സംഘടന, ഒരു മലയാളത്തിൻ്റെ സത്യം ഉണ്ട് പിരിഞ്ഞതാണ് സക്കീറുമായിട്ടുള്ള അവസാന മീറ്റിംഗ്. 6 മാസത്തിന് ശേഷം അദ്ദേഹം എന്നേക്കായി നമ്മളെ വിട്ടു. ആ മഹാമനുഷ്യൻ താളത്തിൽ ജനിച്ച് താളത്തിൽ ജീവിച്ച് കലകളെ സ്നേഹിച്ച് കലാകാരന്മാരെ സ്നേഹിച്ച് ചേർപ്പിൽ വന്നപ്പോൾ വിളക്ക് കൊളുത്താൻ വിളക്ക് കൈ കൊടുത്തപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് പ്രായം ചേർന്നവർ എല്ലാവരും കൊളുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭവ്യത കാണിച്ച് നമ്പ്യാരാശാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ മുട്ടുകുത്തി നിന്ന് തലകുനിച്ച് നിന്ന് നമസ്കരിച്ച് നിന്നിട്ടാണ് അദ്ദേഹം ഭദ്രദീപം കൊളുത്തിയത്. അത് ദീപത്തെ ആദരിക്കുന്നു, നമ്മുടെ ഗ്രാമത്തെ ബഹുമാനിക്കുന്നു, കലകളെ കലാകാരന്മാരെ എല്ലാവരെയും കലകളെ നമസ്കരിക്കുന്നു. അത്രയും വിനയാന്വിതനാണ് ആ മഹാനായ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിടം കിട്ടിയത് നമ്മുടെ താളവാദ്യം നമുക്ക് നൽകിയതാണ്. അതാണ് ഞങ്ങൾ തമ്മിലുടെ ബന്ധം. വ്യക്തിപരമായി വേറെ ബന്ധങ്ങളൊന്നുമില്ല, താളത്തിൽ കൂടെയല്ല, മാനസികമായ അടുപ്പം, പരസ്പരമുള്ള സ്നേഹബഹുമാനം.

പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ 2011 ഡൽഹിയിൽ വെച്ച് എനിക്ക് തന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ ഉപഹാരങ്ങൾ മൊത്തം ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അതേപോലെ തന്നെ 2019 ഇപ്പോൾ ദ്രൗപതി മുർമു പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് രണ്ടാമത് വനിത പ്രസിഡൻ്റായപ്പോൾ എനിക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ രണ്ട് പ്രസിഡൻറ്റുമാരുടെ അവാർഡിന് ഫോട്ടോ ഇവിടെ ഉണ്ട്. അത് രണ്ടുമാണ് ഫോട്ടോ. അത് ഞാൻ അവിടെ നിന്ന് താമസം മാറ്റിക്കുമ്പോൾ ആ ഫോട്ടോ രണ്ടും, അതുപോലെ മഹാത്മാഗാന്ധിയെ, സക്കീർ ഹുസൈനെ, ഇങ്ങനെ മൂന്നാല് ഐറ്റം മാത്രം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദരവ് മുതൽ ഇന്ന് കിട്ടിയ എല്ലാ പ്രോത്സാഹന സമ്മാനങ്ങളായാലും പത്മശ്രീ അടക്കമുള്ളത് അവിടെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പത്മശ്രീയെ പോലെ കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് പോലെ തന്നെയാണ് സക്കീർ ഹുസൈനെ പോലെയും റസൂൽ പൂക്കുട്ടിയെ പോലെയും മട്ടന്നൂരിനെ പോലെയും, അതുപോലെ കലാകാരന്മാരാരായാലും, അത് ടി വി ഗോപാലകൃഷ്ണൻജി ആയാലും നമ്മുടെ കായിക താരങ്ങൾ മെസ്സി ആയാലും, മെസ്സിയുടെ ആരാധകനാണ് ഞാനും എൻ്റെ കുട്ടികളും. അപ്പോൾ ദിവ്യത്വമുള്ളവരാണ് കഴിവുള്ളവരെല്ലാവരും. കഴിവിൻ്റെ അളവ് കൂടുമ്പോഴാണ് ദിവ്യന്മാരാവും. കുട്ടികൾ പന്ത് കളിക്കും, മെസ്സി കളിക്കുമ്പോൾ മെസ്സി അതിലൊരു ദൈവപുത്രനാണ്. സക്കീർ ഹുസൈൻ ഒരു ദൈവപുത്രനാണ്, ദൈവിക ശക്തിയുണ്ട്. അപ്പോൾ കഴിവുള്ളവരെ എല്ലാവരെയും അംഗീകരിക്കണം, നമിക്കണം. നമ്മുടെ കഴിവിനേക്കാൾ വലുത് മറ്റുള്ളവരുടെ കഴിവിനെ നമുക്ക് അംഗീകരിച്ചാൽ നമ്മുടെ കഴിവ് കൂടുകയുള്ളൂ, കുറയില്ല എന്നുള്ളൊരു തത്വം കൂടിയും സക്കീർ ഹുസൈൻ പഠിപ്പിച്ചിട്ട് പോവുകയാണ്. റസൂൽ പൂക്കുട്ടി മേളം റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ, തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ വന്നു, ഇലഞ്ഞിത്തറ മേളം അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതേ മേളം പെരുവന അമ്പലത്തിൽ, ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം ഇലഞ്ഞിത്തറ മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്ത് ഓമ്പരത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് റസൂൽ പൂക്കുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ, ഇനി എവിടേക്കാണ് സ്ഥലങ്ങൾ നോക്കുമ്പോൾ, ചരിത്ര പ്രസിദ്ധമായ പെരുവന നടവഴി വരുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ റസൂൽ പൂക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി, അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡാണ്, മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി,

അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. ചെണ്ടയുടെ ശബ്ദം അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തലാണ്. അതാണ് പെരുവനം നടവഴിയുടെ പ്രത്യേകത. പെരുവനം മേള ചരിത്രത്തിൻ്റെ പ്രത്യേകതയും പെരുവനത്തെ മേളം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും അതിൻ്റെ ശ്രേഷ്ഠതയും. ഏറ്റവും നല്ല ഒരു സൗണ്ട് എഞ്ചിനീയറാണ് റസൂൽ പൂക്കുട്ടി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ മേളപാരമ്പര്യത്തിലെ പ്രമുഖ പേരായ ചെണ്ടകലാകാരൻ പെരുവനം കുട്ടൻമാരാർ പങ്കെടുത്ത ചിത്രപതംഗം. നിർവഹണം റിയ, സഹകരണം ഫെറിൻ.

0: ചിത്രപതംഗം.
1: പ്രിയ ശ്രോതാക്കളെ, കളിയാട്ടം എന്ന ചിത്രത്തിൽ കല്ലറ ഗോപൻ പാടിയൊരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

കളിയാട്ടം എന്ന ചിത്രത്തിൽ കല്ലറ ഗോപൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ബോംബെ എസ് ജയശ്രീ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ഉഷാ രാജഗോപാലൻ വയലിൻ, എസ് രംഗനാഥൻ മൃദംഗം, ബി എസ് പുരുഷോത്തം ഗഞ്ചിറ. കച്ചേരിയിൽ ആദ്യമായി കരുണാനിധിയെ എന്നാരംഭിക്കുന്ന ഭൗളി രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി, മിശ്ര ചാപ്പത്താളം.

കച്ചേരിയിൽ അടുത്തതായി കണ്ടാവന്തരുൾ, രാഗം നടഭൈരവി, പാപനാശം ശിവൻ കൃതി, ഖണ്ഡചാപ്പ് താളം.

സമയം 10:34:25. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോംബെ എസ് ജയശ്രീ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. പെരിയസ്വാമി തൂരൻ കൃതിയോടുകൂടി കൊഞ്ചി കൊഞ്ചി എന്ന് തുടങ്ങുന്നു രാഗം കമാസ് ആദിതാളം.